നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇത് ആകാശവാണി അനന്തപുരി FM 101.9. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 24, കൊലവർഷം 1201 കർക്കടകം 30, 2026 ഓഗസ്റ്റ് 15 ശനിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 35 സെക്കൻഡും. 101.9 മെഗാഹെഡ്സിൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാതന്ത്ര്യദിനാശംസകൾ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സുഭാഷിതം ഫാദർ സുശീൽ വർഗീസ് അവതരിപ്പിക്കുന്നു.
1: ഒരു മനുഷ്യൻ പ്രഭാത സവാരിക്ക് വേണ്ടി വഴിയരികിലൂടെ നടന്നു നീങ്ങുകയാണ്. അയാൾക്കൊരു രസം തോന്നി. കയ്യിൽ സൂക്ഷിച്ചിരുന്ന വടി വീശി നടന്ന് നടത്തം ആസ്വദിക്കുവാൻ. അയാൾ വടി കറക്കി വീശി നടക്കുകയാണ്. എതിരെ വന്നിരുന്ന വഴിപോക്കൻ അയാളോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ വടി കറക്കി വീശി നടന്നാൽ മറ്റു വഴിയാത്രികർക്ക് മാർഗതടസ്സം ഉണ്ടാക്കിയില്ലേ? അതുകൊണ്ട് വടി കറക്കി വീശാതെ നടക്കരുതോ? വഴിപോക്കന്റെ ആ ചോദ്യം പ്രഭാത സവാരിക്കിറങ്ങി അദ്ദേഹത്തിന് രസിച്ചില്ല. അയാൾ പ്രതിവിധിച്ചു, ഞാൻ ജീവിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയിലാണ്. എങ്ങനെ നടക്കണമെന്നത് ഞാൻ തീരുമാനിക്കും. ഇത് എന്റെ സ്വാതന്ത്ര്യമാണ്. ആരാണ് എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദം തന്നത്? വഴിപോക്കൻ അയാളോട് ഇപ്രകാരം പറഞ്ഞു, യുവർ ഫ്രീഡം എൻഡ്സ് വേർ മൈ നോസ് ബിഗിൻസ്. നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്റെ മൂക്ക് തുടങ്ങുന്നിടത്ത് അവസാനിക്കും. സ്വതന്ത്ര ഇന്ത്യയിൽ എന്തും ആകാം എന്നല്ല, സ്വാതന്ത്ര്യം അതിന്റെ ആരോഗ്യപരമായ രീതിയിൽ പരിമിതിക്കുള്ളിൽ അനുഭവിക്കുമ്പോഴാണ് അത് എല്ലാ അർത്ഥത്തിലും എല്ലാവർക്കും പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ സാധിക്കുക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ ജീവൻ ബലിയർപ്പിച്ച, കഠിനാധ്വാനം ചെയ്ത എല്ലാ മഹൽ വ്യക്തികളെയും നന്ദിപൂർവ്വം ഓർക്കാം. അവരുടെ പാവന സ്മരണയ്ക്കു മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാം. ഗാന്ധിജി വിഭാവനം ചെയ്ത സ്വാതന്ത്ര്യം സമഗ്രമായ ഒന്നായിരുന്നു. അത് കേവലം രാഷ്ട്രീയ അധികാര കൈമാറ്റം മാത്രമായിരുന്നില്ല, മറിച്ച് വ്യക്തിയുടെയും സമൂഹത്തിന്റെയും സമഗ്രമായ ധാർമ്മികവും ആത്മീയവും സാമ്പത്തികവും സാമൂഹികവുമായ ഉണർവ് ആയിരുന്നു. വ്യക്തിഗത സ്വയനിയന്ത്രണം, വികേന്ദ്രീകൃത ഗ്രാമ റിപ്പബ്ലിക്കുകൾ, സമ്പൂർണ്ണ സാമൂഹിക സാമ്പത്തിക സമത്വം എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു സമ്പൂർണ്ണ സമഗ്ര ആശയമായിട്ടാണ് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വരാജ് വിഭാവനം ചെയ്തത്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള വെറും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് പകരം ധാർമ്മിക അച്ചടക്കം, സാമ്പത്തിക സ്വയാശ്രയത്വം, ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനം എന്നിവയെ അദ്ദേഹത്തിന്റെ ദർശനം സംയോജിപ്പിച്ചു. എന്തെല്ലാമാണ് സമഗ്രമായ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ആവശ്യമായിട്ടുള്ളത്? ആന്തരികമായ സ്വയംഭരണം ഇതിലേക്ക് അനിവാര്യമാണ്. ഒരു വ്യക്തി

0: സ്വന്തം മനസ്സിന്റെയും ആഗ്രഹങ്ങളുടെയും അഭിനിവേശങ്ങളുടെയും മേൽ പൂർണ്ണ നിയന്ത്രണം നേടുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ആരംഭിക്കുന്നത്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഗാന്ധിജി വിഭാവനം ചെയ്യുമ്പോൾ ധാർമ്മിക അച്ചടക്കം വളരെ പ്രാധാന്യം അറിയിക്കുന്നു. ലളിതമായി ജീവിക്കുക, അമിതമായതിനു പകരം അത്യാവശ്യങ്ങൾ തിരഞ്ഞെടുക്കുക, അഹിംസ പരിശീലിക്കുക എന്നിവ ആവശ്യപ്പെടുന്നു. യഥാർത്ഥത്തിൽ സ്വതന്ത്രനായ ഒരു വ്യക്തി തന്റെ ആന്തരിക മനസാക്ഷിയെ ആശ്രയിക്കുകയും അന്യായമായ നിയമങ്ങൾക്കോ ബലപ്രയോഗത്തിനോ വഴങ്ങാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു. അധ്വാനത്തിന്റെ മഹത്വം സ്വാതന്ത്ര്യത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളിൽ ഒന്നാണ്. സത്യസന്ധമായ എല്ലാ ജോലിക്കും തുല്യമൂല്യമുണ്ടെന്ന് ഗാന്ധിജി വിശ്വസിച്ചിരുന്നു. ഉപജീവനത്തിനായി എല്ലാവരും ശാരീരിക അധ്വാനം ചെയ്യണമെന്നത് സ്വാതന്ത്ര്യത്തിന്റെ ഒരു ചിന്താധാരയാണ്. അവരനെ തന്നെപ്പോലെ സ്നേഹിക്കുക എന്ന ക്രിസ്തു ഭഗവാന്റെ ആദർശത്തിന്റെ നിദർശനമായിരുന്നു ഹരിജനം എന്ന സങ്കല്പം. എല്ലാവരും ഈശ്വര സൃഷ്ടികളാണ്. അതുകൊണ്ട് ജാതി വിവേചനം സ്വാതന്ത്ര്യത്തിൽ നിന്ന് അന്യപ്പെട്ടതാണ്. ഉയർന്നതോ താഴ്ന്നതോ ആയ വിഭാഗങ്ങൾ ഇല്ല. എല്ലാവർക്കും തുല്യ അവകാശങ്ങളും ബഹുമാനവും കൽപ്പിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു സ്വതന്ത്ര ജീവിതം അനുഭവവേദ്യമായി തീരുവാൻ നമുക്ക് യത്നിക്കാം. കൂട്ടിൽ അകപ്പെട്ട ഒരു കിളി അത് അസ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. അതിന്റെ യജമാനന് ആ കിളിയോട് ദയ തോന്നി. അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ആ കിളിയെ ആ കൂട്ടിൽ നിന്നും സ്വതന്ത്രമാക്കി. അത് സ്വാതന്ത്ര്യത്തിന്റെ അനന്തമായ വിഹായസിലേക്ക് പറന്ന് പറന്ന് ഉയർന്നു. അതെ, കാഞ്ചന കൂട്ടിലാണെങ്കിലും സ്വാതന്ത്ര്യം അതാണ് വിശാലമായ വിഹായസ് നമുക്ക് തുറന്നു തരുന്നത്. നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ പൂർണ്ണത അനുഭവിക്കാൻ സാധിക്കട്ടെ.
1: ഫാദർ സുശീൽ വർഗീസ് അവതരിപ്പിച്ച സുഭാഷിതമായിരുന്നു ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: രാജ്യം ഇന്ന് 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തും. തുടർന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധങ്ങളും അസ്ഥിരതയും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ മുന്നേറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 80th സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യയുടെ അഭിലാഷങ്ങൾ പ്രതിഫലിക്കുന്ന ശക്തവും പ്രചോദനാത്മകവുമായ സന്ദേശമാണ് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി നൽകിയതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കൂടുതൽ ശക്തവും സമൃദ്ധവുമായ ഒരു രാഷ്ട്രത്തെക്കുറിച്ച് വിശാലമായ കാഴ്ചപ്പാടാണ് രാഷ്ട്രപതിയുടെ പ്രസംഗം മുന്നോട്ട് വച്ചതെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 9 മുഖ്യമന്ത്രി VD സതീശൻ ദേശീയ പതാക ഉയർത്തും. ജില്ലാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാർ പതാക ഉയർത്തും. സ്ത്രീകൾക്ക് നിർഭയമായി ഏതു സമയത്തും പുറത്തിറങ്ങാൻ നടക്കാൻ അന്തരീക്ഷം സൃഷ്ടിച്ച് കേരളത്തെ രാജ്യത്തിന് തന്നെ മാതൃകയാക്കി മാറ്റുക എന്നത് പ്രധാന ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വനിതാ ശിശുവികസന വകുപ്പിന്റെ റിസർച്ച് സേഫ് വിമൺ, സേഫ് കേരള, ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് വനിതാ സംഗമം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായി ഒരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മന്ത്രി K മുരളീധരൻ നിർദ്ദേശം നൽകി. മുൻവർഷത്തേക്കാൾ ഭക്തരുടെ എണ്ണത്തിൽ ഇക്കുറി വർദ്ധനവ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വനവും വന്യജീവികളും സംരക്ഷിക്കുന്നതിനോടൊപ്പം മനുഷ്യരുടെ അവകാശങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടണമെന്ന് മന്ത്രി AP അനിൽകുമാർ. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നിലമ്പൂർ സൌത്ത് ഡിവിഷൻ വനം അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. UGC നെറ്റ്, CSIR നെറ്റ്, ICAR അഖിലേന്ത്യാ പ്രവേശന പരീക്ഷ എന്നിവയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഉത്തരസൂചികകൾ പ്രസിദ്ധീകരിക്കും.

ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷ മലരി. വൈലോപ്പള്ളിയുടെ സ്വാതന്ത്ര്യദിനത്തിൽ എന്ന കവിത, ആലാപനം രവിശങ്കർ. അധ്യാത്മ രാമായണ പാരായണം 30-ാം ദിവസം പാരായണം ചെയ്തത് ഡോക്ടർ കെ ഓമനക്കുട്ടി. തുടർന്ന് രാമായണ പൊരുൾ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി അവതരിപ്പിക്കുന്നു. പ്രഭാതപേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 കാർഷിക മേഖലാ വാർത്തകൾ, 7 80-ാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്ന ചടങ്ങിന്റെ തത്സമയ പ്രക്ഷേപണം. തുടർന്ന് ആരണ്യകം ആയുരാരോഗ്യം. ബാലരാമരം സുബയ്യ ജൂലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 110. തൃശൂർ ഫാഷൻ ജൂലേഴ്സ് സ്മൃതി മധുരം. 12 പുത്തൻപാട്ടുകൾ. 10:30 റിഗൽ ജൂലേഴ്സ് ഇന്നത്തെ സ്വർണവില. തുടർന്ന് പുത്തൻപാട്ടുകൾ. 11:00 ഗാനകേരളി. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:30 നവമാധുരി. 12:40 പ്രകാശധാര. തലച്ചോറിലെ അണുബാധ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആശിഷ് വിജയരാഘവൻ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട. 2:02 നേർമൊഴി. അഭിനേതാവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഷോബി തിലകനുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 സ്പോൺസേർഡ് പരിപാടി. 3:00 തിരയിപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 4:00 എവർഗ്രീൻ ഡ്യുയറ്റ് ഹിന്ദി ഫിലിം സോങ്സ്. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:02 അറിയിപ്പ്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം 30-ാം ദിവസം. കാവാലം, ക്ഷമിക്കണം, ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 7:35 തലസ്ഥാനത്തും വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളുടെ റിപ്പോർട്ട്. തുടർന്ന് ദേശഭക്തി ഗാനങ്ങൾ. 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ. തുടർന്ന് ദേശഭക്തി ഗാനങ്ങൾ. 11:00 സുഭാഷിതം ഫാദർ സുശീൽ വർഗീസ് അവതരിപ്പിച്ചത്. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതിയിലെ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി നമുക്ക് കാലാവസ്ഥാ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടോ കൂടിയുള്ള മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3°C. കുറഞ്ഞ താപനില 24.4°C. അറിയിപ്പ് പൂർണ്ണമാകുന്നു.

0: ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ സ്വാതന്ത്ര്യദിനത്തിൽ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം കേൾക്കാം. ആലപിക്കുന്നത് രവിശങ്കർ.

0: ഭാരത പതാകകൾ.
1: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് വൈലോപ്പിള്ളി ശ്രീധരൻ മേനോന്റെ സ്വാതന്ത്ര്യദിനത്തിൽ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. ആലപിച്ചത് രവിശങ്കർ.
2: രാമായണ പാരായണം 30-ാം ദിവസം.
3: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
2: ഇന്ന് രാവണവധം, വിഭീഷണ രാജ്യാഭിഷേകം, ഹനുമൽ ഭരത സംവാദം, അയോധ്യാപ്രവേശം എന്നീ ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നത് ഡോക്ടർ കെ.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ കെ ഓമനക്കുട്ടി.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി.
2: രാവണൻ വധിക്കപ്പെട്ടുവെന്നും രാമന് വിജയം നേടിയെന്നുമുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ രാമനിർദ്ദേശപ്രകാരം ആദ്യമേ സീതയുടെ അടുത്തെത്തിയത് ഹനുമാനാണ്. അദ്ദേഹം ചെല്ലുമ്പോൾ സീത

0: മുന്നെപ്പോലെ മലിനവേഷധാരിണിയായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ചുറ്റിലും രാക്ഷസ സ്ത്രീകൾ കാവലിരിക്കുന്നു. ആ രാക്ഷസികളെ കണ്ടപ്പോൾ ഹനുമാന് കോപം വന്നു. ഈ വൃത്തികെട്ട ജീവികളോ സീതാദേവിക്ക് കാവലിരിക്കുന്നു. ഇവരെ ഇനി വച്ചേക്കണ്ട, ഇപ്പോൾ തന്നെ കഥ കഴിച്ചേക്കാം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഹനുമാൻ സീതയോട് ചോദിച്ചു, ദേവി, ഞാൻ ഇവളുമാരുടെ കഥ കഴിക്കട്ടെ? എത്ര നാളായി ഇവർ ഭൗതിയെ ആക്ഷേപിച്ചുകൊണ്ട് ചടഞ്ഞിരിക്കുന്നു. ഇനിയും അത് വേണ്ട, ദേവി അനുവദിക്കണം, ഞാനത് ചെയ്യട്ടെ. അരുത് ഹനുമാനെ, ആ പാവം സ്ത്രീകൾ എന്തു പിഴച്ചു? രാവണൻ്റെ കൽപ്പന നിറവേറ്റുക മാത്രമല്ലേ അവർ ചെയ്തുള്ളൂ. ഇപ്പോൾ രാവണൻ കൊല്ലപ്പെട്ടു, ഇനി അവർ ഇഷ്ടം പോലെ പൊയ്ക്കോട്ടെ. ഞാൻ അവരോട് നേരത്തെ തന്നെ ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുന്നു, അവരെ ഉപദ്രവിക്കരുത്. ഹനുമാൻ പ്രതീക്ഷിക്കാത്ത വിലക്കാണ് സീതയിൽ നിന്നുണ്ടായത്. എത്രയായാലും അയാൾ ഒരു വാനരനാണ്. വാനരന്മാർക്ക് പകയും വിദ്വേഷവും കൂടും. ശത്രുവിനെ പിച്ചു ചീന്തിയാലേ അവർക്ക് തൃപ്തിയാകൂ. ഇവിടെ സംസ്കാര സമ്പന്നനായ ഒരു മനുഷ്യനെപ്പോലെ പെരുമാറാനാണ് സീത ഹനുമാനെ ഉപദേശിക്കുന്നത്. ഏതാണ്ട് ഇതിന് സമാനമായ മറ്റൊരു സന്ദർഭം അയോധ്യാകാന്ഡത്തിലുമുണ്ട്. ശ്രീരാമൻ്റെ വനവാസ വിവരമറിഞ്ഞ് ഭരതൻ ക്ഷുഭിതനായിരിക്കുന്ന സമയം, ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരി മന്ദരയാണെന്നറിഞ്ഞുകൊണ്ട് ശത്രുഘ്നൻ ക്ഷുഭിതനായി മന്ദരയെ വലിച്ചിഴച്ചു കൊണ്ടുവരികയാണ്. അവൾക്ക് കഠിനമായ ശിക്ഷ കൊടുക്കണമെന്നാണ് ശത്രുഘ്നൻ്റെ പക്ഷം. പക്ഷേ ഭരതൻ സമ്മതിക്കുന്നില്ല. അവൾ വെറുമൊരു തോഴി, അവളെ ആരും പരിഗണിച്ചിരുന്നില്ല. എങ്കിലും ഏഷണി കൂട്ടി രാമാഭിഷേകം മുടക്കിക്കഴിഞ്ഞതോടെ അവൾ ശ്രദ്ധാകേന്ദ്രമായി. കൈകേയി നൽകിയ വിശിഷ്ട വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് കൊട്ടാരത്തിന് വെളിയിലെത്തിയ അവൾ ഒരു പെൺകുരങ്ങിനെപ്പോലെ കാണപ്പെട്ടു എന്നാണ് വാൽമീകി പറയുന്നത്. അങ്ങനെയൊരു കോലം കെട്ടവളെ ശത്രുഘ്നൻ വലിച്ചിഴച്ചത് തന്നെ ഭരതന് കഷ്ടമായി തോന്നിയിരിക്കണം. അവളെ വെറുതെ വിട്ടേക്കുക എന്നാണ് ഭരതൻ ആവശ്യപ്പെട്ടത്. ഇവിടെ ഈ രണ്ട് സന്ദർഭങ്ങളും തമ്മിലുള്ള സാമ്യവും ഭേദവും വേർതിരിച്ചറിയേണ്ടതാണ്. പരിഹസിച്ചും പ്രലോഭിപ്പിച്ചും സീതയുടെ മനസ്സ് തനിക്ക് അനുകൂലമായി മാറ്റണമെന്നാണ് രാവണൻ രാക്ഷസ സ്ത്രീകൾക്ക് നൽകിയിരുന്ന നിർദ്ദേശം. ഏതാണ്ട് ഒരു വർഷക്കാലം അവരതിന് ശ്രമിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. എന്നിട്ടും അവരോട് ക്ഷമിക്കാനാണ് സീത തയ്യാറായത്. സീത ഒരു സാധാരണ സ്ത്രീയല്ല, രാജകുടുംബാംഗം എന്ന നില മാത്രമല്ല അവൾക്കുള്ളത്. ശ്രീരാമൻ്റെ ഭാര്യ എന്ന നിലയിൽ സീത രാജ്ഞി കൂടിയാണ്. രാജ്യഭരണത്തിൽ ക്രിയാത്മകമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് പങ്കാളിയാകാനുള്ള ഉത്തരവാദിത്വം രാജ്ഞിക്കുണ്ട്. രാക്ഷസികളെ വധിച്ചുകൊള്ളാൻ ഹനുമാനെ അനുവാദം നൽകിയാൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അത് ശിക്ഷയാണെന്നേ തോന്നുകയുള്ളൂ. എങ്കിലും ധർമ്മപക്ഷത്തു നിന്ന് നോക്കുമ്പോൾ അത് അനീതിയാകാനേ തരമുള്ളൂ. മന്ദര ചെയ്ത പാപം ഒരു വിധത്തിലും പൊറുക്കാവതല്ല. എന്തെന്ത് പ്രത്യാഘാതങ്ങളാണ് അതുണ്ടാക്കിയത്? അവൾ അമ്മ മഹാറാണിയാക്കാൻ കൊതിച്ച കൈകേയിയുടെ സ്ഥിതി എന്തായി? താൻ പിടിച്ചുകൊടുത്ത സിംഹാസനം മകൻ പുറങ്കാലുകൊണ്ട് തട്ടിക്കളയുകയല്ലേ ചെയ്തത്? ജ്യേഷ്ഠനെ ഓർത്താണ് അല്ലെങ്കിൽ അമ്മയെ വധിച്ചു കളയുമായിരുന്നു എന്നുവരെ ഭരതന് പറയേണ്ടി വന്നില്ലേ? മന്ദരയുടെ ഉപദേശത്തിൻ്റെ പൊരുൾ തിരിച്ചറിയേണ്ടത് കൈകേയിയായിരുന്നു. മകനു രാജ്യസിംഹാസനം എന്ന സാധ്യത തെളിഞ്ഞപ്പോൾ അവരെല്ലാം മറന്നുപോയി. അതിൻ്റെ ശിക്ഷ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിൽ ജീവിതകാലം മുഴുവൻ കൈകേയി അനുഭവിക്കേണ്ടി വന്നു. രാക്ഷസ സ്ത്രീകളും മന്ദരയും സ്ത്രീകളെന്ന ആനുകൂല്യത്തിൽ ശിക്ഷാവിമുക്തരാക്കപ്പെട്ടു. കൈകേയിക്ക് മാത്രം ആ ആനുകൂല്യം കാലം അനുവദിച്ചു കൊടുത്തില്ല. മറ്റുള്ളവർ വെറും സ്ത്രീകളായിരുന്നു, എന്നാൽ കൈകേയി അങ്ങനെ ആയിരുന്നില്ല. അവർ രാജപത്നിയും രാജമാതാവും കൂടിയായിരുന്നല്ലോ.
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി.

പ്രഭാതപേരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. രാജ്യം ഇന്ന് 80-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ഡൽഹി ചെങ്കോട്ടയിൽ ദേശീയ ആഘോഷത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. സംസ്ഥാനതല സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തി.

0: തുടക്കം കുറിക്കും. വിശിഷ്ട സേവനത്തിനും പ്രവർത്തന മികവിനുമുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ സിവിൽ പോലീസ് ഓഫീസർമാർ വരെയുള്ള 289 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരള എന്നതു മാറ്റി കേരളം എന്നാക്കുന്നതിനുള്ള ബിൽ രാഷ്ട്രപതി അംഗീകരിച്ചതോടെ നിയമമായി. എങ്കിലും പ്രത്യേക വിജ്ഞാപനത്തിലൂടെ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന തീയതി മുതലേ പെരുമാറ്റം പ്രാബല്യത്തിലാകും. പുരുഷ വനിതാ ഹോക്കി ലോകകപ്പ് മത്സരത്തിന് ഇന്ന് നെതർലൻഡ്സിൽ തുടക്കം.
1: രാജ്യം മറ്റൊരു സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ നിറവിലേക്ക് കടക്കുമ്പോൾ കടന്നുപോയ വഴികളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളും ഭാവിയിലേക്കുള്ള പ്രതീക്ഷകളുമാണ് ഓരോ ഭാരതീയന്റെ മനസ്സിൽ അലതല്ലുന്നത്. ശാസ്ത്ര സാങ്കേതിക സാമ്പത്തിക മേഖലകളിൽ കൈവരിച്ച വലിയ മുന്നേറ്റങ്ങൾക്കൊപ്പം തന്നെ പട്ടിണിയും അസമത്വവുമില്ലാത്ത പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു നാളെയെക്കുറിച്ചാണ് നമ്മുടെ സ്വപ്നങ്ങൾ. രാജ്യത്തിന്റെ പുരോഗതിയും സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പുത്തൻ പ്രതീക്ഷകളും ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ പ്രഭാതപേരി. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വിപ്ലവകരമായ പുരോഗതിയാണ് വർഷങ്ങളായി ഇന്ത്യ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിൽ ആഗോളതലത്തിൽ ഭാരതം നടത്തുന്ന കുതിച്ചുചാട്ടത്തെക്കുറിച്ച് വിവരിക്കുന്നു.
2: ഭാരതീയ ബഹിരാകാശ ഗവേഷണ സംഘടന ഇന്ന് ലോകത്തെ പ്രമുഖ ബഹിരാകാശ ശക്തികളുടെ മുൻനിരയിൽ തിളങ്ങി നിൽക്കുകയാണ്.
1: വിക്രം സാരാഭായി സ്പേസ് സെന്റർ മുൻ ഡയറക്ടറും ISRO ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ സ്ഥാപക ഡയറക്ടറുമായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ.
2: അതിവിദൂര ബഹിരാകാശ ദൗത്യങ്ങൾക്കൊപ്പം തന്നെ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ആപ്ലിക്കേഷനുകൾക്കും ISRO വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് കടലിലെ കൂടുതൽ സാധ്യതയുള്ള മീൻപിടുത്ത മേഖലകളും ചുഴലിക്കാറ്റ് മുന്നറിയിപ്പുകളും നൽകുന്നു. കാർഷിക മേഖലയിൽ വിള ഇൻഷുറൻസ് തിട്ടപ്പെടുത്താനും ജലസേചനം ആസൂത്രണം ചെയ്യാനും ഉപഗ്രഹങ്ങൾ ഇന്ന് സഹായിക്കുന്നു. കൂടാതെ നാസയുമായി ചേർന്ന് ഭ്രമണപഥത്തിലെത്തിച്ച NSR ഉപഗ്രഹം നൽകുന്ന വിവരങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുന്നതിനും ഭൂഗർഭ ജലലഭ്യത കണക്കാക്കുന്നതിനും വലിയ കുതിച്ചുചാട്ടമാണ് സമ്മാനിക്കുന്നത്. ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിലെ നിർണായകമായ ഘട്ടത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായുള്ള ആദ്യ മനുഷ്യരില്ലാത്ത വിക്ഷേപണം തൊട്ടടുത്തെത്തിക്കഴിഞ്ഞു. റോക്കറ്റിന്റെ കൃത്യതയും ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ബഹിരാകാശത്തിലെ പ്രവർത്തനങ്ങളും പരീക്ഷിക്കുന്ന ഈ ദൗത്യത്തിൽ വ്യോമമിത്ര എന്ന അർത്ഥ ഹ്യൂമനോയിഡ് റോബോട്ടും പങ്കാളിയാകുന്നു. ഇതിനോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള AXIOM-4 ദൗത്യത്തിലൂടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചേർന്നത് ഗഗൻയാൻ ദൗത്യങ്ങൾക്ക് ആവശ്യമായ മികച്ച പ്രായോഗിക പരിചയമാണ് ഭാരതത്തിന് നൽകുന്നത്. Chandrayaan-3 ദൗത്യത്തിന് ശേഷം ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് തിരിച്ചെത്തിക്കാനുള്ള Chandrayaan-4, അതുപോലെ ശുക്രനിലേക്കുള്ള വീനസ് ഓർബിറ്റർ മിഷൻ എന്നിവയുടെ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. 2035 ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ സ്ഥാപിക്കാനും 2040 ഒരു ഭാരതീയനെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള സാങ്കേതിക ശേഷി കൈവരിക്കാനുമുള്ള ദീർഘകാല ലക്ഷ്യത്തോടെയാണ് VSSC അടക്കമുള്ള ISRO കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. പുതിയ വിക്ഷേപണ വാഹനവുമായ NGLV, വീണ്ടും ഉപയോഗിക്കാവുന്ന റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ, പരിസ്ഥിതി സൗഹൃദമായ ലോക്സ് മീഥെയ്ൻ ഗ്രീൻ പ്രൊപ്പൽഷൻ എഞ്ചിനുകൾ എന്നീ നൂതനമായ സാങ്കേതിക വിദ്യകളും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തുമ്പയിലെ ഒരു ചെറിയ പള്ളിമുറ്റത്ത് നിന്നും സൗണ്ടിംഗ് റോക്കറ്റ് വിക്ഷേപിച്ചുകൊണ്ട് തുടങ്ങിയ ആ വിനീതമായ തുടക്കത്തിൽ നിന്ന് മാനവരാശിയുടെ നന്മയ്ക്കായുള്ള സാങ്കേതിക വിദ്യകളിലേക്കും ബഹിരാകാശ നിലയത്തിലേക്കും മനുഷ്യ ദൗത്യങ്ങളിലേക്കും നീളുന്ന ഈ പ്രയാണം ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്നതാണ്. വിജ്ഞാനത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ആകാശത്ത് നമ്മുടെ ത്രിവർണ പതാക ഇനിയും ഉയരങ്ങളിൽ പറക്കട്ടെ.
1: സാമൂഹിക നീതിയും സാമ്പത്തിക സമത്വവും ഉറപ്പുവരുത്തി രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വിവരിക്കുകയാണ്.
3: രാഷ്ട്രത്തിന്റെ കലണ്ടറിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ദിവസങ്ങളായി ഞാൻ കാണുന്നത്
1: അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ.
3: 1 January 2026 നമ്മുടെ രാഷ്ട്രം ഭരണഘടനയിൽ അധിഷ്ഠിതമായ റിപ്പബ്ലിക്കായി മാറിയ ദിവസം. 2 August 15 ബ്രിട്ടനിൽ നിന്ന് നമ്മുടെ സ്വാതന്ത്ര്യം പ്രാപിച്ച ദിവസം, അധികാര കൈമാറ്റത്തിന്റെ ദിവസം. ഈ 2 ദിവസത്തിൽ ഏതാണ് കൂടുതൽ പ്രധാനപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും January 26 എന്ന് തന്നെ പറയും. കാരണം അന്നാണ് നമ്മൾ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിലെ പൗരന്മാരായി മാറിയത്. പക്ഷെ അത് സാധ്യമായത് 1947 August 15 നമുക്ക് ഈ അധികാര കൈമാറ്റം നടന്നു എന്നതുകൊണ്ടാണ്. ആ അധികാര കൈമാറ്റം എന്ന് പറഞ്ഞാൽ അന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയാണ്. ആ ബ്രിട്ടന്റെ ദീർഘനാളത്തെ അധികാരത്തിൽ നമ്മൾ മോചിതരായി. ഭരണഘടനാധിഷ്ഠിതമായി നമ്മൾ ജീവിതം ആരംഭിച്ചു, രാഷ്ട്രം എന്നതിനുള്ള ജീവിതം ആരംഭിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ജനങ്ങൾക്ക് ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടത് നീതി തന്നെയാണ്. ജസ്റ്റിസ്, നീതി എന്ന് പറയുമ്പോൾ സോഷ്യൽ ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്.

0: ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ്, അങ്ങനെ മൂന്ന് തരത്തിലുള്ള നീതി. പിന്നെ അതിനനുബന്ധമായ മറ്റൊട്ടേറെ കാര്യങ്ങളുമുണ്ട്. ഇതെല്ലാം ജനതയ്ക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് നമ്മൾ ഭരണഘടന അംഗീകരിച്ചെടുക്കുകയും ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഒരു റിപ്പബ്ലിക്കൻ ഭരണരീതി സ്വീകരിക്കുകയും ചെയ്തത് കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം, നീതിപൂർവകമായ ജീവിതം ഒരു ജനതയ്ക്ക് ഉറപ്പാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ്.
1: ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ ഗ്രാമാന്തരങ്ങളിലേക്ക് എത്തിക്കുന്നതിനൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ലോകത്തെ നയിക്കാൻ ഇന്ത്യക്ക് കഴിയണമെന്ന് വ്യക്തമാക്കുന്നു.
2: ഇന്ന് ലോകത്ത് നടക്കുന്ന നിർമ്മിത ബുദ്ധി മത്സരത്തിൽ അഥവാ AI റേസിൽ ചൈന, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളോട് മത്സരിക്കാൻ നിരവധി പദ്ധതികളാണ് ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ സർക്കാർ കൊണ്ടുവന്നത്.
1: IT വിദഗ്ധൻ നിഖിൽ നാരായണൻ.
2: 2024 തുടങ്ങിയ ഇന്ത്യ AI മിഷൻ 10,000 കോടിയിലധികം രൂപയാണ് ഇതിനൊക്കെയായി നീക്കിവച്ചിരിക്കുന്നത്. നിർമ്മിത ബുദ്ധിയുടെ അവിഭാജ്യ ഘടകമാണ് ഇതിനായുള്ള ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ് എന്ന് വിളിക്കുന്ന ചിപ്പുകൾ. 38,000 GPUകളും 1,050 TPU അഥവാ ടെൻസർ പ്രോസസിംഗ് യൂണിറ്റുകളും സബ്സിഡി സഹിതം കമ്പനികൾക്ക് ലഭ്യമാക്കുകയാണ് ഇന്ത്യ. ഇതുകൂടാതെ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയ്ക്ക് കരുത്ത് പകരാനുള്ള പല പദ്ധതികളും വിഭാവനം ചെയ്തിട്ടുണ്ട് ഇന്ത്യ. മറ്റുള്ള രാജ്യങ്ങളെ ചിപ്പുകൾക്ക് ആശ്രയിച്ചാൽ നമ്മുടെ AI മേഖല എങ്ങും എത്തില്ല എന്ന തിരിച്ചറിവാണ് ഇതിനു പിന്നിൽ. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ പോലെയുള്ള പദ്ധതികളെ കൂടാതെ ഭാഷകൾ തമ്മിലുള്ള അകലം ഇല്ലാതാക്കുന്ന ഭാഷിണി, ഡേറ്റാ സെറ്റുകളുടെ കലവറയായ AI കോഷ് ഒക്കെ എടുത്തു പറയേണ്ട പദ്ധതികളാണ്. നിർമ്മിത ബുദ്ധി നമ്മുടെ ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാകുമ്പോൾ സുതാര്യത, സുരക്ഷ, ധാർമ്മികത എന്നിവയൊക്കെ സംരക്ഷിക്കപ്പെടാനുള്ള നിയമങ്ങളും ചട്ടങ്ങളും നിലവിലുണ്ട്. അവ കൂടുതൽ മെച്ചപ്പെടുത്താൻ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കുന്നു. AI ഫോർ ഓൾ എന്നാണ് ഇന്ത്യ പറയുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുണമുണ്ടാകുന്ന രീതിയിൽ വേണം ഈ സാങ്കേതിക വിദ്യയുടെ വളർച്ച എന്നാണ് ഇന്ത്യയുടെ കാഴ്ചപ്പാട്. ആധാറും UPIയും ഡിജിലോക്കറും ഒക്കെ അടങ്ങുന്ന നമ്മുടെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ പോലെ നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിലും സർക്കാരുകൾ, പൊതുസ്ഥാപനങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, നേരത്തെ പറഞ്ഞ GPU, TPU ഒക്കെ ലഭ്യമാക്കുന്നവർ ഒക്കെ കൂടെ ഉള്ളൊരു കൂട്ടായ പ്രവർത്തനമാണ് ഇന്ത്യ നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിലും വിഭാവനം ചെയ്യുന്നത്.
1: കായിക രംഗത്ത് ആഗോളതലത്തിൽ വലിയ വിജയങ്ങൾ നേടിയ രാജ്യമാണ് ഇന്ത്യ. വരും തലമുറ കായിക താരങ്ങളുടെ പ്രതീക്ഷകളെ കുറിച്ച് പങ്കുവയ്ക്കുന്നു.
3: കായിക വേദികൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഉദാഹരിക്കാറുണ്ട് ഒളിമ്പിക്സ് ആണ്.
1: രാജ്യാന്തര സ്പോർട്സ് ലേഖകൻ കമാൽ വരദൂർ.
3: മറ്റൊന്ന് ഫിഫ നടത്തുന്ന വേൾഡ് കപ്പ് ഫുട്ബോളാണ്. പിന്നീട് ഏഷ്യൻ ഗെയിംസ് ഉണ്ട്, കോമൺവെൽത്ത് ഗെയിംസ്, അങ്ങനെ മത്സരവേദികൾ ധാരാളമുണ്ട്. ഈ മത്സരവേദികളിലെ പ്രകടനങ്ങളെ മാനദണ്ഡമാക്കിയിട്ടാണ് ഒരു രാജ്യത്തിന്റെ കായിക കരുത്തിനെ നമ്മൾ അളക്കാറുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ ഇനിയും ധാരാളം മുന്നോട്ട് പോകാനുണ്ട്. പ്രത്യേകിച്ച് ഒളിമ്പിക്സ് പോലെ ഒരു കായിക ഇനം, ഏറ്റവും ഒടുവിൽ നടന്നത് പാരീസ് ഒളിമ്പിക്സ് ആണ്, ഞാൻ റിപ്പോർട്ട് ചെയ്തയാളാണ്. നമുക്ക് ആ പാരീസ് ഒളിമ്പിക്സിൽ ഒരു ഗോൾഡ്, സ്വർണം പോലും കിട്ടിയില്ല എന്നുള്ളത് നിരാശാജനകമാണ്. അതിന് വലിയ കാരണങ്ങൾ നമ്മൾ തേടുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് ഇനിയും ഏറെ മെച്ചപ്പെടാനുണ്ട്. തൊട്ടടുത്ത് അമേരിക്ക, കാനഡ, മെക്സിക്കോയിൽ നടന്ന വേൾഡ് കപ്പ് റിപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്, റിപ്പോർട്ട് ചെയ്ത് എത്തിയിട്ടേ ഉള്ളൂ. അമേരിക്ക വലിയ ശക്തിയല്ല ലോക ഫുട്ബോളിൽ. അവർ ഫുട്ബോൾ വേൾഡ് കപ്പിൽ നോക്കൌട്ട് റൗണ്ട് ഓഫ് 32 പങ്കെടുത്തു, പരാജയപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ കായിക സൗകര്യ വികസനം നോക്കുകയാണെങ്കിൽ അമേരിക്ക എന്ന വലിയ രാജ്യത്തിൽ ധാരാളം കളിമുറ്റങ്ങളുണ്ട്. അക്കാഡമിക് തലം എടുക്കുകയാണെങ്കിൽ കായിക പഠനം ശക്തമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ നമുക്കറിയാം വലിയൊരു രാജ്യം, ഫുട്ബോൾ രാജ്യം കേരളത്തിലേക്ക് കളിക്കാൻ വരികയാണെങ്കിൽ നമുക്ക് വലിയ പ്രയാസമാണ്. നമ്മൾ ഇതുവരെ അത്തരം മത്സരങ്ങൾ ക്രിക്കറ്റ് ആണെങ്കിൽ, ഫുട്ബോൾ ആണെങ്കിലൊക്കെ നടത്തിയിരുന്നത് കൊച്ചിയിലെ നെഹ്റു സ്റ്റേഡിയമാണ്. പക്ഷേ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇപ്പൊ അതിന് സൗകര്യങ്ങൾ ഇല്ല. പിന്നീട് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെയുണ്ട്, അവിടെയുള്ള സംവിധാനം എന്ന് പറയുന്നത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ്. അവിടെയും നമ്മൾ ഈ കാണുന്ന രാജ്യാന്തര മത്സരങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് വലിയ തോതിലുള്ള വലിയ മേളകൾ നടത്താനായിട്ടുള്ള വേദികൾ കുറവാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ കായിക അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ ശാസ്ത്രീയത, സാങ്കേതികത ഇത് രണ്ടും ഊന്നിക്കൊണ്ടുള്ള വലിയ ഒരു വികസനം നിർബന്ധമാണ്.
1: സ്വതന്ത്ര ഇന്ത്യയിലെ യുവാക്കളുടെ സ്വപ്നങ്ങളെ കുറിച്ചും പുതിയ ഇന്ത്യയെ പടുത്തുയർത്തുന്നതിൽ യുവതലമുറയ്ക്കുള്ള പ്രതീക്ഷകളെ കുറിച്ചും സംസാരിക്കുന്നു.
4: എന്റെ പേര് പ്രഫുൽ ജയകുമാർ. ഇന്നത്തെ ഇന്ത്യയുടെ പ്രതീക്ഷ എവിടെയാണ്? നമ്മുടെ യുവത്വത്തിലാണ്. ഒന്നാമത് യുവാക്കൾ AI, ഹരിത ഊർജം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നു. അവസരങ്ങൾക്കായി കാത്തിരിക്കാതെ അവർ അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇന്നത്തെ യുവാക്കൾ പഠനത്തോടൊപ്പം ഡിജിറ്റൽ സ്കില്ലുകളും പഠിക്കുന്നു. ജോലി മാത്രമല്ല, വിദ്യാഭ്യാസം, ആരോഗ്യം, കാലാവസ്ഥ പോലുള്ള യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അവർ ആഗ്രഹിക്കുന്നു. നമ്മുടെ സംഗീതം, കഥകൾ, കായികം എന്നിവ ലോകത്തിനു മുന്നിൽ

0: അവതരിപ്പിക്കാൻ യുവത്വം മുന്നിലുണ്ട്. വേരുകൾ വിടാതെ തന്നെ ലോകത്തോട് മത്സരിക്കാനുള്ള ആത്മവിശ്വാസം ഇന്നത്തെ യുവാക്കൾക്കുണ്ട്. സ്വാതന്ത്ര്യം നമുക്ക് സ്വപ്നം കാണാനുള്ള അവകാശം തന്നു. ആ സ്വപ്നങ്ങളെ പ്രവൃത്തിയാക്കുന്നത് യുവത്വമാണ്. ഇന്ന് ചിലപ്പോൾ സ്വാതന്ത്ര്യ ദിനമായിട്ടും ചില യുവാക്കൾക്ക് മറ്റു വിദേശ കമ്പനിക്കാർക്ക് വേണ്ടി ജോലി ചെയ്യേണ്ടി വന്നേക്കാം. അവരും ഇന്ത്യയുടെ പുരോഗതിക്ക് പങ്കാളികൾ തന്നെയാണ്. അവരുടെ ജോലി ചെയ്യുന്നത് ചിലപ്പോൾ ഭാരതത്തിലുള്ള വീട്ടമ്മമാർക്ക് വേണ്ടിയായിരിക്കാം, തന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടിയായിരിക്കാം. ഒരു ദിവസം കൊണ്ട് ശക്തമായ രാഷ്ട്രം ഉണ്ടാകില്ല. ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിലൂടെയാണ് അത് സാധ്യമാകുന്നത്.
1: പൊതുവിദ്യാഭ്യാസ രംഗത്ത് ആഗോള നിലവാരം പുലർത്തുന്ന ഗവേഷണ സ്ഥാപനങ്ങളും സർവകലാശാലകളും സ്വന്തമായി ഉയർത്തിക്കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച്,
2: ഏറ്റവും ഉന്നതമായ മൂല്യങ്ങൾ പ്രദാനം ചെയ്യേണ്ടുന്ന ഒരു ഇടം എന്ന നിലയിൽ സ്കൂളുകളും കോളേജുകളും സർവകലാശാലകളും പൊതുസ്ഥാപനങ്ങളായിരിക്കണം.
1: സേവ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ പ്രവർത്തകൻ എം ഷാജർ ഖാൻ.
2: പക്ഷെ ആ പൊതുസ്ഥാപനം എന്ന സ്റ്റാറ്റസിൽ വ്യത്യാസം വരുന്നു എന്നതാണ് നമ്മളെ ഏറെ ഉത്കണ്ഠാകുലരാക്കുന്ന ഒരു കാര്യം. ഈ സ്വാതന്ത്ര്യ ദിനത്തിലും യഥാർത്ഥത്തിൽ വിമോചനം വിജ്ഞാനത്തിലൂടെയാണ്, അറിവിലൂടെയാണ്. അപ്പൊ ആ അറിവ്, അതിന്റെ ഖനി, അത് ഉത്ഭവിക്കുന്ന ഒരു കേന്ദ്രം എന്ന നിലയ്ക്ക്, അത് നൽകേണ്ടുന്ന ഒരു കേന്ദ്രം എന്ന നിലയ്ക്ക് സർവകലാശാലകളും സ്കൂളുകളും കോളേജുകളും ശക്തിപ്പെടണം. അത് ആ ഒരു പ്രതിജ്ഞ കൂടി നമ്മൾ എടുക്കേണ്ടതുണ്ട്. കാരണം പൊതുവിദ്യാഭ്യാസവും പൊതു സർവകലാശാലകളും ഒക്കെയാണ് ഒരു രാജ്യത്തിന്റെ സമ്പത്ത്.
1: ദിനം പ്രതി നാം കാത്തുസൂക്ഷിക്കേണ്ട മഹത്തായ ജീവവായുവാണ് സ്വാതന്ത്ര്യം. നാനാത്വത്തിൽ ഏകത്വം എന്ന ഭാരതത്തിന്റെ അഖണ്ഡതയെ ചേർത്ത് പിടിച്ച് വ്യക്തി സ്വാതന്ത്ര്യവും സാഹോദര്യവും ഉറപ്പുവരുത്തുന്ന ഒരു നവസമൂഹ സൃഷ്ടിക്കായി നമുക്ക് കൈകോർക്കാം.
3: പ്രഭാതഭേരി വീണ്ടുമെത്തും നാളെ രാവിലെ ഇതേ സമയം.
4: വാഷിംഗ് മെഷീന്റെ കാര്യം
5: എവിടുന്ന് വാങ്ങിക്കണം?
4: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാണ്.
5: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
4: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
5: എന്നാ മൈ തന്നെ പോവാം.
4: മൈ ജിയോണും മാസോണും സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
6: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
7: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
8: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
9: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
8: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
9: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
10: ഈ ആർപ്പവിളി എന്തിനാണല്ലേ? 2,000 രൂപയ്ക്ക് മുകളിൽ MRT നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
11: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
12: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
13: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
14: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
15: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
14: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
15: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
14: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
15: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
16: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
14: എന്നാ പറയാം?
16: 90-72-503-503.
17: മീരെ, ഓണക്കോടിക്ക് പിന്നെ ഓണ സദ്യക്കുള്ള സാധനങ്ങളൊക്കെ എന്താ വാങ്ങിക്കുന്നേ?
18: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്
17: ഓണം സ്പെഷ്യലായിട്ട് എന്തൊക്കെയുള്ള?
18: 1,000, 1,500, 2,000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1,000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1,000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
17: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
19: സാധാരണക്കാരന് കൈതാനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്ക്, ഓഗസ്റ്റ് 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
0: ഓണത്തിനൊപ്പം മൈ ജി മാസ് ഫ്രീഡം സെയിൽ.
3: ഐഫോൺ, ലെനോവോ പാഡ്, ഐപാഡ് എന്നിവയിൽ കില്ലർ പ്രൈസും ബാങ്ക് ക്യാഷ് ബാക്കും. ഒപ്പോ, വിവോ, ഷവോമി ഫോണുകൾക്കൊപ്പം സ്പെഷ്യൽ ഓഫറുകൾ.
2: ഒപ്പം സ്ക്രാച്ച് ആൻഡ് വിനിലൂടെ നേടാം ടിവി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, സ്മാർട്ട് ഫോൺ, മിക്സി, പാർട്ടി സ്പീക്കർ തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ.
3: ഓഗസ്റ്റ് 16 വരെ മാത്രം.

0: വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം.
1: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും.

0: 5000 സ്വർണ്ണ മോതിരങ്ങളും.
1: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
0: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
2: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
3: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
0: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: പിട്ടാപ്പിളിൽ സ്പെഷ്യൽ 2 ഡേയ്സ് ഇൻഡിപെൻഡൻസ് സെയിലിൽ നിങ്ങൾക്ക് നേടാം ഗൃഹോപകരണങ്ങളും മൊബൈൽ ഫോണുകളും ഡൗൺ പേയ്മെന്റും പലിശയുമില്ലാതെ ഇഷ്ടപ്പെട്ട തിരിച്ചടവ് കാലാവധിയോടുകൂടി പർച്ചേസ് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം.
5: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
6: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
7: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
6: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
7: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
5: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
8: നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കാൻ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വിവിധ UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഓൺലൈനായി. കൂടുതൽ വിവരങ്ങൾക്ക് www.sdou.ac.in സന്ദർശിക്കുക.
9: 30 കോടി രൂപയുടെ
10: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
11: Hallmark സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
12: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നമസ്തേരം തബരി തുടരും.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. രാജ്യം ഇന്ന് 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ അല്പസമയത്തിനകം ദേശീയ പതാക ഉയർത്തും. ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ മുന്നേറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തും. സ്ത്രീകൾക്ക് നിർഭയമായി ഏത് സമയത്തും പുറത്തിറങ്ങി നടക്കാൻ അന്തരീക്ഷം സൃഷ്ടിച്ച് സംസ്ഥാനത്തെ രാജ്യത്തിന് തന്നെ മാതൃകയാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ US നാവികസേന സംയുക്ത അഭ്യാസ പ്രകടനം കൊച്ചിയിൽ സമാപിച്ചു. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ അല്പസമയത്തിനകം ദേശീയ പതാക ഉയർത്തും. തുടർന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷവേളയിൽ ആദ്യമായി ഇത്തവണ ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: വന്ദേ മാതരത്തിന്റെ 150 വർഷത്തെ പാരമ്പര്യത്തെ അനുസ്മരിക്കുന്നതിനൊപ്പം 2047 വികസിത് ഭാരത് എന്ന ലക്ഷ്യസാത്കാരത്തിന് യുവശക്തിയുടെ ഊർജം, അഭിലാഷങ്ങൾ, നിർണായക സംഭാവനകൾ എന്നിവയെ അടയാളപ്പെടുത്തുന്നതുമാണ് ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ. കര, നാവിക, വ്യോമസേനകളിലെയും മൈ ഭാരത് പദ്ധതിയിലെയും 2500 കേഡറ്റുകളും വോളണ്ടിയർമാരും ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ചെങ്കോട്ടയിലെ ആഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ വിവിധ മേഖലകളിൽ നിന്ന് 5000 പ്രത്യേക അതിഥികളെ ക്ഷണിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി വിശ്വകർമ്മ പദ്ധതിയിലെ കരകൌശല വിദഗ്ധർ, പ്രധാനമന്ത്രി മുദ്ര യോജനയിലെ വനിതാ സംരംഭകർ, പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയിലെ തെരുവു കച്ചവടക്കാർ, ഭാരത് ടാക്സിയിലെ ടാക്സി ഡ്രൈവർമാർ എന്നിവർ അതിഥികളാണ്. വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ ചടങ്ങിൽ പുഷ്പവൃഷ്ടി നടത്തും. ദേശീയ പതാക ഉയർത്തുന്നതിനൊപ്പം 21 ഗൺ സല്യൂട്ടും നൽകും. ഡൽഹി പോലീസ് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്.
1: ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധങ്ങൾ

0: ും അസ്ഥിരതയും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മുന്നേറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. 80-ാമത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ആഗോള ശരാശരി വളർച്ചാ നിരക്കിന്റെ ഇരട്ടിയിലധികം വളർച്ചാ നിരക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിക്കുമെന്ന് സാമ്പത്തിക പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നതായും രാഷ്ട്രപതി പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
1: ആത്മനിർഭർ ഭാരത് അഭിയാൻ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയുടെയും ദേശീയ സുരക്ഷയുടെയും അടിത്തറയെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. 2030-ലെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ചിലത് നിശ്ചിത സമയത്തിന് മുമ്പ് തന്നെ രാജ്യം കൈവരിച്ചതായി രാഷ്ട്രപതി വ്യക്തമാക്കി. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാനം ദേശീയ താൽപര്യമാണ്. സമാധാനം, സഹകരണം, ചർച്ച, വസുദൈവ കുടുംബകം എന്ന ആദർശം എന്നിവയാണ് വിദേശ നയത്തിന്റെ തൂണുകളെന്നും ദ്രൗപദി മുർമു പറഞ്ഞു. ഭീകരവാദത്തിനെതിരായ ഓപ്പറേഷൻ സിന്ദൂർ കൃത്യതയോടെ പ്രവർത്തിക്കാനുള്ള ഇന്ത്യൻ സായുധസേനയുടെ ശേഷിയുടെ തെളിവാണ്. ഭീകരവാദികൾ എവിടെ ഒളിച്ചിരുന്നാലും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന ശക്തമായ സന്ദേശം ഓപ്പറേഷൻ സിന്ദൂർ നൽകിയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്തിന്റെ ഭാവിയുടെ ശില്പികളാണ് വിദ്യാർത്ഥികളെന്നും അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ എല്ലാവരും സംഭാവന നൽകണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികളുടെ മികച്ച പ്രകടനത്തിൽ രാഷ്ട്രപതി സന്തോഷം പ്രകടിപ്പിച്ചു. 2047-ഓടെ വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള യാത്രയിലാണ് രാജ്യമെന്നും വികസനത്തിന്റെ ഫലങ്ങൾ ഓരോ വ്യക്തിയിലേക്കും എത്തിക്കുക എന്നത് രാജ്യത്തിന്റെ ദൃഢനിശ്ചയമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു.
0: സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സേനയിലെയും സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലെയും ഉദ്യോഗസ്ഥർക്കായി രാഷ്ട്രപതി ദ്രൗപദി മുർമു 78 ധീരതാ പുരസ്കാരങ്ങൾ അംഗീകാരം നൽകി. ഇതിൽ 13 പുരസ്കാരങ്ങൾ മരണാനന്തര ബഹുമതിയായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കീർത്തിചക്ര, ശൌര്യചക്ര, ബാർട്ടു സേനാ മെഡലുകൾ, സേനാ മെഡലുകൾ, നൌസേനാ മെഡലുകൾ, വായുസേനാ മെഡലുകൾ എന്നിവയാണ് പ്രഖ്യാപിച്ചത്. ലഫ്റ്റനന്റ് കേണൽ മനിയോ ഫ്രാൻസിസ് PF, മേജർ ജിതേന്ദ്ര രാത്തി എന്നിവർ കീർത്തി ചക്രയ്ക്ക് അർഹരായി. ഹവിൽദാർ ഗജേന്ദ്ര സിംഗ്, ഹെഡ് കോൺസ്റ്റബിൾ ജഗ്ബീർ സിംഗ്, ബഷീർ അഹമ്മദ്, SG കോൺസ്റ്റബിൾ ജസ്പ്രീത് സിംഗ്, ബൽവീന്ദർ സിംഗ്, താരിഖ് ഹുസൈൻ, STF ഇൻസ്പെക്ടർ സുനിൽകുമാർ എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായി കീർത്തി ചക്ര നൽകും. രാജ്യത്തിന്റെ അഭിലാഷങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ശക്തവും പ്രചോദനാത്മകവുമായ സന്ദേശമാണ് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി നൽകിയതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. യുവാക്കളുടെ പ്രതീക്ഷകൾ, സ്ത്രീകളുടെ കരുത്തും സംഭാവനകളും, രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതി എന്നിവയെക്കുറിച്ചെല്ലാം പരാമർശിച്ചുകൊണ്ട് കൂടുതൽ ശക്തവും സമൃദ്ധവുമായ ഒരു രാഷ്ട്രത്തെക്കുറിച്ച് വിശാലമായ കാഴ്ചപ്പാടാണ് രാഷ്ട്രപതിയുടെ പ്രസംഗം മുന്നോട്ടുവച്ചതെന്ന് ഉപരാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ വ്യക്തമാക്കി. സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. രാവിലെ 9 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ദേശീയ പതാക ഉയർത്തും. വിവിധ സേനാവിഭാഗങ്ങൾ, അശ്വാരൂഢ സേന, NCC, സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ പരേഡിന്റെ അഭിവാദ്യം മുഖ്യമന്ത്രി സ്വീകരിക്കും. മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഫയർ സർവീസ് മെഡലുകൾ, കറക്ഷൻ സർവീസ് മെഡലുകൾ, ജീവൻരക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി സമ്മാനിക്കും. തുടർന്ന് തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ദേശഭക്തി ഗാനങ്ങളും NCC കേഡറ്റുകളുടെ അശ്വാഭ്യാസ പ്രകടനവും ഉണ്ടാകും. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ കൊല്ലത്തും PC വിഷ്ണുനാഥ് പത്തനംതിട്ടയിലും, എം ലിജു ആലപ്പുഴയിലും, മോൻസ് ജോസഫ് കോട്ടയത്തും, അനൂപ് ജേക്കബ് ഇടുക്കിയിലും ദേശീയ പതാക ഉയർത്തും. എറണാകുളത്ത് മന്ത്രി റോജി എം ജോണും, തൃശൂരിൽ OJ ജനീഷും, പാലക്കാട്ട് N ഷംസുദ്ദീനും, മലപ്പുറത്ത് PK ബഷീറും, കോഴിക്കോട്ട് ബിന്ദു കൃഷ്ണയും, വയനാട്ടിൽ TT സിദ്ദീഖും, കണ്ണൂരിൽ സണ്ണി ജോസഫും, കാസർകോട്ട് KM ഷാജിയും ദേശീയ പതാക ഉയർത്തും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പാലക്കാട് റെയിൽവേ ഡിവിഷൻ ആസ്ഥാനത്ത് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റോട്ട് ദേശീയ പതാക ഉയർത്തും. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ തലസ്ഥാന ദ്വീപായ കവരത്തി സ്കൂൾ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് SB ദീപക്കുമാർ ദേശീയ പതാക ഉയർത്തും. BJP കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ 9 നടക്കാവ് കേളപ്പജി സ്മാരകത്തിനു മുന്നിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ച് ദേശീയ പതാക ഉയർത്തലും സ്വാതന്ത്ര്യദിനാഘോഷവും സംഘടിപ്പിക്കും. തൃശൂർ പൂച്ചട്ടി ഭവൻസ് വിദ്യാമന്ദിറിൽ പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്ക് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി രാവിലെ ഉദ്ഘാടനം ചെയ്യും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി ഇന്ത്യാ വിഭജനത്തെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പറഞ്ഞു. കോഴിക്കോട് മാരാർജി ഭവനിൽ BJP സിറ്റി ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിഭജന ഭീകരത സ്മൃതി ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സ്ത്രീകൾക്ക് നിർഭയമായി ഏതു സമയത്തും പുറത്തിറങ്ങി നടക്കാൻ അന്തരീക്ഷം സൃഷ്ടിച്ച് സംസ്ഥാനത്തെ രാജ്യത്തിന് തന്നെ മാതൃകയാക്കി മാറ്റുക പ്രധാന ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ.

0: ഇരു നാവികസേനയുടെയും ഇഒഡി വിദഗ്ധ സംഘങ്ങൾ സംയുക്ത പരിശീലനത്തിൽ പങ്കെടുത്തു. യുജിസി നെറ്റ്, സിഎസ്ഐആർ നെറ്റ്, ഐസിഎആർ അഖിലേന്ത്യാ പ്രവേശന പരീക്ഷ എന്നിവയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഉത്തരസൂചികകൾ പ്രസിദ്ധീകരിക്കും. പരീക്ഷാർത്ഥികൾ എൻടിഎയുടെ ഔദ്യോഗിക അറിയിപ്പുകളെ മാത്രം ആശ്രയിക്കണമെന്ന് ഏജൻസി നിർദ്ദേശിച്ചു. അംഗസമാശ്വാസ നിധി ധനസഹായ പദ്ധതിയിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാൻ സാഹചര്യമൊരുക്കുന്നതിന് ഗവൺമെന്റ് മുൻഗണന നൽകുമെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി അംഗസമാശ്വാസ നിധി ധനസഹായ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ഈ വർഷം ജൂലൈ 29 മുതൽ ആഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി അടുത്ത മാസം 5 വരെ നീട്ടിയതായി മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. രാജ്യം ഇന്ന് 80-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ അല്പസമയത്തിനകം ദേശീയ പതാക ഉയർത്തും. ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മുന്നേറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തും. സ്ത്രീകൾക്ക് നിർഭയമായി ഏതു സമയത്തും പുറത്തിറങ്ങി നടക്കാൻ അന്തരീക്ഷം സൃഷ്ടിച്ച് സംസ്ഥാനത്തെ രാജ്യത്തിന് തന്നെ മാതൃകയാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ യുഎസ് നാവികസേന സംയുക്ത അഭ്യാസ പ്രകടനം കൊച്ചിയിൽ സമാപിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: ആകാശവാണി അനന്തപുരി FM 101.9. നമസ്തേ, അനന്തപുരി തുടരുന്നു. ഇനി
2: കാർഷിക മേഖലാ വാർത്തകൾ. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെയും ആറ്റിങ്ങൽ കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഈ മാസം 17-ാം തീയതി ചിങ്ങമൊന്ന് തിങ്കളാഴ്ച കർഷക ദിനത്തിൽ മികച്ച കർഷകരെ ആദരിക്കുന്നു. ആറ്റിങ്ങൽ അവനവഞ്ചേരി ഗ്രാമത്തുമുക്ക് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ആറ്റിങ്ങൽ MLA ശ്രീമതി OS അംബിക കർഷക ദിനം ഉദ്ഘാടനം ചെയ്യും. ആറ്റിങ്ങൽ നഗരസഭാ ചെയർമാൻ ശ്രീ എം പ്രദീപ് അധ്യക്ഷനായിരിക്കും. കർഷകരെ ആദരിക്കുന്നതിനോടൊപ്പം വിവിധ കാർഷിക പ്രവർത്തനങ്ങളും മത്സരങ്ങളും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല കർഷക ദിനാഘോഷവും അവാർഡ് വിതരണവും ഈ മാസം 17-ാം തീയതി ചിങ്ങമൊന്ന് രാവിലെ 9:30 എറണാകുളം കളമശ്ശേരി ആഷിസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുന്നു. കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നിർവഹിക്കുന്നതാണ്. മത്സ്യബന്ധന സാമൂഹിക നീതി വകുപ്പ് മന്ത്രി അബ്ദുൾ ഗഫൂർ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്, MPമാർ, MLAമാർ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുന്നു. 2025 വർഷത്തെ കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക സമഗ്ര സംഭാവന പുരസ്കാരം ആദ്യമായി സമ്മാനിക്കുന്നതും മട്ടുപ്പാവ് കൃഷി ചെയ്യുന്ന മികച്ച കർഷകൻ, ഉദ്യാനശ്രേഷ്ഠ എന്നീ 3 പുതിയ അവാർഡുകളും ഉൾപ്പെടെ 38 വിഭാഗങ്ങളിലായി സംസ്ഥാന കർഷക അവാർഡുകൾ വിതരണം ചെയ്യുന്നതും ഈ വർഷത്തെ കർഷക ദിനാഘോഷത്തിന്റെ പ്രത്യേകതകളാണ്. കേരള കാർഷിക സർവകലാശാല സെന്റർ ഓഫ് എക്സലൻസ് ഫോർ വെജിറ്റബിൾസ് ആൻഡ് ഫ്ളവേഴ്സ് വയനാട്, സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരള എന്നിവയുടെ സഹകരണത്തോടെ ആധുനിക കൃഷിരീതിയായ ഹൈഡ്രോപോണിക്സ് ഉൽപ്പാദനത്തിൽ കർഷകർക്കും സംരംഭകർക്കുമായി ഈ മാസം 17-18 തീയതികളിൽ വയനാട് സെന്റർ ഓഫ് എക്സലൻസ് ഫോർ വെജിറ്റബിൾസ് ആൻഡ് ഫ്ളവേഴ്സിൽ വെച്ച് ദ്വിദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. ഹൈഡ്രോപോണിക്സ് കൃഷിയുടെ അടിസ്ഥാന തത്വങ്ങൾ, പോഷകലായനി തയ്യാറാക്കലും പരിപാലനവും, ഉൽപ്പാദന ആസൂത്രണം, ചെലവ് കണക്കാക്കൽ, സംരക്ഷിത കൃഷിയിലെ വിള പരിപാലനം, വിപണനം, മൂല്യവർദ്ധന തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നൽകും. കേരള കാർഷിക സർവകലാശാലയിലെയും സെന്റർ ഓഫ് എക്സലൻസിലെയും വിദഗ്ധരുടെയും ശാസ്ത്രജ്ഞരുടെയും നേതൃത്വത്തിൽ പ്രായോഗിക പരിശീലനങ്ങളും പ്രദർശനങ്ങളും വിദഗ്ധരുമായുള്ള സംവാദവും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 7558038632. ക്ഷീരവികസന വകുപ്പിന്റെ 2026-27 സാമ്പത്തിക വർഷത്തിലെ തീറ്റപ്പുൽഘടകത്തിലെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ താൽപ്പര്യമുള്ളവരിൽ നിന്നും ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. 20 സെന്റിന് മുകളിലുള്ള പുൽകൃഷി, തരിശുഭൂമിയിലുള്ള പുൽകൃഷി, ചോളകൃഷി എന്നീ പദ്ധതികളും പുൽകൃഷിക്ക് വേണ്ടിയുള്ള യന്ത്രവൽക്കരണ ധനസഹായം, ജലസേചന ധനസഹായം എന്നിവയും ഗ്രൂപ്പുകൾക്ക് തീറ്റപ്പുൽ വിതരണ യൂണിറ്റുകൾ നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതിയും ഉൾപ്പെടുന്നതാണ് പുൽകൃഷി വികസന പദ്ധതി. ക്ഷീരവികസന വകുപ്പിന്റെ www.kshree.kerala.gov.in എന്ന വെബ് പോർട്ടൽ മുഖേന ഈ മാസം 20 വരെ രജിസ്റ്റർ

0: ഇത് അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 0486 222 2909. ലോക പശുദിനത്തോടനുബന്ധിച്ച് പണം ചുരത്തും പശു എന്ന വിഷയത്തിൽ പശുവളർത്തൽ സംരംഭകരുടെ സംഗമവും സെമിനാറും 2026 സെപ്റ്റംബർ 1 ചൊവ്വാഴ്ച കണ്ണൂർ തെക്കി ബസാറിലുള്ള മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. സെമിനാറിൽ കർഷകർക്ക് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുമായി സംവദിക്കുന്നതിനുള്ള അവസരവും ഉണ്ടായിരിക്കുന്നതാണ്. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കർഷകർക്കും സംരംഭകർക്കും ഇനി പറയുന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 0497 2763 4 7 3. 2026 കർഷക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന കാർഷിക യന്ത്രവൽക്കരണ മിഷനും കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തിയും വനിതാ കർഷകർക്കായി സ്ത്രീ സൌഹൃദ കാർഷിക യന്ത്രങ്ങളുടെ ഒരു പ്രദർശനവും പരിചയപ്പെടുത്തലും എന്ന പരിപാടി കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തിയിൽ വെച്ച് ഈ മാസം 17, 18, 19 എന്നീ ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ രാവിലെ 10:30 മുതൽ വൈകിട്ട് 4:30 വരെ സ്ത്രീ സൌഹൃദ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും കാണുന്നതിനും പ്രവർത്തിപ്പിച്ചു നോക്കുന്നതിനും സൌകര്യമുണ്ടായിരിക്കും.
1: കാർഷിക മേഖലാ വാർത്തകളോടെ ഇന്നത്തെ നമസ്തേ അനന്തപുരി പൂർണ്ണമാകുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ 80-ാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്ന ചടങ്ങിന്റെ തത്സമയ പ്രക്ഷേപണം.
2: Please stand by for our next program. This is Akashvani. On the occasion of India's 80th Independence Day, we now take you over to Red Fort for the live broadcast of the flag hoisting ceremony and address to the nation by the Honorable Prime Minister of India, Sri Narendra Modi. Our commentators are Sri Kaushik Roy, Srimati Anup Kaur, and Sri Munish Jolly.
3: हॉलमार्क का निशान देखकर ही आभूषण लें, क्योंकि BIS हॉलमार्क मतलब गुणवत्ता की गारंटी. जागो ग्राहक जागो. उपभोक्ता मामले हॉलमार्क का निशान देखकर ही आभूषण लें, क्योंकि BIS हॉलमार्क मतलब गुणवत्ता की गारंटी. जागो ग्राहक जागो. उपभोक्ता मामले विभाग, भारत सरकार द्वारा जनहित में जारी.
4: चाहे प्रेशर कुकर हो या बच्चों के खिलौने, ISI मार्क देखकर ही खरीदें, क्योंकि BIS ISI मार्क मतलब सुरक्षा की गारंटी. जागो ग्राहक जागो. उपभोक्ता मामले विभाग, भारत सरकार द्वारा जनहित में जारी.
3: MRP यानी अधिकतम खुदरा मूल्य से अधिक भुगतान ना करें. जागो ग्राहक जागो. उपभोक्ता मामले विभाग, भारत सरकार द्वारा जनहित में जारी.
5: PM जय अब गरीबों की जय बन गई है.
6: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना, पात्र परिवार के लिए 5 लाख रुपए का मुफ्त इलाज प्रति वर्ष प्रति परिवार. आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना ने दी है 60 करोड़ से अधिक भारतीयों को इलाज की चिंता से आजादी.
7: अब तक 12 करोड़ से अधिक मुफ्त इलाज हो चुके हैं, जिससे चिकित्सा खर्च में गरीब परिवारों की लगभग 2 लाख करोड़ रुपए की बचत हुई है. अधिक जानकारी के लिए कॉल करें 1455555.
6: आयुष्मान भारत, अब इलाज की चिंता से आजादी.

police, mother!

0: द्वारा जनहित में जारी।
1: दिस ब्रॉडकास्ट केम टू यू फ्रॉम द दिल्ली स्टेशन ऑफ आकाशवाणी।
2: ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9 80th സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത ചടങ്ങിന്റെ തത്സമയ പ്രക്ഷേപണമായിരുന്നു ഇതുവരെ കേട്ടത്.

0: ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
1: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ. പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല, മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് അമിത രക്തസമ്മർദ്ദം മൂലമുണ്ടാകുന്ന സങ്കീർണതകളെ കുറിച്ച് ഡോക്ടർ സിനു ആർവി സംസാരിക്കുന്നു.
3: അമിത രക്തസമ്മർദ്ദം ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലെ ഓരോ മലയാളിക്കും പരിചിതമായ ഒരു രോഗമാണ്. പ്രായഭേദമന്യേ ഇന്ന് നമ്മൾ ഈ രോഗം കണ്ടുവരുന്നു. എന്നാൽ നമ്മുടെ പ്രായം ചെന്ന ആൾക്കാരിൽ അഥവാ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ 70% അമിത രക്തസമ്മർദ്ദം ഉള്ളവരായി പഠനങ്ങൾ തെളിയിക്കുന്നു. വലിയ ദേഹാസ്വാസ്ഥ്യങ്ങൾ ഒന്നും പ്രകടമാക്കാതെ നിശബ്ദമായിരിക്കുന്ന ഒരു രോഗമാണ് രക്താതിസമ്മർദ്ദം എന്ന ഹൈപ്പർ ടെൻഷൻ. തലവേദന, തലയ്ക്ക് ഭാരം, തലകറക്കം, കാഴ്ച പ്രശ്നങ്ങൾ എന്നിവയുണ്ടാകാമെങ്കിലും പലപ്പോഴും ഒന്ന് വിശ്രമിച്ചാൽ മാറും എന്ന തോന്നലിൽ ഇവയെ നിസാരമായി കാണുന്നു. എന്താണ് അമിത രക്തസമ്മർദ്ദം? ഹൃദയത്തിൽ നിന്ന് രക്തക്കുഴലുകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ രക്തധമനികളുടെ വശങ്ങളിൽ രക്തപ്രവാഹം ചെലുത്തുന്ന സമ്മർദ്ദമാണ് രക്തസമ്മർദ്ദം. ഇതിന് സാധാരണ അളവ് 120/80 mm മുതൽ താഴോട്ട് 100/70 mm വരെയാണ്. 130/80 mm മുതൽ മുകളിലോട്ട് സ്റ്റേജ് 1 രക്താതിസമ്മർദ്ദം എന്നും 140/90 mm മുകളിലോട്ട് സ്റ്റേജ് 2 രക്താതിസമ്മർദ്ദം എന്നും പറയുന്നു. എന്നാൽ പ്രായമായവരിൽ രക്തധമനികളിൽ കാൽഷ്യം അടിഞ്ഞും പ്രായാധിക്യം കൊണ്ടും രക്തക്കുഴലുകൾക്ക് കട്ടി കൂടുതലാകാം. അതുകൊണ്ട് തന്നെ അവരിൽ BP സാധാരണയായി കൂടുതൽ കാണുന്നു. 150/90 mm കൂടുതൽ ആണെങ്കിൽ എന്തായാലും മരുന്ന് കഴിച്ച് തുടങ്ങണം. രക്തസമ്മർദ്ദം 180/120 mm കൂടുതലാണെങ്കിൽ ഹൈപ്പർടെൻസീവ് ക്രൈസിസ് അഥവാ അപകടകരമായ രക്താതിസമ്മർദ്ദം എന്ന് വിളിക്കാം. ഇത് അവയവങ്ങൾക്ക് കേടുവരുത്തുവാൻ മതിയായ BP ആയതിനാൽ ഉടൻ ഡോക്ടറെ കാണണം. അമിത രക്തസമ്മർദ്ദം പ്രധാന അവയവങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. ഹൃദയം, തലച്ചോറ്, വൃക്കകൾ, കണ്ണിലെ റെറ്റിന, രക്തക്കുഴലുകൾ എന്നിവയാണ് അമിത രക്തസമ്മർദ്ദം മൂലമുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാറുള്ള അവയവങ്ങൾ. ഒന്ന്, ഹൃദയം. രക്തസമ്മർദ്ദം കൂടുമ്പോൾ കാലക്രമേണ ഹൃദയത്തിലെ മാംസപേശികൾക്ക് കട്ടി കൂടുന്നു. ക്രമേണ ഹൃദയത്തിന്റെ പ്രവർത്തനക്ഷമത തകരാറിലാകുന്നു. കിതപ്പ് അഥവാ ആയിപ്പ് അനുഭവപ്പെടുന്നു. 2, തലച്ചോറ്. അമിത രക്തസമ്മർദ്ദം നിമിത്തം തലച്ചോറിലെ രക്തക്കുഴലുകൾക്കുള്ളിൽ രക്തം കട്ട പിടിക്കുകയോ അഥവാ ത്രോംബോസിസ്, രക്തക്കുഴലുകൾ പൊട്ടുകയോ ചെയ്തേക്കാം അഥവാ ഹെമറേജ്. ഈ രണ്ട് അവസ്ഥയും പക്ഷാഘാതത്തിലേക്ക് നയിക്കുന്നു. കൂടാതെ നഖവി രോഗവും ഉണ്ടാകാം. 3, രക്തക്കുഴലുകൾ. രക്തക്കുഴലുകളിൽ അത്തിരോസ്ക്ലിറോസിസ് അഥവാ ബ്ലോക്ക് എന്ന അവസ്ഥ വന്നു ചേരുന്നു. ഇപ്രകാരം രക്തക്കുഴലുകൾക്ക് നാശം സംഭവിക്കുന്നത് ഹൃദയത്തിന്റെ പേശികൾക്ക് രക്തം നൽകുന്ന കൊറോണറി രക്തക്കുഴലുകൾക്കാണെങ്കിൽ ഫലം ഹൃദയാഘാതമായിരിക്കും. ഇങ്ങനെ നമ്മുടെ എല്ലാ അവയവങ്ങളിലും രക്തക്കുഴലുകൾ ഉള്ളതുകൊണ്ട് ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുവാൻ രക്താതിസമ്മർദ്ദത്തിനാകും. 4, വൃക്കകൾ. വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാകുമ്പോൾ ശരീരത്തിലെ മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്നതിന് വൃക്കകൾക്ക് കഴിവില്ലാതാകുന്നു. കാലക്രമേണ വൃക്കകൾ പ്രവർത്തനരഹിതമായി തീരുന്നു. പിന്നീട് വൃക്കരോഗം, രക്തസമ്മർദ്ദം ഉയരാനും കാരണമാകുന്നു. 5, കണ്ണിലെ രക്തക്കുഴലുകൾ. രക്താതിസമ്മർദ്ദം കണ്ണിലെ രക്തക്കുഴലുകളെ തകരാറിലാക്കുകയും കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. ഒരു പ്രാവശ്യം ഉയർന്ന രക്തസമ്മർദ്ദം കണ്ടാൽ ഉടൻ മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ട്? ഇല്ല. ഒരു പ്രാവശ്യം പരിശോധനയിൽ ഉയർന്ന BP കാണാനിടയായാൽ ഉടൻ തന്നെ മരുന്ന് കഴിച്ചു തുടങ്ങേണ്ട കാര്യമില്ല. വീണ്ടും 2-3 പ്രാവശ്യമെങ്കിലും BP ഉയർന്നതാണെങ്കിൽ മാത്രം ചികിത്സ ആരംഭിക്കുക. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വളരെ ഉയർന്ന BP ആണെങ്കിൽ അന്ന് തന്നെ വീണ്ടും BP നോക്കി മരുന്ന് തുടങ്ങുകയും ചെയ്യുന്നു. ഉയർന്ന BP മരുന്ന് എത്ര കാലം കഴിക്കണം? ചെറിയ തോതിൽ മാത്രമേ BP ഉള്ളൂ എങ്കിൽ ആഹാര നിയന്ത്രണം, വ്യായാമം എന്നിവയിലൂടെ നിയന്ത്രിക്കാം. ഇടയ്ക്കിടെ BP പരിശോധിക്കുകയും വേണം. കുറവുണ്ടെങ്കിൽ മരുന്ന് വേണ്ട. ഉപ്പിന്റെ അംശം കുറയ്ക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഉപ്പ് ധാരാളം കഴിക്കുമ്പോൾ ശരീരത്തിലെ ജലാംശം വർദ്ധിക്കുന്നു, രക്തത്തിന്റെ അളവ് കൂടുന്നു. അതുകൊണ്ട് ഉപ്പ് ധാരാളം അടങ്ങിയിരിക്കുന്ന അച്ചാർ, പപ്പടം, ഉണക്കമീൻ എന്നിവ ഉപേക്ഷിക്കുക. ദിവസേന 1.5 മണിക്കൂർ നടക്കുക.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് അമിത രക്തസമ്മർദ്ദം മൂലമുണ്ടാകുന്ന സങ്കീർണതകളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സിനു ആർവി.
0: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
4: ഞങ്ങൾക്കായി ഞങ്ങളുടെ പുതിയ സംരംഭം അല്ലമാന സിൽവർ സോൺ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം
5: ഉദ്ഘാടനം വാമനപുരം MLA ശ്രീ സുധീഷ ബാലോ നിർവഹിക്കുന്നു.
4: 2,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു നോസ്പിൻ സമ്മാനം. കൂടാതെ സിൽവറിന് 0% പണിക്കൂലിയും ലക്കി വിന്നറിന് ഗോൾഡ് കോയിനും.
5: അൽഅമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം പോതൻകോട് ആൻഡ് അഡ്ഡമാം.
6: മൈ ജി ഓണം ഓഫറിനൊപ്പം മൈ ജി മാസ് ഫ്രീഡം സെയിൽ.
7: 32 ഇഞ്ച് സ്മാർട്ട് എൽഇഡി ടിവി വെറും 7,990 രൂപ മാത്രം.
6: 43, 55, 65 ഇഞ്ച് ടിവികൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക്.
7: സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടാം ടിവി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, സ്മാർട്ട് ഫോൺ, മിക്സി തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
6: August 16 വരെ മാത്രം.
8: ബിട്ടാപ്പിളിൽ സ്പെഷ്യൽ 2 ഡേയ്സ് ഇൻഡിപെൻഡൻസ് സെയിലിൽ നിങ്ങൾക്ക് നേടാം ഗൃഹോപകരണങ്ങളും മൊബൈൽ ഫോണുകളും ഡൗൺ പേയ്മെന്റും പലിശയുമില്ലാതെ ഇഷ്ടപ്പെട്ട തിരിച്ചടവ് കാലാവധിയോടുകൂടി പർച്ചേസ് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം.
9: ബിട്ടാപ്പിളിൽ ഏജൻസീസ്.
10: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
11: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
12: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
13: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
14: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
15: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
16: രാവിലെ രണ്ടുപേരും കൂടെ കേട്ടോ,
17: ഞങ്ങളുടെ പുതിയ വീടിന്റെ ഹൗസ് വാമിംഗ്, ഫർണിച്ചറും അപ്ലയൻസും ഒക്കെ വാങ്ങാൻ പോവാ.
16: മുട്ടത്തറ KCRലേക്ക് വിട്ടോളൂ. ഫർണിച്ചർ 50%, ഹോം അപ്ലയൻസിന് 70% ഡിസ്കൗണ്ട് ഉണ്ട്.
18: KCR ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മുട്ടത്തറ.
19: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
20: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
21: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
22: അതെങ്ങനെ?
21: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
23: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
24: ആരെ കാണാൻ പോവാ?
23: ഭഗവതിയെ കാണാൻ.
24: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
23: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിയിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നേടുക്കത്തുള്ളൂ.
25: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
26: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
27: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
28: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
29: MRP ലോണം, പൊന്നോണം, ഓഫറിൽ നിറയെ സമ്മാനം.
30: 2,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
31: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ July 25 മുതൽ August 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻ അപ്ലൈ.
32: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ്, ആര്യശാല.
33: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
34: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
33: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
34: ഗുണമേന്മ, വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
33: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
34: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
35: ഫോൺ ഞാൻ പറയാം.
33: എന്നാ പറയാം?
35: 90 72 503 503.
36: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 August 22 മുതൽ 31 വരെ.
37: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
38: മീനെ ഓണക്കൂടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങൾ എവിടെന്നാ വാങ്ങിക്കുന്നത്?
39: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
38: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ള?
39: 1,000, 1,500, 2,000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1,000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, 1,000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
38: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
37: സാധാരണക്കാരന് കൈതാങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9R Park, August 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
40: ആഘോഷിക്കാം ACകളിൽ വില കുറവിന്റെ സ്വാതന്ത്ര്യം.
41: ഓണം ഓഫറിനൊപ്പം മൈ ജി മാസ് ഫ്രീഡം സെയിൽ ഓഫർ.
40: ACകളിൽ 60% വരെ ഓഫ്.
41: സർപ്രൈസ് സമ്മാനങ്ങൾ.
40: 000 ഓഫർ.
41: അപ് ടു 6-year warranty.
40: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
41: 30 കോടി രൂപയുടെ ഓണം ഓഫറിനൊപ്പം മൈ ജി മാസ് ഫ്രീഡം സെയിൽ.
40: August 16 വരെ.
42: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
43: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
44: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
45: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
46: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
47: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
48: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246979719.
49: ആകാശവാണി അനന്തപുരി FM 101.9.
50: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
51: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
52: നോവൽ സഞ്ചാരം.
0: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
1: കാർത്തികേയന്റെ സന്ദർശനം നീണ്ടുനിന്നു. ഇതിനിടയിൽ വേലുമാൻ വടിയും കുത്തി വരികയും പോകുകയും തന്നെ. അവസാനം അതു സംഭവിച്ചു. ആ വിവാഹാലോചനയെ ശാന്ത എതിർത്തു. പക്ഷേ അമ്മ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞിരുന്നു. നിർബന്ധം, നിഷേധം വടംവലി തന്നെ. അമ്മയും മകളും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടായിരുന്നില്ല. എന്താണ് തരക്കേട്? അമ്മ: എനിക്ക് വേണ്ട. എന്തുകൊണ്ട്? എനിക്ക് വിശ്വം മതി. ആ പാവപ്പെട്ട പെണ്ണ് അവസാന വാക്കു പറഞ്ഞു. അമ്മ ഒരു പുലിയായി മാറി. അവർ ഇരുപ്പിൽ നിന്ന് എഴുന്നേറ്റു. ആ കണ്ണുകളിൽ ഒരു തീനാളം പ്രത്യക്ഷപ്പെട്ടു. അത്രയും വികാരക്ഷോഭത്തോടെ ഒരിക്കലും അവരെ കണ്ടിട്ടില്ല. അവൻ അടുത്ത മുറിയിലേക്ക് തലവലിച്ചു. എടീ, ഒന്നോർത്തോ, അത് നടപ്പില്ല. നടക്കണം. മകളും ചെറുത്തു നിന്നു. ആ കട്ടിൽ കണ്ടു പനിക്കണ്ട. ആ കട്ടിലാണ് എന്റെ ശരണം. ആ ശരണം ഞാൻ തകർത്തു കളയും. എന്നാൽ ഞാനും തകരും. ഒറ്റയ്ക്കൊറ്റ പറയുകയല്ല വേണ്ടത്. നിനക്ക് ബുദ്ധിയുണ്ടോ? വിവേകമുണ്ടോ? ഉണ്ടായതുകൊണ്ടാണ്. നിർത്ത്! നിന്റെ പഠിപ്പ് കുറേ ഏറിപ്പോയി. ഞാൻ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടോ, ഇല്ലെങ്കിൽ നിന്റെ ഇഷ്ടം. പിന്നെ ഞാനുണ്ടെന്ന് വിചാരിക്കരുത്. വിശ്വം ആ സംഭാഷണം കേട്ട് മരവിച്ച് നിൽക്കുകയായിരുന്നു. ഒരു കൊടുങ്കാറ്റ് പോലെ അവർ മുറിയിലേക്ക് കടന്നു വന്നു. വിശ്വം ഒരലർച്ചയായിരുന്നു. നന്ദി കേട്ടവനെ. അമ്മേ, നീ ഈ കുടുംബത്തെ ആകെ തകർക്കാൻ ശ്രമിക്കുകയാണല്ലേ. എന്റെ സുഖമാകെ നശിപ്പിക്കുകയാണല്ലേ. ഞാൻ നിന്നെ വഴിയിൽ നിന്ന്. ആ വാചകം മുഴുമിച്ചില്ല. അതിനു മുമ്പേ വിശ്വം അവരുടെ കാൽ കടന്ന് കെട്ടിപ്പിടിച്ച് തേങ്ങി തേങ്ങി കരഞ്ഞു. നീ എന്തു വിചാരിച്ചു? ഈ കുടുംബത്ത് അനാഥത്വമായെന്നോ? പെട്ടെന്നവർ നിർത്തിക്കളഞ്ഞു. കാല് കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന വിശ്വത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. അമ്മയും വിശ്വവും തേങ്ങിക്കരഞ്ഞു. ഇല്ല, പാടില്ല. നിനക്കത് സാധിക്കയില്ല വിശ്വം. എനിക്കത് അനുവദിക്കാൻ വയ്യാ വിശ്വം. അത് അനുവദിച്ചാൽ പിന്നെ ഞാനില്ല. വിശ്വത്തിന് മറുപടി പറയാൻ വയ്യായിരുന്നു. നീ മനസ്സുമാറ്റില്ലേ? അമ്മേ, നിനക്കെന്നെ ഇഷ്ടമില്ലേ? ഞാൻ നിങ്ങളെ പൂജിക്കുന്നു. നീ മനസ്സുമാറ്റില്ലേ? എനിക്കവൾ വേണ്ട. അവർ വിശ്വത്തെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവളെ പറഞ്ഞു മനസ്സിലാക്ക്. തന്നെ തൻ കുത്തി മരിക്കണമെന്നാണ്. അതാജ്ഞയായിരുന്നു. നിവർത്തിക്കണം. കൃതഘ്നനായിക്കൂടാ. കണ്ണുനീരുകൊണ്ടും നെടുവീർപ്പുകൊണ്ടും ഫലമില്ല. ആജ്ഞയാണ്.
0: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
50: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
5: ചേട്ടാ, ചായ എടുക്കട്ടെ?
6: ആ, ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
7: ആര് പറഞ്ഞു? മൈ ജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
6: അപ്പോ കാത്തിരിപ്പില്ലേ?
7: ഇല്ല.
8: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. പറഞ്ഞത് സമയത്ത് തന്നെ.
9: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
10: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
9: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
5: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
11: അത് ഉറപ്പല്ലേ, കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
51: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
12: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
51: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
12: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
13: ഓണം ഓഫറിനൊപ്പം ഐജിയിൽ മാസ് ഫ്രീഡം സെയിലും. ബ്രാൻഡഡ് സിംഗിൾ ഡോർ, ഡബിൾ ഡോർ, സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററുകൾ കില്ലർ പ്രൈസിൽ.
14: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററിൽ 4 വർഷ വാറന്റി.
13: ഡിഷ് വാഷറുകളിൽ 3 ദിന ഫ്രീ ട്രയലും.
14: 30 കോടി രൂപയുടെ മൈജി ഓണം ഓഫറിനൊപ്പം മൈജി മാസ് ഫ്രീഡം സെയിൽ.
13: ഓഫർ ഓഗസ്റ്റ് 16 വരെ മാത്രം.
15: സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാകുവാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവർക്കും ബിരുദം എന്ന ആശയവുമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG അഡ്മിഷൻ തുടരുന്നു. കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒന്നിലധികം പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക.

0: ആയിരം വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊപ്പനോണം.
1: മീനെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നത്?
2: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
1: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാണ്?
2: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
1: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
3: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9R ഓഗസ്റ്റ് 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
4: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
5: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
7: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5000 സ്വർണ്ണ മോതിരങ്ങളും.
6: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: ഇപ്പോൾ തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ഹോൾസെയിലേഴ്സ് ആയ തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ നിന്ന് ഈ ഓണം പൊന്നോണമാക്കാം.
3: കൈനിറയ സമ്മാനങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും. ഒരു പവൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഓണപ്പുടവ സമ്മാനവും മറ്റനേകം സമ്മാനങ്ങളും. ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 6 വരെ.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: നമ്മുടെ രാജ്യം 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ദേശസ്നേഹങ്ങൾ ഉണർത്തുന്ന ഗാനങ്ങളാകട്ടെ ഇന്ന് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരത്തിൽ. ആദ്യ ഗാനം മുദ്ര എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സംഘവും പാടിയത്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം മോഹൻ സിതാര.

ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

ആകാശവാണി അനന്തപുരി FM 101.9. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ദ കാർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന S. രമേശൻ നായർ, സംഗീതം സഞ്ജീവ്.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈജീന്ന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈജി തന്നെ പോവാം.
0: മൈജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: QR കോഡ് സ്കാൻ ചെയ്യൂ, 5,000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
3: കൊടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
4: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ. ഓഗസ്റ്റ് 17 മുതൽ 31 വരെ
6: ോണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, 1 പവനുമുകളിൽ ഓണപ്പുടവ സമ്മാനവും, 2 പവനുമുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
5: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1,000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
6: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം. സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8891212159.
7: ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് മൈജിയിൽ മാസ് ഫ്രീഡം സെയിൽ.
8: വെറും 6,900 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. സ്ക്രാച്ച് ആൻഡ് വിനിലൂടെ നേടാം TV, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, സ്മാർട്ട് ഫോൺ, മിക്സി തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
7: ഓഫർ ഓഗസ്റ്റ് 16 വരെ മാത്രം.
0: MG ശ്രീകുമാർ, മനു, സുജാത എന്നിവർ പാടിയത് ചിത്രം ഇൻഡിപെൻഡൻസ്. ഈ ഗാനത്തിന്റെ രചന S. രമേശൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

ഒരു മരുഭൂമി കഥ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. എം ജി ശ്രീകുമാറും ശ്വേതയും പാടിയത്. രചന രാജീവ് ആലുങ്കൽ, സംഗീതം എം ജി ശ്രീകുമാറും.

കോടിക്കണക്കിന് പൌരന്മാർ രാജ്യത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ശ്രമത്തിന്റെ ഭാഗമായി 25 കോടി ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറിയെന്നും ചുവപ്പുകോട്ടയിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് ഭാരതീയ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ നിന്നും പുഷ്പവൃഷ്ടി നടത്തി. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ നാം പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മതേതരത്വവും സോഷ്യലിസവും സംരക്ഷിക്കാൻ സ്വാതന്ത്ര്യദിനം കരുത്താകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് മന്ത്രി ബിന്ദു കൃഷ്ണ വെസ്റ്റ്ഹിൽ വിക്രം മൈതാനിയിൽ ദേശീയ പതാക ഉയർത്തി. പരേഡിനെ അഭിവാദ്യം ചെയ്തു. കാസർഗോഡ് വിദ്യാനഗറിൽ കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ജില്ലാതല സ്വാതന്ത്ര്യദിന പരേഡിൽ മന്ത്രി കെ.എം. ഷാജി പതാക ഉയർത്തി, അഭിവാദ്യം സ്വീകരിച്ചു. കോട്ടയത്ത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി മന്ത്രി മോൻസ് ജോസഫ് പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ പതാക ഉയർത്തി. കൊല്ലത്ത് മന്ത്രി ഷിബു ബേബി ജോൺ ദേശീയ പതാക ഉയർത്തി പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ കൊച്ചി INS ഗരുഡയിൽ സെറിമോണിയൽ പരേഡ് സംഘടിപ്പിച്ചു. SNC യുദ്ധസ്മാരകത്തിൽ വൈസ് അഡ്മിറൽ സമീർ സക്സേന പുഷ്പചക്രം അർപ്പിച്ചു. BJP സംസ്ഥാന കാര്യാലയമായ തിരുവനന്തപുരം മാരാർജി ഭവനിൽ മുതിർന്ന BJP നേതാവ് ഒ. രാജഗോപാൽ ദേശീയ പതാക ഉയർത്തി. BJP സംസ്ഥാന ഭാരവാഹികളും ഓഫീസ് ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 11 മണിക്ക്.

ഇപ്പോൾ പുത്തൻ പാട്ടുകൾ. തുടക്കം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനമാകട്ടെ പുത്തൻ പാട്ടുകളിൽ ഇന്നാദ്യം. ഈ ഗാനത്തിന്റെ രചന ജോ പോൾ, സംഗീതം ജേക്സ് ബിജോയ്.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ട സമയെടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈ ജി തന്നെ പോവാം.
0: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
3: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്പൂർണ്ണ ചിഹ്നം.
5: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
4: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: ഈ ആർപ്പവിലെ എന്തിനാണല്ലേ 2000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
7: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRC മെറ്റൽ മാർട്ട്, ചാലിയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
8: പിട്ടാപ്പിളിൽ സ്പെഷ്യൽ 2 ഡേയ്സ് ഇൻഡിപെൻഡൻസ് സെയിലിൽ നിങ്ങൾക്ക് നേടാം ഗൃഹോപകരണങ്ങളും മൊബൈൽ ഫോണുകളും ഡൌൺ പേയ്മെന്റും പലിശയുമില്ലാതെ ഇഷ്ടപ്പെട്ട തിരിച്ചടവ് കാലാവധിയോടുകൂടി പർച്ചേസ് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം.
9: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
10: നമുക്ക് ഒരു വയനാടൻ പ്രണയകഥ എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: ഓണത്തിനൊപ്പം മൈ ജി മാസ് ഫ്രീഡം സെയിൽ.
1: ഐഫോൺ, ലെനോവോ പാഡ്, ഐപാഡ് എന്നിവയിൽ കില്ലർ പ്രൈസും ബാങ്ക് ക്യാഷ് ബാക്കും. ഒപ്പോ വിവോ, ഷവോമി ഫോണുകൾക്കൊപ്പം സ്പെഷ്യൽ ഓഫറുകൾ.
0: ഒപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടാം ടിവി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, സ്മാർട്ട് ഫോൺ, മിക്സി, പാർട്ടി സ്പീക്കർ തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ.
1: ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ഇനി നമുക്ക് നജീം അർഷാദ് പാടിയൊരു ഗാനം കേൾക്കാം, ചിത്രം ഫ്രൈഡേ ട്രിപ്പ്.

0: ഓണം വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം
1: കൊമ്പനോക്കുക. അരുൺ അലർട്ട് രചിച്ച് ജി വി പ്രകാശ് സംഗീതം നൽകി നിത്യ മാമൻ പാടിയത് ചിത്രമേ ഓറ്റി.

0: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
1: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഗോൾഡൻ ഡയമണ്ട്സ്. 7 വയസ്സ് കടക്കുമ്പോൾ നിങ്ങൾക്കായി ഞങ്ങളുടെ പുതിയ സംരംഭം അല്ലമാന സിൽവർ സോൺ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം.
4: ഉദ്ഘാടനം വാമനപുരം MLA ശ്രീ സുധീഷ് ബാലോ നിർവഹിക്കുന്നു.
3: 2,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു നോ സ്പിൻ സമ്മാനം, കൂടാതെ സിൽവറിന് 0% പണിക്കൂലിയും ലക്കി വിന്നറിന് ഗോൾഡ് കോയിനും.
4: അല്ലമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോതൻകോട് ആൻഡ് അഡ്ഡമാം.
5: ഞങ്ങളുടെ
6: പുതിയ വീടിന്റെ ഹൗസ് വാർമിംഗ്, ഫർണിച്ചറും അപ്ലയൻസും ഒക്കെ വാങ്ങാൻ പോവാ.
5: മുട്ടത്തറ KCR-ലേക്ക് വിട്ടോളൂ. ഫർണിച്ചർ 50%, ഹോം അപ്ലയൻസിന് 70% ഡിസ്കൗണ്ട് ഉണ്ട്.
4: KCR ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മുട്ടത്തറ.
7: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
8: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
7: സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.

0: ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് സി എസ് സാം സംഗീതം നൽകി. മധു ബാലകൃഷ്ണൻ പാടിയ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്, ചിത്രം വരവ്.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും,
6: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
7: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
8: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
7: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം പുത്തൻ പാട്ടുകൾ തുടരും.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ

0: ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്, റീഗൽ ജ്വല്ലേഴ്സ്. ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: കേരളത്തിൽ ഇന്ന് സ്വർണവ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 65 രൂപ വർദ്ധിച്ച് 14,220 രൂപ നിരക്കിലും പവന് 520 രൂപ വർദ്ധിച്ച് 113,760 രൂപ നിരക്കിലുമാണ്. റിയൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
0: സമർപ്പിച്ചത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: പുത്തൻപാട്ടുകൾ തുടരുന്നു. ഇനി അറ്റപ്പാസ് ആൽബം എന്ന ചിത്രത്തിനുവേണ്ടി ഹരിചരൺ ശേഷാദ്രിയും അപർണ രാജീവും സംഘവും പാടിയ ഗാനം കേൾക്കാം. ഇക്കാലത്തിന്റെ രചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഗുൽരാജ് സിംഗ്.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശ്ശൂർ.
1: ആരെ കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്ത ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
2: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
3: ഇനി നമുക്ക് ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ഇക്കാലത്തിന്റെ രചന വിനായക് ശശികുമാർ, സംഗീതം വിഷ്ണു വിജയ്.

0: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: പുത്തൻപാട്ടുകളിൽ ഇനി കേൾക്കാം വിജയ് യേശുദാസ് പാടിയൊരു ഗാനം, ചിത്രം അംഗം അട്ടഹാസം. ഈ ഗാനത്തിന്റെ രചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഗായത്രി നായർ.

0: 82 വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
3: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
2: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
3: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
4: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
5: ചത്തവച്ച ദ റിംഗ് ഓഫ് റൌഡീസ് എന്ന ചിത്രത്തിന് വേണ്ടി ശങ്കർ മഹാദേവൻ, സിദ്ധാർത്ഥ് മഹാദേവൻ, ഫെജോ എന്നിവർ പാടിയ ഗാനമാണ് പുത്തൻ പാട്ടുകളിൽ ഇനി. ഈ ഗാനത്തിന്റെ രചന വിനായക് ശശികുമാർ.
6: ഇതാ വരുന്നു ഘടോൽഗതന്മാരെ വെല്ലുന്ന ഘടാഗടിയന്മ.

0: മൈ ജി ഓണം ഓഫറിനൊപ്പം മൈ ജി മാസ് ഫ്രീഡം സെയിൽ
1: 32 ഇഞ്ച് സ്മാർട്ട് എൽ ഇ ഡി ടിവി വെറും 7,990 രൂപ മാത്രം.
0: 43, 55, 65 ഇഞ്ച് ടിവികൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക്.
1: സ്ക്രാച്ച് ആൻഡ് വിൻലൂടെ നേടാം ടിവി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, സ്മാർട്ട് ഫോൺ, മിക്സി തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
0: ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ജോസ് ഫ്രാങ്ക്ലിന്റെ സംഗീതത്തിൽ സൂര്യൻ സന്തോഷ് പാടിയ ഗാനമാണ് പുത്തൻപാട്ടുകളിൽ ഇനി ചിത്രം ഐ സി യു. ഈ ഗാനത്തിന്റെ രചന ബി കെ ഹരിനാരായണൻ.

പുത്തൻ പാട്ടുകളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. അതിരടി എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസനും ബിഷ്ണു വിജയും പാടിയത്. ഈ ഗാനത്തിന്റെ രചന സുഖേൽ ഖോയ, സംഗീതം വിഷ്ണു വിജയ്.

0: 101.9 ആകാശവാണി ആനന്ദപുരി FM. സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പാവപ്പെട്ടവർക്കും ഇടത്തരം കുടുംബങ്ങൾക്കും വിവിധ മത്സര പരീക്ഷകൾക്കായി സൌജന്യ ഓൺലൈൻ കോച്ചിംഗ് നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. പുതുയുഗ കേരളത്തിനു വേണ്ടി സ്വാതന്ത്ര്യദിനത്തിൽ നമുക്കും പ്രതിജ്ഞ ചെയ്യാമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സ്വാതന്ത്ര്യദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 80th സ്വാതന്ത്ര്യദിനം കണ്ണൂരിൽ സമുചിതമായി ആഘോഷിച്ചു. കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിൽ മന്ത്രി സണ്ണി ജോസഫ് ദേശീയ പതാക ഉയർത്തി പരേഡിനെ അഭിവാദ്യം ചെയ്തു.

സ്വാതന്ത്ര്യം എന്നത് ഭയമില്ലാതെ ജീവിക്കാനും അഭിപ്രായം പ്രകടിപ്പിക്കാനും വിശ്വാസം, സംസ്കാരം എന്നിവ സംരക്ഷിക്കാനും ജന്മാവകാശം കൂടിയാണെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. കോഴിക്കോട് വെസ്റ്റ് ഹിൽ ക്യാപ്റ്റൻ വിക്രം മൈതാനിയിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയായിരുന്നു മന്ത്രി. ഇടുക്കി ജില്ലയിൽ മന്ത്രി അനൂപ് ജേക്കബും പത്തനംതിട്ടയിൽ മന്ത്രി പി സി വിഷ്ണുനാഥും സ്വാതന്ത്ര്യദിനാഘോഷ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു. കൊല്ലം ആശ്രമ മൈതാനത്ത് മന്ത്രി ഷിബു ബേബി ജോൺ ദേശീയ പതാക ഉയർത്തി. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചക്കേസിൽ കൂടുതൽ അന്വേഷണം നടത്താൻ സിബിഐക്ക് ഡൽഹിയിലെ പ്രത്യേക അതിവേഗ കോടതി അനുമതി നൽകി. കേസിൽ പുതിയ തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് കോടതി നടപടി. ഹോർമൂസ് കടലെടുക്ക് ഉടൻ അമേരിക്കൻ ഭൂപ്രദേശമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും ഇറാൻ സൈന്യത്തെ പൂർണ്ണമായി പരാജയപ്പെടുത്തിയെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ അവകാശവാദങ്ങൾ തള്ളി ഇറാൻ രംഗത്തെത്തി. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് ശ്രീലങ്കയിലെ ഗാല ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ തുടക്കം. മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 12 മണിക്ക്.

0: ഗാന കൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
1: സമൃദ്ധവും സന്ദർഭോചിതവുമായ മനോധർമ്മമായിരുന്നു എം ഡി രാമനാഥന്റേത്. സർഗാത്മകമായ മനോധർമ്മ പ്രയോഗങ്ങൾ സന്ദർഭോചിതമായി തന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. സുദീർഘവും സമർപ്പിതവുമായ രാഗവിസ്താര രീതി, കുറഞ്ഞ സമയം കൊണ്ട് ഒരു രാഗത്തിന്റെ പ്രധാന ഭാവങ്ങളെല്ലാം അതീവ ഹൃദ്യമായി തന്നെ ആവിഷ്കരിച്ച് ആസ്വാദകരെ അനുപമമായ അനുഭൂതി തലങ്ങളിലേക്ക് അനയിക്കുവാൻ എം ഡി ആറിന് കഴിഞ്ഞിരുന്നു. പുതുതലമുറയ്ക്ക് പ്രചോദനമാമിധം അർത്ഥപൂർണമായ പരീക്ഷണങ്ങൾക്ക് പാത വെട്ടിത്തെളിക്കുന്നതിൽ എം ഡി രാമനാഥന്റെ പങ്ക് വളരെ വലുതാണ്. എം ഡി രാമനാഥന്റെ ശിഷ്യനും സംഗീതജ്ഞനുമായ അശ്വതി തിരുനാൾ രാമവർമ്മ തന്റെ ഗുരുവിനെ അനുസ്മരിക്കുന്നത് ഗാനകൈരളിയിലൂടെ നമുക്ക് കേൾക്കാം.

കർണാടക സംഗീതത്തിലെ ഒട്ടനേകം കൃതികൾ ത്യാഗരാജസ്വാമി, ദീക്ഷിതർ, മഹാരാജാ സ്വാതി തിരുനാൾ, ശ്യാമശാസ്ത്രി, ഇവരുടെ എല്ലാവരുടെയും കൃതികൾ ഒന്നുകിൽ സംസ്കൃതം അല്ലെങ്കിൽ തെലുഗുവിലായിരിക്കും. ഒട്ടുമുക്കാലും കച്ചേരി പാടുന്ന പാട്ടുകാർക്ക് സംസ്കൃതമോ തെലുഗുവോ വലിയ ഗ്രാഹ്യം കാണില്ല. ഇപ്പം എം ഡി രാമനാഥൻ ഈ പാടുന്ന പാട്ടുകളുടെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കിയെന്ന് മാത്രമല്ല, ആ ഭാഷ തന്നെ അദ്ദേഹം സ്വായത്തമാക്കി. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കോമ്പോസിഷൻസ് അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈയക്ഷരത്തിൽ എഴുതിയ നോട്ട്ബുക്കുകൾ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അദ്ദേഹം സംസ്കൃതം കോമ്പോസിഷൻസ് സംസ്കൃത ഭാഷയിലും, തെലുഗു കോമ്പോസിഷൻസ് തെലുഗു ഭാഷയിലും, തമിഴ് കോമ്പോസിഷൻസ് തമിഴ് ഭാഷയിലും, മലയാളം കോമ്പോസിഷൻസ് മലയാള ഭാഷയിലാണ് അദ്ദേഹം സ്വന്തം കൈയക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ മലയാളിയാണെങ്കിലും മലയാളം കൃതികൾ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ്. ഒന്ന് രണ്ട് ശ്ലോകങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. മാക്സിമം തെലുഗു തമിഴ് സംസ്കൃതത്തിലാണ് അദ്ദേഹം കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഭാഷാ പ്രാവീണ്യത്തിന്റെ വലിയൊരു ഗുണം, അദ്ദേഹം ഒരു ത്യാഗരാജ കൃതി പാടുമ്പോൾ ത്യാഗരാജൻ ശ്രീരാമനോട് പരാതി പറയുന്നു, വിലപിക്കുന്നു, സ്നേഹിക്കുന്നു, പല പല പല ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന ലിറിക്സ് ആണ് ത്യാഗരാജന്റെ കോമ്പോസിഷൻസിൽ. അത് വളരെ ഇന്റൻസായ രാമനെ ദേഷ്യം വന്ന് പഴിക്കുന്നതും പല പല ഭാവങ്ങളുണ്ട്. അപ്പോൾ ആ ഭാഷ അറിഞ്ഞ് അത് ഫീൽ ചെയ്ത് പാടുമ്പോൾ വെറുതെ നമ്മൾ കേട്ടിട്ട് സംഗതി വൺ, സംഗതി ടു, സംഗതി ത്രീ എന്ന് പറഞ്ഞ് നമ്മുടെ ഗുരു പറഞ്ഞു തരുന്ന തത്തമ്മയെ പൂച്ച പൂച്ച പോലെ റിപ്പീറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും വലിയൊരു വ്യത്യാസം വരും. അപ്പോൾ പല കോമ്പോസിഷൻസും ക്ഷീരസാഗര ശയന, അല്ലെങ്കിൽ എന്തരോ മഹാനുഭാവലു, അല്ലെങ്കിൽ സാമജവരഗമന, അല്ലെങ്കിൽ ഗിരിപ്പൈ നല്ല കൊണ്ട രാമനി, ഇതുമാതിരി ത്യാഗരാജ കൃതികൾ വേറെ ആൾക്കാർ പാടി കേട്ടതിന് ശേഷം എം ഡി രാമനാഥൻ പാടി കേൾക്കുമ്പോൾ അതിന് വേറൊരു ഭാവം തന്നെ കാണും. അതിന് മെയിനായിട്ടൊരു കാരണം സാഹിത്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അഗാധമായ ബന്ധമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ശാരീരം, സാധാരണ എല്ലാവരും മുകളിൽ മുകളിൽ ഇനിയും ഹൈ നോട്ട്സ് എങ്ങനെ പാടാൻ പറ്റും എന്ന് ശ്രമിക്കുന്ന കാലത്ത് ഇനിയും എത്ര താഴെ പാടാൻ പറ്റും എന്നാണ് എം ഡി രാമനാഥൻ ശ്രമിച്ചിരുന്നത്. വളരെ വളരെ അപാരമായ ഒരു ബേസ്, വളരെ ഹെവി ബേസ് ഉള്ളൊരു ശാരീരം അദ്ദേഹം ഡെവലപ്പ് ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ സംസാരിക്കുന്ന ഓഡിയോ റെക്കോർഡിംഗ്സ് ഒരുപാട് ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ വളരെ സാധാരണ മനുഷ്യരെ മാതിരിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ പാടുമ്പോഴാണ് ഈ വലിയൊരു ശബ്ദം വന്നത്. അതും എല്ലാവരും സ്പീഡിൽ പാടാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം പതുക്കെ പാടാനാണ് ശ്രമിച്ചിരുന്നത്. അപ്പോൾ പതുക്കെ പാടുന്ന കേട്ടാൽ ഓ പതുക്കെ പാടാൻ ആർക്ക് വേണമെങ്കിലും പറ്റുമെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കാലപ്രമാണം കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പതുക്കെ പാടിയാൽ ഓടും എന്ന് പറയും കർണാടക സംഗീത ഭാഷയിൽ. അപ്പോൾ കല്ലുപോലെ പാലക്കാട് മണിയേർ പറയും, എം ഡി രാമനാഥന് ബ്രഹ്മനാദവുമാണ് ബ്രഹ്മലയവുമാണ്. ഈ ലയം എന്ന് പറഞ്ഞാൽ വള്ളിപ്പുള്ളി മുമ്പോട്ടോ പുറമോട്ടോ സ്പീഡ് വേരിയേഷൻ ഇല്ലാതെ ഒരു മെഷീൻ മെട്രോണോം ഇട്ട മാതിരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ താളം. വളരെ വളരെ സ്ട്രോങ് ആയിരുന്നു. പിന്നെ കർണാടക സംഗീതത്തിൽ ഗമക പ്രധാനമാണ്. അപ്പോൾ തോടി രാഗം ഈ ഇങ്ങനെ ആട്ടുന്നതിനാണ് ഗമകം എന്ന് പറയുന്നത്. പക്ഷേ ഗമകത്തിന് ഒരേപോലെ പ്രാധാന്യവും അതേപോലെ ശുദ്ധസ്വരം, ആ ഓരോ സ്വരസ്ഥാനത്തിന്റെ പരിപൂർണമായ അവതാരത്തില് ശുദ്ധസ്വരങ്ങളും അതേപോലെ ഗമകങ്ങളും ഒരേപോലെ കൈകാര്യം ചെയ്തിരുന്ന ഒരു അപൂർവ വിദ്വാനായിരുന്നു ശ്രീ എം ഡി രാമനാഥൻ. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു പോവുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് നേരം സംസാരിക്കാനുണ്ട്. അപ്പൊ ഈ കുറച്ച് കാര്യങ്ങൾ ഓൾ ഇന്ത്യ റേഡിയോയുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് youtube.com ഇഷ്ടം പോലെ എം ഡി രാമനാഥന്റെ റെക്കോർഡിംഗ്സ് അവൈലബിൾ ആണ്. നല്ല സംഗീതം കേട്ട് നല്ല ടേസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ള സംഗീത വിദ്യാർത്ഥികളും സംഗീത അധ്യാപകന്മാരും സംഗീത രസികന്മാരും എല്ലാവരും ഒരുപാട് എം ഡി രാമനാഥന്റെ പാട്ട് കേൾക്കുക, ആനന്ദിക്കുക.

0: അവസാനമായി കഥന കുതൂഹല രാഗത്തിൽ തില്ലാന ആദിതാളം, പാടിയത് അശ്വതി തിരുനാൾ രാമവർമ്മ.
1: ദൃധിം തത്വം ദൃധിം.

0: MD രാമനാഥൻ കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം നിർവഹണം മനേഷ് MP, നിർവഹണ സഹായം ആര്യലക്ഷ്മി R.

0: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ഞങ്ങളുടെ പുതിയ വീടിന്റെ ഹൗസ് വാർമിംഗ് ഫർണിച്ചറും അപ്ലയൻസസും ഒക്കെ വാങ്ങാൻ പോവാ.
5: മുട്ടത്ര കെ സി ആറിലേക്ക് വിട്ടോളൂ. ഫർണിച്ചർ 50%, ഹോം അപ്ലയൻസസിന് 70% ഡിസ്കൗണ്ട് ഉണ്ട്.
6: കെ സി ആർ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മുട്ടത്തറ.
7: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
8: അതെങ്ങനെ?
7: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
9: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
10: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
11: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

0: വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
1: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
2: ആ, അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
3: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാകുവാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവർക്കും ബിരുദം എന്ന ആശയവുമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG അഡ്മിഷൻ തുടരുന്നു. കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒന്നിലധികം പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക.
5: ആഘോഷിക്കാം ACകളിൽ വിലക്കുറവിന്റെ സ്വാതന്ത്ര്യം.
6: ഓണം ഓഫറിനൊപ്പം മൈജി മാസ് ഫ്രീഡം സെയിൽ ഓഫർ.
5: ACകളിൽ 60% വരെ ഓഫ്.
6: സർപ്രൈസ് സമ്മാനങ്ങൾ.
5: 000 ഓഫർ.
6: അപ് ടു 6 ഇയർ വാറണ്ടി.
5: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
6: 30 കോടി രൂപയുടെ ഓണം ഓഫറിനൊപ്പം മൈജി മാസ് ഫ്രീഡം സെയിൽ
5: August 16 വരെ.
7: ഈ ആർപ്പവിലെ എന്തിനാണല്ലേ 2,000 രൂപയ്ക്ക് മുകളിൽ MRT നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
8: ഈ ഓഫർ July 25 മുതൽ August 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാരിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
9: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക് പേയാട്.
10: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
9: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
10: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
9: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക് പേയാട്.
10: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക് പേയാട്.
11: ഫോൺ ഞാൻ പറയാം.
9: എന്നാ പറയാം?
11: 90 72 503 503.
12: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നു 101.9 ആകാശവാണിയുടെ അനന്തപുരി FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഫ്രാങ്കോയും തുളസിയും പാടിയ ഗാനം. ചിത്രം പാച്ചുവും കോവാലനും. രചന രാജീവ് ആലുങ്കൽ. സംഗീതം മോഹൻ സിത്താര.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
2: ചേട്ടാ ചായ എടുക്കട്ടെ?
3: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
2: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
3: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല.
4: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
5: നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കാൻ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വിവിധ UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഓൺലൈനായി. കൂടുതൽ വിവരങ്ങൾക്ക് www.sdou.ac.in സന്ദർശിക്കുക.
6: അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. 7 വയസ്സ് കടക്കുമ്പോൾ നിങ്ങൾക്കായി ഞങ്ങളുടെ പുതിയ സംരംഭം അല്ലമാന സിൽവർ സോൺ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം.
7: ഉദ്ഘാടനം വാമനപുരം MLA ശ്രീ സുധീഷ് ബാലോ നിർവഹിക്കുന്നു.
6: 2,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു നോസ്പിൻ സമ്മാനം, കൂടാതെ സിൽവറിന് 0% പണിക്കൂലിയും ലക്കി വിന്നറിന് ഗോൾഡ് കോയിനും.
7: അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂർ, ശ്രീകാര്യം, പോതൻകോൾ ആൻഡ് അഡ്ഡമാം.
8: ഇനി കേൾപ്പിക്കുന്നത് ജയചന്ദ്രനും സംഘവും പാടിയ ഗാനം, ചിത്രം ബിന്ദു. ഗാനരചന ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം പീറ്റർ റുബാൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: ഓണം ഓഫറിനൊപ്പം ഐജിയിൽ മാസ് ഫ്രീഡം സെയിലും ബ്രാൻഡഡ് സിംഗിൾ ഡോർ ഡബിൾ ഡോർ സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററുകൾ കില്ലർ പ്രൈസിൽ.
3: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററിൽ 4 വർഷ വാറണ്ടി,
2: ഡിഷ് വാഷറുകളിൽ 3 ദിന ഫ്രീ ട്രയലും.
3: 30 കോടി രൂപയുടെ മൈജി ഓണം ഓഫറിനൊപ്പം മൈജി മാസ് ഫ്രീഡം സെയിൽ
2: ഓഫർ ഓഗസ്റ്റ് 16 വരെ മാത്രം.
0: ഇനി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം നക്ഷത്ര കൂടാരം. വരികളെഴുതിയത് ബിശ്വ തിരുമല, സംഗീതം മോഹൻ സിത്താര.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
1: ആരെ കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്ത ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ എടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
3: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
4: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: ഇനി ജലോത്സവം എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയ ഗാനം.

0: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ.
1: ഷർട്ടിംഗ് സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
2: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടെയിലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
4: ഇനി വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ എൻ ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം ചിത്രം കൃഷ്ണഗുടിയിൽ ഒരു പ്രണയകാലത്ത്, രചന ഗിരീഷ് പുത്തഞ്ചേരി.

0: ബാർഗിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ഇപ്പോൾ ഒരു ഗാനം കൂടി. ഇത് കാലാപാനി എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. രചന ഗിരീഷ് പോത്തുഞ്ചേരി, സംഗീതം ഇളയരാജ.

0: ഇനി 12 മണിക്ക് FM ന്യൂസ് ഹെഡ്ലൈൻസ്, തുടർന്ന് നവമാധുരി. സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഒരു വർഷത്തിനകം 1 കോടി യുവാക്കൾക്ക് നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള AI മേഖലയിലെ മുന്നേറ്റത്തിന് ഇന്ത്യയിലെ യുവാക്കളെ പ്രാപ്തരാക്കുമെന്നും സ്വാതന്ത്ര്യദിനാഘോഷ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ടെലിവിഷൻ ചാനലുകളുടെ 12 മിനിറ്റ് പരസ്യ സമയപരിധി എടുത്തുമാറ്റാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു. 1994 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ചട്ടങ്ങളുടെ ഭേദഗതി വിജ്ഞാപനം ചെയ്യുന്ന ദിവസം തീരുമാനം പ്രാബല്യത്തിൽ വരുമെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. ഓണം പ്രമാണിച്ച് സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്കും അധ്യാപകർക്കും 4,500 രൂപ ബോണസ് അനുവദിച്ച് ഉത്തരവായി. ബോണസിന് അർഹതയില്ലാത്തവർക്ക് 3,000 രൂപ പ്രത്യേക ഉത്സവബദ്ധ ലഭിക്കും. തിങ്കളാഴ്ച ഇവയുടെ വിതരണം ആരംഭിക്കും. KSRTC തിരുവനന്തപുരം സെൻട്രൽ യൂണിറ്റിൽ നിന്ന് വെട്ടുകാട് വഴി വേളാങ്കണ്ണിയിലേക്ക് പുതിയ

തദ്ദേശ വീക്കെൻഡ് സൂപ്പർ ഡീലക്സ് സർവീസ് ആരംഭിച്ചു. തീർത്ഥാടകരുടെയും തദ്ദേശവാസികളുടെയും ദീർഘകാലത്തെ ആവശ്യമായിരുന്നു ഇത്. മലപ്പുറം പാണക്കാട് എടായിപ്പാല മുതൽ കാരാത്തോട് സ്ട്രെയ്റ്റ് പാത്ത് സ്കൂൾ ജംഗ്ഷൻ വരെ റോഡിലേർപ്പെടുത്തിയ യാത്രാ നിയന്ത്രണങ്ങൾ പിൻവലിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്നാണ് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരുന്നത്. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി പരിശോധനയിൽ എറണാകുളത്ത് MDMA യുവതികൾ ഉൾപ്പെടെ 3 പ്രതികൾ പിടിയിൽ. ഇവരിൽ നിന്നും 5 ഗ്രാമോളം MDMA പിടികൂടി. വയനാട് ചീരാലിൽ വീണ്ടും പുലി ആക്രമണം. വെണ്ടോൻ മാഞ്ചേരി പ്രമോദിന്റെ പശുവിന് പുലിയുടെ കടിയേറ്റതിനെ തുടർന്ന് വനപാലകർ പരിശോധന നടത്തി. ഹോക്കി പുരുഷ വനിതാ ലോകകപ്പുകൾക്ക് ഇന്ന് തുടക്കമാകും. പുരുഷ വിഭാഗത്തിൽ വൈകിട്ട് 4:30 ഇന്ത്യ വെയിൽസിനെ നേരിടും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 1 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, നവമാധുരിയിലേക്ക് സ്വാഗതം. നായാട്ട് എന്ന ചിത്രത്തിലെ ഗാനമാണ് ആദ്യം. മധുവന്തി നാരായൺ പാടിയ ഈ ഗാനത്തിന്റെ രചന അൻവർ അലി, സംഗീതം വിഷ്ണു വിജയ്.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈജീന്ന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ടാൻ സമയമെടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈജി തന്നെ പോവാം.
0: മൈജിയോണും മാസോണും സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
3: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
4: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: പിട്ടാപ്പള്ളിയിൽ സ്പെഷ്യൽ 2 ഡേയ്സ് ഇൻഡിപെൻഡൻസ് സെയിലിൽ നിങ്ങൾക്ക് നേടാം ഗൃഹോപകരണങ്ങളും മൊബൈൽ ഫോണുകളും ഡൗൺ പേയ്മെന്റും പലിശയുമില്ലാതെ ഇഷ്ടപ്പെട്ട തിരിച്ചടവ് കാലാവധിയോടുകൂടി പർച്ചേസ് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം.
7: പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
9: എന്നും രാവിലെ 10:30
8: പ്രായോജകർ.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
10: നവമാധുരിയിൽ ഇനി നിഖിൽ മാത്യൂസ് പാടിയ ഗാനം. ചിത്രം ലവ് ജിഹാദ്. രചന രഫിക് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: നഗരത്തെ വിട്ടു പോവാൻ പോകുന്ന ഈ വേളയിൽ എനിക്ക് ഈ നഗരത്തോട് വളരെയധികം അറ്റാച്ച്മെന്റ് ഉണ്ട്.
1: നിലാവിലെല്ലാമേ അറിഞ്ഞിടാതലിഞ്ഞുവോ.
2: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
3: നവമാധുരിയിൽ ഇനി നിത്യാമാമൻ പാടിയ ഒരു ഗാനം കേൾപ്പിക്കാം. ചിത്രം എന്താടാ സജി. ഗാനമെഴുതിയത് അർഷാൽ റഹീം, സംഗീതം വില്യം ഫ്രാൻസിസ്.

0: ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് മൈ ജിയിൽ മാസ് ഫ്രീഡം സെയിൽ.
1: വെറും 6,900 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, സ്ക്രാച്ച് ആൻഡ് വിൻലൂടെ നേടാം ടിവി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, സ്മാർട്ട് ഫോൺ, മിക്സി തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
0: ഓഫർ ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക് പേയാട്.
3: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന,
2: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
3: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
2: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക് പേയാട്.
3: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക് പേയാട്.
4: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
2: എന്നാ പറയാം?
4: 90 72 503 503.
5: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
6: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
7: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: ഇനി സന്തോഷം എന്ന ചിത്രത്തിൽ ഹരിശങ്കർ പാടിയ ഗാനം. രചന വിനായക് ശശികുമാർ, സംഗീതം ജയഹരി.

ഇനി വിജയ് യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം മനസാ വാച. ഗാനമെഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം സുനിൽ കുമാർ പി കെ.

0: സമയം 12 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ഇവിടെ ഭഗവതി എവിടെയുള്ള?
2: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
1: എനിക്ക് ഇത്തവണത്തെ ഓണം ബമ്പർ എടുക്കാനാ.
2: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
1: കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
2: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.

ശ്രോതാക്കൾ കേൾക്കുന്നു നവമാധുരി 101.9 ആകാശവാണിയുടെ അനന്തപുരി എഫ്എമ്മിൽ. ഇനി RDXലെ ഗാനം കേൾക്കാം. ബെന്നി ദയാലും നരേഷ് അയ്യരും രഞ്ജിത് ഗോവിന്ദും പാടിയത്, രചന മനോമജിത്, സംഗീതം സാംസിയസ്.

0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: മീനെ ഓണക്കോടിക്കും പിന്നെ ഓണ സദ്യക്കുള്ള സാധനങ്ങളൊക്കെ എന്താ വാങ്ങിക്കുന്നേ?
4: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന് ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാണ്?
5: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളും.
6: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
7: സാധാരണക്കാരന് കൈതാങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9R Park, August 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
8: പ്രേക്ഷകളെ, ഇന്ന് നവമാധുരിയിൽ ഒരു ഗാനം കൂടി. ഇത് ഹരിചരൺ, സുദീപ് കുമാർ, അന ബേബി ഇവർ പാടിയത്. ചിത്രം സ്വർഗം. ഗാനമെഴുതിയത് സന്തോഷ് വർമ്മ. സംഗീതം ജിൻഡോ ജോൺ.

0: ഇതുവരെ കേട്ടത് നവമാധുരി.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
0: വൺ സീറോ വൺ പോയിന്റ് നയൻ ആകാശവാണി അനന്തപുരി FM. സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.

0: തലച്ചോറിലെ അണുബാധ. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആശിഷ് വിജയരാഘവൻ സംസാരിക്കുന്നു.
1: തലച്ചോറ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. നമ്മുടെ ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങളും, നമ്മുടെ ബോധാവസ്ഥ, നമ്മുടെ ചലനങ്ങൾ, സെൻസേഷൻസിന്റെ കൺട്രോൾ, ഇതെല്ലാം തലച്ചോറാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ തലച്ചോറിനെ വളരെ സുരക്ഷിതമായിട്ട് തലയോട്ടിക്കുള്ളിൽ പല ആവരണങ്ങൾക്കുള്ളിൽ സാധാരണ രക്തത്തിൽ വരുന്ന മറ്റു ഘടകങ്ങളിൽ നിന്നും സുരക്ഷിതമായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന ഒരു ഭിത്തി അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളതിനാൽ സാധാരണഗതിയിൽ രക്തത്തിലെ വിഷവസ്തുക്കളിൽ നിന്നും ഉള്ള ഒരു സംരക്ഷണം തലച്ചോറിനുണ്ട്. ഒരു ശക്തമായ പ്രതിരോധ സംവിധാനവും തലച്ചോറിനുണ്ട്. അതുകൊണ്ട് തന്നെ തലച്ചോറിലെ അണുബാധകൾ പൊതുവെ കുറവാണ്. എന്നാൽ കൊച്ചുകുട്ടികൾ, പ്രായം കൂടുതലുള്ള ആളുകൾ, രോഗപ്രതിരോധ ശേഷി കുറവുള്ളവർ, അതായത് HIV, ഡയബറ്റീസ്, ക്യാൻസർ, കീമോതെറാപ്പി എടുക്കുന്ന രോഗികൾ എന്നിവരിൽ തലച്ചോറിലെ അണുബാധ കൂടുതലായിട്ട് കാണപ്പെടുന്നു. അപൂർവമായിട്ട് ഇപ്പറഞ്ഞ അസുഖങ്ങളൊന്നുമില്ലാത്ത വ്യക്തികൾക്കും തലച്ചോറിലെ അണുബാധ വരാം. തലച്ചോറിലുണ്ടാവുന്ന അണുബാധ പലതരം രോഗാണുക്കൾ കൊണ്ടുവരാം. ബാക്ടീരിയ കാരണം വരാം, വൈറസുകൾ കാരണം വരാം, ഫംഗസ് കാരണം വരാം, പിന്നെ മറ്റ് സൂക്ഷ്മജീവികൾ കൊണ്ടും വരാം. അതുപോലെ തലച്ചോറിൽ എവിടെയാണ് അണുബാധ ഉണ്ടാവുന്നത് എന്നതിനെ അനുസരിച്ചിട്ട് നമുക്ക് പല രീതിയിൽ ഇതിനെ തരംതിരിക്കാൻ പറ്റും. ഒന്ന്, തലച്ചോറിലെ പേശികളിൽ, അതായത് തലച്ചോറിന്റെ ടിഷ്യൂവിൽ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്ന അണുബാധ, അതിനെ നമ്മൾ എൻസെഫലൈറ്റിസ് എന്ന് പറയും. അവിടെ ഒരു പഴുപ്പ് കെട്ടായിട്ട് വരികയാണെങ്കിൽ അതിനെ ബ്രെയിൻ ആബ്സസ് എന്ന് പറയും. തലച്ചോറിന്റെ പുറത്തുള്ള ആവരണത്തിനുള്ളിലുള്ള അണുബാധയെ മെനിഞ്ചൈറ്റിസ് എന്ന് പറയും. പക്ഷെ പലപ്പോഴും ഈ മെനിഞ്ചൈറ്റിസും എൻസെഫലൈറ്റിസും ഒന്നിച്ചു വരും. അതിനെ മെനിങ്കോ എൻസെഫലൈറ്റിസ് എന്നാണ് പറയുന്നത്. ബാക്ടീരിയ, വൈറസ് അല്ലെങ്കിൽ പാരസൈറ്റ് കൊണ്ടുള്ള തലച്ചോറിലെ അണുബാധ കൂടുതൽ അക്യൂട്ടായിട്ടാണ് വരുന്നത്. എന്നുവെച്ചാൽ മണിക്കൂറുകൾ കൊണ്ട് അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് മൂർച്ഛിക്കുന്ന അസുഖങ്ങളാണിവ. ചിലപ്പോൾ തലച്ചോറിലെ അണുബാധ ക്രോണിക് ആയിട്ടും വരാം, അതായത് ആഴ്ചകളോ മാസങ്ങളോ കൊണ്ട് മാത്രം ഇവോൾവ് ചെയ്ത് വരുന്ന രോഗമായിട്ടും ഇത് വരാം. അങ്ങനെ വരുന്നത് സാധാരണ TB അണുബാധ ഉണ്ടാവുമ്പോഴാണ്. ചില ഫംഗൽ ഇൻഫെക്ഷൻസും അപൂർവം ചില പാരസൈറ്റിക് ഇൻഫെക്ഷൻസും ആ രീതിയിൽ വരാം. തലച്ചോറിലെ അണുബാധ ഉണ്ടാവുമ്പോൾ സർവ്വസാധാരണമായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ശക്തമായ പനിയും തലവേദനയുമാണ്. പിന്നെ തലയ്ക്കകത്ത് പ്രഷർ കൂടുമ്പോൾ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ ഛർദി, കാഴ്ചയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്, ഫിറ്റ്സ് ഈ രോഗത്തിന്റെ ലക്ഷണമായിട്ട് വരാം. ബോധാവസ്ഥയിൽ വ്യത്യാസം വരാം, അതായത് മയക്കം തൊട്ട് അബോധാവസ്ഥ വരെ ഉണ്ടാവാം. ചെറിയ കുട്ടികളാണെങ്കിൽ പാല് കുടിക്കാതിരിക്കുക, കളിക്കാതിരിക്കുക എന്നിവയാണ് ലക്ഷണങ്ങൾ. പ്രത്യേകിച്ച് കടുത്ത പനി, തലവേദന, കഴുത്തു തിരിക്കാൻ ബുദ്ധിമുട്ട്, ബോധാവസ്ഥയിലെ വ്യത്യാസമുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ചികിത്സ തേടുക എന്നതാണ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. കാരണം തലച്ചോറിൽ ഏത് അണുബാധയുണ്ടായാലും വളരെ പെട്ടെന്ന് ചികിത്സിച്ചാലേ രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അതിന്റെ മറ്റു പരിണിത ഫലങ്ങൾ ബ്രെയിനിൽ ഉണ്ടാവാതെ സൂക്ഷിക്കാനോ സാധിക്കുകയുള്ളൂ. രോഗം നിർണയിക്കുന്നത് നട്ടലിൽ നിന്നും കുത്തിയെടുക്കുന്ന സ്രവം ടെസ്റ്റ് ചെയ്തിട്ടാണ്. ചിലപ്പോൾ സ്കാൻ പോലുള്ള പരിശോധനകളും വേണ്ടിവരും. ഏത് തരം രോഗാണു ആണ് എന്നതിനനുസരിച്ചായിരിക്കും ട്രീറ്റ്മെന്റ്. ബാക്ടീരിയ ആണെങ്കിൽ 2-3 ആഴ്ച ആന്റിബയോട്ടിക് മരുന്നുകൾ വേണ്ടിവരും. TB ആണെങ്കിൽ ദീർഘകാല ചികിത്സയുടെ ആവശ്യമുണ്ട്. 12 മാസം മുതൽ 18 മാസം വരെ ചികിത്സിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു രോഗമാണ് ട്യൂബർക്ലോസിസ്. TB മെനിഞ്ചൈറ്റിസ് ഉള്ള 85% കൂടുതൽ ആളുകൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ മരണം സംഭവിക്കാം. അതുപോലെ ചികിത്സിച്ചാൽ ബഹുഭൂരിപക്ഷം ആളുകളും രക്ഷപ്പെടുകയും ചെയ്യും. വൈറസ് ആണെങ്കിൽ ചില വൈറസുകൾക്ക് പ്രത്യേക മരുന്നുകളുണ്ട്. ഉദാഹരണത്തിന് HSV വൈറസിന് പ്രത്യേക മരുന്നുണ്ട്. മറ്റു ചില വൈറസുകൾക്ക് ശരീരം നേരിട്ട് അതിനെ നശിപ്പിക്കുന്ന ഒരു പീരീഡിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തലച്ചോറിൽ നീര് വരാതിരിക്കാനുള്ള മരുന്നുകളും ഫിറ്റ്സ് വരാതിരിക്കാനുള്ള മരുന്നുകളും കൊടുത്ത് തലച്ചോറിനെ സംരക്ഷിക്കേണ്ടി വരും. ജപ്പാൻ ജ്വരം, നിപ്പ വൈറസ് എന്നിവയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രഹരശേഷി കൂടുതലുള്ള തരം വൈറസുകളാണ് ഇത്തരം വൈറസുകൾ. അടുത്തതായിട്ട് അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ്, അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരം. നെഗ്ലീറിയ ഫൗളേറി അല്ലെങ്കിൽ അക്കാന്തമീബ എന്നീ അമീബയാണ് പ്രധാനമായി അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്നത്. വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു രോഗമാണിത്. കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിലാണ് ഇത്തരം അമീബകൾ കാണപ്പെടുന്നത്. പ്രത്യേകിച്ചും ചൂട് കൂടുന്ന സമയത്ത് ആഴം കുറവുള്ള ഒഴുക്കില്ലാത്ത ജലാശയങ്ങളിൽ മുങ്ങിക്കുളിക്കുമ്പോൾ, പ്രത്യേകിച്ചും മൂക്കിലേക്ക് ശക്തമായി വെള്ളം കയറുന്ന അവസ്ഥ, അതായത് നമ്മൾ ഡൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മുങ്ങാങ്കുഴി ഇടുമ്പോൾ മൂക്കിന്റെ നേർത്ത ചർമ്മത്തിലൂടെയാണ് ഈ രോഗാണുക്കൾ തലച്ചോറിലേക്ക് കയറുന്നത്. രോഗലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പനി, തലവേദന, ഛർദൽ, ബോധാവസ്ഥയിൽ വ്യത്യാസമുണ്ടാകുക എന്നിവയാണ്. ചികിത്സകൾ ഫലപ്രദമാവാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ പ്രത്യേക ജാഗ്രത പാലിക്കണം. ആഗോളതലത്തിൽ 97% മരണ നിരക്കുള്ള ഒരു രോഗമാണത്. ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, കുളങ്ങളിലോ ജലാശയങ്ങളിലോ കുളിക്കുമ്പോൾ മൂക്കിൽ വെള്ളം കയറാതെ നോക്കണം. വാട്ടർ ടാങ്കുകൾ, ചെളി കെട്ടിക്കെടുക്കുന്ന വെള്ളക്കെട്ടുകൾ, ഇതൊക്കെ വൃത്തിയാക്കണം. സ്വിമ്മിംഗ് പൂൾ, അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവിടങ്ങളിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാക്കണം. പിന്നെ ഇത്തരം ജലവുമായി ഏതെങ്കിലും രീതിയിൽ സമ്പർക്കം ഉണ്ടായിട്ടുള്ളവർക്ക് തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്തു തിരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി ചികിത്സ തേടണം. ഇനി റേബീസ് അഥവാ പേ വിഷബാധയെ പറ്റി നോക്കാം. പേ വിഷബാധയുള്ള നായയുടെ ഉമിനീരിലാണ് വൈറസ് ഉള്ളത്. നായ കടിക്കുമ്പോൾ ഉമിനീരിൽ നിന്ന് നമ്മുടെ മുറിവിൽ ഇത് പറ്റിപ്പിടിക്കും. സാവകാശം നാഡികളിലേക്ക് കയറി പറ്റുകയും ചെയ്യും. നാഡികൾ എന്ന് പറഞ്ഞാൽ നെർവ്സ്. ഈ നാഡികൾ വഴി അനേകം ദിവസങ്ങൾ കൊണ്ടാണ് വൈറസ് തലച്ചോറിലേക്ക് എത്തുന്നത്. അതിനു മുമ്പ് അതിനെ നിർവീര്യമാക്കുക എന്നതാണ് വാക്സിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാലിലോ മറ്റോ കടിയേൽക്കുന്ന ആൾക്ക് വൈറസ് തലച്ചോറിലേക്ക് എത്താനുള്ള ദൂരം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വൈറസ് തലച്ചോറിലേക്ക് എത്താൻ ആഴ്ചകൾ എടുക്കാം. അതിനുള്ളിൽ തന്നെ വാക്സിൻ വൈറസിനെ നിർവീര്യമാക്കും. നേരെ മറിച്ച് നമ്മുടെ തലയിലോ മുഖത്തോ ആണ് കടിയേൽക്കുന്നതെങ്കിൽ തലച്ചോറിന്റെ തൊട്ടടുത്താണ് മുറിവ് ഉണ്ടാവുന്നത്. അവിടെ നിന്നും ഏതാനും സെന്റിമീറ്റർ മാത്രം വൈറസിന് തലച്ചോറിലെത്താൻ സഞ്ചരിക്കേണ്ടതുള്ളൂ. അപ്പോൾ വാക്സിൻ എടുത്താൽ പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ വൈറസിനെ തടുക്കാൻ സാധിക്കാണ്ട് വരും. പ്രത്യേകിച്ചും കുട്ടികൾക്കാണ് തലയിലും മുഖത്തും ചെവിയിലുമെല്ലാം കടിയേൽക്കുന്നത്. ഇനി നമുക്ക് നായകടി ഏറ്റു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. കടിയേറ്റ ഭാഗം ഫ്ലോയിങ് വാട്ടർ, അതായത് പൈപ്പ് തുറന്നിട്ട വെള്ളത്തിൽ നന്നായി കഴുകണം. ഒരു 15 മിനിറ്റെങ്കിലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകണം. ഈ സോപ്പ് വാട്ടർ ക്ലീനിങ് വൈറസ് ലോഡിനെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ നായയുടെ കടിയേറ്റാലോ പൂച്ചയുടെ മാന്ത് കൊണ്ടാലോ ആദ്യം ചെയ്യേണ്ട കാര്യം തുറന്നിട്ട വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് മുറിവുകൾ നന്നായി കഴുകുക എന്നതാണ്. അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയി മുറിവിന്റെ വലിപ്പവും ആഴവും അനുസരിച്ച് അവർ ട്രീറ്റ്മെന്റ് കൊടുക്കും. ആദ്യം ഇമ്മ്യൂണോഗ്ലോബുലിൻ മുറിവിന് ചുറ്റും കുത്തിവെക്കും. പിന്നെ IDRV വാക്സിൻ, ഇൻട്രാഡെർമൽ വാക്സിൻ ഒരു കോഴ്സ് എടുക്കുകയും വേണം. നിർഭാഗ്യവശാൽ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ തലയുടെ ഭാഗത്ത് കടിയേൽക്കുന്നതുകൊണ്ടും വൈറസിന്റെ അളവ് കൂടുതലായതുകൊണ്ടും കുഞ്ഞു ശരീരമായതുകൊണ്ടും തലച്ചോറിലേക്കുള്ള ദൂരം കുറവുള്ളതുകൊണ്ടും ചിലപ്പോൾ വാക്സിൻ എടുത്താലും വൈറസിനെ നിർവീര്യമാക്കാൻ പറ്റാതാവും.
0: തലച്ചോറിലെ അണുബാധ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആശിഷ് വിജയരാഘവൻ.
2: എഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: ഓണം ഓഫറിനൊപ്പം ആക്സസറീസിലും സ്വാതന്ത്ര്യത്തിന്റെ മാസ് ഓഫറുമായി മൈജി മാസ് ഫ്രീഡം സെയിൽ.
1: 67% ഓഫിൽ ബോട്ട് പാർട്ടി സ്പീക്കർ, 75% ഓഫിൽ സൗണ്ട് ബാർ,
0: 1500 രൂപയിൽ താഴെ നോയ്സ് കോളിംഗ് സ്മാർട്ട് വാച്ച്, ട്രിമർ ആൻഡ് ഡ്രയർ കോംബോ തുടങ്ങിയവയും.
1: 30 കോടി രൂപയുടെ മൈജി ഓണം ഓഫറിനൊപ്പം മൈജി മാസ് ഫ്രീഡം സെയിൽ
0: ഓഗസ്റ്റ് 16 വരെ.
2: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയത് ചിത്രം തച്ചിലടത്ത് ചുണ്ടൻ. രചന ബെച്ചോ തിരുമല, സംഗീതം രവീന്ദ്രൻ.

എന്നുച്ചയ്ക്ക് 1-2 കേൾക്കൂ ഈണപ്പൂക്കൂട. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ കേൾക്കാനായി വാട്സ്ആപ്പ് സന്ദേശം അയയ്ക്കാം 8281420305 എന്ന നമ്പറിലേക്ക്. പരിപാടി 2 മണിവരെ മാത്രം.

0: 101.9 ആകാശവാണി അനന്തപുരി എഫ് എം. സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും വനിതാ സംവരണം നടപ്പിലാക്കുന്നതിനെ രാഷ്ട്രീയ തർക്കമാക്കി മാറ്റാതെ പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചുവപ്പുകോട്ടയിൽ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ സ്ത്രീകളെ ആദരിക്കാനും നിയമസഭകളിലും ലോക്സഭയിലും രാജ്യത്തെ സ്ത്രീകൾക്ക് 33% പ്രാതിനിധ്യം ഉറപ്പാക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. രാജ്യത്തിന്റെ 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ ഭാരതീയ വിദ്യാഭവനിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ദേശീയ പതാക ഉയർത്തി. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് ചടങ്ങിൽ സുരേഷ് ഗോപി ഓർമ്മിപ്പിച്ചു. ഭരണഘടനയെയും മൂല്യങ്ങളെയും ഇല്ലാതാക്കാനും വർഗീയത ആളിക്കത്തിക്കാനും നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ കോൺഗ്രസ് പോരാട്ടം തുടരുകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. KPCC ആസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യത്തിന്റെ കരുത്ത് യുവത ഏറ്റെടുക്കണമെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. പാലക്കാട് കോട്ട മൈതാനത്ത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രം, സാങ്കേതികവിദ്യ, ബഹിരാകാശ ഗവേഷണം, ഡിജിറ്റൽ മേഖല, അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് വെസ്റ്റ് ഹിൽ ക്യാപ്റ്റൻ വിക്രം മൈതാനിയിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി. ഭരണഘടനയെ ശിഥിലീകരിക്കുന്ന ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഇടുക്കി IDA ഗ്രൌണ്ടിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി. രാജ്യത്തിന്റെ 80th സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും വിപുലമായി ആഘോഷിച്ചു. തലസ്ഥാന ദ്വീപായ കവരത്തി സ്കൂൾ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് SB ദീപക് കുമാർ IAS പരേഡിനെ അഭിവാദ്യം ചെയ്തു. 80th സ്വാതന്ത്ര്യദിനത്തിൽ മാഹി കോളേജ് ഗ്രൌണ്ടിൽ പുതുച്ചേരി മന്ത്രി ശിവകൊളുന്ത് പതാക ഉയർത്തി. തുടർന്ന് വർണ്ണാഭമായ സെറിമോണിയൽ പരേഡും സംഘടിപ്പിച്ചു.

പ്രിയ ശ്രോതാക്കളെ, ഇണപ്പൊകുടിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ പ്രിയ ഗാനങ്ങൾ കേൾക്കാനായി സന്ദേശം അയച്ചോളൂ 8281423005 എന്ന നമ്പറിലേക്ക്. നിങ്ങളുടെ പേരും സ്ഥലവും ചിത്രത്തിന്റെ പേരും പ്രിയഗാനത്തിന്റെ ആദിവരിയും ടൈപ്പ് ചെയ്യുവാൻ മറക്കരുത്. എന്റെ ആദ്യം കേൾപ്പിക്കുന്നത് തുറവിക്കലിൽ നിന്നും സതീഷ്, സുമ, അനൂപ്, അശ്വനാഥ് എന്നിവർ വാട്സപ്പ് സന്ദേശം അയച്ച ഗാനമാണ്. മോഹിനിയാട്ടം എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയ ഈ ഗാനത്തിന്റെ രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദേവരാജൻ.

0: നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കാൻ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വിവിധ UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഓൺലൈനായി. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in സന്ദർശിക്കുക.
1: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ സിഗ്നൽ.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
6: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
7: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
5: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
8: പിട്ടാപ്പിളിൽ സ്പെഷ്യൽ 2 ഡേയ്സ് ഇൻഡിപെൻഡൻസ് സെയിലിൽ നിങ്ങൾക്ക് നേടാം ഗൃഹോപകരണങ്ങളും മൊബൈൽ ഫോണുകളും ഡൗൺ പേയ്മെന്റും പലിശയുമില്ലാതെ ഇഷ്ടപ്പെട്ട തിരിച്ചടവ് കാലാവധിയോടുകൂടി പർച്ചേസ് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം.
9: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
10: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
11: ഇനി ഇണപ്പൊക്കിടയിൽ അരുവിക്കര നിന്നും അഭ്യുദയ് സന്ദേശമയച്ചിരിക്കുന്ന ഗാനം. ചിത്രം സമുദ്രം, യേശുദാസ് പാടിയ ഈ ഗാനം എഴുതിയത് യൂസഫലി കേച്ചേരി, സംഗീതം ദേവരാജൻ.

ഇനി കേൾപ്പിക്കുന്നത് വട്ടിയൂർക്കാവ് നിന്ന് സമൃത വേണു. സന്ദേശം അയച്ചിരിക്കുന്നു മാടമ്പി എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനങ്ങൾക്കാൻ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: നാളെ അത്തം നാൾ. ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ ഓർമ്മകളും ഇഷ്ടഗാനങ്ങളും പങ്കുവെക്കാനെത്തുന്നു ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ വി പി ഗംഗാധരൻ.
1: സ്കൂൾ അടച്ച് ഓണത്തിന്റെ ആ ദിവസം അടുക്കാറാകുമ്പോഴത്തേക്കും ഞങ്ങൾ തിരുപ്പൂർക്ക് പോകും. കാരണം അച്ഛൻ അമ്മ തിരുപ്പൂരാണ്, ഞാൻ ഇരിക്കാനക്കൂടെ സ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷെ അത്തം മുതൽ ആ തിരുപ്പൂർ പോകുന്നവരുടെ സമയം അത് പൂ പറിക്കാനും പൂ ഇടാനും ഒക്കെ ഉള്ളത്. അതിൽ ഏറ്റവും രസകരമായ ഭാഗം പൂ പറിക്കാനും പോകുന്നതാണ്. പൂ ഇടുന്നതിനേക്കാൾ കൂടുതൽ പറിക്കാനും പോകുന്നതാണ്. കൂട്ടം കൂട്ടമായി എല്ലാവരും കൂടെ പോകുന്നു. പലപ്പോഴും ആലോചിക്കാറുണ്ട്, അതായത് ഒരു വീട്ടിൽ പോലും ഒരാളും നമ്മൾ കടന്നു ചെന്ന് പൂ പറിക്കുമ്പോൾ ഇവിടെ നിന്ന് പൂ പറിക്കാന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടാക്കാറില്ല. അത്രമാത്രം സൗഹൃദം ഉണ്ടായിരുന്നു ആ അടുത്തടുത്ത് വീടുകൾ തമ്മിലും. എല്ലാം എല്ലാവരും ഒരുമിച്ച് പോകുന്നു, പൂ പറിക്കുന്നു, പൊടുമ്പോഴും വാശി ഉണ്ടാവും. സൗഹൃദപരമായ വാശി തന്നെയാണ്.
0: മറക്കാതെ കേൾക്കുക ആവണി പൊന്നുഞ്ഞാൽ നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക്.

ഇണപുകയിലെ അടുത്ത ഗാനത്തിനായി വാട്സപ്പ് സന്ദേശം അയച്ചത് നെടുമ്പോയിൽ കണ്ണൂരിൽ നിന്നും മീനു ബാബു. മീനുവിന്റെ പ്രിയഗാനം ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന ONV, സംഗീതം സലിൽ ചൗധരി.

0: ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും
0: ലേഡീസ് ജെന്റ്സ് സ്റ്റിച്ചിങ്ങിന് ഡ്യൂറോൺ പവർ ഹൗസ് ജംഗ്ഷൻ ട്രിവാൻഡ്രം.
2: അൽ-അമാനയിൽ ചെന്നോണം, സമ്മാനം കൊണ്ടോണം.
3: അൽ-അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാർക്കടുപ്പിലൂടെ മെഗാ വാമ്പകിറ്റ് AC, സ്മാർട്ട് ടിവി, വാഷിംഗ് മെഷീൻ.
4: അഞ്ച് കുടുംബങ്ങൾക്ക് ഓണസദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണക്കിറ്റ്, ഓണപ്പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നറുടെ ക്യാഷ് പ്രൈസും.
3: അൽ-അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോതൻകോട് ആൻഡ് അഡ്ഡമാം.
5: എംആർപിയിലോണം പൊന്നോണം, ഓഫറിൽ നിറയെ സമ്മാനം.
3: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
4: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
6: വീട്ടുപകരണങ്ങളിലും സ്വാതന്ത്ര്യത്തിന്റെ മാസ് ഓഫറുകളുമായി മൈജി മാസ് ഫ്രീഡം സെയിൽ.
7: ജ്യൂസ് ഗ്ലാസ് സെറ്റ്, തവ, അപ്പച്ചട്ടി, അയൺ ബോക്സ്, ഏതിൽ തലം വെറും 299 രൂപ.
6: സീലിംഗ് ഫാൻ, തവ പ്ലസ് ഫ്രൈ പാൻ പ്ലസ് കടായി കോംബോ, പ്രഷർ കുക്കർ, പത്തിരി തവ, ഏതെടുത്താലും 899 രൂപ മാത്രം.
7: ഇന്ന് തന്നെ മൈജി ഫീച്ചർ സന്ദർശിക്കൂ.
8: മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
9: ഇനി കൊല്ലം കടക്കിൽ നിന്ന് ബിജു സന്ദേശം അയച്ചിരിക്കുന്നു. കൂടെവിടെ എന്ന ചിത്രത്തിൽ S. ജാനകി പാടിയ ഗാനം കേൾക്കാൻ. രചന ONV, സംഗീതം ജോൺസൺ.

0: ഒരിടം ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
1: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
0: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
0: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
1: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
2: ഫോൺ നമ്പർ ഞാൻ പറയാം.
0: എന്നാ പറയ?
2: 90 72 503 503.
3: സമയം 1:30. ശ്രോതാക്കൾ കേൾക്കുന്നു ഈണപ്പൂക്കുട 101.9 ആകാശവാണിയുടെ അനന്തപുരി FM.

0: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
0: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
2: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
3: കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്.
4: ചുറ്റിയെത്തും പ്രാവുകൾ ആര്യൻ പൊൻപാടം കൊയ്യുന്നു.
3: മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

ഇണപ്പുകൂട 2 മണിവരെ മാത്രമാണ്. പ്രിയ ഗാനങ്ങൾ കേൾക്കാനായി സന്ദേശം അയക്കൂ 8281420305 എന്ന നമ്പറിലേക്ക്. ഇനി മണമ്പൂരിൽ നിന്നുള്ള അജിതയുടെ പ്രിയഗാനം. അജിത വാട്സ്ആപ്പ് സന്ദേശം അയച്ചത് വിഷുക്കണി എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാൻ. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം സലിൽ ചൗധരി.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
4: എവിടുന്ന് വാങ്ങിക്കണം?
3: ഓഫർ കണ്ടിട്ട് മൈജീന്ന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
4: പക്ഷെ കിട്ട സമയെടുക്കൂലേ?
3: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: എന്നാ മൈജി തന്നെ പോവാം.
3: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 പറയുന്നതിൽ

0: മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
1: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
2: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഇനി ചേങ്കോട്ട് ഓണത്ത് നിന്ന് ഷീജ വാട്സ്ആപ്പ് സന്ദേശം അയച്ചിരിക്കുന്നു. നാളെ ഞങ്ങളുടെ വിവാഹം എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം കേൾക്കാൻ രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം. ഷീജയുടെ ചേട്ടന്റെ മകന്റെ വിവാഹമാണ് തിങ്കളാഴ്ച. ഈ ഗാനം ചേട്ടന്റെ മകന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു.

0: വാലന്റൈൻസ് ഡേ ഓഫറുകളിൽ ലാപ്ടോപ്പ് വാങ്ങാൻ മാസ് ടൈം.
1: എയ്സർ, ലെനോവോ, ഡെൽ, എച്ച് പി, അസ്യൂസ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ ലാപ്ടോപ്പുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ. പഠിക്കാനും ജോലിക്കും ഗെയിമിംഗിനും തിരഞ്ഞെടുക്കാം ഇഷ്ടം പോലെ.
0: കൂടെ 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസ് ഓണം ഓഫറും.
1: മൈ ജി മാസ് ഫ്രീഡം സെയിൽ ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
3: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
4: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: ഇണപ്പുകുടയിൽ ഇനി ആറ്റിങ്ങൽ നിന്നുള്ള മാഹിന്റെ പ്രിയഗാനം. മഹിൻ സന്ദേശമയച്ചിരിക്കുന്നു. പൂവിന് പുതിയ പുന്തന്നൽ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനത്തിനായി രചന ബിജു തിരുമല, സംഗീതം കണ്ണൂർ രാജൻ.

0: ലംഹെ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
1: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ഇനി കിരീടം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനം, രചന കൈതപ്രം, സംഗീതം ജോൺസൺ. ഈ ഗാനത്തിനായി വാട്സ്ആപ്പ് സന്ദേശം അയച്ചത് ജയചന്ദ്രൻ നായർ കൈതമുക്കുന്നും.

0: നഗരത്തെ വിട്ടു പോവാൻ പോകുന്ന ഈ വേളയിൽ എനിക്ക് ഈ നഗരത്തോട് വളരെയധികം അറ്റാച്ച്മെന്റ് ഉണ്ട്.
1: നിലാവിലെല്ലാമേ അറിഞ്ഞിടാതലിഞ്ഞുവോ.
2: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

ഈ നീളപ്പൂക്കുടയിൽ ഒരു ഗാനം കൂടിയുണ്ട്. ഈ ഗാനത്തിനായി വാട്സപ്പ് സന്ദേശം അയച്ചത് വർക്കല നിന്ന് മനുസിനി. ശിവാനി പാടിയതാണ്. ചിത്രം ആര്യ. ഗാനമെഴുതിയത് രാജീവാലുങ്കൽ. സംഗീതം ദേവിശ്രീ പ്രസാദ്.

0: ഇന്നത്തെ ഇണപ്പുകുട ഇത്രമാത്രം. പരിപാടി ഇനി നാളെ ഇതേ സമയം കേൾക്കാം. സന്ദേശം വായിച്ചവർക്കും പരിപാടി ആസ്വദിച്ചവർക്കും നന്ദി. ആകാശവാണി അനന്തപുരി FM സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രമർപ്പിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു. രാജ്യത്തിന്റെ 80-ാമത് സ്വാതന്ത്ര്യദിനത്തിൽ ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ദേശീയ ഗീതാലാപനത്തോടെ ആരംഭിച്ച ചടങ്ങിൽ ഗവർണർ ത്രിവർണ പതാക ഉയർത്തിയതോടെ ദേശീയഗാനം ആലപിച്ചു. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിരുവനന്തപുരത്ത് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ പറഞ്ഞു. മതേതരത്വവും സോഷ്യലിസവും സംരക്ഷിക്കാൻ സ്വാതന്ത്ര്യദിനം കരുത്താകുമെന്ന് അദ്ദേഹം അറിയിച്ചു. ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കേണ്ട സമയമാണിതെന്ന് മന്ത്രി പി.സി. വിഷ്ണുനാഥ്. പത്തനംതിട്ട കത്തോളിക്കേറ്റ് കോളേജ് ഗ്രൌണ്ടിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ ജില്ലയിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മന്ത്രി ഒ.ജെ. ജനീഷ് ദേശീയ പതാക ഉയർത്തി തേക്കിൻകാട് മൈതാനത്തെ വിദ്യാർത്ഥി കോർണറിൽ മന്ത്രി പരേഡ് വീക്ഷിച്ചു. യുവതയെ ലഹരിയിൽ നിന്നും അകറ്റി നിർത്താൻ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാകണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ. ശേഷാദ്രിനാഥൻ. സ്വാതന്ത്ര്യവും സാഹോദര്യവും നേടിയെടുക്കുന്നതിനേക്കാൾ എത്രയോ ശ്രമകരമാണ് അത് സുസ്ഥിരമായി നിലനിർത്തുന്നതെന്നും കമ്മീഷണർ തിരുവനന്തപുരത്ത് പറഞ്ഞു. സ്വാതന്ത്ര്യസമര സേനാനിയും പാർലമെന്റ് അംഗവുമായിരുന്ന നെട്ടൂർ പി. ദാമോദരന്റെ ലേഖന സമാഹാരം നെട്ടൂരിന്റെ സുചിന്തിത ലേഖനങ്ങൾ പുസ്തകം മന്ത്രി സണ്ണി ജോസഫ് കണ്ണൂരിൽ പ്രകാശനം ചെയ്തു. പ്രൊഫസർ ബി. മുഹമ്മദ് അഹമ്മദ് അധ്യക്ഷനായി. ബെൽജിയവും നെതർലാൻഡ്സും ആതിഥേയത്വം വഹിക്കുന്ന പുരുഷ വനിതാ ഹോക്കി ലോകകപ്പുകൾക്ക് ഇന്ന് തുടക്കമാകും. പുരുഷ വിഭാഗത്തിൽ വൈകിട്ട് 4-ന് ഇന്ത്യ വെയിൽസിനെ നേരിടും.

0: സംശയരോഗിക്ക് ശിക്ഷ വേറെയാണ്. തുളസി, നീ ഒരു സാഡിസ്റ്റാണ്. നിന്റേത് മാത്രമാണ് ഞാനെന്ന് നിനക്ക് വ്യക്തമായി അറിയാം. അവർ പാവങ്ങൾ, സ്നേഹിക്കപ്പെടാത്തവർ, അതിനർഹതയില്ലാത്തവർ.
1: എനിക്ക് മനസ്സിലാവുന്നില്ല.
0: മനസ്സിലാകുന്നില്ലെന്ന് നീ നടിക്കുകയാണ്. ഞാൻ നിന്റേതാണ്, മാനസികമായും ശാരീരികമായും നിയമപരമായും. എന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുന്നു, വെറുതെ സംശയിക്കാതെ.
2: ശബ്ദഗാംഭീര്യം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും സിനിമ സീരിയൽ രംഗത്തും ഡബ്ബിംഗ് രംഗത്തും തന്റേതായ ഒരു സ്ഥാനം നേടിയെടുത്ത ആളാണ് ശോഭി തിലകൻ. ഇന്ന് നേർമൊഴിയിൽ ശോഭി തിലകനുമായുള്ള അഭിമുഖം കേൾക്കാം. ഒപ്പം സ്റ്റുഡിയോയിൽ സെവിൽ ജിഹാൻ.
3: എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർമൊഴിയിലേക്ക് സ്വാഗതം. നേർമൊഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി അഭിനേതാവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ശോഭി തിലകനാണ്. നമസ്കാരം സർ.
4: നമസ്കാരം.
3: നമ്മള് ഇപ്പോ സാറിന്റെ ശബ്ദം പല തരത്തിൽ കേൾക്കുന്നുണ്ട്, സാറിനെ സ്ക്രീനിൽ ഒരുപാട് ഇടങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഈ ചെറുപ്പത്തിലുള്ള ഒരു ശോഭി തിലകന്റെ യൂണിവേഴ്സിറ്റി കാലം ഒന്ന് കേട്ടാ കൊള്ളാന്നുണ്ട്.
4: യൂണിവേഴ്സിറ്റി എനിക്ക് മറ്റൊന്നുമല്ല, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം, ഞാൻ അന്നത്തെ സമയം നമ്മൾ പല പല കാര്യങ്ങളും ചെയ്യുമല്ലോ. ഞാൻ 8-ാം ക്ലാസ് തൊട്ടാണ് ഞാൻ സ്കൂൾ നാടകങ്ങളിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അച്ഛൻ നാടക നടനും സിനിമാ നടനും ഒക്കെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആളുകൾ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുമല്ലോ, നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നാടകത്തിലേക്കൊക്കെ എത്തപ്പെട്ടു. ഞാൻ 10-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അച്ഛൻ എഴുതിയ ഒരു നാടകം, ആ നാടകത്തിൻ്റെ പേര് വൈദ്യശാല എന്നാണ് നാടകത്തിൻ്റെ പേര്. അപ്പോൾ അത് ചെയ്തിരുന്നു. അതൊരു ആക്ഷേപഹാസ്യമായിരുന്നു. ഷമ്മിച്ചേട്ടനും ഏറ്റവും മൂത്തേട്ടൻ ഷാജിച്ചേട്ടനും ഇവർ രണ്ടുപേരും സ്കൂളിൽ പഠിച്ചിരിക്കുന്ന സമയത്ത് ഈ നാടകം കളിച്ച് അവർ സമ്മാനം വാങ്ങിച്ചു വരാം. അതേ നാടകം ഞാനും 10-ാം ക്ലാസ് ചോദിച്ച് കളിക്കുന്നു. അപ്പം അതിൽ വൈദ്യനും ശിഷ്യനും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് അതിനകത്ത് വരുന്നത്. അതിനകത്ത് ഈ വൈദ്യനെ കാണാൻ വരുന്ന കുറേ രോഗികളും ഇത്രയാണ് അതിൻ്റെ. പക്ഷെ അതൊക്കെ അന്നത്തെ ആ സമയത്തുള്ള ആനുകാലിക സംഭവങ്ങളുമായിട്ട് കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു നാടകമായിരുന്നു. അപ്പോൾ അതിൽ ശിഷ്യൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ശിഷ്യൻ അവസാനം ഈ വൈദ്യനെ തട്ടിക്കളഞ്ഞിട്ട് ഇയാൾ വൈദ്യനാവുന്ന ഒരു സംഭവമാണ് വരുന്നത്. എല്ലാം നർമ്മത്തിൽ പൊതിഞ്ഞ്, എന്നാൽ കൊള്ളേണ്ടവർക്ക് കൊള്ളത്തക്ക രീതിയിലാണ് അതിൻ്റെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്ത സമയത്ത് നമ്മൾ അറിവ് പല സ്ഥലത്തുനിന്ന് കിട്ടുമല്ലോ. അപ്പം നമ്മൾ ഈ പ്രോപ്പർട്ടി, ഇപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു ഒരു നാടകം ചെയ്യുമ്പോൾ അതിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ കൃത്യമായിട്ട് എടുത്ത് വെക്കണമെന്നൊക്കെ ഒരു പാഠം പഠിച്ചതാണ് അതിനകത്ത്. ഇപ്പം നമുക്ക് അതിനകത്ത് ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത് ഈ പത്രം വായിക്കുന്ന, അപ്പോൾ അതും ഒരു കളിയാക്കലാണ്. ആ പത്രം വായിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങുക, അതായത് ശിഷ്യനും വൈദ്യനും കിടന്നുറങ്ങുവാണ്. അത് രണ്ടുപേരുടെയും കൂർക്കം വലിയിലാണ് ഈ പറയുന്ന നാടകം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവസാനം വൈദ്യനെഴുന്നേക്കുകയും വൈദ്യനെഴുന്നേൽക്കുമ്പോൾ ശിഷ്യൻ കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ അയാൾക്ക് ദേഷ്യം വരികയും ശിഷ്യനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നു. അങ്ങനെ ശിഷ്യനെ എഴുന്നേറ്റിട്ട് പറയുന്നു, ഉറങ്ങാതിരിക്കാൻ ഈ ഒരു പണി, ഒരു പത്രം എടുത്ത് വായിക്കും എന്ന് പറയുമ്പോൾ ഞാൻ പത്രം എടുത്ത് വായിക്കുന്നതാണ്. ഈ പത്രം ഈ ടേബിളിൻ്റെ മുകളിലിടാനായിട്ട് നമ്മൾ വിട്ടുപോയി. വിട്ടുപോയതാണോ അത് പത്രം അവിടെ വെച്ചിട്ട് കാറ്റത്ത് പറന്ന് വെളിയിൽ പോയതാണോ എന്നറിയില്ല. പക്ഷെ ഈ വൈദ്യനായിട്ട് അഭിനയിച്ചവൻ, ഞാൻ ഉറങ്ങിക്കിടക്കുമല്ലേ, ഇയാൾ ഈ പത്രം എടുത്തിട്ട് ഇതിന് പകരം ഇയാൾ പോയിട്ട് പത്രമില്ലല്ലോ, പത്രത്തിന് പകരം അവിടെ മാർക്കിടാനിരിക്കുന്ന ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് പേപ്പർ മേടിച്ച് ഷീറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ കൊണ്ട് തന്നിട്ട് വായിക്കാൻ പറഞ്ഞു. നമ്മളതങ്ങ് വായിച്ച് നാടകമല്ലേ, വായിച്ചു പോയി. അപ്പോൾ അതിനകത്ത് ഉള്ള ഒരു സംഭവമാണ് അന്നത്തെ ഈ നമ്മുടെ പുതിയ ലിപി പഴയ ലിപിയില്ലേ, അത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. മാനേജ്മെൻറ്റുകാരെ പറതന മനതറി കഷണിച്ചടു പറഞ്ഞു. എന്തോടാ, അല്ല മാനേജ്മെൻറ്റുകാരെ പ്രധാനമന്ത്രി ക്ഷണിച്ചു, അത് പുതിയ ലിപിയും പഴയ ലിപിയും തമ്മിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സംഭവം. ഈ ഒറ്റ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ആ നാടകം ഭയങ്കര ഹിറ്റായി. ഒക്കെ എല്ലാം കഴിഞ്ഞിട്ട് നാടകം തീരാതായപ്പോഴേക്കും ഞങ്ങളുടെ മലയാള സാറ് ധർമ്മരാജ സാറ് എന്നിട്ട് പറഞ്ഞ് കർട്ടൻ ഇടാൻ പറഞ്ഞു. കർട്ടൻ ഇട്ടില്ല, പുള്ളി പറഞ്ഞു വേണ്ട ഇടണ്ട, അത് കഴിഞ്ഞിട്ട് നാടകം നടക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നാടകം കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ ഈ സാറ് വന്ന് ഞങ്ങളെ എല്ലാവരും ചെവിക്ക് പിടിച്ച്, കാരണം ടീച്ചറുടെ കയ്യിൽ നിന്ന് ഷീറ്റ് മേടിച്ചില്ലേ, മാർക്ക് ഷീറ്റ് മേടിച്ചു, അത് ഭയങ്കര കുറ്റമാണ്. എന്തായാലും നമുക്ക് നാടകത്തിന് പ്രൈസ് ഇല്ല. എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു ഒരു മാർക്കിട്ട ഒരു ടീച്ചർ, രാധാമണി ടീച്ചർ. അപ്പോൾ ഈ ടീച്ചർ പിറ്റേ ദിവസം രാവിലെ ഞാൻ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ടീച്ചർ ഭയങ്കര സങ്കടത്തിലിരിക്കുന്നു. എന്ന് വെച്ചാൽ എന്തോ ഒരു ടീച്ചർ, എടാ അത് ഏറ്റവും നല്ല നാടകം നിങ്ങളുടെ ആയിരുന്നു, ഏറ്റവും മികച്ച നടൻ നീയായിരുന്നു, പക്ഷേ ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അത് തരാൻ പറ്റിയില്ല, അതിലെനിക്ക് ഭയങ്കര സങ്കടമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കുഴപ്പമില്ല ടീച്ചറെ, ഞങ്ങളുടെ മിസ്റ്റേക്കല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ നമ്മുടെ കലാ

0: ആ രംഗത്തേക്ക് വരുന്നതും അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് മിമിക്രി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് ഷമ്മി ചേട്ടൻ ഇങ്ങനെ നമ്മുടെ കടത്തനാടൻ അമ്പാടിയിൽ പ്രേം നസീറിനൊക്കെ ഡബ് ചെയ്യുന്ന സമയമൊക്കെ ആണ്. അപ്പോൾ അതൊക്കെ കണ്ട് അതിനോടൊരു ഇഷ്ടം തോന്നി, അങ്ങനെ ഞാൻ മിമിക്രിയൊക്കെ ചെറുതായിട്ട് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി സമയത്ത് കുറേ ആർട്ടിസ്റ്റുകളെയൊക്കെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡിഗ്രിക്ക് കൊല്ലം എസ് എം കോളേജിൽ പഠിക്കുന്ന സമയത്ത് 1994 കായംകുളം എം എസ് എം കോളേജിൽ വെച്ച് നടന്ന യുവജനോത്സവത്തിൽ ഞാൻ മിമിക്രിക്ക് ഞാൻ പോകുന്നു. അപ്പോൾ അന്ന് ഞാൻ ചെയ്തത് വേലുത്തമ്പി തിളവയുടെ അവസാന ഭാഗം, അതായത് അനുജൻ പത്മനാഭനും വേലുത്തമ്പിയും തമ്മിലുള്ള മണ്ണടി ക്ഷേത്രത്തിനകത്ത് വെച്ചിട്ട് ഇവരെ സായിപ്പന്മാർ വളഞ്ഞിരിക്കുകയാണ്, മൊത്തം വളഞ്ഞിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻ പല താരങ്ങൾ ചെയ്താൽ എങ്ങനെ ഇരിക്കും, അത് രണ്ടുപേർ ഒരേ സമയം രണ്ടുപേർ എനിക്ക് മിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന താരങ്ങളെ വെച്ചിട്ട് ഞാൻ ആ ഒരു രംഗം പലരും ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതിനുശേഷം ഇതിനെ അനുമോദിക്കാൻ വരുന്ന അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരനും ഇ കെ നായനായിരുന്നു, അവരുടെ രണ്ടുപേരുടെ വോയിസ്. അപ്പോൾ ഇതായിരുന്നു ഞാൻ എടുത്തത്. ഭയങ്കര ജനമായിരുന്നു കാണാൻ, അപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് അപ്രീസിയേഷൻ കിട്ടിയൊരു സംഭവമാണ്. അന്ന് എനിക്ക് സെക്കൻഡ് പ്രൈസ് ആയിരുന്നു. അപ്പോൾ അന്ന് ഇതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ ലെജൻഡായിട്ടുള്ള ഓം പുരി സാറായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ള തുടക്കം അവിടെ നിന്നായിരുന്നു.
1: അതിൽ കഴിഞ്ഞൊരു സിനിമയിലേക്ക് വരുമ്പോൾ,
0: സിനിമയിൽ ആദ്യം ഞാൻ ഫസ്റ്റ് ഡബ് ചെയ്യുന്നത് വിജി തമ്പി സാർ സംവിധാനം ചെയ്ത നാറാണത്ത് തമ്പുരാൻ എന്ന് പറയുന്ന ജയറാമിൻ്റെ സിനിമ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഒരുപാട് ഷോർട്ട് ഫിലിംസ് നമ്മുടെ ദൂരദർശൻ സീരിയൽസൊക്കെ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡബ്ബിംഗ് രംഗത്തേക്ക് വന്നിട്ട് കുറേ വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് സിനിമ ചെയ്യുന്നത്. അങ്ങനെ നാറാണത്ത് തമ്പുരാനിൽ ആദ്യമായിട്ട് ബാബുരാജിനെ ഡബ് ചെയ്യുന്നു. രണ്ടാമത്തെ സിനിമ ഐ എം വിജയന് ആകാശത്തിലെ പറവകൾ എന്ന് പറഞ്ഞ സിനിമ.
1: ഇപ്പൊ പറഞ്ഞു ഐ എം വിജയൻ സാറിന് ഡബ് ചെയ്ത കാര്യം പറഞ്ഞു. അപ്പോ സാറിന്റെ ഒരു സംസാര രീതി നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പൊ അത് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ എങ്ങനെയാണ് സാർ? അത്
0: ഡബ്ബിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു വെല്ലുവിളിയാണ്. ഈ മൈക്കാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഈ മൈക്കിന്റെ ഇതിൽ നിന്ന് മാറാൻ പാടില്ല. നമുക്ക് ഡബ്ബിംഗ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അഭിനയം എന്ന് പറയുമ്പോൾ, അഭിനയത്തിന് നമുക്ക് ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതിലും സംവിധായകൻ പറഞ്ഞു തരും. പക്ഷേ എങ്കിലും നമ്മൾ അഭിനയിക്കുമ്പോൾ കൂടെ അഭിനയിക്കുന്ന ആളുണ്ട്. കൂടെ അഭിനയിക്കുന്ന ആളുടെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടും. നമ്മളിട്ടിരിക്കുന്ന കോസ്റ്റ്യൂം, നമ്മളുടെ മേക്കപ്പ്, ഇപ്പോൾ ഒരു കഥാപാത്രത്തിന് വേണ്ടി നമ്മളൊരു മേക്കപ്പ് ചെയ്തിരുന്ന ആ മേക്കപ്പ് നമ്മളെ അഭിനയത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യും. നമ്മുടെ കോസ്റ്റ്യൂം നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർട്ടീസ് നമ്മളെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഏത് പ്ലാറ്റ്ഫോമിലാണോ നമ്മൾ അഭിനയിക്കുന്നത്, ആ പ്ലാറ്റ്ഫോം നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഞാനൊരു മീൻപിടുത്തക്കാരനായിട്ട് അഭിനയിക്കുന്നതെങ്കിൽ ആ പങ്കായവും കാര്യങ്ങളും വള്ളവും കടലും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഡബ് ചെയ്യുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ളത് ആകെപ്പാടെ ഉള്ളൊരു ഒരു മൈക്ക് മാത്രമാണ്. ആ മൈക്കിൽ നിന്ന് നമ്മൾ മാറാൻ പാടില്ല. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യണം അല്ലേ. ഞാൻ ഏറ്റവും പ്രയാസപ്പെട്ട, അതായത് ഡബ് ചെയ്ത് ഒപ്പിക്കാൻ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു നടൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ ഐ എം വിജയനെ പറയും. കാരണം അത് പുള്ളിയുടെ കുറ്റമല്ല, പുള്ളിയുടെ ശൈലിയാണ് അത്. പുള്ളിയുടെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോറി വന്നേക്കുന്നു. അപ്പോൾ ആ പിള്ളേർ ഫുട്ബോൾ കളിച്ച് ആ ലോറിയിൽ ചെന്ന് ബോൾ തട്ടും. അവിടെ നിന്ന് ഒരാൾ ചാടി ഇറങ്ങുന്നു, എന്നിട്ട് ഈ ബോള് ബുള്ളറ്റ് കണക്ക് തിരിച്ച് അടിച്ചു വിടുന്ന ഒരു ഷോട്ടാണ്. ആ അടിച്ചതിന് ശേഷമാണ് ടിൽറ്റപ്പ് ചെയ്ത് കാണിക്കുമ്പോൾ ഐ എം വിജയനാണ് ക്യാരക്ടർ. അപ്പോൾ പുള്ളി ആ ഫുട്ബോളുമായിട്ടുള്ള ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നിട്ട് പുള്ളി ആ ലോറിയുടെ അതിൻ്റെ ബോണ്ടിൽ കയറി ഇങ്ങനെ ഇരുന്നിട്ട് പറയാണ്, ഞാനിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടും ഒരു പട്ടികളെയും കണ്ടില്ലല്ലോ അങ്ങോട്ട്. അതായത് ജയിലിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടും പുള്ളിയെ സ്വീകരിക്കാൻ ആരും ചെന്നില്ല. പുള്ളി വേറെ ആർക്കോ വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഭയങ്കര ഒരു കൊളോക്കിയൽ ടിപ്പിക്കൽ തൃശ്ശൂർ സ്ലാങ്ങിലാണ്, ഞാൻ ഇന്ന് ഇറങ്ങുന്ന പറഞ്ഞിട്ടൊരു പട്ടികളും കണ്ടില്ല അങ്ങോട്ട്, ഇങ്ങനെയാ പുള്ളി
1: പറഞ്ഞേക്കുന്നത്.
0: ഇത് അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ഇത് തന്നെ പറഞ്ഞാൽ മതിയാ, തൃശ്ശൂർ സ്ലാങ് പറഞ്ഞാൽ മതിയാ. ചേട്ടാ തൃശ്ശൂർ സ്ലാങ് വേണ്ട, ചേട്ടൻ നോർമൽ സ്ലാങ് പറയണം. ഞാൻ പറഞ്ഞു ഇതെങ്ങനെ സിങ്ക് ചെയ്യും, എങ്ങനെയെങ്കിലും സിങ്ക് ചെയ്ത് തരണം. അപ്പൊ ഞാൻ പിന്നെ അത് ഭയങ്കര സ്പീഡിൽ, ഞാൻ ഇന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഒരു പട്ടികളെയും കണ്ടില്ല അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് എന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ സിനിമയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ നേരിട്ടിട്ട് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്.
1: പിന്നെ സാറിന്റെ ലൈഫിൽ തന്നെ എനിക്ക് തോന്നുന്നു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ളത് ബാലേട്ടനിൽ റിയാസ് ഖാൻ ഡബ് ചെയ്തപ്പോഴാണല്ലോ.
0: ഇതിന് ആദ്യം തന്നെ ഡബ് ചെയ്യാൻ വിളിക്കുമ്പോൾ, ഈ വിളിക്കുന്നതിന്റെ തലേ ദിവസം എനിക്കൊരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്. അപ്പം ഞാനാണ് പ്രോംപ്റ്റ് ചെയ്യുന്നത്. രാവിലെ തൊട്ട് തുടങ്ങി പിറ്റേ ദിവസം രാവിലെ വരെ ഈ ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോംപ്റ്റ് ചെയ്ത് എൻ്റെ ശബ്ദം കംപ്ലീറ്റ് അടച്ച് ആ രീതിയിൽ ഇരിക്കുമ്പോഴാണ് എന്നെ ഡബ് ചെയ്യാൻ വിളിക്കുന്നത്. ഞാൻ ചെന്ന് ഇപ്പോൾ നമ്മുടെ ഷാജി മാധവൻ എന്ന് പറയുന്ന റെക്കോർഡിസ്റ്റാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇതെങ്ങനെ ചെയ്യും ഷോബി. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്യാനായിട്ട് പോയതുകൊണ്ടാണ്, എനിക്ക് രണ്ട് ദിവസം സമയം തരാമോ, രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ഡബ് ചെയ്ത് തരാം. അല്ല അത് സ്റ്റുഡിയോ

0: ഇല്ല, അവർക്ക് പോവും വേണം, അവർക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റുഡിയോ നമ്മൾ വേറെ പടം കയറുവാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റുഡിയോയിൽ എന്ത് ചെയ്യും? മറ്റൊരു സ്റ്റുഡിയോ ബുക്ക് ചെയ്തിരിക്കുന്നത് എത്ര മണി തൊട്ടാന്ന് ചോദിച്ചു. അവർ 9 to, അതായത് രാവിലെ 9 മണി തൊട്ട് രാത്രി 8 മണി വരെ എങ്ങാണ്ടാണ് അവരുടെ ടൈം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ രാവിലെ ഒരു 6 മണിക്ക് ഞാൻ വരട്ടെ, നമുക്കൊരു 9 മണി വരെ ഡബ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് രാത്രി 8 മണിക്ക് ശേഷം നമുക്കൊരു 12 മണി വരെ വേണേൽ പോകാം, അങ്ങനെ ചെയ്യാം. അല്ല ഞാൻ വരാം, അത് ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടില്ല, ഞാൻ വരാം, 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. അങ്ങനെയാണ് ഞാൻ പോയി ചെയ്യുന്നത്. അങ്ങനെ ആ പടം തീർത്ത്. അതുപോലെ തന്നെ അതിനകത്തൊരു ചലഞ്ച് ഉണ്ടായിരുന്നു ഞങ്ങളുടെ. അതിലൊരു ഒറ്റ ഷോട്ടിലൊരു സീനുണ്ട്, ലാലേട്ടനും റിയാസ് ഖാനും കൂടി ഒരു റൗണ്ട് ട്രോളിയിൽ ഒറ്റ ഷോട്ട്. അതായത് എനിക്ക് പറഞ്ഞാൽ ഡയലോഗ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഒരു ലെങ്തി ഡയലോഗാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് പോയപ്പോഴേക്കും നമ്മുടെ ഷാജി ഏട്ടൻ പറഞ്ഞു, ആ ഇത് ഷോപ്പിൽ വെള്ളം കുടിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് ഒറ്റ ഷോട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റ ഷോട്ടിൽ ഡയലോഗ് മൊത്തം കാണാൻ പഠിച്ചിട്ട് ഒറ്റ ടേക്ക്.
1: അതിലെ ഡയലോഗ് സാർ എന്ന് പറയാമോ?
0: ആ സീനിലെ ഡയലോഗ് അല്ല, വേറൊരു സീനിലെ ഡയലോഗ് ഉണ്ട്. കണ്ടില്ലേ അവൻ്റെ മുഖം, ഒരു പുലബന്ധവുമില്ലാത്ത ഒരുവനെ കണ്ട പോലെ. അതാണ് ബാലേട്ടൻ, ഒളിച്ചു വെക്കാൻ മാത്രമല്ല അഭിനയിക്കാനും മിടുക്കനാ. പോട്ടടാ ബാലേട്ട. ഒരു സ്ഥലത്ത് റിയാസ് ഖാൻ എവിടെയോ സ്ഥലത്ത് പോട്ടടാ ബാലേട്ട, ഈ ഇട്ട ഇങ്ങനെ കയറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, അതിനകത്ത് മൊത്തത്തിൽ എവിടെയൊക്കെ ബാലേട്ടൻ വരുന്നുണ്ടോ അവിടെയെല്ലാം ഈ പോട്ടെ പറയുന്നിടത്ത് എല്ലായിടത്തും ഈ ഇട്ട കയറ്റി പറഞ്ഞിട്ട് കുറച്ച് സ്റ്റൈലൈസ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ ഓപ്പോസിറ്റ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു ബാലേട്ടൻ. ആ ഒരു സിനിമയിലൂടെയാണ് എന്നെ ആളുകൾ അറിഞ്ഞു തുടങ്ങിയത് എന്നൊരു ഒരു വലിയൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്.
1: അത് പറഞ്ഞപ്പോഴാണ് മമ്മൂക്കയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടല്ലോ.
0: മമ്മൂക്കയ്ക്ക് വേണ്ടി ചെയ്തെന്ന് വെച്ചാൽ ഈ ഈ പറഞ്ഞ പോലെ നമ്മുടെ മലയാളത്തിലെ 2 സിനിമകൾ, പുതിയ നിയമം എന്ന് പറയുന്ന സിനിമ, നയൻതാരയും മമ്മൂക്കയുള്ള സീൻ, അത് തമിഴിലേക്ക് ഡബ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഗ്രേറ്റ് ഫാദർ എന്ന് പറഞ്ഞ സിനിമ, അതിന് മുമ്പ് നമ്മുടെ ഈ ഓമ്പുരി സാറിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ പോലും ഇല്ല അദ്ദേഹത്തിന് ഡബ് ചെയ്യാൻ എനിക്ക് പറ്റും എന്നുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് ആടുപുലിയാട്ടം എന്ന് പറയുന്ന ജയറാമിൻ്റെ സിനിമയിൽ ഓമ്പുരി സാറിന് വേണ്ടിയിട്ട് ഡബ് ചെയ്യാനായിട്ട് എനിക്കായിരുന്നു നിയോഗം, ഞാൻ ചെയ്തു. അപ്പോൾ ആ സിനിമ തമിഴിലേക്ക് അത് മൊഴിമാറ്റം നടത്തിയപ്പോൾ അവർ മലയാളം കേട്ടിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതേ വോയിസ് തന്നെ തമിഴിലും കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ചു ചോദിച്ചു, എൻ്റെ ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു തമിഴ് പറയാമോ എന്ന്. ഞാൻ പറഞ്ഞു തമിഴ് കുറച്ചൊക്കെ അറിയാം, പിന്നെ ആരെങ്കിലും ട്രാക്ക് ഡബ് ചെയ്ത് വെച്ചാൽ ഞാൻ അതുപോലെ ചെയ്യാം, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ ട്രാക്ക് ഡബ് ചെയ്ത് വെച്ചു, ഞാൻ മദ്രാസിൽ പോയി പുള്ളിക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്തു. അപ്പോൾ ഇവരിത് ഡബ് ചെയ്ത് കണ്ടപ്പോഴേക്കും എൻ്റെ അടുത്ത് ചോദിച്ചു മമ്മൂക്കയ്ക്ക് ഡബ് ചെയ്യാമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മമ്മൂക്കയ്ക്ക് ഡബ് ചെയ്യാനോ? അതങ്ങനെ അല്ല, തമിഴിലേക്ക് മലയാളം പടം മൊഴിമാറ്റം. ഞാൻ പറഞ്ഞു മമ്മൂക്ക ഡബ് ചെയ്യുമല്ലോ. അല്ല അത് മമ്മൂക്ക ഡബ് ചെയ്യും ഇല്ലെന്നല്ല, പക്ഷേ പുള്ളിക്കാരനെ കിട്ടൂല, കാരണം ഞാൻ തന്നെ ആ സിനിമ ഡബ് ചെയ്ത് 6 ദിവസം കൊണ്ടാണ്. അങ്ങനെ ഞാൻ പോയി ഈ പറയുന്ന പുതിയ നിയമവും ചെയ്തു, ഗ്രേറ്റ് ഫാദറും ചെയ്തു, പിന്നെ യാത്ര എന്ന് പറയുന്ന തെലുങ്ക് സിനിമ.
1: പിന്നെ സർ ഈ ശബ്ദത്തിന്റെ കാര്യം വരുമ്പോഴേ, ഇപ്പോൾ റിയാസ് ഖാന്റെ ക്യാരക്ടർ ആണെങ്കിലും ശരി, ഈ വില്ലന്മാർ നമ്മൾ ആക്ച്വലി വിചാരിക്കും ഇവര് തന്നെ, മീൻസ് അത് വേറൊരാൾ പറയുന്നില്ല, അവരുടെ ഒരു ഭാവത്തിന് അത്രയും ചിലതൊക്കെ ഡബ് ചെയ്ത ഒരു ഔട്ട് ഓഫ് സിങ്ക് എവിടെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനെ തോന്നും. സാറിനെ സംബന്ധിച്ച് ആ വില്ലന്റെ ആ ഫീൽ അങ്ങനെ നമുക്ക് കിട്ടും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉള്ളത് ഈ ശബ്ദം, സാർ ശബ്ദം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാറുണ്ടോ?
0: ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ പാട്ടുകാർ പറയില്ലേ തണുത്തത് കഴിക്കാറില്ല, തൈര് കുടിക്കാറില്ല, അങ്ങനെയൊക്കെ പറയില്ല എന്ന് പറയുന്ന പോലെ ഞാനും തണുത്ത ആഹാരങ്ങൾ കഴിക്കാറില്ല. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എക്സസൈസ് ചെയ്യുക. എക്സസൈസ് എന്ന് വെച്ചാൽ നമ്മുടെ ത്രോട്ടിനുള്ള വോക്കൽ കോഡിൻ്റെ മസിൽസിന്, ആ മസിൽ നമ്മൾ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും മസാജ് ചെയ്യും. പിന്നത്തെ കാര്യം നമ്മൾ ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കുക, ഈ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഈ മെഴുകുതിരിയിൽ ഇങ്ങനെ ഊതണം. അത് അണയാനും പാടില്ല, നേരെ നിൽക്കാനും പാടില്ല. അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് നമ്മുടെ ബ്രീത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊക്കെ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നും നമ്മൾ ചെയ്യാറില്ല. പിന്നെ ശബ്ദത്തിന് കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളേ ഉള്ളൂ.
1: പിന്നെ സാറ് ഒരുപാട് ഡബ്ബിങ് ചെയ്തിട്ടുണ്ട്, ഒപ്പം സിനിമയിൽ അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടില് ചോദിച്ചാൽ ഏതായിരിക്കും?
0: അല്ല, എനിക്ക് ശരിക്കും എൻ്റെ അഭിനയിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം, എൻ്റെ പാഷൻ അതാണ്. പക്ഷേ എൻ്റെ അന്നദാതാവ് എന്ന് പറയുന്നത് ഡബ്ബിങ്ങാണ്, അതുകൊണ്ട് ഞാൻ ഡബ്ബിങ് ഉപേക്ഷിക്കില്ല. പക്ഷേ ഞാൻ ഡബ്ബിങ് ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അഭിനയിക്കുന്നത് കൊണ്ട് ഇപ്പോൾ കുറച്ച് നല്ല കഥാപാത്രങ്ങൾ ഇപ്പോൾ കിട്ടി, അഭിനയത്തിൽ കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ 2 സിനിമകളും അത്യാവശ്യം ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ദൃഢം, ആശാൻ. ഇനിയിപ്പോൾ വരാൻ പോകുന്ന പടങ്ങളും ഒക്കെ നല്ല പടങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ വേറെ ആൾക്ക് വേണ്ടി ഡബ് ചെയ്യുമ്പോഴേക്കും അതൊക്കെ നോട്ടീസ് ചെയ്യപ്പെടും. ഇത് ഇയാൾക്ക് ഡബ് ചെയ്തേക്കുന്ന മറ്റേയാളല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് കഴിവതും കുറച്ച് കുറയ്ക്കുകയാണ്. പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റില്ല, കാരണം അതാണ് നമ്മുടെ വരുമാനം. അതുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും ഒരേപോലെ കൊണ്ടുപോകാനാണ് ഇഷ്ടം. പക്ഷേ പാഷൻ എന്ന് പറയുന്നത് അഭിനയം തന്നെയാണ്. പ്രയാസം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഡബ്ബിങ്ങേ പറയുള്ളൂ.
1: അത് പറയുമ്പോൾ നമുക്കറിയാം മലയാളി പ്രേക്ഷകർക്ക് ഈ അടുത്ത കാലത്തായിട്ട് ഡബ് ചെയ്ത് വരുന്ന സിനിമകളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. KGF, ഈച്ച, കുറെ സിനിമകൾ ഡബ് ചെയ്ത് വരുന്നത്. RRR, അങ്ങനെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളവർ. അതിൽ എനിക്ക് തോന്നുന്നു RRR രാം ചരൺ, എനിക്ക് തോന്നുന്നു ഏജില് ക്യാരക്ടറിനൊക്കെ ചെറുപ്പംകാരനായ ഒരാളാണ്. അതിലേക്ക് എങ്ങനെയാണ് സർ എത്തുന്നത്, ആ ഒരു ക്യാരക്ടറിലേക്ക്?
0: അതെ, രാംചരണിലേക്ക് എത്തിയെന്ന് വെച്ചാൽ രാംചരണിന്റെ ആ കഥാപാത്രം, RRR കഥാപാത്രം ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈവൻ എൻ്റെ വോയിസ് കുറച്ചും കൂടി എന്താ പറയുക, രാംചരണിന് യോജിക്കുന്നതായിരിക്കില്ല എന്നറിഞ്ഞിട്ട് തന്നെ എന്നാ ശോഭ കൊണ്ട് ചെയ്യിക്കാമെന്ന് തീരുമാനിച്ചത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹമാണ് എന്നെ ഈ പറയുന്ന അന്യഭാഷാ സിനിമകളുടെ ഒരു ഇതായിട്ട് മാറ്റിയത്. എനിക്ക് ഈ പറഞ്ഞപോലെ പഴശ്ശിരാജ എന്ന സിനിമയിലേക്ക് എന്നെ റെക്കമെൻഡ് ചെയ്തതും ഹരിഹരൻ സാറിനെ റെക്കമെൻഡ് ചെയ്തതും മങ്കൊമ്പ് സാറാണ്. സാറിൻ്റെ ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈച്ച പുള്ളിയാണ് ചെയ്തത്, ബാഹുബലി പുള്ളിയാണ് ചെയ്തത്, അരുന്ധതി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് അതും ചെയ്തത്, അങ്ങനെ ഒരുപാട് സിനിമകൾ. ഈ പറയുന്ന സുദീപ്
1: ഈച്ചല
0: നായകന് പുള്ളിക്ക് ഒരുപാട് സിനിമകൾ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. അന്യഭാഷാ ചിത്രങ്ങൾ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യൻ സിനിമയിലെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അവരുടെ അഭിനയവും എല്ലാം നമുക്ക് പഠിക്കാനും അവർക്ക് വേണ്ടിയിട്ടൊക്കെ ശബ്ദം കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ശരത് കുമാറിന് ഞാൻ മലയാളത്തിൽ തന്നെ ഒരുപാട് പഠനം ചെയ്തിട്ടുണ്ട്. പൊന്നിയൻ സെൽവം പോലെയുള്ള തമിഴ് സിനിമയിലും ഡബ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്രകാശ് രാജിന് ഒരുപാട് സിനിമയും ഡബ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ മലയാളത്തിലൊരു പടത്തിൽ ഡബ് ചെയ്തതിന് എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇലക്ട്ര എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അതിൽ പ്രകാശ് രാജ് ഡബിൾ റോളിലാണ്. അതിൽ ഏജ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഞാൻ ഡബ് ചെയ്തത്.
1: അതുപോലെ സാറിന് ഈ പഴശ്ശിരാജയിൽ ശരത് കുമാറിന് ഡബ് ചെയ്തതിനും അവാർഡ് കിട്ടിയിട്ടില്ലേ, സ്റ്റേറ്റ് അവാർഡ്?
0: എൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് എടച്ചേന കുങ്കൻ ശരത് കുമാറിന് ഡബ് ചെയ്തതാണ് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ്. അതായത് ഹരിഹരൻ സാർ ഈ പടം ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ശരത് കുമാറിന് ആരെ കൊണ്ട് ഡബ് ചെയ്യിക്കും എന്ന് ചോദിച്ചത് മങ്കമ്പ് സാറിനോടാണ്. അപ്പോൾ സാറ് പറഞ്ഞ് ശോഭയെ കൊണ്ട് ചെയ്യിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ആ പടത്തിൽ ഡബ് ചെയ്യാനായിട്ട് മദ്രാസിൽ ചെന്നപ്പോഴേക്കും ഹരിഹരൻ സാറ് അച്ഛനോട് പറഞ്ഞു ശരത് കുമാറിന് ഇങ്ങനെ ഡബ് ചെയ്യിക്കാൻ ശോഭയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അത് സപ്പോർട്ട് ചെയ്തു, ആ കൊള്ളാം, അത് അവൻ ചെയ്യും, അവൻ്റെ വോയിസ് കറക്റ്റ് ആയിരിക്കും, അവൻ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനൊരു ഉറപ്പ് ഹരിഹരൻ സാറിന് കൊടുത്തത് അച്ഛനാണ്. അപ്പോൾ അങ്ങനെ രണ്ടുപേരാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്തത്. എന്തായാലും ആ റെക്കമെൻഡേഷൻ തെറ്റിയില്ല, നമ്മളത് നന്നായിട്ട് ചെയ്തു എന്നുള്ളതാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിലൂടെ തെളിയിച്ചിരിക്കുന്നത്.
1: അതുപോലെ തന്നെ അച്ഛന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ടല്ലോ.
0: അച്ഛന് വേണ്ടി ഞാൻ ആദ്യം ചെയ്തത് പെയ്തൊഴിയാതെ എന്ന് പറയുന്ന സീരിയലാണ്. അത് പുള്ളിക്ക് സുഖമില്ലായിരുന്ന സമയത്ത്, പുള്ളി ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ഞാനൊരു 10 എപ്പിസോഡ് ഡബ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ മരണശേഷം 3 സിനിമ ചെയ്തു. ഒന്ന് സീൻ ഒന്ന് നമ്മുടെ വീട്, അച്ഛൻ്റെ അവസാനത്തെ സിനിമ, ലാസ്റ്റ് അഭിനയിച്ച പടം. അതിന് മുമ്പ് അഭിനയിച്ച ഓഗസ്റ്റ് ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമ, ത്രൂ ഔട്ട് ക്യാരക്ടറായിരുന്നു അച്ഛന്. സീൻ ഒന്ന് നമ്മുടെ വീട്, ലാല് നായനായിട്ട് അഭിനയിച്ച പടം. പിന്നൊരു തമിഴ് സിനിമ ഉണ്ടായിരുന്നു, പുഴുതി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് നമ്മുടെ മമ്മൂക്കയുടെ കോസ്റ്റ്യൂമറായിരുന്ന ഏഴിമലൈ, അദ്ദേഹം ഡയറക്റ്റ് ചെയ്തൊരു സിനിമയാണ് തമിഴ് സിനിമ. അത് ഒരു 6 സീനോ മറ്റോ ഉണ്ടായിരുന്നു, അത് തമിഴിൽ ഡബ് ചെയ്തു.
1: ഇതിൽ നമുക്കറിയാം അച്ഛൻ്റെ സിനിമകളെല്ലാം എന്താ പറയുക, സിനിമയിലെ ക്യാരക്ടേഴ്സ്, തിലകൻ എന്ന് പറഞ്ഞ എല്ലാ ഒരു ക്യാരക്ടറായിട്ടാണല്ലോ പലരും ജീവിക്കുന്നത്. അങ്ങനെ അച്ഛൻ്റെ സിനിമകളിൽ ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഡയലോഗ്സ് ഏതെങ്കിലും ഉണ്ടോ?
0: ഒരുപാട് ഡയലോഗ് ഉണ്ട്. അതിൽ
1: ഏതെങ്കിലും ഒരു ഡയലോഗ് ഒന്ന് പറയാൻ പറ്റുമോ?
0: ഇപ്പം ഞാനിപ്പോൾ റീസെൻ്റ്ലി കിരീടം റീലീസ് ചെയ്തു. അപ്പോൾ കിരീടത്തിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡയലോഗ് എന്ന് പറയുന്നത് കത്ത് താഴെയിട്ര എന്ന് പറയുന്ന സീനാണ്. പക്ഷേ എനിക്കതിനകത്തൊരു വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു ചോദ്യം അച്ഛൻ ചോദിക്കുന്നുണ്ട്. അതായത് ആദ്യമായിട്ട് ഈ ഇയാളെ തലക്കടിച്ചൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ കുറച്ച് ദിവസം ഒളിവിൽ നിന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന പുള്ളി ഇതുണ്ടായ സാഹചര്യം അമ്മയോട് പറയുന്നുണ്ട്. അമ്മ, എൻ്റെ അച്ഛനെ ഇങ്ങനെ ഒരാൾ വഴിയിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്ന കാണുമ്പോൾ ഒരു മകനായി എനിക്ക് നോക്കി നിൽക്കാൻ കഴിയുമോ? അമ്മ എന്നോട് ചോദിക്കില്ലേ, നീ എന്താടാ ഇടപെടാൻ ഞാൻ ചോദിക്കില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അച്ഛൻ അവിടെ നിന്ന് എൻട്രി ആയിട്ട് പറയുന്നുണ്ട്, എന്ത് സംഭവിച്ചാലും നിയമം കയ്യിലെടുക്കാൻ നീ ആരാ? ഞാൻ ചെയ്തതിൻ്റെ ഡ്യൂട്ടിയാണ്. അതിനിടെ ചിലപ്പോൾ ചത്തുപോയെന്ന് വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ലാലേട്ടൻ പറയുന്നൊരു മറുപടിയുണ്ട്, ഞാൻ ചെയ്തൊരു മകൻ്റെ കടമയാണ്. അവിടെ എല്ലാം തീർന്നില്ലേ? അതുപോലെ തന്നെ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമയിൽ ആ സീന് എനിക്ക് തോന്നുന്നില്ല അച്ഛനല്ലാതെ വേറൊരാൾ ചെയ്താൽ ആ സീൻ നിൽക്കില്ല. അതായത് വിശന്ന് വലഞ്ഞ് കയറി വന്ന് എനിക്ക് ഒരു നേരത്തെ ആഹാരം തരാൻ മനസ്സ് കാണിച്ച ഈ പെൺകുട്ടിയുടെ മനസ്സുണ്ടല്ലോ, അതാടോ തനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സ്ത്രീധനം എന്ന് പറയുന്നത്. അതൊക്കെ അങ്ങനത്തെ ടച്ചിങ് ആയിട്ടുള്ള ഒരുപാട് സീക്വൻസ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ആളാണ് എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്.
1: അതുപോലെ നമുക്കറിയാം, ഇപ്പം സിനിമ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് വിട്ടിട്ട് നമ്മൾ പേഴ്സണലി വരികയാണെങ്കിൽ നമ്മുടെ പേരൻസിനെ നമ്മൾ പല ഘട്ടങ്ങളിലും ജീവിതത്തിൽ അവരിൽ നിന്ന് ചില കാര്യങ്ങൾ ഇങ്ങനെ ഉൾക്കൊള്ളുമല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ സാർ ഓർത്തിട്ടുള്ള സന്ദർഭങ്ങൾ ഏതെങ്കിലും?
0: എൻ്റെ അഭിനയ ജീവിതം അല്ലെങ്കിൽ ഡബ്ബിംഗ് ജീവിതം എന്ന് പറയുന്നതിന് രണ്ട് കരിയറാണല്ലോ എനിക്കുള്ളത്. രണ്ടിലും ഞാൻ ഫോളോ ചെയ്യുന്നത് അച്ഛനെ തന്നെയാണ്. ഞാൻ വേറെ എന്താ പറയുക, ഏകലവി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു അച്ഛനെ ഒബ്സർവ് ചെയ്താണ് നമ്മൾ ഇത്രയും കാലം. കാരണം അച്ഛൻ ഏകദേശം 35 കൊല്ലം നാടകത്തിൽ അഭിനയിച്ചതിൻ്റെ എക്സ്പീരിയൻസുമായിട്ടാണ് സിനിമയിലേക്ക് വന്നത്. അപ്പോൾ ഈ നാടകത്തിൽ കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമില്ല, അതൊന്നും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. നാടകം എന്ന് പറയുന്നത് ഡയറക്റ്റ് സ്റ്റേജിൽ നിന്ന് അഭിനയിക്കുന്നു, അപ്പം തന്നെ അതിൻ്റെ റിസൾട്ടും കിട്ടുക, സിനിമ പോലെയല്ല. ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ആകാശവാണിയുടെ നാടകം ചെയ്യാൻ എനിക്കിത്ര ഇൻട്രസ്റ്റ് എന്താ അറിയൂ? നാടകം ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഞാൻ ഡബ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് ശബ്ദം കൊടുക്കുന്നത്, പക്ഷേ ഞാൻ ആകാശവാണി നാടകം ചെയ്യുമ്പോൾ എൻ്റെ ക്യാരക്ടർ അത് അല്ലേ. അപ്പം ഞാൻ ചെയ്യുന്ന കഥാപാത്രം എൻ്റെ കഥാപാത്രം, അപ്പോൾ അതിന് വേറെ ആർക്കും ഒന്നും അവകാശപ്പെടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയാലും നമ്മൾ ആകാശവാണി എന്ന് വിളിച്ചാൽ നമ്മൾ വരാതിരിക്കില്ല, എങ്ങനെയെങ്കിലും വന്ന് ചെയ്യും. ഒരുപാട് നാടകം ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് നമ്മൾ വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അത്രയും എക്സ്പീരിയൻസിൽ സിനിമയിലേക്ക് വന്നൊരാൾ, അതുപോലെ നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ് അച്ഛൻ. ഒരുപാട് പുസ്തകങ്ങൾ അച്ഛൻ്റെ കയ്യിലുണ്ട്. സൂര്യന് താഴെയുള്ള എന്തിനെക്കുറിച്ചും പുള്ളിയോട് ചോദിച്ചാൽ നമുക്കൊരു മറുപടി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അത്രയും എക്സ്പീരിയൻസ് നമുക്കും കിട്ടുമല്ലേ.
1: തീർച്ചയായിട്ടും.
0: അപ്പോൾ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ ഇത്രയും നാളത്തെ കരിയറിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ബൈ ബർത്ത് പുള്ളിയിൽ നിന്ന് കിട്ടിയതും പുള്ളിയെ ഒബ്സർവ് ചെയ്തും നേടിയെടുത്തതും മാത്രമാണ്, വേറൊന്നുമില്ല.
1: സാർ, ഒരു സിനിമയിൽ തന്നെ രണ്ടു പേർക്കൊക്കെ ഡബ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടർ വോയിസ് മോഡുലേഷൻ വേണം, ആ രണ്ടുപേരും രണ്ട് രീതിയിലായിരിക്കുമല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അല്ല, അത് രണ്ടുപേർക്ക് ചെയ്യുമ്പോൾ ചില ഒന്ന് പൊതുവേ ഞാൻ ചെയ്യുന്നത്, ഞാൻ ഒരിക്കലും എൻ്റെ ശൈലി അവരിലേക്ക് വെക്കാനല്ല നോക്കുന്നത്, അവരുടെ ശൈലിയിലേക്ക് ഞാൻ ഇറങ്ങിച്ചല്ലോ ചെയ്യുന്നത്. ഒരാളെ സംസാരിക്കുന്ന പോലെയല്ല വേറൊരാൾ സംസാരിക്കുന്നത്. അപ്പോൾ അവരുടെ ശൈലിയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ രണ്ട് പേർക്ക് ചെയ്യുമ്പോൾ രണ്ടായിട്ട് തോന്നും. ബേസിക് ആയിട്ടുള്ള ശബ്ദം ചിലപ്പോൾ ഒന്നായിരിക്കും, പക്ഷേ എങ്കിലും നമ്മൾ രണ്ട് പേർക്ക് ചെയ്യുമ്പോൾ പരമാവധി ശബ്ദം മാറ്റാറുണ്ട്. ഇപ്പോൾ ഞാൻ ഒന്ന് ഞാൻ ചെയ്യുന്ന ബാച്ചിലേഴ്സ് പാർട്ടി എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ രണ്ട് പേർക്ക് അത് മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. ഒന്ന് റഹ്മാനും ചെയ്തു, അതിലെ വില്ലനായിട്ടുള്ള ഹിന്ദി നടനും ചെയ്തു. ഞാൻ ആക്ച്വലി ആദ്യം ചെയ്തത് ഹിന്ദി നടനാണ് ഡബ് ചെയ്തത്. അത് ഡബ് ചെയ്തിട്ട് ഞാൻ പോകുന്നതിന് ശേഷം ആണ് എന്നെ അമൽ നീരദ് വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഒന്നുകൂടി വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലും കറക്ഷനായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ചെന്നാണ്. അവിടെ ചെല്ലുമ്പോഴാണ് പറയുന്നത്, ബ്ലാക്ക് എന്ന് പറയുന്ന സിനിമയിൽ റഹ്മാൻ ഡബ് ചെയ്ത് ഞാനാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഈ റഹ്മാൻ ഡബ് ചെയ്യാനായിട്ട് ബ്ലാക്കിൽ ഡബ് ചെയ്ത് ആരാന്ന് ചോദിച്ചപ്പോൾ ആരോ പുള്ളിയെടുത്ത് വേറൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ആശ്വാസമായി. അപ്പോൾ ആ ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ വിളിച്ച് റഹ്മാൻ ഡബ് ചെയ്യിക്കാം, എന്നെ വിളിച്ച് വില്ലനെ ഡബ് ചെയ്യിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ആ ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ വിളിച്ച് റഹ്മാൻ ഡബ് ചെയ്യിച്ചപ്പോൾ പുള്ളി ഡബ് ചെയ്തിട്ട് ഈ ബ്ലാക്കിലെ വോയിസ് വരുന്നില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, ആ ബ്ലാക്കിൽ ചെയ്തതുപോലെ വരട്ടെ, അതാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡബ്ബിങ് ആർട്ടിസ്റ്റ് പറഞ്ഞു, ബ്ലാക്കിൽ ഞാനല്ല ചെയ്തത്, ശോഭിയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അയ്യോ സോറി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, ശരിയെന്ന് ഓക്കെ എന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു വിട്ടിട്ട് എന്നെ വിളിച്ച്, ചേട്ടാ അത് എനിക്ക് ബ്ലാക്കിലെ വോയിസ് വേണം, റഹ്മാൻ ചേട്ടൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റഹ്മാൻ ഡബ് ചെയ്തു. റഹ്മാൻ ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അടുത്ത് തീരാറായപ്പോഴേക്കും പറഞ്ഞു, അതേ ആ വില്ലന് ചേട്ടൻ്റെ വോയിസ് തന്നെയാണ്, എനിക്ക് ചേട്ടൻ്റെ മോഡുലേഷൻ വേണം, അല്ലാതെ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും വന്നിട്ട് ഈ വില്ലൻ്റെ വോയിസ് ഈ റഹ്മാൻ ചെയ്തതെന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് വേറൊരു ശൈലിയിൽ എനിക്ക് ആ ആർട്ടിസ്റ്റ് ഇല്ല, അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റ് അയാൾ മലയാളം അറിഞ്ഞുകൂടാത്ത ആളല്ലേ, ആ മലയാളം അറിഞ്ഞുകൂടാത്ത രീതിയിലാക്കി അതിനെ വേറൊരു മോഡുലേഷൻ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് മാറ്റി. അങ്ങനെ നമ്മൾ ചെറിയ ചേഞ്ചസ്, ഈ ബേസ് കൂട്ടിയും കുറച്ചും ഒക്കെ ഉള്ള ചെറിയ ചേഞ്ചസ് വരുത്തി അങ്ങ് ചെയ്യുന്നുള്ളൂ. അതിപ്പോൾ ഒരു സിനിമയിൽ 5 പേർക്ക് ഇടപെട് ചെയ്തിട്ടുണ്ട്.
1: തമാശ ഇപ്പൊ കൂടുതലും വില്ലൻ റോളിൽ വോയിസ് കൊടുത്തിട്ടുണ്ട്, അപ്പൊ തമാശ കുറെ സിനിമകളിൽ ഏതെങ്കിലും ഇതിൽ ട്രൈ ചെയ്തിട്ടുണ്ടോ?
0: ഞാനിപ്പോ വരുത്തൻ സിനിമ അഭിനയിച്ചപ്പോ വരുത്തൻ സിനിമയിൽ ഞാൻ പറയുന്ന ഡയലോഗിന് ആളുകൾ ചിരിക്കുന്നുണ്ട്, അത് ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. അതായത് അവിടെ വലിയ വെടിവെപ്പും ബഹളവും നടക്കുമ്പോൾ ഞാൻ ചോദിക്കും, ഇവന് ദുബായിൽ എന്തായിരുന്നു പണിയെന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ ചിരിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ആ സിറ്റുവേഷൻ്റെ അനുസരിച്ച് വന്നതാണ്. പിന്നെ ഇപ്പോൾ ഇറങ്ങിയ ആശാൻ എന്ന് പറയുന്ന സിനിമയിൽ അതിലും ഭയങ്കര ചിരി ഉണ്ടാക്കുന്നുണ്ട്. അത് സിറ്റുവേഷണൽ കോമഡിയാണ്, അത് പ്രത്യേകിച്ചും അതൊരു സിനിമയ്ക്കുള്ളിലെ സിനിമ ആയതുകൊണ്ട് സിനിമ ലൊക്കേഷനിൽ നടക്കുന്ന കുറേ കാര്യങ്ങളായിരുന്നു പറയുന്നത്. അതൊക്കെ ഭയങ്കരമായിട്ട് ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ട്.
1: എന്താണെങ്കിലും ഇപ്പം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ചെറുപ്പം മുതൽ സാറിന്റെ ഒരു ജീവിതം ഒരു സിനിമ പോലെ കണ്ട ഒരു ഫീല് ഇത് കേട്ട പലർക്കും തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. സാർ പറഞ്ഞ പോലെ തന്നെ ഇനിയും കൂടുതൽ കൂടുതൽ നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. അപ്പോഴും ആകാശവാണി മറക്കാതെ ഞങ്ങളുടെ നാടകങ്ങളിൽ തീർച്ചയായിട്ടും വരണം.
0: ആകാശവാണി ഒരിക്കലും മറക്കില്ല, കാരണം ആകാശവാണി ഞാനെപ്പോഴും ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണ്, പ്രത്യേകിച്ചും തിരുവനന്തപുരം സിറ്റിക്കകത്ത്. അപ്പം ഞാൻ എവിടെ പോയാലും തിരുവനന്തപുരം അനന്തപുരി FM ആണ് ഞാൻ എപ്പോഴും വെക്കുന്നത്. അതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിനകത്ത് നമുക്ക് സ്ഥിരം കേൾക്കാത്ത പഴയ പാട്ടുകളൊക്കെ കിട്ടും. അതുകൂടാതെ ഇതിനകത്തെ ചില ചില പ്രോഗ്രാംസൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് തൊട്ടേ ഞാനും ആകാശവാണിയായിട്ടുള്ള ബന്ധം യുവവാണി തൊട്ട് തുടങ്ങിയതാണ്. ഓരോ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് എനിക്ക് തോന്നുന്നു 1991 മറ്റാന്ന് തോന്നുന്നു, ആ സമയത്ത് യുവവാണിയിൽ ഞാൻ വന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയാണ്. അതുകൊണ്ട് ആകാശവാണി ഒരിക്കലും മറക്കില്ല.
1: അപ്പൊ എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.
0: തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ എല്ലാവിധ ആശംസകളും.
2: നേർമൊഴിയിൽ ഇതുവരെ കേട്ടത് അഭിനേതാവും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ശോഭി തിലകനുമായുള്ള അഭിമുഖം. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് സെവിൽ ജിഹാൻ.
3: നേർമൊഴി സമാപിക്കുന്നു.
4: ഓണത്തിനൊപ്പം മൈ ജി മാസ് ഫ്രീഡം സെയിൽ.
5: ഐഫോൺ, ലെനോവോ പാഡ്, ഐപാഡ് എന്നിവയിൽ കില്ലർ പ്രൈസും ബാങ്ക് ക്യാഷ് ബാക്കും. ഓപ്പോ, വിവോ, ഷവോമി ഫോണുകൾക്കൊപ്പം സ്പെഷ്യൽ ഓഫറുകൾ.
4: ഒപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടാം ടിവി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, സ്മാർട്ട് ഫോൺ, മിക്സി, പാർട്ടി സ്പീക്കർ തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ.
5: ഓഗസ്റ്റ് 16 വരെ മാത്രം.
6: വൺ 101.9 ആകാശവാണി ആനന്ദപുരി FM. സമയം 2 മണി കഴിഞ്ഞ 30 മിനിറ്റ്.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: മീനെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നത്?
2: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
1: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ള?
2: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
1: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
3: സാധാരണക്കാരന് കൈതാങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ
4: തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്ക് ഓഗസ്റ്റ് 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
5: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ 31 വരെ.
6: ോണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഒരു പവന് മുകളിൽ ഓണപ്പുടവ സമ്മാനവും, 2 പവന് മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
5: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
6: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം, സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112149.
7: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
8: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
9: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
8: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
9: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
10: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
11: ഇനി വാണിജ്യറാമും സംഘവും പാടിയ ഒരു ഗാനം, ചിത്രം വൈകി വന്ന വസന്തം, രചന ശ്രീകുമാരൻ തമ്പി.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: മൈജി ഓണം ഓഫറിനൊപ്പം മൈജി മാസ് ഫ്രീഡം സെയിൽ.
5: 32 ഇഞ്ച് സ്മാർട്ട് LED ടിവി വെറും 7,990 രൂപ മാത്രം.
4: 43, 55, 65 ഇഞ്ച് ടിവികൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക്.
5: സ്ക്രാച്ച് ആൻഡ് വിൻലൂടെ നേടാം ടിവി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, സ്മാർട്ട് ഫോൺ, മിക്സി തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
4: August 16 വരെ മാത്രം.
6: ഇകാരം അമ്പിളിയും ജയചന്ദ്രനും പാടിയത് ചിത്രം കന്യക. ഗാനമെഴുതിയത് പാപ്പരംകോട് ലക്ഷ്മണൻ, സംഗീതം MK അർജുനൻ.

101.9 ആകാശവാണി അനന്തപുരി എഫ് എം. സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം സ്പോൺസർ പരിപാടി ലമേ.

ഇതുവരെ കേട്ടത് സ്പോൺസർഡ് പരിപാടി ലംഹേ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം. നജീം ഇർഷാദ് പാടിയത് ചിത്രം കാഞ്ചി. ഗാനമെഴുതിയത് പത്മകുമാർ, സംഗീതം റോണി റാഫി.

ഇപ്പോൾ കേൾക്കാം തിരയിപ്പൂക്കൾ, തമിഴ് ചലച്ചിത്രതാരങ്ങൾ. അതിങ്കൽപ്പിക്കുന്നു ശങ്കർ മഹാദേവൻ പാടിയത് ചിത്രം കാതൽ കൊണ്ടേൻ.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: ഇനി കേൾക്കൂ SP ബാലസുബ്രഹ്മണ്യവും MS ജാനകിയും പാടിയ ഗാനം. ചിത്രം ചിന്നത്തമ്പി പെരിയ തമ്പി.

0: ആഘോഷിക്കാം എസികളിൽ വിലക്കുറവിന്റെ സ്വാതന്ത്ര്യം.
1: ഓണം ഓഫറിനൊപ്പം മൈ ജി മാസ് ഫ്രീഡം സെയിൽ ഓഫർ.
0: എസികളിൽ 60% വരെ ഓഫ്.
1: സർപ്രൈസ് സമ്മാനങ്ങൾ,
0: 000 ഓഫർ,
1: അപ് ടു 6 ഇയർ വാറന്റി,
0: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്,
1: 30 കോടി രൂപയുടെ ഓണം ഓഫറിനൊപ്പം മൈ ജി മാസ് ഫ്രീഡം സെയിൽ
0: ഓഗസ്റ്റ് 14 വരെ.

0: നാളെ അത്തം നാൾ. ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ ഓർമ്മകളും ഇഷ്ടഗാനങ്ങളും പങ്കുവെക്കാൻ എത്തുന്നു ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ വി പി ഗംഗാധരൻ.
1: സ്കൂൾ അടച്ച് ഓണത്തിന്റെ ആ ദിവസം അടുക്കാറാകുമ്പോഴത്തേക്കും ഞങ്ങൾ തിരുപ്പൂർക്ക് പോകും. കാരണം അച്ഛൻ അമ്മ തിരുപ്പൂരാണ്, ഞാൻ ഈ കാലക്കൂടെ സ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷെ അത്തം മുതൽ ആ തിരുപ്പൂർ പോകുന്നവരുടെ സമയം അത് പൂ പറിക്കാനും പൂ ഇടാനും ഒക്കെ ഉള്ള ദിവസം ഏറ്റവും രസകരമായ ഭാഗം പൂ പറിക്കാനും പോകുന്നതാണ്. കൂടുന്നതിനേക്കാൾ കൂടുതൽ പറിക്കാനും പോകുന്നതാണ്. കൂട്ടം കൂട്ടമായി എല്ലാവരും കൂടെ പോകുന്നു. പലപ്പോഴും ആലോചിക്കാറുണ്ട്, അതായത് ഒരു വീട്ടിൽ പോലും ഒരാളും നമ്മൾ കടന്നു കയറി പൂ പറിക്കുമ്പോഴ് ഇവിടെ നിന്ന് പൂ പറിക്കാന്ന് പറഞ്ഞാൽ കൊണ്ടാക്കാറില്ല. അത്രമാത്രം സൗഹൃദം ഉണ്ടായിരുന്നു ആ അടുത്തടുത്ത വീടുകൾ തമ്മിലും. എല്ലാം എല്ലാവരും ഒരുമിച്ച് പോകുന്നു, പൂ പറിക്കുന്നു, പൊടുമ്പോഴും വാശി ഉണ്ടാവും, സൗഹൃദപരമായ വാശി തന്നെയാണ്.
0: മറക്കാതെ കേൾക്കുക ആവണി പൊന്നുഞ്ഞാൽ നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക്.
2: തിരിയപ്പൂക്കൾ തുടരുകയാണ്. ഇനി ധർമ്മധുര എന്ന ചിത്രത്തിലെ ഗാനം കാർത്തിക് പാടിയതാണ്.

0: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
3: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
5: തിരേപ്പുകൾ തുടരുകയാണ്. ഇനി SP ബാലസുബ്രഹ്മണ്യവും SJ ജാനകിയും പാടിയത് ചിത്രം ഓ മാനേ മാനേ.

കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: സമയം 3 മണി കഴിഞ്ഞ 45 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: ഇന്ന് സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. യുവതലമുറയും സ്വഭാവ വൈകല്യങ്ങളും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കോഴഞ്ചേരി ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധനും ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ നോഡൽ ഓഫീസറുമായ ഡോക്ടർ സാഗർ ടി തേവലപ്പുറം. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: സർ. ഈ കേരളത്തിന്റെ ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാരിൽ മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളാണ് കണ്ടുവരുന്നത്. ഈ പ്രവണത പലപ്പോഴും വ്യക്തിക്കും അല്ലെങ്കിൽ സമൂഹത്തിനും വളരെ ദോഷകരമായി ഭവിക്കാറുമുണ്ട്. ഇതിനോട് ഒരു മനോരോഗ വിദഗ്ധൻ എന്ന നിലയിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്?
3: വളരെ പ്രസക്തമായ ഒരു വിഷയമാണിത്. ഇപ്പോൾ നമ്മുടെ യുവതലമുറയിൽ വിദ്യാർത്ഥികളിലൊക്കെ അധികമായി കാണുന്ന അക്രമവാസനയും സ്വഭാവ ദൂഷ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള ഒട്ടേറെ മാറ്റങ്ങളുണ്ട്. അപ്പോൾ കോവിഡിന് മുൻപുള്ള സാഹചര്യമല്ല കോവിഡിന് ശേഷം വന്നിട്ടുള്ളത്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ ഇനോ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് കുട്ടികൾക്ക് നിർബന്ധമായും നൽകേണ്ട ഒരു സാഹചര്യം സംജാതമായി. പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അല്ലെങ്കിൽ ഉദ്ദേശത്തിലാണ് നമ്മൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ടാബോ ഒക്കെ കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിനുശേഷം അവർ പലപ്പോഴും ഗെയിമുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില ഗെയിമുകളൊക്കെ വയലൻസ് ഉള്ളവരാണ്. അപ്പോൾ അക്രമം പ്രോത്സാഹിപ്പിക്കാൻ തക്ക ഇനോ അത്തരത്തിലുള്ള ഗെയിമുകൾ ഉള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വെടിവെപ്പും അതുപോലെ കൊല ചെയ്യുന്ന പോലുള്ള സംഗതികൾ, ആക്രമിക്കുന്ന സംഗതികൾ ഇതൊക്കെയും അപ്പോൾ ഇതിനകത്ത് എൻഗേജ് ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഒരു അറപ്പ് മാറുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ മറ്റൊരാളിനെ ആക്രമിക്കുക അല്ലെങ്കിൽ അയാളെ വേദനിപ്പിക്കുക, അതിൽ നിന്നുള്ള ഒരു കുറ്റബോധമോ പശ്ചാത്താപമോ ഒന്നും ഇല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇത്തരം കുട്ടികൾ എത്തിപ്പെടുന്നു എന്നുള്ളതാണ്.
2: സർ, ഇത് സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ തെറ്റായ രീതിയിലുള്ള മൊബൈൽ ഫോണുകളുടെ ഉപയോഗം അല്ലെങ്കിൽ മറ്റ് അതുപോലെ തന്നെ മറ്റ് ഉപകരണങ്ങളുടെ ഉപയോഗം യുവതലമുറയുടെ മാനസിക വ്യാപാരങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
3: ഇത് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ഇന്നത്തെ തലമുറ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണാം. കാരണം മുൻ തലമുറയുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സാന്നിധ്യം, അതിൻ്റെ ലഭ്യത വളരെ ഏറെയാണ്. അത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. അപ്പോൾ ആ ഒരു ഡിജിറ്റലൈസ്ഡ് വേൾഡിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, അവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അത് വിദ്യാർത്ഥികളാകട്ടെ യുവാക്കളാകട്ടെ, അപ്പോൾ അവർ വളരെ ഇൻഫ്ലുവൻസ്ഡാണ്. അപ്പോൾ അവർ പുസ്തകം വായിക്കുമ്പോൾ അവർക്ക് ഇ റീഡിങ് ആണ്, അല്ലെങ്കിൽ അവരുടെ റെഫറൻസ് എല്ലാം അവർ ഓൺലൈനായിട്ടാണ് റെഫറൻസ് നടത്തുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പാഠ്യേതരമായ കാര്യങ്ങൾ പ്രക്രിയയിലൂടെ അവർ ഇടപെടാൻ സാധ്യത കൂടുതലാണ്. പഠിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല അവർ ഓൺലൈനിൽ അവർക്ക് ലഭ്യമാവുന്നത്. അതിന് പുറമെ അവരെ സ്വാധീനിക്കുന്ന, ഒരുപക്ഷെ നെഗറ്റീവായി സ്വാധീനിക്കുന്ന ഗെയിമുകൾ, അതുപോലെ തന്നെ മറ്റ് പലതരം സ്വാധീനങ്ങൾ, പലതരം വെബ്സൈറ്റുകൾ, പലതരം വീഡിയോസ്, അപ്പം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസ്, മെസ്സേജസ്, ഇതൊക്കെയും തന്നെ ഈ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വളരെയേറെ സ്വാധീനിക്കുന്നു. ഇങ്ങനെ വരുന്ന മെസ്സേജസിനകത്ത് എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്, അതിനെ പരിശോധിക്കാനായിട്ട് പലപ്പോഴും തയ്യാറാവാറില്ല. അല്ലെങ്കിൽ അതിലൂടെ കിട്ടുന്ന നെഗറ്റീവായിട്ടുള്ള മെസ്സേജസോ നെഗറ്റീവായിട്ടുള്ള സ്വാധീനിക്കുന്ന കാര്യങ്ങളോ അതേപടി വിശ്വസിച്ചുകൊണ്ട് കുട്ടികൾ, ചില കുട്ടികളെങ്കിലും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ വളരെയേറെ ഗൗരവത്തോടെ കാണണം. സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് പല കുട്ടികളെയും ഇത്തരത്തിൽ സ്വാധീനിക്കാറുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് സിനിമ. ഏറ്റവും കൂടുതൽ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു മീഡിയമാണ് സിനിമ. അപ്പോൾ സിനിമയിൽ വയലൻസ് അധികമായിട്ട് ഉണ്ടെങ്കിൽ അത് കാണുന്ന വ്യക്തിയുടെ മനസ്സിലേക്ക് അത്തരം വയലൻസ് രംഗങ്ങൾ, അവർ സിനിമ കണ്ടു പോയാലും അവരുടെ മനസ്സിലേക്ക് അത്തരം രംഗങ്ങൾ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ സ്വാധീനം അതൊരു എവർ ലാസ്റ്റിംഗ് പോലെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. സിനിമയിലൂടെ ലഭിക്കുന്ന നെഗറ്റീവ് മെസ്സേജസ്, വയലൻസ് പോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെയും ആ കാണുന്ന വ്യക്തിയെ നെഗറ്റീവോടെ സ്വാധീനിക്കും. അപ്പം വയലൻസിലേക്കാണ് നയിക്കുന്നത്. വയലൻസ് കാണുന്ന ഒരാളിൻ്റെ മനസ്സിലും അത്തരം പ്രവണതകൾ ഉണ്ടാവാനുള്ള സാധ്യത, ചിന്തകൾ ഉണ്ടാവാൻ സാധ്യത. അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ നേരത്തെ പറഞ്ഞ ഓണം പ്രവൃത്തി ഏർപ്പെടുമ്പോൾ അല്പമ്പോഴും ഒരു മനസ്താപം ഉണ്ടാവാത്ത തരത്തിൽ ഒരു അറപ്പ് മാറുന്ന രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ അത്തരത്തിൽ അതൊക്കെ കുട്ടികളെ ഇങ്ങനെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്.
4: സർ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് യുവതലമുറയിൽ കാണുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അമിതമായ ലൈംഗികാസക്തി. അത് പലപ്പോഴും വലിയ തോതിലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനെക്കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്?
3: ലൈംഗികത എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദനയാണ്. നമുക്ക് വിശപ്പും ദാഹവും ഉള്ളതുപോലെ തന്നെയാണ് ലൈംഗികതയും. അപ്പം അത് ആരോഗ്യപരമായിരിക്കണം, അതിൻ്റേതായ പ്രായത്തിന് അനുസരിച്ചുള്ള വളരെ ഉത്തരവാദിത്വത്തോടെ മാത്രം നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണത്. നമ്മുടെ വെസ്റ്റേൺ സൊസൈറ്റികളിൽ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും അടുത്തിടപഴകുന്നതിനും സൗഹൃദം സ്ഥാപിക്കുന്നതിനുമൊക്കെയുള്ള ഒരു അവസരം അനുവദിച്ചിട്ടുണ്ട് അവിടുത്തെ സമൂഹം. ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയെ സുഹൃത്തായി ലഭിച്ചില്ല എങ്കിൽ ആ പ്രായത്തിന് അത് ഉചിതമല്ല എന്നാണ് അവിടുത്തെ ആളുകൾ വിചാരിക്കുന്നത് തിരിച്ചും. പക്ഷെ അവിടെ പലപ്പോഴും ഇതിനെയൊക്കെ വളരെ ഗൗരവത്തോടെ നോക്കുന്ന ഒരു സിസ്റ്റം അവിടെ നിലവിലുണ്ട്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം, അതുപോലെ പരസ്പരം ഇടപഴകുന്നതിനും ഇൻറ്ററാക്റ്റ് ചെയ്യുന്നതിനും അവരുടേതായ തലത്തിൽ തീരുമാനമെടുക്കുന്നതിനും സൗഹൃദം പല തരത്തിലും അത് പുലർത്തുന്നതിനൊക്കെയുള്ള അവസരം അവിടെയുണ്ട്. പക്ഷേ കൂടുതൽ ഉത്തരവാദിത്തത്തോടുകൂടിയാണ് അവിടങ്ങളിലൊക്കെ ആളുകൾ ജീവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ പുതിയ ലോകക്രമത്തിൽ ഈ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. സ്മാർട്ട് ഫോൺ ഉൾപ്പെടെയുള്ള ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കൊരു വലിയ പങ്കുണ്ട്. അപ്പം നമ്മൾ ഇതിനൊക്കെ വളരെ വേഗത്തിൽ എക്സ്പോസ്ഡ് ആയ ഒരു സമൂഹമാണ്. വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ മുമ്പിൽ വികസനം കടന്നു വന്നത്. അപ്പോൾ വികസനത്തോടൊപ്പം കടന്നു വന്നതാണ് ഇത്തരം വാർത്താ വിനിമയ രംഗത്തെ വിപ്ലവകരമായ സാധ്യതകൾ. അപ്പോൾ അതിൽ ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയൊക്കെ ഉപയോഗം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെയൊക്കെ ഉപയോഗം, അതും തീർച്ചയായും കുട്ടികളെയും ചെറുപ്പക്കാരെയൊക്കെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് പല അറിവുകളും അവർക്ക് നേരത്തെ കിട്ടുകയാണ്, അവരുടെ വിരൽത്തുമ്പിൽ ഇതൊക്കെ കിട്ടുകയാണ്. അത് നൽകുന്ന ഒരു ഉത്തേജനമുണ്ട്. അത്തരം പ്രവൃത്തികൾ ലൈംഗികതയുമായി ബന്ധപ്പെട്ട വിചാരങ്ങളെയും വികാരങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഉത്തരവാദിത്തരഹിതമായി ചിലരെങ്കിലും പ്രവർത്തിച്ചു പോകുന്നു. അപ്പോൾ തീർച്ചയായും ഇതിനൊക്കെ ഒരു നിയന്ത്രണം നമ്മുടെ സമൂഹം മുൻകാലം മുതലേ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ പറഞ്ഞ പോലെയുള്ള പലതരത്തിലുള്ള സ്വാധീനങ്ങൾക്ക് വിധേയരായിക്കൊണ്ട് ചെറുപ്പക്കാരെ പലപ്പോഴും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പലപ്പോഴും അങ്ങനെയുള്ള സ്വഭാവ അങ്ങനെയുള്ള സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നു. ഇപ്പോൾ സ്കൂളുകളിൽ ഒക്കെയും ആൺകുട്ടികളും പെൺകുട്ടികളുമുള്ള സൗഹൃദം വളരെ ഹെൽത്തി ആയിരിക്കണമെന്ന് നമ്മൾ പറയും. പക്ഷേ ചിലപ്പോഴെങ്കിലും ഈ സൗഹൃദം ഒരു പടി മുന്നോട്ട് പോകുന്നു, ആൺകുട്ടികളും പെൺകുട്ടികളും ഇടപഴകുന്നത് ഒരു പടി അപ്പുറത്തോട്ട് പോകുന്നു, ചിലപ്പോൾ നിയന്ത്രണങ്ങൾക്ക് അതീതമായിട്ട് പോകുന്നു എന്നൊക്കെയുള്ള പല കൗൺസിലേഴ്സിൽ നിന്നും അധ്യാപകരിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതൊരു എങ്ങനെ ഇത് മാനേജ് ചെയ്യണമെന്നുള്ളതും പലപ്പോഴും പല വിദ്യാലയങ്ങളിലും ഒരു പ്രശ്നമായിട്ടാണ് വരുന്നത്. കാരണം ഇത് ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യം ചില അധ്യാപകർക്ക് ചിലപ്പോഴും കാണത്തില്ല. അതെങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കും? കുട്ടികളത് ചിലപ്പോൾ അംഗീകരിക്കണമെന്നില്ല. അപ്പോൾ പലപ്പോഴും ലൈംഗികത എന്ന് പറയുന്നത് അതൊരു ആവശ്യമാവുമ്പോൾ തന്നെ അത് അതിനുള്ള സാധ്യതകൾ, അതിനുള്ള സൗകര്യങ്ങൾ, അതിനുള്ള സ്ഥലം സൗകര്യം, അതിൻ്റെ പ്രായം, ഇതെല്ലാം നമ്മൾ പരിഗണിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ പലപ്പോഴും അത് സമൂഹത്തിന് ദോഷകരമായ നിലയിലേക്ക്, വ്യക്തികൾക്ക് ദോഷകരമായ നിലയിലേക്ക്, അപ്പോൾ ചിലപ്പോൾ ഈ ബന്ധങ്ങളൊക്കെ പലപ്പോഴും ആത്മഹത്യയിലേക്കും ആത്മഹത്യാ പ്രേരണയിലേക്കും ഒക്കെ എത്തുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. നെഗറ്റീവായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായും ലൈംഗികത നമ്മൾ വളരെ ഗൗരവത്തോടെ കാണുമ്പോൾ തന്നെ അത് വിദ്യാലയങ്ങൾ അതിനുള്ള വേദികളാവാൻ പാടില്ല, അല്ലെങ്കിൽ കോളേജുകൾ അതിനുള്ള വേദികളാവാൻ പാടില്ല. കുട്ടികൾക്ക് അതിൻ്റേതായ അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള വളരെ കൺട്രോൾഡായിട്ടുള്ള, വളരെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടുള്ള പഠനത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരെ കരുതലോടെ ലക്ഷ്യബോധത്തോടുകൂടി പോകുന്നതിന് ഇടയിൽ ഇത്തരം ഡിസ്ട്രാക്ഷൻസ് അവരുടെ പഠനത്തെ ബാധിക്കുന്നു, അവരുടെ വ്യക്തിജീവിതത്തെ ബാധിക്കുന്നു, ഭാവിയെ ബാധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വളരെ കരുതലോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ ലൈംഗികത എന്നുള്ളത്. അപ്പോൾ അത് വളരെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വളരെ കരുതലോടെ മാത്രം സമീപിക്കേണ്ട ഒരു വിഷയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
4: സാർ, ഇന്ന് ഈ കുട്ടികളിലെ സ്വഭാവ വൈകൃതങ്ങൾ തിരിച്ചറിഞ്ഞ് അവരെ ശരിയായ പാതയിലേക്ക് കൊണ്ടുവരുന്നതിൽ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒരു വലിയ പങ്ക് വഹിക്കാനാവില്ലേ? എന്താണ് ഈ അവസരത്തിൽ ഇതിനോട് അങ്ങേക്ക് പ്രതികരിക്കാനുള്ളത്?
3: തീർച്ചയായും കമ്മ്യൂണിക്കേഷൻ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം, അത് നിത്യേന എന്നോണം, നിരന്തരം എന്നോണം ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പം തീർച്ചയായും അതുപോലെ ഈ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അധ്യാപകരും രക്ഷിതാക്കളും തമ്മിൽ എപ്പോഴും ഒരു ആശയവിനിമയത്തിനുള്ള ഒരു സംഘം. നമ്മളിപ്പം പി ടി എയെക്കുറിച്ചൊക്കെ നമ്മൾ പറയും, എല്ലാ സ്ഥാപനങ്ങളിലും അധ്യാപക രക്ഷാകർതൃ സംഘടനകളുണ്ട്. എത്രത്തോളം ഒരു വിദ്യാർത്ഥിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നു. അപ്പം അത് വളരെ സൂക്ഷ്മമായിട്ട് കുട്ടികൾ കാണുന്ന സ്വഭാവ വ്യതിയാനങ്ങളോ നേരത്തെ പറഞ്ഞുള്ള നെഗറ്റീവായിട്ടുള്ള മാനസിക അവസ്ഥകളോ മറ്റുള്ള വിദ്യാർത്ഥികളുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സംഘർഷഭരിതമായ സാഹചര്യങ്ങളോ ഇതൊക്കെയും വിദ്യാർത്ഥികളെ കുറിച്ചുള്ള കാര്യങ്ങൾ അധ്യാപകർ യഥാസമയം രക്ഷിതാക്കളെ അറിയിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അധ്യാപകരെ അറിയിക്കാനുള്ള കാര്യങ്ങൾ തുറന്ന മനസ്സോടുകൂടി രക്ഷിതാക്കളും അറിയിക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായും സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വളരെ പ്രധാനപ്പെട്ട റോളാണ് ഇക്കാര്യത്തിലുള്ളത്. ഇപ്പോൾ പല കുട്ടികളും ലഹരിക്ക് വിധേയരാകുന്നതായിട്ട് കണ്ടുപിടിക്കുമ്പോൾ ഒരുപക്ഷെ അത് പോലീസായിരിക്കും, ഷാഡോ പോലീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിയമ സംവിധാനത്തിൻ്റെ ആൾക്കാരോ ഒക്കെ ആയിരിക്കും, ലോ എൻഫോഴ്സ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരായിരിക്കും ഇത് കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ട മേ ബി ജാഗ്രതാ സമിതികളോ അതൊക്കെ ആയിരിക്കും കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ കൗൺസിലേഴ്സൊക്കെ ആയിരിക്കും മനസ്സിലാക്കുന്നത്. മിക്ക കേസുകളിലും ഇത് രക്ഷിതാക്കൾ അറിയുന്നതേ ഇല്ല. അപ്പോൾ രക്ഷിതാക്കൾ ഇക്കാര്യം അറിയുന്ന സമയത്ത് അത് അതേപടി അംഗീകരിക്കുന്നതിനും പലപ്പോഴും രക്ഷിതാക്കൾക്ക് പല രക്ഷിതാക്കൾ കഴിയാറില്ല. തൻ്റെ മകൻ അങ്ങനെയാണ് അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതിന് പലപ്പോഴും കഴിയാതെ വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സ്കൂളുമായോ കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ട ജാഗ്രതാ സമിതികൾക്ക് വളരെ പങ്കുണ്ട്, അതുപോലെ കൗൺസിലേഴ്സ് സ്കൂൾ കൗൺസിലേഴ്സിന് വളരെ പങ്കുണ്ട്. അധ്യാപകർ എല്ലാ സ്കൂളുകളിലും ഇത്തരം കാര്യങ്ങൾ വളരെ ക്ഷമയോടെ കേൾക്കാനും വളരെ ക്ഷമയോടെ കൈകാര്യം ചെയ്യാനും തൽപരരായ അധ്യാപകരുടെ ഒരു ഒരു ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടാവണമെന്നുള്ളതാണ്. ഒന്നോ രണ്ടോ അധ്യാപകർ ഒരുപക്ഷെ പോരാതെ വരുമായിരിക്കും. ഒരു നിശ്ചിത എണ്ണം വിദ്യാർത്ഥികൾക്ക് ആനുപാതികമായി അത്തരം പരിശീലനം ലഭിച്ച അധ്യാപകരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവണം. അവർ അവരുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ യഥാസമയം കണ്ടുപിടിക്കാനും അതിനകത്ത് ഇടപെടാനും അവർക്ക് കഴിയണം. അതുപോലെ തന്നെ തൊട്ട് അടുത്തുള്ള ആരോഗ്യ സ്ഥാപനങ്ങളുമായിട്ട് അതുപോലെ മാനസിക ആരോഗ്യ സേവന സംവിധാനങ്ങളുമായിട്ടും ഈ സ്കൂളുകളും കോളേജുകളും ഒക്കെ അതിനെ ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ സർക്കാർ തരത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ ഒരുക്കിയിട്ടുണ്ട്. സ്കൂളുകൾ കേന്ദ്രമാക്കി ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നേരത്തെ ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ കഴിയും. അതുപോലെ തന്നെ ഡ്രഗ് അബ്യൂസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ നേരത്തെ പറഞ്ഞതുപോലുള്ള സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളോ അതിലേതെങ്കിലും വിദ്യാർത്ഥികൾ പങ്കുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ യഥാസമയം ഇടപെടാൻ സാധിക്കും. അതുപോലെ തന്നെ കോളേജുകളുമായി ബന്ധപ്പെട്ടും അത്തരം സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം, അല്ലെങ്കിൽ അതുപോലെ തന്നെ കുടുംബാരോഗ്യ കേന്ദ്രം, ഇവിടെയൊക്കെ മാനസികാരോഗ്യ സേവനങ്ങൾ ലഭ്യമാണെന്ന്,

0: യും സ്വഭാവ വൈകല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ സാഗർ ടി തേവലപ്പുറത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
1: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി ആനന്ദപുരി FM 101.9, സമയം 4 മണി.

ഇപ്പോൾ മുതൽ 5 മണി വരെ കേൾക്കാം നിത്യഹരിത ഹിന്ദി യുഗ്മഗാനങ്ങൾ. ആദ്യം കേൾപ്പിക്കുന്നു പാലക് മുച്ചലും അജിത് സിംഗും പാടിയത് ചിത്രം ആഷിഖി 2.

0: ഓണം ഓഫറിനൊപ്പം ഐ ജിയിൽ മാസ് ഫ്രീഡം സെയിലും ബ്രാൻഡഡ് സിംഗിൾ ഡോർ ഡബിൾ ഡോർ സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററുകൾ കില്ലർ പ്രൈസിൽ.
1: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററിൽ 4 വർഷം വാറണ്ടി.
0: ഡിഷ് വാഷറുകളിൽ 3 ദിന ഫ്രീ ട്രയലും.
1: 30 കോടി രൂപയുടെ മൈ ജി ഓണം ഓഫറിനൊപ്പം മൈ ജി മാസ് ഫ്രീഡം സെയിൽ
0: ഓഫർ ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
3: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ സിംഗം.
5: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
4: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: ഇനി കേൾപ്പിക്കുന്നത് മിഷൻ കശ്മീർ എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് ഉദിത് നാരായൺ അൽക്കയാഗ്നിക്.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: അൽ അമാന
3: സെവന്ത് ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ നാൽക്കെടുപ്പിലൂടെ മെഗാ ബാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ.
4: അഞ്ച് കുടുംബങ്ങൾക്ക് ഓണ സദ്യ,
5: ഡെയിലി ലക്കി വിന്നർ, ഓണ കിറ്റ്, ഓണ പ്രൊവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
3: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോതൻകോട് ആൻഡ് അറ്റ് ദമാം.
6: ഇനി കേൾക്കാം ഗുണ എന്ന ചിത്രത്തിലെ ഗാനം മൽക്കയാഗ്നിക്കും അഭിജിത്തും പാടിയത്.

0: ശ്രോതാക്കൾ കേൾക്കുന്നു നിത്യഹരിത ഹിന്ദി കുമങ്കലങ്ങൾ 101.9 ആകാശവാണിയുടെ അനന്തപുരി എഫ്എമ്മിൽ.
1: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
2: എവിടുന്ന് വാങ്ങിക്കണം?
1: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
2: പക്ഷെ കിട്ട സമയം എടുക്കൂലേ?
1: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: എന്നാ മൈജി തന്നെ പോവാം.
1: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
0: ഇനി കേൾപ്പിക്കുന്നു യെസ് ബോസ് എന്ന ചിത്രത്തിൽ അഭിജിത്തും അൽക്കയാഗ്നിക്കും പാടിയതാണ്.

0: ഡയപ്പറുകൾ, സാനിറ്ററി പാഡുകൾ തുടങ്ങിയവ കാരണമുണ്ടാകുന്ന അണുബാധകളെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജയശ്രീ എം സംസാരിക്കുന്നു.
1: ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് മൈജിയിൽ മാസ് ഫ്രീഡം സെയിൽ.
2: വെറും 6,900 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. സ്ക്രാച്ച് ആൻഡ് വിനിലൂടെ നേടാം ടിവി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, സ്മാർട്ട് ഫോൺ, മിക്സി തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
1: ഓഫർ August 16 വരെ മാത്രം.
3: ഇനി കേൾപ്പിക്കുന്നത് ഹിമ്മത്ത് എന്ന ചിത്രത്തിൽ മുഹമ്മദ് റഫിയും ലത മങ്കേഷ്കറും പാടിയ ഗാനം.

0: ഈ ഓണം കേക്കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി. 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ഇനി ഹരിഹരനും ചിത്രയും പാടിയ ഗാനം, ചിത്രം അഫ്ലാത്തൂൺ.

നിത്യഹരിത ഹിന്ദി യുഗമഗാനങ്ങളിൽ ഇന്നൊരു ഗാനം കൂടി. ഇത് ഹമേഷ എന്ന ചിത്രത്തിൽ അഭിജീത്തും അൽക്ക യാഗ്നികും പാടിയതാണ്.

0: 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യം 80th സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ ആദരമർപ്പിച്ച രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്തു. ആധുനിക കാലഘട്ടത്തിൽ ഊർജ്ജ സുരക്ഷ അനിവാര്യതയാണെന്നും 2047 100 ജിഗാവാട്ട് ആണവോർജ്ജ ശേഷി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും പ്രധാനമന്ത്രി. സംസ്ഥാനത്തും വിപുലമായ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ. പൊതുവിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവും മെച്ചപ്പെടുത്തുക, ലഹരിമുക്ത സമൂഹം സൃഷ്ടിക്കുക എന്നിവയ്ക്ക് സർക്കാർ മുൻഗണന നൽകുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബംഗളൂരു എറണാകുളം വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ കോച്ചുകളുടെ എണ്ണം 8 നിന്ന് 16 ഉയർത്തി. മാറ്റം മറ്റന്നാൾ മുതൽ. ശബരിമലയിൽ അപ്പവും അരവണയും തയ്യാറാക്കുന്നതിന് ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് ഉപയോഗിക്കുന്നതിനു മുൻപ് അതിന്റെ നിലവാരം ഉറപ്പാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കത്ത് നൽകി. ഗുജറാത്തിലെ ഗ്രീൻസ് വൈൽഡ് ലൈഫ് റെസ്ക്യൂ ആന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ നിന്ന് 2 സീബ്രകളെ തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായതായി മന്ത്രി ഒ ജെ ജനീഷ്. നികുതി നായകരുടെ വിദേശ ആസ്തികൾ വെളിപ്പെടുത്തൽ പദ്ധതി ചട്ടങ്ങൾ 2026 പുറത്തിറക്കി കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ്. യോഗ്യരായ നികുതിദായകർക്ക് വെളിപ്പെടുത്താത്ത വരുമാനം, ആസ്തികൾ എന്നിവ നിശ്ചിത നികുതിയോടെയോ ഫീസോടെയോ വെളിപ്പെടുത്താം. ഈ വർഷത്തെ യുജിസി നെറ്റ് പരീക്ഷകളുടെ താൽക്കാലിക ഉത്തരസൂചികകൾ നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ശ്രീലങ്കയ്ക്കെതിരായ 1st ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ദേവദത്ത് പടിക്കലിന് സെഞ്ചുറി. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അഗ്നിസാക്ഷി എന്ന ചിത്രത്തിൽ കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനത്തിലേക്ക്.

0: കെട്ടിടം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
1: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലൂമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
2: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഞങ്ങളുടെ പുതിയ വീടിന്റെ ഹൗസ് വാർമിംഗ് ഫർണിച്ചറും അപ്ലയൻസസും ഒക്കെ വാങ്ങാൻ പോവാ.
5: മുട്ടത്ര കെസിആറിലേക്ക് വിട്ടോളൂ. ഫർണിച്ചർ 50%, ഹോം അപ്ലയൻസസിന് 70% ഡിസ്കൗണ്ട് ഉണ്ട്.
6: കെസിആർ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മുട്ടത്തറ.

0: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ഇവിടെ ഭഗവതി എവിടെയുള്ള?
5: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
4: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
5: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
4: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി നിന്ന് എടുക്കുന്നുണ്ട്.
3: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്.
6: ഈ ഓണം ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
7: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും.
6: ലേഡീസ് ജെന്റ് സ്റ്റിച്ചിങ്ങിന് ഡ്യൂറോൺ പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
3: ഓണം ഓഫറിനൊപ്പം ആക്സസറീസിലും സ്വാതന്ത്ര്യത്തിന്റെ മാസ് ഓഫറുമായി മൈജി മാസ് ഫ്രീഡം സെയിൽ.
8: 67% ഓഫിൽ ബോട്ട് പാർട്ടി സ്പീക്കർ, 75% ഓഫിൽ സൗണ്ട് ബാർ,
3: 1500 രൂപയിൽ താഴെ നോയ്സ് കോളിംഗ് സ്മാർട്ട് വാച്ച്, ട്രിമർ ആൻഡ് ഡ്രയർ കോംബോ തുടങ്ങിയവയും.
8: 30 കോടി രൂപയുടെ മൈജി ഓണം ഓഫറിനൊപ്പം മൈജി മാസ് ഫ്രീഡം സെയിൽ
3: ഓഗസ്റ്റ് 16 വരെ.
9: ഗാനരചന ഷിബു ചക്രവർത്തി, ഈണം നൽകിയത് ഔസേപ്പച്ചൻ. കോളേജ് കുമാരൻ എന്ന ചിത്രത്തിൽ കാർത്തികും അപർണയും പാടിയ ഗാനം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
4: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
5: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
6: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാകുവാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവർക്കും ബിരുദം എന്ന ആശയവുമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG അഡ്മിഷൻ തുടരുന്നു. കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒന്നിലധികം പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക.
8: മീരെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെ വാങ്ങിക്കുന്നത്?
9: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
8: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ള?
9: 1,000, 1,500, 2,000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1,000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1,000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
8: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
10: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9R Park August 13-25. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14-25. ഏവർക്കും സ്വാഗതം.
11: ഇനി ശങ്കർ മഹാദേവൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കോളേജ് ഡേയ്സ്. കൈതപ്രത്തിന്റെ വരികൾ, റോണി റാഫേലിന്റെ സംഗീതം.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
4: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
5: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
6: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
4: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246979719.
7: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
8: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50 ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
1: തച്ചിലെടുത്ത ചുണ്ടൻ എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയത് ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
3: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
2: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
3: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
2: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
3: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
4: ഫോൺ ഞാൻ പറയാം.
2: എന്നാ പറയാം?
4: 90 72 503 503.

0: പച്ചയുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോണം.
1: 1983 എന്ന ചിത്രത്തിൽ സന്തോഷ് വർമ്മ വരികളെഴുതി ഗോപി സുന്ദർ ഈണമിട്ട് ശങ്കർ മഹാദേവനും അലീറ്റയ്ക്കും ഒപ്പം പാടിയത്.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: അൽ അമാന
1: 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാൽക്കെടുപ്പിലൂടെ മെഗാ ബാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് ടിവി, വാഷിംഗ് മെഷീൻ.
0: അഞ്ച് കുടുംബങ്ങൾക്ക് ഓണ സദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണ കിറ്റ്, ഓണ പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നറുടെ ക്യാഷ് പ്രൈസും.
1: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോതൻകോട് ആൻഡ് അഡ്ഡമാം.
3: വീട്ടുപകരണങ്ങളിലും സ്വാതന്ത്ര്യത്തിന്റെ മാസ് ഓഫറുകളുമായി മൈജി മാസ് ഫ്രീഡം സെയിൽ.
4: ജ്യൂസ് ഗ്ലാസ് സെറ്റ്, തവ, അപ്പച്ചട്ടി, അയൺ ബോക്സ് ഏതെടുത്താലും വെറും 299 രൂപ.
3: സീലിംഗ് ഫാൻ, തവ പ്ലസ് ഫ്രൈ പാൻ പ്ലസ് കടായി കോംബോ, പ്രഷർ കുക്കർ, പത്തിരി തവ, ഏതെടുത്താലും 899 രൂപ മാത്രം.
4: ഇന്ന് തന്നെ മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
5: കെമിസ്ട്രി എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമല എഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകി, ശ്വേതയ്ക്കൊപ്പം പാടിയത്.

0: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
5: ചേട്ടാ ചായ എടുക്കട്ടെ.
6: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
5: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
6: അപ്പോ കാത്തിരിപ്പില്ലേ?
5: ഇല്ല.
1: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
7: നാളെ അത്തം നാൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ ഓർമ്മകളും ഇഷ്ടഗാനങ്ങളും പങ്കുവെക്കാനെത്തുന്നു ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ VP ഗംഗാധരൻ.
8: സ്കൂൾ അടച്ച് ഓണത്തിന്റെ ആ ദിവസം അടുക്കാറാകുമ്പോഴത്തേക്കും ഞങ്ങൾ തിരുപ്പൂർക്ക് പോകും. കാരണം അച്ഛൻ അമ്മ തിരുപ്പൂരാണ്. ഞാൻ ഈ കേരളക്കുടയിലെ സ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷെ അത്തം മുതൽ ആ തിരുപ്പൂർ പോകുന്ന ഒരു സമയം അത് പൂ പറിക്കാനും പൂവിടാനും ഒക്കെ ഉള്ളത്. അതിൽ ഏറ്റവും രസകരമായ ഭാഗം പൂ പറിക്കാനും പോകുന്നതാണ്. കൂടുന്നതിനേക്കാൾ കൂടുതൽ പറിക്കാൻ പോകുന്നതാണ്. കൂട്ടം കൂട്ടമായി എല്ലാവരും കൂടെ പോകുന്നു. പലപ്പോഴും ആലോചിക്കാറുണ്ട്, അതായത് ഒരു വീട്ടിൽ പോലും ഒരാളും നമ്മൾ കടന്നു ചെന്ന് പൂ പറിക്കുമ്പോൾ ഇവിടെ നിന്ന് പൂ പറിക്കുന്ന പറഞ്ഞാൽ കൊണ്ടാക്കാറില്ല. അത്രമാത്രം സൗഹൃദം ഉണ്ടായിരുന്നു. ആ അടുത്തടുത്ത വീടുകൾ തമ്മിലും എല്ലാം എല്ലാവരും ഒരുമിച്ച് പോകുന്നു, പൂ പറിക്കുന്നു. പോടുമ്പോഴും വാശി ഉണ്ടാവും, സൗഹൃദപരമായ വാശി തന്നെയാണ്.
7: മറക്കാതെ കേൾക്കുക ആവണിപ്പൊന്നുഞ്ഞാൽ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: കുരുക്ഷേത്ര എന്ന ചിത്രത്തിൽ നജീം അർഷാദ്, അരുൺ ഗോപൻ, റോഷൻ, നിതിൻ രാജ് എന്നിവർ പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സിദ്ധാർത്ഥ് വിബിന്റെ സംഗീതം.

അധ്യാപകരെ ഉൾപ്പെടുത്തി സൌജന്യ ഓൺലൈൻ കോച്ചിംഗ് ലഭ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്തും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ. പൊതുവിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവും മെച്ചപ്പെടുത്തുക, ലഹരിമുക്ത സമൂഹം സൃഷ്ടിക്കുക എന്നിവയ്ക്ക് സർക്കാർ മുൻഗണന നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തൃപ്പൂണിത്തുറ അത്തച്ചമയാഘോഷങ്ങളോടെ സംസ്ഥാനത്തെ ഓണാഘോഷങ്ങൾക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സാമ്പത്തിക സഹായം നൽകുന്നുവെന്ന പേരിൽ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ബംഗളൂരു എറണാകുളം വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ കോച്ചുകളുടെ എണ്ണം 8-ൽ നിന്ന് 16-ആയി ഉയർത്തി. മാറ്റം മറ്റന്നാൾ മുതൽ. നികുതിദായകരുടെ വിദേശ ആസ്തികൾ വെളിപ്പെടുത്തൽ പദ്ധതി ചട്ടങ്ങൾ 2026 പുറത്തിറക്കി കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ്. യോഗ്യരായ നികുതിദായകർക്ക് വെളിപ്പെടുത്താത്ത വരുമാനം, ആസ്തികൾ എന്നിവ നിശ്ചിത നികുതിയോടെയോ ഫീസോടെയോ വെളിപ്പെടുത്താം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 56 കേസുകളിലായി 61 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 9,757. ഇന്തോനേഷ്യയിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 38. ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ദേവദത്ത് പടിക്കലിന് സെഞ്ചുറി. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. രാത്രി 8 മണിക്ക്.

അനന്തപുരി എഫ് എം ഇന്ന് രാത്രിയും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം 30-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. തേനീച്ച കൃഷിയും കീടരോഗ പരിപാലനവും ഡോക്ടർ അമൃത വി എസുമായ അഭിമുഖം. മണ്ണ് പരിശോധനയ്ക്ക് മണ്ണ് സാമ്പിൾ എങ്ങനെ ശേഖരിക്കാം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 7:35 തലസ്ഥാനത്തും വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിലും നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളുടെ റിപ്പോർട്ട്. തുടർന്ന് ദേശഭക്തി ഗാനങ്ങൾ. 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ന് രാവിലെ ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ. തുടർന്ന് ദേശഭക്തി ഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ ഭാരതി റിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം എം വി സതീശൻ അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി, പി ഭാസ്കരൻ എഴുതിയ കവിത ഓണമുണ്ണാൻ വന്നവർ, ആലാപനം ഉദയരാമചന്ദ്രൻ. അധ്യാത്മ രാമായണ പാരായണം 31-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. തുടർന്ന് ഉദയഗീതം, ടി എൻ ശേഷഗോപാലൻ പാടിയ ഗാനം. പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം രാമായണ പൊരുൾ പ്രൊഫസർ പി ആർ ലളിതമ്മ അവതരിപ്പിക്കുന്നു. കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, ഭാഗം 111. 8:35 തൃശൂർ ഫാഷൻ ജ്വലേഴ്സ് സ്മൃതി മധുരം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:00 ഓർമ്മച്ചെപ്പ്. 10:30 റീഗൽ ജ്വലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം ഓർമ്മച്ചെപ്പ് തുടരും. 11:00 ബാലലോകം. കൊല്ലം പത്തനാപുരം സെയിന്റ് സ്റ്റീഫൻ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11:30 പഞ്ചാര മിഠായി, കുട്ടികൾക്കുള്ള ചലച്ചിത്ര ഗാനങ്ങൾ. 12:02 ഗാനമാലിക. 12:40 പ്രകാശധാര. ഡയപ്പറുകൾ, സാനിറ്ററി പാഡുകൾ തുടങ്ങിയവ കാരണമുണ്ടാകുന്ന അണുബാധകൾ ഡോക്ടർ ജയശ്രീ എം സംസാരിക്കുന്നു. 12:50 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ആവണി പൊന്നൂഞ്ഞാൽ. ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്. 2:45 ലംഹയെ സ്പോൺസർഡ് പരിപാടി. 3:00 തിരയിപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് മറ്റൊരു സ്പോൺസർഡ് പരിപാടി.

4 മണിക്ക് ഗാനാമൃതം, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 6:02 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:20 അധ്യാത്മ രാമായണ പാരായണം, 31-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്യുന്നത്, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, ആവണി പൂത്താലം ഒരുക്കിയപ്പോൾ അത്തത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, രചന ഡോക്ടർ എസ് ഭാനു നന്ദിനി, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 8:45 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് സ്പോൺസർഡ് പരിപാടി, 9:00 സൺഡേ സെലക്ഷൻസ്, 9:30 സംഗീതസുധ മധുരൈ മണിയയ്യർ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 വിവിധ് ഭാരതി റിലേ. അനന്തപുരി എഫ് എം ഇന്ന് രാത്രിയും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി ഇന്നത്തെ കാലാവസ്ഥ നോക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8°C, കുറഞ്ഞ താപനില 24.1°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.1°C, കുറഞ്ഞ താപനില 24.9°C. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, അനന്തപുരി FM-ൽ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി കണ്ണൂർ എന്ന ചിത്രത്തിൽ കൈതപ്രം എഴുതി രവീന്ദ്രൻ ഈണമിട്ട് ചിത്രപാടിയ ഗാനം.

0: ഇവിടെ ഭഗവതി എവിടെയുള്ള?
1: അത് എല്ലായിടത്തും ഉണ്ടല്ലോ.
0: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
1: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
0: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്. ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
2: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
1: ഇൻഡിപെൻഡൻസ് ഡേ ഓഫറുകളിൽ ലാപ്ടോപ്പ് വാങ്ങാൻ മാസ് ടൈം.
3: എയ്സർ, ലെനോവോ, ഡെൽ, എച്ച്പി, അസ്യൂസ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ ലാപ്ടോപ്പുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ. പഠിക്കാനും ജോലിക്കും ഗെയിമിംഗിനും തിരഞ്ഞെടുക്കാം ഇഷ്ടം പോലെ.
1: കൂടെ 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസ് ഓണം ഓഫറും.
3: മൈ ജി മാസ് ഫ്രീഡം സെയിൽ ഓഗസ്റ്റ് 16 വരെ മാത്രം.
4: സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രത്തിൽ ബിജു നാരായണൻ, ശ്രീനിവാസ് എന്നിവർ പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 7:20 കേൾക്കാം.
1: എം ആർ ടി ലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
2: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
3: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ July 25 to August 26 എം ആർ ടി മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
4: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ August 17 to 31.
5: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഒരു പവന് മുകളിൽ ഓണപ്പുടവ സമ്മാനവും, 2 പവന് മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
4: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
5: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം. സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112149.
4: ഈ ഓണം ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
6: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും.
4: ലേഡീസ് ജെന്റ്സ് സ്റ്റിച്ചിങ്ങിന് ഡ്യൂറോൺ പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
7: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
4: അതെങ്ങനെ?
7: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം Season 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
9: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട, മണ്ണന്തല.

0: സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ്.
1: രാമായണ പാരായണം 30-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: ഇന്ന് രാവണവധം, വിഭീഷണ രാജ്യാഭിഷേകം, ഹനുമൽ ഭരത സംവാദം, അയോധ്യാപ്രവേശം എന്നീ ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നത് ഡോക്ടർ കെ ഓമനക്കുട്ടി.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. 80th സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് രാജ്യം. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ ദേശീയ പതാകയുയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷകൾക്കായി ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവജനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി രംഗത്ത് പരിശീലനം നൽകുമെന്നും സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപനം. ഭക്ഷ്യ സംസ്കരണ രംഗത്തെ മികവിനുള്ള വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം കേരളത്തിന്. ജനകീയാസൂത്രണത്തിന്റെ 30th വാർഷികം മന്ത്രി കെ എം ഷാജി നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ശബരിമലയിൽ നെയ്യുടെ നിലവാരം ഉറപ്പാക്കാൻ പമ്പയിലും സന്നിധാനത്തും പരിശോധനാ ലാബ് സജ്ജമാക്കാൻ ദേവസ്വം ബോർഡിന് കത്ത് നൽകി മന്ത്രി കെ മുരളീധരൻ. ഹോക്കി ലോകകപ്പ് പുരുഷ വിഭാഗത്തിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. ചുവപ്പുകോട്ടയിൽ ആദ്യമായി വന്ദേമാതരം ആലപിക്കപ്പെട്ടു എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ടായി. 1 വർഷത്തിനുള്ളിൽ 1 കോടി യുവജനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി പരിശീലനം നൽകുമെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. വിവിധ പൊതുപരീക്ഷകൾക്കായി ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: വിഭിന്ന പരീക്ഷകൾ ഫ്രീ ഓൺലൈൻ കോച്ചിംഗ് ഹെ കർണയ കിയായ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഹൈ ഹെ പാസ് ഉത്തമ ടാലന്റ് ഹൈ ടീച്ചർസ് ഹൈ ഉൻ സംസാധനോ കോ ജോഡ് കർക്കെ ഹം ദേശ് കെ നൌജവാനോ കോ ഫ്രീ കോച്ചിംഗ് ദേനെ കാ ഏക് പൂരാ നെറ്റ്വർക്ക് ഹം ഖഡാ കർനെ വാലെ ഹൈ.
0: പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം എത്രയും വേഗം ഉറപ്പാക്കാൻ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ കക്ഷികളും പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 5 മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി രാജ്യവ്യാപകമായി ടാലന്റ് ഹണ്ട് സംഘടിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: बच्चों में खेल प्रतिभा ढूंढने के लिए गांव गांव शहर शहर स्कूल स्कूल एक टैलेंट हंट का अभियान चलाया जाएगा.
0: രാജ്യവികസനത്തിന് ആക്കം കൂട്ടാനായി 7 ഘടകങ്ങളടങ്ങിയ സപ്തധാര പരിഷ്കരണ ചട്ടക്കൂടും പ്രഖ്യാപിച്ചു. പ്രകൃതി ദുരന്തങ്ങളും പ്രളയവും ബാധിച്ച പ്രദേശങ്ങളിലെ ജനങ്ങൾക്കൊപ്പം രാജ്യമുണ്ടെന്ന ഉറപ്പും പ്രധാനമന്ത്രി നൽകി. 80th സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ നടന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തി. കരുണയും സേവന തൽപരതയും സഹിഷ്ണുതയുമുള്ള പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. വിദ്യാഭ്യാസം, ആരോഗ്യം, മതേതരത്വം, രാഷ്ട്രീയ ബോധം എന്നിവയിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രളയമടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ശാസ്ത്രീയ സംവിധാനങ്ങൾ ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യദിന ഘോഷങ്ങൾക്ക് മന്ത്രിമാർ നേതൃത്വം നൽകി. നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ സ്ഥാപനങ്ങളിലും വിപുലമായ പരിപാടികളാണ് നടന്നത്. തൃശൂർ ഭാരതീയ വിദ്യാഭവനിൽ കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ദേശീയ പതാക ഉയർത്തി. കേരള വനിതാ കമ്മീഷൻ ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ദേശീയ പതാക ഉയർത്തി. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൽ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥനും പതാക ഉയർത്തി. കേരള സർവകലാശാല ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല, എറണാകുളം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, HLL ലൈഫ് കെയർ ലിമിറ്റഡ്, കഴക്കൂട്ടം സൈനിക സ്കൂൾ എന്നിവിടങ്ങളിലും ദിനാഘോഷ പരിപാടികൾ നടന്നു. തിരുവനന്തപുരം ആകാശവാണി നിലയത്തിലും വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. നിലയം മേധാവി AG ബൈജു ദേശീയ പതാക ഉയർത്തി. ശബരിമലയിൽ ഭക്തർ കൊണ്ടുവരുന്ന നെയ്യുടെ നിലവാരം ഉറപ്പാക്കാൻ പരിശോധനാ ലാബ് സജ്ജമാക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കത്ത് നൽകി മന്ത്രി കെ മുരളീധരൻ. സന്നിധാനത്തെയും പമ്പയിലെയും ആശുപത്രികളിൽ ഇതിനായി ആരോഗ്യ, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ഫോറൻസിക് മെഡിസിൻ വിഭാഗം എന്നിവയുടെ സംയുക്ത ലാബ് സജ്ജമാക്കണം. വരുന്ന മണ്ഡലകാലത്തിന് മുൻപായി ലാബ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കത്തിൽ പറയുന്നു. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം കേരളത്തിന്. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി PMFME നിർവഹണത്തിലെ മികച്ച പ്രകടനത്തിനാണ് അംഗീകാരം. ഈ മാസം 24-25 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന PMFME കോൺക്ലേവിൽ പുരസ്കാരം വിതരണം ചെയ്യും. ജനകീയാസൂത്രണത്തിന്റെ 30th വാർഷികത്തിന് നാളെ തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂളിൽ തുടക്കം. തദ്ദേശ സ്വയംഭരണ മന്ത്രി KM ഷാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. പീപ്പിൾസ് പ്ലാനിംഗ് എന്ന വെബ്സൈറ്റ് വഴിയായിരിക്കും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളുടെ ഏകോപനം. തിരുവനന്തപുരം മൃഗശാലയിൽ സന്ദർശകർക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കാൻ സീബ്രകൾ എത്തുന്നു. ഗുജറാത്തിലെ വൻതാരയിൽ നിന്നും 3-ഉം 5-ഉം വയസ്സുള്ള സീബ്രകളെ എത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയായതായി മന്ത്രി OJ ജനീഷ് അറിയിച്ചു. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: 9 വർഷത്തിന് ശേഷമാണ് തിരുവനന്തപുരം മൃഗശാലയിലേക്ക് സീബ്ര എത്തുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ അനിമൽ ആംബുലൻസിൽ റോഡ് മാർഗമാണ് സീബ്രകളെ തിരുവനന്തപുരത്ത് എത്തിക്കുന്നത്. ഏകദേശം 3 ദിവസം നീളുന്ന യാത്രയിൽ വെറ്ററിനറി സർജന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവയെ അനുഗമിക്കും. സീബ്രകളെ കൊണ്ടുവരുന്നതിന് പകരമായി തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഒരു ആൺ സിംഹവാലൻ കുരങ്ങനെയും ഒരു രാജവെമ്പാലയെയും വൻതാരയിലേക്ക് നൽകും. ഓണാവധിയിൽ തന്നെ സീബ്രകളെ സന്ദർശകർക്ക് കാണാൻ കഴിയുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങൾ നടത്തുന്നതെന്ന് മൃഗശാല അധികൃതർ വ്യക്തമാക്കി.
0: കേരളത്തിൽ 16 കോച്ചുകളുമായി വന്ദേഭാരത് ട്രെയിൻ സർവീസ് മറ്റന്നാൾ മുതൽ ആരംഭിക്കും. ബംഗളൂരു എറണാകുളം വന്ദേഭാരത് രാവിലെ 5:10 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. തിരികെയുള്ള സർവീസ് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11:00 ബംഗളൂരുവിലെത്തും. നിലവിൽ 8 കോച്ചുകളുമായാണ് വന്ദേഭാരത് സർവീസ് നടത്തുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 80th സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം കേൾക്കാം. കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയാഘോഷങ്ങൾ നാളെ ആരംഭിക്കും. മുഖ്യമന്ത്രി VD സതീശൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാകയുയർത്തും. രാവിലെ 8:00 മുതൽ വൈകിട്ട് 3:00 വരെ പ്രദേശത്ത് ഗതാഗത നിയന്ത്രണമുണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
4: ഉദ്ഘാടന ചടങ്ങിനു ശേഷം ഓണാഘോഷങ്ങളുടെ വിളംബരം കുറിച്ച് അത്തം ഘോഷയാത്ര രാജനഗരിയിലേക്ക് ഇറങ്ങും. കേരളത്തിന്റെ നാടൻ കലാരൂപങ്ങളും ഗജവീരന്മാരും കണ്ണിനു കുളിരേകുന്ന നിശ്ചല ദൃശ്യങ്ങളും തൃപ്പൂണിത്തുറ നഗരത്തിനൊന്നാകെ നിറച്ചാർത്ത് പകരും. അത്തച്ചമയ ഘോഷയാത്രയിലും മറ്റു ആഘോഷ പരിപാടികളിലും സമീപ ജില്ലകളിൽ നിന്നുൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുക.
0: സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ പ്രചാരണാർത്ഥം വിനോദസഞ്ചാര വകുപ്പ് സൈക്കിൾ റാലി സംഘടിപ്പിക്കുന്നു. നാളെ രാവിലെ 7:00 തിരുവനന്തപുരം മാനവീയം വീഥിയിൽ നിന്നാരംഭിക്കുന്ന സൈക്കിൾ റാലി കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ അവസാനിക്കും. ഹോക്കി ലോകകപ്പ് പുരുഷ വിഭാഗത്തിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. നെതർലൻഡ്സിലെ വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 3-1 ഇന്ത്യ വിജയിച്ചത്. ശ്രീലങ്കയ്ക്കെതിരായ 1st ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 288 റൺ എന്ന നിലയിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 80th സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ച് രാജ്യം. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച് രാഷ്ട്രപതി. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ ദേശീയ പതാക ഉയർത്തി പ്രധാനമന്ത്രി. പൊതുപരീക്ഷകൾക്കായി ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്ത 1 വർഷത്തിനുള്ളിൽ 1 കോടി യുവജനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി രംഗത്ത് പരിശീലനം നൽകുമെന്നും സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപനം. ഭക്ഷ്യ സംസ്കരണ രംഗത്തെ മികവിനുള്ള വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം കേരളത്തിന്. ജനകീയാസൂത്രണത്തിന്റെ 30th വാർഷികം മന്ത്രി KM ഷാജി നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ശബരിമലയിൽ നെയ്യുടെ നിലവാരം ഉറപ്പാക്കാൻ പമ്പയിലും സന്നിധാനത്തും പരിശോധനാ ലാബ് സജ്ജമാക്കാൻ ദേവസ്വം ബോർഡിന് കത്ത് നൽകി മന്ത്രി കെ മുരളീധരൻ. ഹോക്കി ലോകകപ്പ് പുരുഷ വിഭാഗത്തിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6:00 കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ സന്ധ്യാഗീതം, ഭക്തിഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയ

ഇതുവരെ കേട്ടത് സന്ധ്യാഗീതം. ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ,
1: ഒരു ചെടിക്ക് വെള്ളം നൽകിയാൽ അത് ഉടൻ വൃക്ഷമാകില്ല. അതുപോലെ ജീവിതത്തിലെ നല്ല മാറ്റങ്ങൾക്കും സമയം ആവശ്യമാണ്. ക്ഷമയോടെ പരിശ്രമിക്കുകയും ശരിയായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്താൽ ഇന്ന് നട്ട വിത്തുകൾ നാളെ വലിയൊരു വൃക്ഷമായി തണലേകും. ഇന്നത്തെ നല്ല തീരുമാനങ്ങളാണ് നാളത്തെ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. ജീവിതം നന്മ നിറഞ്ഞതാവട്ടെ. ഈ ഒരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം. ഇന്നീ പരിപാടിയിൽ തേനീച്ച കൃഷിയും കീടരോഗ പരിപാലനവും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ അമൃത വി എസുമായുള്ള അഭിമുഖം, വിളപരിപാലനം, കമ്പോള വില നിലവാരം എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പരിപാടി തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കിയാലോ. സാധാരണ കൃഷിയിടങ്ങളിലെ മണ്ണ് പരിശോധനയ്ക്കായി ഏകദേശം എത്ര ആഴത്തിൽ സാമ്പിൾ എടുക്കണം? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് പാറിപ്പറന്ന് പൂന്തേൻ ശേഖരിച്ച് മനുഷ്യന് മധുരമുള്ള തേൻ സമ്മാനിക്കുന്ന കുഞ്ഞു ജീവികളാണ് തേനീച്ചകൾ. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും പ്രകൃതിയിലും കാർഷിക മേഖലയിലും തേനീച്ചകൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. തേൻ മാത്രമല്ല, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്കും കാർഷിക വിളകളുടെ ഉൽപ്പാദനത്തിനും തേനീച്ചകൾ നിർണായക പങ്കുവഹിക്കുന്നു. പരിശീലനവും ശാസ്ത്രീയ പരിചരണവും വിപണന സംവിധാനവും ലഭിച്ചാൽ യുവാക്കൾക്കും സ്ത്രീകൾക്കും തേനീച്ച കൃഷി ഒരു മികച്ച സ്വയം തൊഴിൽ മേഖലയാക്കി മാറ്റാം. ഇന്ന് ഈ പരിപാടിയിൽ തേനീച്ച കൃഷിയും കീടരോഗ പരിപാലനവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇതേക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ പ്രൊഫസർ ഡോക്ടർ അമൃത വി എസുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
4: ഡോക്ടർ അമൃത, പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ അമൃത, നമ്മുടെ വിളകളിൽ എന്തായാലും കീടങ്ങളും രോഗങ്ങളും വരാറുണ്ട്, കർഷകർക്ക് ഇതൊരു പ്രതിസന്ധി ആവാറുണ്ട്. ഇതേമാതിരിയാണോ തേനീച്ച കൃഷിയിലും? ഇതിലും കീടങ്ങളും രോഗങ്ങളും കാണാറുണ്ടോ?
5: തീർച്ചയായും ഇതിലും കീടങ്ങളും രോഗങ്ങളുമുണ്ട്. ഇന്നത്തെ കാലത്ത് കർഷകർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വൈറസ് രോഗം, അതോടൊപ്പം തന്നെ അതിനോട് അനുബന്ധിച്ച് വരുന്ന ബാക്ടീരിയൽ രോഗവുമാണ്. അപ്പം ഇതിനായിട്ട് കർഷകർ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, നല്ലൊരു കോളനി തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുഴു അറയിലുള്ള അട എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കണം. അതായത് ആരോഗ്യമുള്ള ഒരു അട എങ്ങനെയാണെന്ന്. അപ്പം അതിൻ്റെ മുകളിൽ ഒരു രണ്ട് ലെയർ കുറച്ച് തേൻ അവർ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാകും. പിന്നെ താഴെയോട്ട് പൂമ്പൊടി, അതിനുശേഷം റാണി ഈച്ച മുട്ടയിടുന്നത് വളരെ കൃത്യമായിട്ടായിരിക്കും, അതായത് റാൻഡമായിട്ട് അവിടെ ഇവിടെയായിട്ട് ആയിരിക്കത്തില്ല. പിന്നെ അതോടൊപ്പം തന്നെ സമാധി ദശയും നമുക്ക് യൂണിഫോമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നല്ല ആരോഗ്യമുള്ളൊരു കൂടിൽ നമ്മൾ കാണുന്നത്. പിന്നെ ആ പുഴുവിൻ്റെ നിറം ഒരു വലിയ ഫാക്ടറാണ്. നമ്മൾ ക്രീമെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഷൈനിങ് ആയിട്ടുള്ളൊരു കളറ്, പിന്നെ നല്ല സി ഷേപ്പിലുള്ള പുഴു, ഇതൊക്കെയാണ് ആരോഗ്യമായിട്ടുള്ള ഒരു പുഴു എന്ന് പറയുന്നത്. അതേസമയം സമാധി ദശയാകുമ്പോൾ നമ്മുടെ വേലക്കാരി ഈച്ച ഒരു നേർമയുള്ള മെഴുക് പാട കൊണ്ട് ഇത് അതിൻ്റെ ആ സെല്ല് അല്ലെങ്കിൽ അറ അടയ്ക്കുന്നതായിട്ടും കാണാം. ഇനി നമുക്ക് അസുഖങ്ങളിലേക്ക് വരുവാണെങ്കിൽ വൈറസ് രോഗമാണ് മെയിനായിട്ട് വരുന്നത്, അതുപോലെ തന്നെ ബാക്ടീരിയ രോഗവുമുണ്ട്. വൈറസ് രോഗം 90s കാലഘട്ടത്തിലാണ് ഇന്ത്യൻ തേനീച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ 95% കോളനികൾ നമുക്ക്
4: നഷ്ടപ്പെട്ടു.
5: അപ്പം അന്ന് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വൈറസ് രോഗത്തിൻ്റെ പേര് തായ് സാക്ക് ബ്രൂഡ് വൈറസ് എന്നാണ്. കാരണം തായ്ലൻഡിലാണ് ആദ്യമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തത്. അപ്പം ഇത് പ്രധാനമായിട്ടും തേനീച്ചയുടെ പുഴു ദശേനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പുഴുവിനെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ചാക്ക് പോലെ വീർത്ത് അത് പുറത്തോട്ട് തള്ളി വരുന്നതായിട്ട് കാണാം. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പുഴു ഉണങ്ങി ശൽക്കങ്ങളായിട്ട് മാറുകയും ആ ശൽക്കങ്ങൾ നമുക്ക് അവിടെ തറയിൽ അതിൻ്റെ അടിപ്പലകയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് അന്ന് കണ്ടുവന്നിരുന്നത്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിലുള്ള സിംപ്റ്റംസ് ഇപ്പോഴും ഉണ്ട്. അത് തന്നെ തൈസാക്ക് ബ്രൂഡ് വൈറസ് തന്നെ ചിലപ്പോൾ ചാക്ക് പോലെ വീർത്തിരിക്കണം എന്നില്ല, സമാധി ദിശയിലുള്ള പുഴുവിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബോട്ടിൻ്റെ ഷേപ്പിൽ അങ്ങനെ കാണാൻ പറ്റും. സമാധി ദിശയിൽ സാധാരണയായിട്ട് മെഴുക് പാളി കൊണ്ട് അടഞ്ഞിരിക്കേണ്ടതിന് പകരം ഇത് തുറന്നിരിക്കുന്നതായിട്ട് കാണും. അപ്പോൾ അതാണ് കർഷകർ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.
4: അപ്പോൾ ഈ മാഡം സൂചിപ്പിച്ച മാതിരി തൈസാക്ക് വൈറസ്, ഇത് എവിടെ നിന്നാണ് ഇത് വരുന്നത്, ഇതിൻ്റെ ഒരു സോഴ്സ് എന്തുവാണ്?
5: എല്ലാത്തിനും നമുക്കറിയാം ഒരു എന്താ ഒരു പാത്വേ ഉണ്ട് അല്ലേ. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞു തൈസാക്ക് ഐലൻഡിലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തതെന്ന് പറയുന്നു. അപ്പം നമ്മൾ ഈ പ്രോപ്പറായിട്ടൊരു ക്വാറന്റൈൻ മെഷേഴ്സ് ഒന്നും പാലിക്കാതെ വരുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് നമ്മൾ തേനീച്ചയെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് പ്രധാനമായിട്ടും വരുന്നത്. അതുപോലെ തന്നെ വേറൊരു സ്പീഷീസ് ഈച്ചയിലുള്ളതും ചിലപ്പോൾ ഭാവിയിലോട്ട് മാറി വേറൊരു സ്പീഷീസിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതായത് എപ്പിസ്മെല്ലിഫറയിൽ ഉണ്ടായിരുന്ന ഒരു സാധനം എപ്പിസെറാനിലോട്ട് വരിക, അതിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നോർത്തിലോട്ടൊക്കെയാണ് ആദ്യം കണ്ടത്, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഗ്രാജുവലായിട്ട് നമ്മുടെ കേരളത്തിലും വരികയായിരുന്നു.
4: ഇതിൻ്റെ പടരുന്ന രീതി എന്തുവാണ്? ഒരു പ്രാവശ്യം ഒരു തീനീച്ച കൂടിൽ ഈ ഒരു രോഗം കണ്ടാൽ മറ്റേ കൂടിലോട്ട് ഇത് പോവാൻ വേണ്ടി നമുക്കതിനെ തടയാൻ പറ്റുമോ?
5: തീർച്ചയായിട്ടും തടയാൻ പറ്റും. അതിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ആരോഗ്യമില്ലാത്ത ഒരു കോളനിയെ കണ്ടാൽ ആ കർഷകന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയണം. അതിനെ തുടർന്ന് തന്നെ അവർ അതിൻ്റെ തുടർ നടപടികൾ എടുക്കണം. അതായത് അങ്ങനെയുള്ള കോളനി, ഇപ്പം നമുക്കൊരു 50 കോളനി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കർഷകന് ഒന്നോ രണ്ടോ കൂടിലാണ് അത് കാണുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കൂടുകൾ ബാക്കിയുള്ള കൂടുകളിൽ നിന്ന് മാറ്റി വെക്കുക. പിന്നെ ഇങ്ങനെ രോഗമുള്ള കൂടുകൾ നമ്മൾ കൈകാര്യം ചെയ്തതിന് ശേഷം കൈ നല്ല രീതിയിൽ അണുവിമുക്തമാക്കാതെ നമ്മൾ നമ്മുടെ കൈ മാത്രമല്ല ഈ തേനീച്ച വളർത്തലിനായിട്ട് ഉപയോഗിക്കുന്ന അനുസാരികൾ അല്ലെങ്കിൽ എക്യുപ്മെൻസും നമ്മൾ അണുവിമുക്തമാക്കണം, അല്ലെങ്കിൽ ഇത് പടരാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ബാക്ടീരിയ രോഗമാണ് ഏറ്റവും കൂടുതൽ ഇതിനെ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തേനീച്ച കർഷകർ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് മൈഗ്രേറ്ററി ബീ കീപ്പിംഗ് ആണ്. അപ്പോൾ അതായത് ആദ്യം കാസർഗോഡ് വെക്കും, അത് കഴിഞ്ഞിട്ട് തേൻ കിട്ടുന്ന സമയമാകുമ്പം കോട്ടയം ആ സൈഡിൽ പാലാ ഏരിയയിൽ കൊണ്ടുവയ്ക്കും, പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് മാർത്താണ്ഡം അല്ലെങ്കിൽ ട്രിവാൻഡ്രം സൈഡിൽ വെക്കുവാണ് ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ തന്നെയായാലും ഒരുപാട് പെട്ടികൾ നമ്മുടെ ഇവിടെ കൊണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും അസുഖമുള്ള കോളനികൾ നമ്മുടെ കോളനികൾക്ക് അടുത്തുണ്ടെങ്കിൽ ഈ അസുഖം പകരാനുള്ള ചാൻസ്.
4: തേനീച്ച വഴിയാണോ ഈ പകരുന്നത്?
5: തേനീച്ച വഴിയും, സാധാരണ തേനീച്ച വഴിയല്ല, കർഷകൻ തന്നെ കൈകാര്യം ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് വരുന്നത്.
4: അപ്പൊ ഇങ്ങനത്തെ ഒരു വൈറസ് രോഗം ഒരു കർഷകൻ കണ്ടാല് മാഡം പറഞ്ഞ മാതിരി തന്നെ ആ തേനീച്ച കോളനി എന്തായാലും നശിപ്പിക്കേണ്ടി വരും.
5: അല്ല, തേനീച്ച കോളനി നശിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം തന്നെ തേനീച്ച കർഷകൻ ആ അസുഖം വന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ആ കോളനീനെ രക്ഷപ്പെടുത്താവുന്നതേ ഉള്ളൂ. അപ്പം ഈ പ്രാരംഭ ദശയിലാണ് എങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇത്തരം കോളനികളിൽ നമുക്ക് പലതരം ബൊട്ടാണിക്കൽസ് ഉപയോഗിക്കും. ഒരിക്കലും ഞാൻ വേറെ മരുന്നുകൾ, പ്രത്യേകിച്ച് വൈറസിന് നമുക്ക് മരുന്നുകളില്ല, ഒരു ക്യൂറേറ്റീവ് ഇതില്ല, പ്രൊഫൈലാറ്റിക് ആയിട്ട് നമുക്ക് വരും വൈറസ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് മുൻകൂട്ടി കണ്ട് നമ്മൾ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് നേരത്തെ കണ്ടുപിടിച്ചിരുന്ന മഞ്ഞൾപ്പൊടി വളരെ എഫക്റ്റീവ് ആണെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ, അതായത് മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ കഴിയുന്നതും കടകളിൽ നിന്ന് കട്ട മഞ്ഞൾ വാങ്ങിച്ച് നമ്മൾ പൊടിക്കണം. പൊടിച്ച് എന്നിട്ട് അത് 0.2% എന്ന തോതിൽ, അതായത് 2 gram 1 liter എന്ന രീതിയിൽ നമ്മൾ ഈ പഞ്ചസാര പാനിയുടെ കൂടെ നൽകുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഇത്തരം കൂടുകളിലും വൈറസ് രോഗം കണ്ടുവരുന്നുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ പലതരം ബൊട്ടാണിക്കൽസ്, അതായത് സസ്യജന്യമായിട്ടുള്ള കീടനാശിനി ആയാലും എന്തായാലും നമ്മുടെ അണുമുക്തമാക്കുന്ന ഒരുപാട് കമ്പോണൻസ് ഉണ്ട് അതിൽ. അങ്ങനെ ഒരെണ്ണമാണ് നമ്മുടെ കീഴാർ നെല്ലി എന്ന് പറയുന്നത്, ഫില്ലാന്തസ് നെറൂറി എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം. അതിൻ്റെ സത്ത് ഒരു പ്രത്യേക അളവിൽ നമ്മൾ വെള്ളവുമായിട്ട് ചേർത്ത്, അതായത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പിടി എടുക്കുക, ഒരു പിടി എടുക്കുവാണെങ്കിൽ അതിന് തുല്യമായ വെള്ളം ചേർക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ സത്തിനെ നമ്മൾ ഒരു 15 മില്ലി എന്ന് പറയുമ്പോൾ കർഷകർക്ക് ഇപ്പോൾ അളക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ കഫ് സിറപ്പ് വാങ്ങിക്കുന്ന അടപ്പിൽ ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം 10 മില്ലിയുടെ എടുക്കുക, പിന്നെ ഒരു 5 മില്ലി കൂടെ അളന്ന് നടത്തുന്ന 15 മില്ലി എടുത്തിട്ട് നമ്മുടെ ഈ തേനീച്ച കോളനിക്ക് നമുക്ക് ക്ഷാമകാലത്ത് അതേപോലെ തന്നെ അതിൻ്റെ വളർച്ചാകാലത്തും നമ്മൾ പഞ്ചസാര പാനി കൊടുക്കും. ആ പഞ്ചസാര പാനി കൊടുക്കുന്ന ആ രണ്ട് ചിരട്ടയിലായിട്ട് ഇത് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ആഴ്ച തോറും ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ വൈറസ് രോഗം മാറിക്കിട്ടുന്നതാണ്. പക്ഷെ ഞാനിത് കർഷകരെടുത്ത് പറഞ്ഞു കൊടുത്തപ്പോഴ് അവർ അവരുടെ തോന്നിയ രീതിയിലൊക്കെ അളവിലെടുത്ത് അങ്ങ് ചെയ്യുവാണ്. പക്ഷേ

0: അവസ്ഥയിലായി കഴിഞ്ഞാൽ ടുവേഴ്സ് എൻഡ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ അപ്പം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ആ അട കംപ്ലീറ്റ് അങ്ങ് മോശം. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മൾ അടയെടുത്ത്, അതായത് ആ ചട്ടമെടുത്ത് അതിൻ്റെ അട നമ്മൾ വെട്ടി മാറ്റി നശിപ്പിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ആരംഭദശയിലാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈ ചില കോളനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈജീൻ ബിഹേവിയർ കൂടുതലായിരിക്കും. നല്ല സ്ട്രെങ്തുള്ള കോളനി, നല്ല ക്വാളിറ്റി ഉള്ള ക്യൂനൊക്കെ ഉണ്ടെങ്കിൽ ആ അത്തരം കോളനിയിൽ അവർ ആ വേലക്കാർ ഈച്ചകൾ തന്നെ ഇത്തരം രോഗം വന്ന പുഴുക്കളെ മനസ്സിലാക്കുകയും അവരത് അതിൽ നിന്ന് എടുത്ത് താഴത്തെ അടിപ്പലകയിൽ ഇടുകയും ചെയ്യും. അന്നേരം നമ്മൾ ഈ അടിപ്പലക വൃത്തിയാക്കി
1: കൊടുക്കും,
0: സ്വയമേ ചെയ്യും. അപ്പോൾ ഹൈജീൻ ബിഹേവിയർ കൂടുതലുള്ളതിൽ കുറച്ച് അവർ തന്നെ ഈ ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട്.
1: അപ്പോൾ ഇതേമാതിരി ഈ വൈറസ് രോഗം നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. കണ്ടാൽ നമ്മൾ ഇങ്ങനത്തെ പ്രതിവിധി
0: ചെയ്യണം.
1: ഇവിടെ വേറൊരു സംശയം എന്ന് പറഞ്ഞാൽ മേഡം, ഈ പറഞ്ഞ കിഴുകാനെല്ലി അല്ലെങ്കിൽ നമ്മുടെ മഞ്ഞൾ കൊണ്ടുള്ള വെള്ളം, ഇത് രോഗം കാണാതെ തന്നെ നമുക്ക് ഈച്ചകൾക്ക് കൊടുക്കാൻ സാധിക്കുമല്ലോ അല്ലേ?
0: തീർച്ചയായും അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പ്രൊഫൈലാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇത്. ഒരു വെറുതെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കൊണ്ടുവന്നതല്ല. പലതരം ഇതേ കണക്ക് ബൊട്ടാണിക്കൽ ആൻറ്റിവൈറൽ പ്രോപ്പർട്ടിയുള്ള പ്ലാന്റ്സിനെ നമ്മൾ എടുക്കുകയും പിന്നെ അത് ഈച്ചയുടെ ഈ വൈറസ് രോഗത്തിനെതിരെ ഒത്തിരി പ്രാവശ്യം ട്രൈ ചെയ്യുകയും അങ്ങനെ നമ്മൾ മുൻകൂട്ടി ഇതുപോലെ അപ്ലൈ ചെയ്ത കോളനികളിൽ ഈ വൈറസ് രോഗം വരുന്നതായിട്ട് കണ്ടില്ല. അതിന്റെ ഫലമായിട്ടാണ് നമ്മള് മഞ്ഞൾ അതുപോലെ തന്നെ. അതെ അതെ.
1: മാഡം, മറ്റൊരു രോഗം പറഞ്ഞ ബാക്ടീരിയൽ രോഗമാണ്.
0: അതെ.
1: അതിന്റെ ലക്ഷണങ്ങളൊക്കെ എങ്ങനെയാണ്?
0: ബാക്ടീരിയൽ രോഗം നേരത്തെ പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴു വീർക്കുകയും പിന്നെ അത് ശൽക്കങ്ങളായിട്ട് മാറുകയും പിന്നെ നമ്മൾ ചില സമയം നോക്കുമ്പോൾ സമാധി ദശയാകുമ്പോൾ അത് അടയത്തില്ല, പകരം ഈ പുഴു ഒരു ബോട്ട് ഷേപ്പിലിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയൽ രോഗം വന്ന പുഴുക്കള് ശരിക്കും അത് എന്താ, നമുക്കിപ്പോൾ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, ആദ്യം കാണുന്ന പസ് അങ്ങനെ അത് തന്നെയാണ് ഇവിടെയും. അത് അഴുകി ആ സെല്ലിൻ്റെ അല്ലെങ്കിൽ ആ അറയുടെ അടിയിൽ സെറ്റിൽ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പം നല്ലൊരു പുഴുവാണെങ്കിൽ സി ഷേപ്പിലായിരിക്കും കാണുന്നത്. അതിനു പകരം ഇവിടെ അതൊരു മാസ്സായിട്ട് മാറി അത് അതിൻ്റെ അടിയിൽ കിടക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ബാക്ടീരിയ രോഗം തന്നെ ആകണം എന്നില്ല. നല്ല ഇപ്പം അമേരിക്കൻ ഫൗൾ ബ്രൂഡ്, യൂറോപ്യൻ ഫൗൾ ബ്രൂഡ് എന്ന് പറഞ്ഞ ബാക്ടീരിയ രോഗം ഉണ്ടെങ്കിലും അതൊന്നും ഇവിടെ അങ്ങനെ വലുതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് ഈ വൈറസിനോടനുബന്ധിച്ച് തന്നെ സെക്കൻഡറി ആയിട്ടുള്ള ബാക്ടീരിയയാണ് ഈ വരുന്നത്. അപ്പം അവരെയും നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമുക്ക് വെളുത്തുള്ളി, കാരണം വെളുത്തുള്ളിയിൽ സൾഫർ ഉണ്ട്, അതിന് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. നാല് അല്ലി ചതച്ചിട്ട് ഈ പഞ്ചസാര പാനീയം രണ്ട് ചിരട്ടയിലേട്ടം കൊടുത്താൽ മതി.
1: കീടങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ തേനീച്ച കൃഷിയെ ബാധിക്കുന്നത്?
0: ഇപ്പം കാണുന്ന ഒരിത് മണ്ടരിയുമുണ്ട്, അതുപോലെ മെഴുകുപുഴുവും ഒരു പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. മണ്ടരി എന്ന് പറയുന്നത് സാധാ രണ്ട് തരം മണ്ടരിയുണ്ട്. അതിൽ വറോവ എന്ന് പറയുന്ന മണ്ടരി എന്ന് പറയുന്ന നമ്മുടെ സമാധി ദശയിലുള്ള തേനീച്ചകളിൽ നിന്ന് നീരൂറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതേസമയം മെഴുകുപുഴുവാണെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത തടി കൊണ്ടുണ്ടാക്കുന്ന പെട്ടികൾ ഇങ്ങനെ ചൂടും അതുപോലെ തന്നെ മഴയും വരുമ്പോൾ വളഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഈ മെഴുകുപുഴു കാണുന്നത് സാധാരണയായിട്ട് അതിൻ്റെ നിശ്വാസ ചിലപ്പം വന്ന് മുട്ടയിടുകയും ആ മെഴുകുപുഴു അതിലുണ്ടാവുകയും അവർ അട ടണൽ പോലെ തുറന്ന് അതിൻ്റെ ആ മെഴുക് മൊത്തം കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് രണ്ടിനും ഫോമിക് ആസിഡ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പൊതുവെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ട്രെങ്ത് കുറവുള്ള കോളനികളാണ് പ്രത്യേകിച്ച് മെഴുകുപുഴുവിൻ്റെ ആക്രമണം കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫോമിക് ആസിഡ് ഒരു 75-80%, നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. 100% ആണെങ്കിൽ നമുക്കത് 75% ആക്കാൻ വളരെ എളുപ്പമാണ്. 75% ആക്കണമെങ്കിൽ 75 മില്ലി പിന്നെ ഫോമിക് ആസിഡും ബാക്കി വെള്ളവും ചേർത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് കുഞ്ഞ് വയൽ പോലത്തെ കുപ്പികൾ, അതായത് നമ്മുടെ ഇഞ്ചക്ഷനുള്ള മരുന്നിൻ്റെ കുപ്പികളുണ്ടല്ലോ, അതിൻ്റെ ആ റബ്ബർ സ്ട്രിപ്പ് ഇത് മാറ്റിയതിന് ശേഷം ഇത്തരം കുപ്പികൾ നല്ല രീതിയിൽ കഴുകി ഉണക്കിയതിന് ശേഷം ഇത് നമ്മൾ അടിത്തട്ടിൽ ഉള്ളിലായിട്ട് വെക്കുക. വയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതിൽ നമ്മളൊരു 5 മുതൽ 7 മില്ലി ഈ ഫോമിക് ആസിഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 75% ഫോമിക് ആസിഡ് ചേർക്കുക. എന്നിട്ട് അതിലോട്ട് 2 തിരിയിടുക, നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ഉപയോഗിക്കുന്ന 2 തിരിയിടുക. ആ തിരിയുടെ ഒരറ്റം ഫോമിക് ആസിഡ് ലായനിയിലും മറ്റേ അറ്റം പുറത്തും ഇരിക്കണം. അപ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇതൊരു ഫോമിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂമിഗൻ്റ് ആണ്. സ്ലോലി അത് മുകളിലോട്ട് ഫ്യൂംസ് മുകളിലോട്ട് വരാൻ വേണ്ടിയാണ്. പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അത് ഈച്ചയെ ബാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു മാസം ചെയ്യുക. ഇതിൻ്റെ ഈ ഫോമിക് ആസിഡിൻ്റെ അളവ് അതിൽ കുറയുമ്പോൾ വീണ്ടും നമ്മൾ പുതിയതായിട്ട് ചേർക്കുക. അപ്പോൾ ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ മണ്ടരിക്കും അതുപോലെ തന്നെ മെഴുകു പുഴുവിനും നല്ലൊരു പ്രതിവിധിയാണ്.
1: ഡോക്ടർ അമൃത, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ തേനീച്ചകളെ ബാധിക്കും

0: ഇരിക്കുന്ന കീടങ്ങളും രോഗങ്ങളും അതേമാതിരി കീടനാശിനി ഉപയോഗം കൊണ്ടുള്ള പ്രതിസന്ധിയെ കുറിച്ചും താങ്കൾ നല്ലതായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് പറഞ്ഞു തന്ന് വളരെ നന്ദി.
1: തേനീച്ച കൃഷിയും കീടരോഗ പരിപാലനവും വെള്ളായണി കാർഷിക കോളേജിലെ ഡോക്ടർ അമൃത വിഎസുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
3: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
2: എങ്ങനെ?
3: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
4: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി നമുക്ക് ഇന്നത്തെ കമ്പോള വില നിലവാരം നോക്കാം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,400 മുതൽ 28,500 രൂപ വരെയും കൊപ്ര 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം 1,000 എണ്ണത്തിന് 22,000 മുതൽ 26,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 65,000 മുതൽ 69,000 രൂപ വരെയും ഗാർബിൾഡ് കുരുമുളകിന് 65,000 മുതൽ 70,800 രൂപ വരെയും വിലയുണ്ട്. ഏലം കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയാണ്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 81,400 രൂപ വരെയും റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,500 മുതൽ 27,300 രൂപ വരെയും വില രേഖപ്പെടുത്തി. പൈനാപ്പിൾ ക്വിന്റലിന് 4,800 മുതൽ 5,500 രൂപ വരെയും മഞ്ഞളിന് 17,000 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 മുതൽ 3,200 രൂപ വരെയും വില ലഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. തുടർച്ചയായ മഴ മൂലം കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്. 2 കിലോ ഡ്രൈക്കോഡെർമ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. രോഗം കൂടുന്ന പക്ഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതമോ അല്ലെങ്കിൽ 20 ഗ്രാം സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് അല്ലെങ്കിൽ 2.5 ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് മണ്ണ് കുതിരത്തക്കവണ്ണം ഒഴിച്ചുകൊടുക്കുകയും ചെടിയിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യുക. മഴക്കാലത്ത് ജാതിമരങ്ങൾക്ക് ഇല കൊഴിച്ചിൽ, വേര് ചീയൽ, തടിയിൽ നിന്നും കറയൊലിപ്പ് എന്നീ രോഗങ്ങൾ കണ്ടുവരുന്നു. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഇലകളിൽ 1% ബോർഡോ മിശ്രിതം തളിക്കുക. കൂടാതെ ചെമ്പ് കലർന്ന കുമിൾനാശിനികളിൽ 1, അതായത് കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ മരത്തിന് ചുറ്റും തടമെടുത്ത് മരം 1 10 മുതൽ 20 ലിറ്റർ വരെ എന്ന തോതിൽ മണ്ണിൽ ഒഴിച്ചുകൊടുക്കുക. തായ്തടിയിൽ കറയൊലിക്കുന്ന ഭാഗത്ത് ബോർഡോ കുഴമ്പ് അല്ലെങ്കിൽ ഹെക്സാകോണാസോൾ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ പുരട്ടി മഴ കൊള്ളാതെ സൂക്ഷിക്കുക. ബോർഡോ കുഴമ്പ് തയ്യാറാക്കുന്നതിന് 100 ഗ്രാം നീറ്റുകക്കയും 100 ഗ്രാം തുരിശും 1.5 ലിറ്റർ വെള്ളത്തിൽ വെവ്വേറെ കലക്കി യോജിപ്പിച്ച് ഉപയോഗിക്കുക. മഴക്കാലത്ത് പച്ചക്കറികളിൽ മൃദുരോമപ്പൂപ്പെന്ന കുമിൾ രോഗം കാണാനിടയുണ്ട്. പ്രതിവിധിയായി 20 ഗ്രാം ട്രൈക്കോഡെർമ അല്ലെങ്കിൽ 2 ഗ്രാം കർസെറ്റ് M8 അല്ലെങ്കിൽ 1 മില്ലി ഇക്വേഷൻ പ്രോ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 15 ദിവസം ഇടവിട്ട് ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധത്തിൽ കലക്കി തളിക്കുക. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
3: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
2: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
4: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: ഈ പരിപാടിയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, സാധാരണ കൃഷിയിടങ്ങളിലെ മണ്ണു പരിശോധനയ്ക്കായി ഏകദേശം എത്ര ആഴത്തിൽ സാമ്പിൾ എടുക്കണം? ഉത്തരം, സാധാരണ കൃഷിയിടങ്ങളിലെ മണ്ണു പരിശോധനയ്ക്കായി ഏകദേശം 15 മുതൽ 20 സെന്റിമീറ്റർ വരെ ആഴത്തിൽ സാമ്പിൾ എടുക്കാം. മണ്ണ് പരിശോധനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും മണ്ണ് ശേഖരിക്കുന്ന രീതിയെക്കുറിച്ചും നമുക്കൊന്ന് വിശദമായി മനസ്സിലാക്കാം. കർഷകരുടെ വളപ്രയോഗം ശാസ്ത്രീയമാക്കാനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത മനസ്സിലാക്കാനും മണ്ണ് പരിശോധന വളരെ പ്രധാനമാണ്. എന്നാൽ മണ്ണ് പരിശോധനയുടെ കൃത്യത പ്രധാനമായും ശരിയായ രീതിയിൽ മണ്ണ് ശേഖരിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. തെറ്റായ സ്ഥലത്തു നിന്നോ തെറ്റായ രീതിയിലോ സാമ്പിളെടുത്താൽ ലഭിക്കുന്ന പരിശോധനാ ഫലം യഥാർത്ഥ വയലിന്റെ സ്ഥിതി പ്രതിഫലിപ്പിക്കണം എന്നില്ല. ആദ്യം സാമ്പിളെടുക്കേണ്ട സ്ഥലം തിരഞ്ഞെടുക്കണം. ഒരേ സ്വഭാവമുള്ള മണ്ണും ഒരേ രീതിയിലുള്ള കൃഷിയുമുള്ള പ്രദേശത്തെ ഒരു യൂണിറ്റായി കണക്കാക്കാം. വയലിന്റെ മണ്ണിന്റെ നിറം, ഘടന, ചെരിവ്, വെള്ളക്കെട്ട്, വിളയുടെ വളർച്ച എന്നിവയിൽ കാര്യമായ വ്യത്യാസമുണ്ടെങ്കിൽ അത്തരം ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകം സാമ്പിളെടുക്കണം. വയലിന്റെ വരമ്പിനോട് ചേർന്ന ഭാഗം, വളക്കൂമ്പാരം ഉണ്ടായിരുന്ന സ്ഥലം, ചാണകം കൂടുതലായി കിടന്ന ഭാഗം, വെള്ളക്കെട്ടുള്ള പ്രദേശം, മരത്തിന്റെ ചുവട്ടിൽ നിഴലുള്ള ഭാഗം, കെട്ടിടത്തിനോ റോഡിനോ സമീപമുള്ള സ്ഥലം എന്നിവ സാധാരണ സാമ്പിളിൽ ഉൾപ്പെടുത്തരുത്. സാമ്പിളെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം സാധാരണയായി വിളവെടുപ്പിന് ശേഷവും അടുത്ത വിള തുടങ്ങുന്നതിന് മുൻപുമാണ്. വയലിൽ വിള നിൽക്കുന്ന സമയത്ത് സാമ്പിൾ എടുക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ചെറിയതും ഏകീകൃതവുമായ ഒരു വയലിൽ 4 കോണുകളിൽ നിന്നും മധ്യഭാഗത്തുനിന്നും സാമ്പിൾ എടുക്കുന്ന രീതിയും ഉപയോഗിക്കാം. ഓരോ സ്ഥലത്തു നിന്നും എടുത്ത മണ്ണ് വൃത്തിയുള്ള പ്ലാസ്റ്റിക് ബക്കറ്റിലോ പാത്രത്തിലോ ഇടുക. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ച മണ്ണ് സാമ്പിളുകൾ നന്നായി കൂട്ടിക്കലർത്തി ക്വാർട്ടറിംഗ് രീതി ഉപയോഗിച്ച് ഏകദേശം 1/2 കിലോഗ്രാമായി കുറയ്ക്കുക. ഇത് തണലിൽ ഉണക്കിയ ശേഷം വൃത്തിയുള്ള സഞ്ചിയിൽ നിറച്ച് ശരിയായ രീതിയിൽ ലേബൽ ചെയ്യുക. സാമ്പിൾ സഞ്ചിയിൽ കർഷകന്റെ പേര്, സ്ഥലം, സർവേ നമ്പർ അല്ലെങ്കിൽ പ്ലോട്ട് നമ്പർ, കൃഷി ചെയ്യുന്ന വിള, സാമ്പിളെടുത്ത തീയതി തുടങ്ങിയ വിവരങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തണം. ശരിയായ സ്ഥലത്തുനിന്ന് ശരിയായ ആഴത്തിൽ വൃത്തിയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് പ്രതിനിധാനം ചെയ്യുന്ന രീതിയിൽ ശേഖരിച്ച സാമ്പിൾ മാത്രമാണ് വിശ്വസനീയമായ മണ്ണ് പരിശോധനാ ഫലം നൽകുക. അതിനാൽ മണ്ണ് പരിശോധിക്കുന്നതിന് മുൻപ് മണ്ണിന്റെ ശരിയായ സാമ്പിൾ എടുക്കുക എന്നത് ഓരോ കർഷകനും ഓർമ്മിക്കേണ്ട പ്രധാന കാര്യമാണ്. പരിശോധനാ ഫലം ലഭിച്ച ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കുമ്മായം, ജൈവവളം, രാസവളം തുടങ്ങിയവയുടെ അളവ് തീരുമാനിക്കാവൂ. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
5: വയലും വീടും സമാപിക്കുന്നു.
6: ഓഫറിനൊപ്പം 30% ഓഫിൽ ബോട്ട് പാർട്ടിസ്പീക്കർ, 75% ഓഫിൽ സൗണ്ട് ബാർ, 5000 രൂപയിൽ താഴെ നോയിസ് കോളിംഗ് സ്മാർട്ട് വാച്ച്, 30 കോടി രൂപയുടെ മൈജി ഓണം ഓഫറിനൊപ്പം മൈജി മാസ് ഫ്രീഡം സെയിൽ ഓഗസ്റ്റ് 16 വരെ.

0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: പ്രായിക്കര പാപ്പാൻ എന്ന ചിത്രത്തിൽ ജഗദേശും ചിത്രയും പാടിയത്, ബിച്ചു തിരുമലയുടെ വരികൾ, SP വെങ്കടേഷിന്റെ സംഗീതം.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ഡയപ്പറുകൾ, സാനിറ്ററി പാഡുകൾ തുടങ്ങിയവ കാരണമുണ്ടാകുന്ന അണുബാധകളെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജയശ്രീ എം സംസാരിക്കുന്നു.
2: പി ഭാസ്കരൻ വരികളെഴുതി, കെ രാഘവൻ ഈണമിട്ട്, പി സുശീലയും സംഘവും പാടിയത് ചിത്രം ആദ്യ കിരണങ്ങൾ.

0: സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
1: സംസ്ഥാന തലസ്ഥാനത്തും വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിലും ലക്ഷദ്വീപിലും നടന്ന 80th സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ റിപ്പോർട്ട്.
2: രാജ്യത്തിന്റെ 80th സ്വാതന്ത്ര്യദിനം അത്യാവേശപൂർവ്വം ഇന്ന് രാജ്യമെമ്പാടും ആഘോഷിച്ചു. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. സംസ്ഥാനത്തും സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാനതല ആഘോഷ പരിപാടിയിൽ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി.
3: ഇന്ത്യക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുക എന്നാൽ കഷ്ടത അനുഭവിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾക്കായി പ്രവർത്തിക്കുക എന്നതാണ് അർത്ഥം. പട്ടിണിയും നിരക്ഷരതയും രോഗപീഠകളും അസമത്വവും ഇല്ലാതാക്കുക എന്നതാണ് ആ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം. എല്ലാ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുടച്ചു മാറ്റുക എന്നാണ് നമുക്കിടയിലെ മഹത് വ്യക്തികൾ ആഗ്രഹിച്ചത്. അത് യാഥാർത്ഥ്യമാക്കുക എളുപ്പമല്ല. സ്വാതന്ത്ര്യദിനത്തിൽ പുതുയുഗ കേരളത്തിനു വേണ്ടി നമുക്കും പ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. കരുണയും സേവന തൽപരതയും സഹിഷ്ണുതയുമുള്ള കേരളമാണ് ഉയർക്കൊള്ളേണ്ടത്. വികസനോന്മുഖമായ പ്രവർത്തനങ്ങളും ഭരണഘടനാ മൂല്യങ്ങളും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിച്ചുള്ള കഠിനാധ്വാനവും പുതുതലമുറയെയും മുതിർന്ന പൗരന്മാരെയും ചേർത്തു പിടിച്ചുള്ളതുമാകട്ടെ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം. ആധുനികമായ കേരളം, പുത്തൻ ആശയങ്ങളുടെ കേരളം, സമൃദ്ധിയും സന്തോഷവുമുള്ള കേരളം, സുരക്ഷിത കേരളം, ഇന്ത്യക്ക് വഴികാട്ടിയാകുന്ന കേരളം, ഇതിനായി ശ്രമിക്കുമ്പോൾ ലക്ഷ്യവും മാർഗവും ഒരുപോലെ വ്യക്തമായി മനസ്സിൽ കുറിക്കേണ്ടതുണ്ട്. കേരളം സഹ്യനും അറബി കടലിനും ഇടയ്ക്കുള്ള ഒരു ഭൂപ്രദേശം മാത്രമല്ല, വിവിധ ജീവിത രീതികൾ, വിശ്വാസങ്ങൾ, തൊഴിലുകൾ, കലകൾ, ഭക്ഷണ രീതികൾ, പലതരം മനുഷ്യർ, അവരുടെ സ്വപ്നങ്ങൾ, ആകുലതകൾ, പ്രയത്നങ്ങൾ എല്ലാം ചേർന്നൊരു മനോഹരവും അതുല്യവുമായ ഒരു സങ്കലനം കൂടിയാണ്. ഇന്ത്യയുടെ ഒരു ചെറുപതിപ്പ്, അതേസമയം തനതായ വ്യക്തിത്വമുള്ള ഒരിടം. ഇന്ത്യയുമായും ലോകവുമായും നിരന്തരം സംവദിച്ചും കൊടുത്തും വാങ്ങിയും ഈ ചെറു സംസ്ഥാനം ലോകത്തോളം വളരുകയാണ്. വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും മുതൽ മതേതരത്വത്തിലും സാക്ഷരതയിലും സഹിഷ്ണുതയിലും രാഷ്ട്രീയ ബോധ്യത്തിലും രാജ്യത്തിനു മാതൃകയുമായി ഈ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാവണം നമ്മുടെ പുതിയുഗ കേരളത്തിനായുള്ള പരിശ്രമം. മതേതരത്വവും ജനാധിപത്യ ബോധവും തുല്യതയുമാണ് നമ്മുടെ കരുത്തും ഊർജവും. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ഏറ്റവും സൂക്ഷ്മമായി പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് ഭാവിയെ നോക്കിക്കണ്ട് പുതുതലമുറയെ ചേർത്തുപിടിച്ച് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കേണ്ട സമയമാണിത്. രാജ്യത്തിനും സംസ്ഥാനത്തിനും സാമ്പത്തിക വളർച്ചയും വികസനവും വേണം. തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടണം. കൃഷി ഉൾപ്പെടെയുള്ള അടിസ്ഥാന മേഖലകൾക്ക് വികസനവും സംരക്ഷണവും വേണം. ഒപ്പം കാലാവസ്ഥാ മാറ്റമെന്ന വൻ പ്രതിസന്ധിയെ നേരിടാനാകണം. വികസന ഫലങ്ങൾ എല്ലാവരിലേക്കും എത്തണം. വികസനം ഏതാനും പേർക്കായുള്ളതല്ല, സർവതല സ്പർശിയായ വികസനവും സമ്പത്തിന്റെ ന്യായമായ നീതിപൂർവമായ വിതരണവുമാണ് ഒരു സോഷ്യലിസ്റ്റ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സ്വഭാവം. അവിടെ വികസനമെന്നത് ജനപക്ഷത്തു നിന്നുള്ളതായിരിക്കും. അതിന് മുൻഗണനാ ക്രമങ്ങൾ ഉണ്ടാകും. ക്ഷേമ പ്രവർത്തനങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ ആരുടെയും ഔദാര്യമല്ല, അത് അവകാശമാണ്. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം പ്രത്യേക പരിഗണന അർഹിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും നൽകേണ്ട സംരക്ഷണം എന്നിവ ഇക്കാലത്ത് അതീവ പ്രധാനമാണ്. അതോടൊപ്പം പുതുതലമുറയ്ക്ക് ഇവിടെ പഠിക്കാനും തൊഴിലെടുക്കാനും സ്വന്തം കാലിൽ അഭിമാനത്തോടെ നിൽക്കാനുമുള്ള വഴിയൊരുക്കണം. ലഹരി എന്ന മഹാവിപത്തിനെ പടിയിറക്കണം. നാട്ടിൽ സമാധാനവും സുരക്ഷയും പുലരണം. പൊതുവിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവും മെച്ചപ്പെടണം. ഇവ ഈ സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിലുള്ളതാണ്. ഇന്ത്യയുടെ ഭരണഘടന പോലെ മറ്റൊന്നില്ല. നമ്മുടെ ഭരണഘടനയും അതുറപ്പ് നൽകുന്ന അടിസ്ഥാന തത്വങ്ങളായ മതേതരത്വവും തുല്യതയും സ്വാതന്ത്ര്യവും സോഷ്യലിസവും ജനാധിപത്യ അവകാശങ്ങളും സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും പ്രത്യേക ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും കരുതലോടെയും പ്രവർത്തിച്ചേ മതിയാവും. ഭരണഘടനാ തത്വങ്ങൾക്കും ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾ അണിനിരക്കേണ്ട സമയമാണിത്. എല്ലാവരെയും ചേർത്തു പിടിക്കുന്ന, നന്മ പ്രദാനം ചെയ്യുന്നതും പ്രകൃതിക്കും മനുഷ്യനും ഇണങ്ങുന്നതുമായ വികസനമാണ് നമ്മുടെ സ്വപ്നം. അനാവശ്യമായി പരസ്പരം പോരടിച്ചും മനുഷ്യരെ ഭയപ്പെടുത്തിയും അപകീർത്തിപ്പെടുത്തിയും ലഹരിക്കടിമപ്പെട്ടും വികസന വിരുദ്ധത ആയുധമാക്കിയും ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനാകില്ല. ആധുനികവും നീതിയുക്തവുമാകണം നമ്മുടെ കാഴ്ചപ്പാട്. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേകമായ പരിഗണന ലഭിക്കണം. പുതിയുഗ കേരളം എന്നത് വെറും വാക്കല്ല, അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരാശയമാണ്. അതിനായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം, വിശ്രമമില്ലാതെ പ്രയത്നിക്കാം, പോരാടാം. ഇന്ത്യ എന്ന വികാരം കെടാവിളക്കായി മനസ്സിൽ സൂക്ഷിക്കാം. എല്ലാവർക്കും ഊഷ്മളമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ.
2: സംസ്ഥാനത്തെ വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലും 80th സ്വാതന്ത്ര്യദിനം അത്യുത്സാഹപൂർവ്വം ആഘോഷിച്ചു. എറണാകുളം ജില്ലാതല ആഘോഷ പരിപാടികളുടെ റിപ്പോർട്ട്.
4: എറണാകുളം ജില്ലയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം ജില്ലാ ആസ്ഥാനമായ കാക്കനാടിൽ സിവിൽ സ്റ്റേഷൻ പരേഡ് ഗ്രൌണ്ടിൽ പ്രൌഢഗംഭീരമായ ചടങ്ങുകളോടെ നടന്നു. കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണായിരുന്നു മുഖ്യ അതിഥി. 25 പ്ലാറ്റൂണുകളും 4 ബാൻഡ് ട്രൂപ്പുകളും അണിനിരന്ന ചടങ്ങ് രാവിലെ 8:35 പരേഡ് നടപടികളോടെ തുടങ്ങി. തുടർന്ന് മുഖ്യ അതിഥികൾ അഭിവാദ്യം സ്വീകരിച്ചു. ഒൻപത് മണിയോടെ പ്രധാന അതിഥിയായ മന്ത്രി റോജി എം ജോൺ എത്തിച്ചേർന്നു. തുടർന്ന് അദ്ദേഹം പരേഡ് പരിശോധിച്ചു, ത്രിവർണ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു.
5: രാജ്യത്തിന്റെ 80th സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകളും മംഗളങ്ങളും വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും നേരുകയാണ്. ഏതൊരു ഭാരതീയനെ സംബന്ധിച്ചും വളരെ അഭിമാനത്തോടുകൂടി തലയുയർത്തി നിൽക്കാവുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുവാനായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ദീർഘനാളത്തെ പതിറ്റാണ്ടുകൾ നീണ്ട ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും രാജ്യം സ്വാതന്ത്ര്യമായി, അതിൻ്റെ ഓർമ്മ നമ്മളിവിടെ പുതുക്കുകയാണ്. എത്രയോ ധീര ദേശാഭിമാനികളുടെ വീരോചിതമായ പോരാട്ടത്തിൻ്റെ ത്യാഗോജ്വലമായ ജീവിതത്തിൻ്റെ ഫലമായിട്ടാണ് ഈ രാജ്യം ഇന്ന് നമ്മൾ കാണുന്ന സ്വാതന്ത്ര്യം ലഭ്യമായത് എന്ന ഓർമ്മ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം.
4: സ്വാതന്ത്ര്യം എന്നത് കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ല, സാമൂഹികവും സാമ്പത്തികവുമായ സ്വാതന്ത്ര്യം കൂടിയാണെന്ന അംബേദ്കർ വചനം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ സ്വാതന്ത്ര്യദിന സന്ദേശം തുടങ്ങിയത്.
5: കാരണം സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള സ്വാതന്ത്ര്യം ഇല്ലാതായാൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് അർത്ഥമില്ലാതെ വരുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ ഇപ്പോഴും അലയടിക്കുകയാണ്. ഇവിടെ നമ്മൾക്കറിയാം, സ്വാതന്ത്ര്യം അത് സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ്, ചിന്തിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ്, അഭിപ്രായം രേഖപ്പെടുത്തുവാനുള്ള സ്വാതന്ത്ര്യമാണ്, സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തുവാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ്. ജാതി വിവേചനത്തിൽ നിന്നും മതത്തിൻ്റെ പേരിലും വർഗത്തിൻ്റെ പേരിലും ഭാഷയുടെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലും ഒക്കെയുള്ള വിവേചനങ്ങളിൽ നിന്നും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം കൂടിയാണ് ഓരോ ഭാരതീയനും ആഗ്രഹിക്കുന്നത്.
4: തുടർന്ന് വിവിധ പ്ലാറ്റൂണുകളുടെ മാർച്ച് പാസ്റ്റ് നടന്നു. പോലീസ്, സായുധ സേനാംഗങ്ങൾക്ക് പുറമെ അഗ്നിശമന രക്ഷാസേന, സിവിൽ ഡിഫൻസ് ഫോഴ്സ് അംഗങ്ങൾ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ്, NCC, SCC, റെഡ് ക്രോസ്, സ്കൌട്ട് ഗൈഡ് വോളണ്ടിയർമാർ, വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പരേഡ് ഗ്രൂപ്പുകളും മാർച്ച് പാസ്റ്റിൽ അണിനിരന്നു. ഇടക്കയുടെ അകമ്പടിയോടുകൂടെ എറണാകുളം ജില്ലാ കളക്ടറേറ്റ് ജീവനക്കാർ അവതരിപ്പിച്ച ദേശഭക്തിഗാനം പുതിയൊരു അനുഭവമായിരുന്നു.

0: കോഴിക്കോട് ജില്ലയിലും സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഒരു റിപ്പോർട്ട്.
1: രാജ്യത്തിന്റെ 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ ജില്ലാതല ചടങ്ങ് വെസ്റ്റിൽ ക്യാപ്റ്റൻ വിക്രം മൈതാനത്ത് വിപുലമായി നടന്നു. തൊഴിൽ, മൃഗസംരക്ഷണ, വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. മന്ത്രി ബിന്ദു കൃഷ്ണ:
2: സ്വാതന്ത്ര്യദിനം കേവലം വിദേശാധിപത്യത്തിൽ നിന്നുള്ള മോചനമായി കാണരുത്. ഭയമില്ലാതെ ജീവിക്കുവാനുള്ള അവകാശം, വിശ്വാസവും സംസ്കാരവും സംരക്ഷിക്കുവാനുള്ള അവകാശം, തൊഴിൽ ചെയ്യാനുള്ള അവകാശം, തുല്യ അവസരങ്ങൾ നേടാനുള്ള സ്വാതന്ത്ര്യം, അതോടൊപ്പം മാന്യമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. ഒരു സ്ത്രീക്ക് സുരക്ഷിതമായി സഞ്ചരിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അവളുടെ സ്വാതന്ത്ര്യം പൂർണ്ണമല്ല. ഒരു സ്ത്രീക്ക് സ്വന്തം വരുമാനം നേടാൻ കഴിയുന്നില്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം പൂർണ്ണമല്ല. ജീവിതത്തെ കുറിച്ച് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യം പൂർണ്ണമല്ല. ഈ കാഴ്ചപ്പാടിലാണ് സ്ത്രീകളുടെ സഞ്ചാരവും സാമ്പത്തിക സ്വാതന്ത്ര്യവും അടക്കം ശക്തിപ്പെടുത്തുന്ന പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വനിതാ ശിശു വികസന വകുപ്പിലൂടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ, സംരക്ഷണം, ക്ഷേമം, സാമ്പത്തിക ശാക്തീകരണം എന്നിവയ്ക്കായി വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. വിവിധ പദ്ധതികളിലൂടെ ദുരിതമനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും കുടുംബങ്ങൾക്കും പിന്തുണ നൽകുന്നു. കുട്ടികളുടെ പോഷണം, വിദ്യാഭ്യാസം, സുരക്ഷ, ബാലാവകാശ സംരക്ഷണം, അതിന് പ്രത്യേകമായി സർക്കാർ പ്രാധാന്യം നൽകുന്നു.
0: കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലും 80-ാം സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. ഒരു റിപ്പോർട്ട്.
3: ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള സ്വാതന്ത്ര്യദിനാഘോഷം കവരത്തി സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടന്നു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ അഡ്വൈസർ SB ദീപക് കുമാർ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് മാർച്ച് പാസ്റ്റിൽ വിവിധ പ്ലാറ്റൂണുകളുടെ അഭിവാദ്യം സ്വീകരിച്ചതിനു ശേഷം അദ്ദേഹം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി.
4: My beloved brothers and sisters of Lakshadweep, on this proud and solemn occasion of the 80th Independence Day of our great nation, I extend my warm greetings to all the people of Lakshadweep. Independence Day is not merely a celebration of freedom won. It is a moment of remembrance, gratitude and renewed resolve. We bow our heads in homage to the countless freedom fighters whose courage, sacrifice and patriotism secured for us the gift of liberty. This year carries a special significance as we commemorate 150 years of Vande Mataram, a timeless expression of our civilizational pride, patriotism and national unity. On this historic occasion, I call upon every family in Lakshadweep to participate wholeheartedly in the Har Ghar Tiranga campaign and proudly hoist the national flag at their homes. Let the Tiranga flutter across every island as a symbol of our unity, our democratic spirit and our unwavering commitment to the nation. On this Independence Day, let the spirit of Vande Mataram and the sight of Tiranga in every home inspire us to dedicate ourselves anew to the service of the nation. Let us move forward together as Team India to protect our environment, empower our youth and women, strengthen our institutions, expand opportunity and ensure that no citizen of Lakshadweep is left behind.
3: തുടർന്ന് വിവിധ മേഖലകളിൽ മികച്ച സേവനം കാഴ്ചവെച്ചവർക്കുള്ള പുരസ്കാര വിതരണം നടന്നു. ലക്ഷദ്വീപ് ഭരണകൂടത്തിലെയും പോലീസിലെയും വിവിധ സായുധ സേനകളിലെയും ഉദ്യോഗസ്ഥർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
0: കൊല്ലം ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ആശ്രമ മൈതാനത്ത് നടന്നു. വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. മന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ നിന്ന്:
5: ഏകദേശം ഒരു നൂറ്റാണ്ട് കാലത്തോളം നീണ്ടുനിന്ന സുസംഘടിതമായ ലോകത്ത് അധികം സമാനതകളില്ലാത്ത ചെറുത്തുനിൽപ്പിന്റെ ഉൽപ്പന്നമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ മുതൽ 10,000-ക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് നമ്മുടെ ഈ രാജ്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ലോകം ശ്രദ്ധിക്കുന്ന സംഘടിത സമര പ്രസ്ഥാനമാക്കി വളർത്തിയത് സർവാരാധ്യനായ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ്. മതേതര ഭാരതത്തിനായി ശബ്ദമുയർത്തിയതിന് 78-ാം വയസ്സിൽ ഗോഡ്സെ എന്ന മതഭ്രാന്തനാൽ കൊല്ലപ്പെട്ട ആ വന്ധ്യവയോധികൻ മുതൽ വെറും 12-ാം വയസ്സിൽ ബ്രിട്ടീഷ് പോലീസിന്റെ വെടിയേറ്റ് ധീരരക്തസാക്ഷിത്വം വഹിച്ച ബാജി റൌട്ടും 18-ാം വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ട വിപ്ലവകാരി ഖുദിറാം ബോസുമടക്കം നിരവധി പേർ ജീവനും ജീവിതവും ത്യജിച്ചതിന്റെ ഫലമാണ് നാം ഇന്ന് രുചിക്കുന്ന സ്വാതന്ത്ര്യം. ഇന്ത്യയോടൊപ്പം അക്കാലത്ത് സ്വതന്ത്രമായ പല രാജ്യങ്ങളും പിൽക്കാലത്ത് ഏകാധിപത്യ ഭരണത്തിലേക്കും പട്ടാള ഭരണത്തിലേക്കുമൊക്കെ ചുവടുമാറിയത് നമ്മൾ കണ്ടു. എന്നാൽ അധികാരത്തിൻ്റെ തിളക്കത്തിൽ കണ്ണുമഞ്ഞളിക്കാതെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി രാജ്യത്തെ നയിച്ച നമ്മുടെ പൂർവികരായ ഭരണാധികാരികൾ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും അടിസ്ഥാനശില ആഴത്തിൽ സ്ഥാപിച്ചതിൻ്റെ ഗുണമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്.
0: കണ്ണൂർ ജില്ലയിലും സ്വാതന്ത്ര്യദിനം അത്യുത്സാഹപൂർവ്വം ആഘോഷിച്ചു. ഒരു റിപ്പോർട്ട്.
6: 80th സ്വാതന്ത്ര്യദിനം കണ്ണൂരിൽ അത്യാഹ്ലാദപൂർവ്വം ആഘോഷിച്ചു. കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ വൈദ്യുതി പരിസ്ഥിതി പാർലമെന്ററികാര്യ മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ദേശീയ പതാക ഉയർത്തി. ലോക ചരിത്രത്തിന്റെ താളുകളിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം സ്വർണലിപികളാൽ എഴുതപ്പെട്ടതാണെന്ന് പരേഡിനെ അഭിവാദ്യം ചെയ്ത ശേഷം നടത്തിയ പ്രസംഗത്തിൽ മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു. മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ പ്രസംഗത്തിൽ നിന്ന്,
7: നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം ലോക ചരിത്രത്തിന്റെ താളുകളിൽ സ്വർണലിപികളാൽ എഴുതപ്പെട്ടതാണ്. അക്രമരഹിതമായ സത്യാഗ്രഹ മാർഗത്തിലൂടെയാണ് രാഷ്ട്രപിതാവ് മഹാത്മജിയും രാഷ്ട്രശില്പി പണ്ഡിറ്റ്ജിയും നിരവധിയായ നേതാക്കന്മാരും ദേശീയ പ്രസ്ഥാനത്തിന് ഏറെ ആവേശകരമായ നേതൃത്വം നൽകിയത്. സ്വാതന്ത്ര്യ സമ്പാദനത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവർ നിരവധി പേരുണ്ട്. ജാലിയൻ വാലാബാഗ് സമരത്തിലും അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരത്തിലുമെല്ലാം രക്തസാക്ഷികളായവർ, അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ സ്വാതന്ത്ര്യ സമര സേനാനികൾ, അവരുടെ എല്ലാം ത്യാഗത്തിന്റെയും അർപ്പണത്തിന്റെയും ലക്ഷ്യബോധത്തിലുള്ള പോരാട്ടത്തിന്റെയും ഫലമായിട്ടാണ് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടിയത്. ആ വിലപ്പെട്ട സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്കായി വിനിയോഗിക്കുന്നതിന് വേണ്ടിയാണ് രാജ്യത്തിന് ഏറ്റവും മാതൃകാപരമായ മതേതരത്വവും ജനാധിപത്യവും പ്രദാനം ചെയ്യുന്ന ഒരു ഭരണഘടനയും നമുക്ക് ലഭിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഭരണഘടനയെ മുറുകെ പിടിക്കാൻ, ഭരണഘടനാ മൂല്യങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സ്വാതന്ത്ര്യ ദിന ചിന്തകൾ നമുക്ക് ശക്തി പകരേണ്ടതായിട്ടുണ്ട്. കൂടുതൽ നേട്ടങ്ങൾക്കായി, നന്മയ്ക്കായി നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞ ചെയ്യാം. ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. ആ രാജ്യത്തെ പൗരന്മാരായി, അച്ചടക്ക ബോധമുള്ള പൗരന്മാരായി, രാജ്യസ്നേഹികളായി വളരാനും ജീവിക്കാനും നമുക്ക് പ്രതിജ്ഞ എടുക്കാം. അതാകട്ടെ ഈ സ്വാതന്ത്ര്യദിന ചിന്ത. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനത്തിന്റെ മംഗളങ്ങൾ നേർന്ന് എന്റെ വാക്കൾ അവസാനിപ്പിക്കുന്നു. ജയ് ഭാരത്.
6: പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, NCC, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡന്റ് പോലീസ്, റെഡ് ക്രോസ് തുടങ്ങിയവരും പരേഡിൽ അണിനിരന്നു.
0: ആലപ്പുഴ ജില്ലാ ആസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്നു. എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ M. Liju ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. മന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ നിന്ന്,
8: ഈ രാഷ്ട്രം എന്നും പ്രതിസന്ധികളെ അതിജീവിച്ചു. കേവലം ഒരു കാർഷിക രാഷ്ട്രം എന്നതിനപ്പുറത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ഭക്ഷ്യ പട്ടിണി മരണങ്ങളിലൂടെ കടന്നുപോയ ഒരു രാഷ്ട്രം, സാമ്രാജ്യത്വം അതിന്റെ സകല ദ്രംഷ്ടകളും ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഊർജം മുഴുവൻ വലിച്ചെടുത്ത ഒരു രാഷ്ട്രം സ്വപ്നം കാത്തു സൂക്ഷിച്ചുകൊണ്ട് 8 പതിറ്റാണ്ട് കാലം വികസനത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പുതിയ തലമുറയുടെ സ്വപ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പുതിയ തലമുറയുടെ സ്വപ്നങ്ങളിൽ പഴയ കാലങ്ങളിലെ ആശയങ്ങൾ മാത്രമല്ല, ഒരു തരത്തിൽ നോളജ് ഡിവൈഡ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ ഓരോ കുഞ്ഞിനും ആധുനികമായ എല്ലാ സാങ്കേതിക വിദ്യകളും നമുക്ക് കൊടുക്കണം. അവർക്ക് നമുക്ക് സമത്വം നമുക്ക് നൽകേണ്ടതുണ്ട്. അവർക്ക് വിശപ്പുരഹിതമായ ഒരു കാലം നമുക്ക് നൽകാനുണ്ട്. തീർച്ചയായും അവരുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാൻ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഏവർക്കും ത്രിവർണാങ്കിതമായ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്.
0: കാസർഗോഡ് ജില്ലയിലും സ്വാതന്ത്ര്യദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. ഒരു റിപ്പോർട്ട്.
9: കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM Shaji പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. യുവാക്കൾ സ്വാതന്ത്ര്യത്തിനും സാമൂഹ്യ നീതിക്കും കാവൽ നിൽക്കുന്ന ഒരു ഇന്ത്യയാണ് നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഇനി ഉണ്ടാകേണ്ടതെന്ന് അദ്ദേഹം സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു.
10: നാം സ്വാതന്ത്ര്യം നേടിയത് നിരന്തരമായ സമരങ്ങളിലൂടെയാണെന്ന് നാം മറന്നുപോകരുത്. എതിരാളികളെ ബഹുമാനിക്കുന്നതിൽ നമ്മുടെ ഗാന്ധിജി മാതൃക തന്നെയാണ്. തന്നെ തടവിലിട്ട ജനറൽ ജാൻ സ്മത്തിന് സ്വന്തം കൈകൊണ്ട് ചെരുപ്പുണ്ടാക്കി സമ്മാനിച്ച മഹാത്മാവാണ് നമ്മുടെ ഗാന്ധിജി. പുതിയ കാലത്തേക്ക് നമ്മുടെ രാജ്യത്തെ വഴി നടത്തേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പുതിയ തലമുറ കൂടിയാണ് ഏറ്റെടുക്കേണ്ടത്. സ്വാതന്ത്ര്യമെന്നാൽ സ്വന്തം കാര്യം മാത്രം നോക്കലല്ല, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദമുയർത്തൽ കൂടിയാണെന്ന് മാർട്ടിൻ ലൂതർ കിങ് പറയുന്നുണ്ട്. രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞതും ഇതാണ്, ഈ ലോകം മുഴുവൻ എൻ്റെ വീടാണ്. യുവാക്കൾ സ്വാതന്ത്ര്യത്തിനും സാമൂഹ്യനീതിക്കും കാവൽ നിൽക്കുന്ന ഒരു ഇന്ത്യയാണ് നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഇനി ഉണ്ടാവേണ്ടത്. ഭാഷയും വേഷവും മതവും ജാതിയും കൊണ്ട് വേർതിരിക്കാനാവാത്തവണ്ണം നമ്മുടെ മനസ്സുകൾ ഒന്നിക്കുക തന്നെ വേണം. വിദ്യാർത്ഥികളുടെ ദേശസ്നേഹം സത്യസന്ധമായ ചരിത്രം പഠിക്കലിലാണ്. അധ്യാപകന്റെ ദേശസ്നേഹം നല്ല തലമുറയെ വളർത്തുന്നതിലാണ്. ഡോക്ടറുടെ ദേശസ്നേഹം കരുണയോടെ ചികിത്സിക്കുന്നതിലാണ്. കർഷകന്റെ ദേശസ്നേഹം നാടിന് ഭക്ഷണം നൽകുന്നതിലാണ്. ഉദ്യോഗസ്ഥന്റെ ദേശസ്നേഹം നിഷ്പക്ഷമായി സേവിക്കുന്നതിലാണ്. ഓരോ പൗരന്റെയും ദേശസ്നേഹം തന്റെ കടമയും ഉത്തരവാദിത്തവും സത്യസന്ധമായി നിർവഹിക്കുന്നതിലാണ്. രാജ്യസ്നേഹം പതാക ഉയർത്തുന്ന ദിവസങ്ങളിൽ മാത്രം പ്രകടിപ്പിക്കേണ്ട ഒന്നല്ല, അത് ദിവസേനയുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ കാണണം. റോഡിൽ നിയമം പാലിക്കുമ്പോൾ അത് ദേശസ്നേഹമാണ്. പൊതുസമ്പത്ത് സംരക്ഷിക്കുമ്പോൾ അത് ദേശസ്നേഹമാണ്. മാലിന്യം വലിച്ചെറിയാതിരിക്കുമ്പോൾ അത് ദേശസ്നേഹമാണ്. മറ്റൊരു മതക്കാരനെ സഹോദരനായി കാണുമ്പോൾ അതും ദേശസ്നേഹമാണ്. അവശനായ ഒരാളെ സഹായിക്കാൻ കൈനീട്ടുമ്പോൾ അതും ദേശസ്നേഹമാണ്. ഇന്ത്യയിൽ ഭാഷ കൊണ്ട് വൈവിധ്യങ്ങൾ നിറഞ്ഞ മണ്ണാണ് കാസർഗോഡ്. നമ്മൾ ഏത് ഭാഷയിൽ സംസാരിച്ചാലും ഹൃദയം കൊണ്ട് അടുത്തു നിൽക്കാനാവുമെന്ന് തെളിയിച്ച മണ്ണ്. കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് വിലയേറിയ സംഭാവനകൾ അർപ്പിച്ച ഒട്ടനവധി മനുഷ്യരുടെ നാടുകൂടിയാണ് കാസർഗോഡ്.
9: പരേഡിൽ പോലീസ്, എക്സൈസ്, വിവിധ കോളേജുകളിലെയും സ്കൂളുകളിലെയും NCC, സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾ, സ്കൂൾ ബാൻഡ് സെറ്റുകൾ എന്നിവ ഉൾപ്പെടെ 15 പ്ലാറ്റൂണുകൾ അണിനിരന്നു.
0: പത്തനംതിട്ട ജില്ലയിലെ ജില്ലാതല സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ കാതോലിക്കേറ്റ് കോളേജ് ഗ്രൗണ്ടിൽ സമുചിതമായി നടന്നു. ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ PC വിഷ്ണുനാഥ് ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. മന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ നിന്ന്,
11: നമുക്ക് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുക മാത്രമല്ല, ഈ കാലയളവിൽ നമ്മുടെ രാജ്യം നേടിയ ആർജിത നേട്ടങ്ങളെ അഭിമാനത്തോടുകൂടി ഓർമ്മിക്കുകയും ചെയ്യുന്ന ഒരു മുഹൂർത്തമാണ്. നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്, നമ്മുടെ രാജ്യം എവിടെയാണ് നിൽക്കുന്നത് എന്ന അഭിമാനബോധം ഓരോ ഭാരതീയനും ഉണ്ടാകുന്ന ഒരു നിമിഷം കൂടിയാണിത്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം, നമ്മൾ അത് നേടിയെടുക്കാൻ നടത്തിയ സമാനതകളില്ലാത്ത സ്വാതന്ത്ര്യ സമരം, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സ്വാതന്ത്ര്യം നേടിയത്, നമ്മൾ എവിടെ നിന്നാണ് പോരാട്ടങ്ങൾ ആരംഭിച്ചത്, എവിടേക്കാണ് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശങ്ങളെ നമ്മൾ ഇനി കൊണ്ടുപോകേണ്ടത് എന്ന ചിന്തകളെല്ലാം പങ്കുവയ്ക്കുന്ന നിമിഷം കൂടിയാണിത്. ലോകത്തിന് അതുവരെ പരിചിതമല്ലാതിരുന്ന അഹിംസ എന്ന സമരായുധം ഉപയോഗിച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത്. മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും മൗലാന അബുൽ കലാം ആസാദും സരോജിനി നായിഡുവും എല്ലാം, അവർ മാത്രമല്ല ജ്ഞാതരും അജ്ഞാതരുമായ എത്രയേറെ ലക്ഷക്കണക്കാകുന്ന ധീരദേശാഭിമാനികൾ ജീവനും ജീവിതവും സമർപ്പിച്ച് നമുക്ക് സമ്മാനിച്ചതാണ് ഈ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. സ്വാതന്ത്ര്യം ലഭിച്ച ഭാരതത്തിൽ തുല്യനീതിക്ക് വേണ്ടി മഹത്തായ ഒരു ഭരണഘടന മഹാനായ ഡോക്ടർ BR അംബേദ്കറിന്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നു. ആ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞയെടുക്കേണ്ട സമയമാണ്. ആ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കേണ്ട കടമയും കർത്തവ്യത്തെയും ഓർക്കുന്ന നിമിഷമാണിത്.
0: മലപ്പുറം ജില്ലാ ആസ്ഥാനത്തും സ്വാതന്ത്ര്യദിനം ഹർഷോല്ലാസത്തോടെ ആഘോഷിച്ചു. ഒരു റിപ്പോർട്ട്.
1: മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ യുദ്ധസ്മാരകത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ പുഷ്പചക്രം അർപ്പിച്ചതോടെയാണ് ജില്ലയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് MSP പരേഡ് ഗ്രൗണ്ടിലെത്തിയ മന്ത്രി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. മന്ത്രി PK ബഷീർ:
12: ആഗസ്റ്റ് 15 എന്നത് നമുക്ക് കലണ്ടറിലെ ഒരു അക്കം മാത്രമല്ല, ഒരു ജനതയുടെ മഹത്തായ ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കും, ഒരുപാട് അപൂർവതകൾ നിറഞ്ഞൊരു രാജ്യമാണ് ഇന്ത്യ. എത്രയോ മതങ്ങൾ, ജാതികൾ, ഉപജാതികൾ, ഭാഷകൾ, സംസ്കാരങ്ങൾ, ഈ വൈവിധ്യങ്ങളെല്ലാം ഇവിടെ നിലകൊള്ളുമ്പോഴും ഒരേ ഒരു വികാരത്തിൽ നമ്മൾ ഒന്നാകുന്നു. അത് ഇന്ത്യ എന്ന ഒരു വികാരമാണ്. ലോകത്ത് ഇങ്ങനെ ഒരു രാജ്യം വേറെ ഇല്ല. ഒരു രാഷ്ട്രത്തിനും ഇങ്ങനെ ഇനി ആവാനും കഴിയില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ മനസ്സ് എന്നും മതേതരമാണ്. ആ മഹത്തായ സൗന്ദര്യത്തെ ഇനി വരുന്ന തലമുറക്ക് കൂടി പകർത്തു കൊടുക്കുക എന്ന ദൗത്യമാണ് നാം ഓരോരുത്തരും ഇവിടെ നിർവഹിക്കപ്പെടേണ്ടത്. സ്വാതന്ത്ര്യത്തിന് യഥാർത്ഥ ശത്രു വിദേശ ഭരണം മാത്രമല്ല, വിഭജന മനോഭാവവും സ്വാതന്ത്ര്യത്തിന്റെ ശത്രുവാണ്. ഭാഷ, മതം, ജാതി, രാഷ്ട്രീയം എന്നിവയുടെ പേരിൽ മനുഷ്യൻ മനസ്സിൽ നിന്ന് അകന്നു പോകുന്നിടത്ത് സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം മങ്ങുകയാണ്. ഇന്ത്യയുടെ യഥാർത്ഥ മഹത്വം നമ്മൾ മറക്കരുത്. നമ്മളെല്ലാവരും രാഷ്ട്ര സേവകരാണെന്ന കാര്യം നമ്മളെല്ലാവരും ഓർക്കണം.
0: തൃശൂർ ജില്ലയിൽ 80-ാം സ്വാതന്ത്ര്യദിനം അത്യുത്സാഹപൂർവ്വം ആഘോഷിച്ചു. ഒരു റിപ്പോർട്ട്.
13: രാജ്യത്തിന്റെ 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ രാവിലെ 8:45 ആരംഭിച്ചു. കാർമേഘങ്ങളൊഴിഞ്ഞ് ചാറ്റൽ മഴ പോലും മാറി നിന്ന് തെളിഞ്ഞ ആകാശത്തെ സാക്ഷി നിർത്തി ബഹുമാനപ്പെട്ട തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം DHQ ക്യാമ്പ് സബ് ഇൻസ്പെക്ടർ ശ്രീ MC ചന്ദ്രശേഖരൻ അണിയിച്ചൊരുക്കിയ സായുധ അർദ്ധ സായുധ സേനാംഗങ്ങളുടെ പ്ലറ്റൂണുകൾ സ്വാതന്ത്ര്യദിന പരേഡിനായി അണിനിരന്നു. NCC ബാൻഡ് പ്ലറ്റൂൺ അടക്കം സിറ്റി പോലീസ്, റൂറൽ പോലീസ്, വനിതാ പോലീസ്, ഫോറസ്റ്റ്, എക്സൈസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, വിവിധങ്ങളായ NCC സീനിയർ ജൂനിയർ യൂണിറ്റുകൾ, സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് എന്നീ വിഭാഗങ്ങളിലായി 24 പ്ലറ്റൂണുകളാണ് അണിനിരന്നത്. വിയൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ശ്രീ മഹേഷ് കുമാർ MM, പരേഡ് അണ്ടർ കമാൻഡർ DHQ ക്യാമ്പ് സബ് ഇൻസ്പെക്ടർ ശ്രീ MP വിനയചന്ദ്രൻ എന്നിവർ പരേഡിനെ നയിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ മുഖ്യാതിഥി ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ OJ ജനീഷ് സല്യൂട്ട് സ്വീകരിച്ച് ദേശീയ പതാക ഉയർത്തി ദേശീയ പതാകയെ സല്യൂട്ട് ചെയ്തു. മാർച്ച് പാസ്റ്റിന് ശേഷം മുഖ്യാതിഥി മന്ത്രി ശ്രീ OJ ജനീഷ് സ്വാതന്ത്ര്യ ദിന സന്ദേശം നൽകി.
14: 1947 ആഗസ്റ്റ് 15 നമ്മൾ ഇന്ത്യക്കാർ ആത്മാഭിമാനത്തോടെ കൊണ്ട്

0: തൊഴിലില്ലായ്മയും നിരക്ഷരതയും ഇരുട്ടുപരത്താത്ത നാട്. സ്വാതന്ത്ര്യത്തിന്റെ സമരമുഖങ്ങളിൽ സ്വയം അർപ്പിക്കുമ്പോൾ പോയ തലമുറ മനസ്സിൽ പേറിയിരുന്ന ഈ സ്വപ്നങ്ങൾ ഇനിയും നമുക്ക് യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾക്കായി സ്വയം സമർപ്പിക്കേണ്ട ദിനമായി നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്.
1: തുടർന്ന് തൃശൂർ ശ്രീ രാമവർമ്മ ഗവൺമെന്റ് കോളേജ് ഓഫ് മ്യൂസിക് ആൻഡ് പെർഫോമിംഗ് ആർട്സിലെ വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചു. പരേഡിൽ അണിനിരന്ന പ്ലറ്റൂണുകൾക്കുള്ള സമ്മാനദാനം മന്ത്രി വിതരണം ചെയ്തു. സർവീസ് പ്ലറ്റൂണുകളുടെ പരേഡിൽ RSI DHQ ക്യാമ്പ് ശ്രീ ബെന്നി KP നയിച്ച DHQ പ്ലാറ്റൂൺ ഒന്നാം സമ്മാനം നേടി. രണ്ടാം സമ്മാനം എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ ഹരികൃഷ്ണ ജെ നയിച്ച എക്സൈസ് പ്ലാറ്റൂൺ നേടി. സീനിയർ NCC ബോയ്സ് പ്ലാറ്റൂൺ, സീനിയർ ഗേൾസ്, ജൂനിയർ NCC ഡിവിഷൻ, സ്റ്റുഡന്റ്സ് പോലീസ് കാഡറ്റ് എന്നിവർക്കുള്ള സമ്മാനദാനവും മന്ത്രി നിർവഹിച്ചു. ദേശീയ ഗാനാലാപനത്തോടെ രാവിലെ 9:45 പരിപാടികൾ സമാപിച്ചു.
2: കോട്ടയം ജില്ലയിൽ സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ജില്ലാതല പരിപാടിയിൽ സംസ്ഥാന ജലസേചന ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ മോൻസ് ജോസഫ് ദേശീയ പതാക ഉയർത്തി പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു.
3: സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷമുള്ള രാജ്യത്തിന്റെ വളർച്ച ലോക ശ്രദ്ധ നേടുന്ന വിധത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരുവാൻ നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്ന വിവിധ ഗവൺമെന്റുകളും നമ്മുടെ രാജ്യത്തെ ജനതയും ഒരേ മനസ്സോടെ പടപൊരുതി എന്നുള്ളതാണ് ഏറ്റവും വിലപ്പെട്ട കാര്യമായി നമുക്ക് കാണുവാൻ കഴിയുക. രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ പവിത്രമായ സ്മരണയ്ക്ക് മുൻപിൽ ഞാൻ പ്രണാമമർപ്പിക്കുന്നു. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ ധീരോദാത്തമായ പോരാട്ടം നയിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരവർപ്പിക്കുന്നു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ വില എത്രയാണ് എന്ന് പരിശോധിക്കുന്നത് മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടായിരിക്കണം. ലോകത്തെമ്പാടും യുദ്ധം പടർന്നു പിടിച്ചതിന്റെ പേരിൽ സമാധാനം നഷ്ടപ്പെട്ട ലോകരാഷ്ട്രങ്ങൾ ലോകത്ത് സ്വൈര ജീവിതം സ്വാതന്ത്ര്യമില്ലായ്മയും അനുഭവിക്കേണ്ടി വരുന്ന ജനതയുടെ വിലാപങ്ങൾ, അതേ തുടർന്ന് കൊല ചെയ്യപ്പെടുന്ന 10,000,000 കുഞ്ഞുങ്ങളടക്കമുള്ള മനുഷ്യജീവനുകൾ, ഇതെല്ലാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണുമ്പോഴാണ് ഇന്ത്യ എന്ന നമ്മുടെ അഭിമാനമുള്ള രാജ്യം നമുക്ക് തന്ന സ്വാതന്ത്ര്യത്തിന്റെ മഹത്വവും വിലയും എത്ര വലുതാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയുക. ഇവിടെ ശാന്തമായി സമാധാനത്തോടെ സ്വൈര ജീവിതം നയിക്കുവാൻ കഴിയുന്ന ഭാരതീയർക്ക് ഇന്ത്യൻ ജനത എന്ന നിലയിൽ നമ്മുടെ രാജ്യം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനവും സംഭാവനയും ഇവിടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. എല്ലാ രംഗത്തും സ്വാതന്ത്ര്യം നൽകുന്ന ഇന്ത്യയുടെ ഭരണഘടനയാണ് നമ്മുടെ ജീവിതത്തിന്റെ മൂല്യങ്ങളുടെ ഭരണവ്യവസ്ഥയുടെ അടിത്തറയായിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഭരണകൂടങ്ങൾ രാജ്യത്തും സംസ്ഥാനങ്ങളിലും ഭരണം നടത്തുമ്പോൾ ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ വളർച്ചയാണ് രാജ്യത്തെമ്പാടും ഉണ്ടായിട്ടുള്ളത്.
2: ഇടുക്കി ജില്ലയിലും സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. ജില്ലാ ആസ്ഥാനത്ത് നിന്നുള്ള റിപ്പോർട്ട്.
4: ഇടുക്കി ജില്ലയിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ഇടുക്കി IDA ഗ്രൗണ്ടിൽ നടന്നു. ജില്ലയുടെ ചുമതലയുള്ള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് പതാക ഉയർത്തി. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ നിന്ന്,
5: നമ്മുടെ രാജ്യത്തിൻ്റെ 80th സ്വാതന്ത്ര്യം ഇന്ന് സമുചിതമായി നാം ആചരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സന്ദർഭം നമ്മുടെയൊക്കെ മനസ്സുകളിൽ കടന്നു വരുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മളിന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒക്കെ നേടിത്തരുവാൻ ജീവത്യാഗം ചെയ്ത 1,000,000 സാധാരണ മനുഷ്യരെയാണ്. അതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെയാണ്. മഹാത്മജി മുതൽ നമ്മുടെ നാടിനു വേണ്ടി സ്വയം ജീവിതം സമർപ്പിച്ച അത്തരത്തിലുള്ള ആ ത്യാഗപൂർണമായ കാലഘട്ടത്തെയും വ്യക്തികളെയും ഒക്കെ സ്മരിക്കുവാൻ ഈ അവസരം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അവർ നേടി നൽകിയ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ നമുക്ക് ചേർത്ത് നിർത്തുവാൻ കഴിയണം. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതേതരത്വവും കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുക എന്ന വർദ്ധിതമായ ഉത്തരവാദിത്തമാണ് ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ളത്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ്, ഭാരതത്തിനൊപ്പം സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളും പട്ടാള അട്ടിമറികളിലേക്കും അരാജകത്വത്തിലേക്കും

0: നീങ്ങിപ്പോയപ്പോൾ ജനാധിപത്യ മൂല്യങ്ങളെ ചേർത്ത് നിർത്തി 80-ാമത്തെ വർഷത്തിലേക്ക് നമുക്ക് കടക്കുവാൻ കഴിയുമ്പോൾ അത് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകിയ ഉറപ്പാണ്. ആ ഭരണഘടന ശിഥിലീകരിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കുക എന്ന ഉത്തരവാദിത്വം ഓരോ പൗരനുമുണ്ട് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മതേതര മൂല്യങ്ങളെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജനാധിപത്യത്തിന് കൂടുതൽ ശോഭയേകുവാൻ നമുക്ക് കഴിയും. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് പുതിയ ഗവൺമെൻറ് ചുമതലയേറ്റതിന് ശേഷം ഒട്ടനവധി നൂതനമായ ആശയങ്ങൾ പദ്ധതികൾ നടപ്പിലാക്കി മുമ്പോട്ട് പോവുകയാണ്. ഒരു പുതിയുഗ പിറവി നമ്മുടെ സംസ്ഥാനത്ത് ലക്ഷ്യമാക്കിക്കൊണ്ട് വിവിധ പ്രവർത്തനങ്ങളെയാണ് ഇന്ന് ഗവൺമെൻറ് ഏകോപിപ്പിക്കുന്നത്. അനവധി പദ്ധതികൾ, ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച അനവധി പദ്ധതികൾ ഒന്നൊന്നായി നടപ്പിലാക്കി വരികയാണ്. പ്രിയദർശിനി സൗജന്യ യാത്ര പോലെയുള്ള ഫ്ളാഗ്ഷിപ്പ് പദ്ധതികൾ, സാമൂഹിക ഉത്തരവാദിത്തത്തെ ചേർത്ത് നിർത്തുന്ന വയോജന വകുപ്പ്, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ഉയർന്നു വരുന്ന ഏജ്ഡ് പോപ്പുലേഷൻ, അവരെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം തീർച്ചയായിട്ടും ഗവൺമെന്റിനുണ്ട്. അവിടെയാണ് ഒരു വയോജന വകുപ്പ് രൂപീകരിക്കുവാനുള്ള തീരുമാനം ഗവൺമെന്റ് സ്വീകരിച്ചത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനങ്ങളിലൊന്നായി കേരളം അതിലേക്ക് വരുമ്പോൾ അത് മാതൃകാപരമാവുന്നു, അത് മറ്റുള്ളവർക്ക് പ്രചോദനമാവാൻ പോവുകയാണ്. നമ്മുടെ സീനിയർ സിറ്റിസൻസിൻ്റെ അവരുടെ സാമൂഹിക സാമ്പത്തിക ആരോഗ്യ പരിരക്ഷ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നീങ്ങുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിലുള്ള ഒരുപാട് ആശയങ്ങൾ, ആരോഗ്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സേഫ്റ്റി നോംസ് ലഭ്യമാക്കാൻ കഴിയുന്ന പദ്ധതികൾ, അങ്ങനെ വിവിധ തലങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങളും പുതിയ ആശയങ്ങളും വരാൻ പോകുന്ന മാസങ്ങളിൽ നടപ്പിലാക്കുക എന്നതിൽ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്.
1: പാലക്കാട്ടും സ്വാതന്ത്ര്യദിനം സമുചിതമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഒരു റിപ്പോർട്ട്. പാലക്കാട് കോട്ടമൈതാനത്ത് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ പ്രൗഢഗംഭീരമായി നടന്നു. രാവിലെ 9 മണിക്ക് ഔദ്യോഗിക പരിപാടികൾക്ക് തുടക്കമായി. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ എൻ ഷംസുദ്ദീൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ദേശീയ പതാക ഉയർത്തിയ ശേഷം തുറന്ന ജീപ്പിൽ സഞ്ചരിച്ച് പരേഡ് പരിശോധിച്ച മന്ത്രി തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി.
2: എല്ലാവർക്കും ആമുഖമായി എന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ നേരുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ തന്നെയാണ്. മറ്റൊന്നും മതേതരത്വമാണ്. നമ്മളുടെ വിവിധ ജാതി മത സമൂഹങ്ങൾ അധിവസിക്കുന്ന ഈ മണ്ണ് മതേതരത്വമായി നിലനിർത്താൻ നമ്മുടെ രാഷ്ട്രശില്പികൾ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇന്നോളം നമ്മളും ശ്രമിച്ചു വരികയാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് സാമൂഹിക നീതിയാണ്. എല്ലാവരും ഈ രാജ്യത്തിന്റെ മക്കളാണ്. ഭ്രാന്തവൽക്കരിക്കപ്പെട്ട പിന്നോട്ട് പോയ സമൂഹങ്ങളെ ഒപ്പം ചേർത്ത് നിർത്താനുള്ള സാമൂഹിക നീതി, സമത്വം, സാഹോദര്യം, ഈ ഭരണഘടനാ മൂല്യങ്ങൾ എന്നും ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ആ പ്രതിജ്ഞയാണ് നമുക്ക് പുതുക്കേണ്ടത്. പല രാഷ്ട്രങ്ങൾക്കും വയസ്സായി, പ്രായം ചെന്നവരാണ് അവിടെ കൂടുതൽ. പക്ഷെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 60% യുവാക്കളാണ്. അപ്പൊ ഈ യുവത്വം, കർമ്മശേഷിയുള്ള ചിന്തിക്കുന്ന യുവത്വം, വിദ്യാർത്ഥികൾ, അവരെയൊക്കെ ദേശീയ പ്രസ്ഥാനത്തിന്റെ മഹാസന്ദേശത്തിലൂടെ രാജ്യത്ത് മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കണം.
1: വാളയാർ ഇൻസ്പെക്ടർ കെ ഒ പ്രദീപ്, ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ക്യാമ്പിലെ സബ് ഇൻസ്പെക്ടർ റഫീഖ് എന്നിവരുടെ നേതൃത്വത്തിൽ ആകർഷകമായ മാർച്ച് പാസ്റ്റ് നടന്നു. പോലീസ്, എക്സൈസ്, വനം, സ്റ്റുഡന്റ് പോലീസ്, കേരള ഹോംഗാർഡ്, സിവിൽ ഡിഫൻസ്, അഗ്നിരക്ഷാസേന, NCC, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയ 26 വിഭാഗങ്ങളാണ് പരേഡിൽ അണിനിരന്നത്. കാണിക്കമാത, കർണകിയമ്മൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ബാൻഡ് പ്ലാറ്റൂണുകളുടെ നിരയൊത്ത ചുവടുവെപ്പുകൾ മാർച്ച് പാസ്റ്റിന് കൂടുതൽ ഭംഗിയേകി. മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലാറ്റൂണുകൾക്കുള്ള മെമന്റോ മന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്തു. ഡൽഹി RD ക്യാമ്പ്, തൽസേന ക്യാമ്പ് എന്നിവയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സാംസ്കാരിക പരിപാടികൾ ചടങ്ങിന് മാറ്റുകൂട്ടി.

0: പൂർണമായും ഹരിതചട്ടം പാലിച്ചാണ് പരിപാടികൾ നടന്നത്. ദേശീയ ഗാനത്തോടെ സമാപിച്ച ആഘോഷ പരിപാടികൾ പാലക്കാടുകാരിൽ ദേശാഭിമാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകരുന്നതായി.
1: വയനാട് ജില്ലയിലും സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. വയനാട്ടിൽ നിന്നുള്ള റിപ്പോർട്ട്.
2: കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖാണ് ദേശീയ പതാക ഉയർത്തി അഭിസംബോധന ചെയ്തത്. മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്:
3: ഗോത്ര സമൂഹത്തിന്റെ മണ്ണും വീടും ആരോഗ്യവും വിദ്യാഭ്യാസവും ഉത്തരവാദിത്വത്തോടുകൂടി കൊണ്ടുപോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യവും കർമ്മവും ഗവൺമെന്റുകൾക്കും പൊതുസമൂഹത്തിനും എല്ലാവർക്കുമുണ്ട്. ചോർന്നൊലിക്കുന്നതായിരിക്കുന്ന വീടുകളിലും ചൂഷണത്തിന് വിധേയനായും ആരോഗ്യ പരിപാലനത്തിൽ പുറകോട്ടുപോയും വിവിധ സൂചകങ്ങളിൽ പുറകോട്ടുപോയും ജീവിക്കേണ്ടവരല്ല ഗോത്രസമൂഹം എന്നുള്ള ഏറ്റവും പരിപാവനമായിട്ടുള്ള ദൗത്യ നിർവഹണത്തിൽ ഇന്നലെകളിൽ വന്നതായിരിക്കുന്ന കേടുപാടുകൾ തീർക്കേണ്ടതായിരിക്കുന്ന ധർമ്മവും ഉത്തരവാദിത്വവും സർക്കാരിനും പൊതുസമൂഹത്തിനും ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ഈ സന്ദർഭത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമ്പാദന സമരത്തിന്റെ പരിപാവനമായിട്ടുള്ള ഏടുകളിലൂടെ ഇന്നലെകളിൽ രചനാത്മകമായി കടന്നുപോയിട്ടുള്ള ഗോത്രസമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം ഈ സ്വാതന്ത്ര്യദിന സന്ദേശത്തിന്റെ ഭാഗമായി പറയാൻ ആഗ്രഹിക്കുന്നു. ട്രൈബൽ പദ്ധതികളിൽ ആദിവാസി ഗോത്ര സമൂഹത്തിന്റെ ഭവന നിർമ്മാണവും അവരുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന പദ്ധതികളിൽ അഴിമതിയോട് പൊതുവായി വെച്ചു ഉറപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള നിലപാടിനോടൊപ്പം ട്രൈബൽ പദ്ധതികളിൽ അഴിമതി നടത്തുന്നത് ഒരിക്കലും തീർത്താൽ തീരാത്തതായ അപരാധമാണെന്നും അതിനെതിരായി അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും എന്നും ഈ സന്ദർഭത്തിൽ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു.
4: സംസ്ഥാന തലസ്ഥാനത്തും വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിലും ലക്ഷദ്വീപിലും നടന്ന 80th സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ റിപ്പോർട്ടാണ് ഇതുവരെ കേട്ടത്. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
5: ഇനിയൊരു ദേശഭക്തി ഗാനം കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സ്വപ്നലോകത്തെ ബാലഭാസ്കർ എന്ന ചിത്രത്തിൽ എസ് രമേശൻ നായർ വരികളെഴുതി, എസ് പി വെങ്കടേഷ് ഈണമിട്ട്, പി ജയചന്ദ്രനും അരുന്ധതിയും പാടിയ ഗാനത്തിലേക്ക്.

0: വീട്ടുപകരണങ്ങളിലും സ്വാതന്ത്ര്യത്തിന്റെ മാസ് ഓഫറുകളുമായി മൈജി മാസ് ഫ്രീഡം സെയിൽ.
1: ജ്യൂസ് ഗ്ലാസ് സെറ്റ്, തവ, അപ്പച്ചട്ടി, അയൺ ബോക്സ് ഏതെങ്കിലും വെറും 299 രൂപ.
0: സീലിംഗ് ഫാൻ, തവ പ്ലസ് ഫ്രൈ പാൻ പ്ലസ് കടായി കോംബോ, പ്രഷർ കുക്കർ, പത്തിരി തവ ഏതെടുത്താലും 899 രൂപ മാത്രം.
1: ഇന്ന് തന്നെ മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
2: വാഴ 2 എന്ന ചിത്രത്തിൽ മാളവിക സുന്ദർ പാടിയത്, വരികൾ എഴുതിയത് ശബരീഷ് വർമ്മ, സംഗീതം നൽകിയത് അർക്കാഡോ.

0: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
0: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈ ജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
3: ജോൺസന്റെ സംഗീതത്തിൽ ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് കേൾക്കാം. വരികൾ എഴുതിയത് കൈതപ്രം.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം. നോവൽ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനവിട.

0: ഇൻഡിപെൻഡൻസ് ഡേ ഓഫറുകളിൽ ലാപ്ടോപ്പ് വാങ്ങാൻ മാസ് ടൈം.
1: എയ്സർ, ലെനോവോ, ഡെൽ, എച്ച് പി, അസ്യൂസ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ ലാപ്ടോപ്പുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ. പഠിക്കാനും ജോലിക്കും ഗെയിമിംഗിനും തിരഞ്ഞെടുക്കാം ഇഷ്ടം പോലെ.
0: കൂടെ 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസ് ഓണം ഓഫറും.
1: മൈ ജി മാസ് ഫ്രീഡം സെയിൽ ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: മൂരിയുടെ വരികൾക്ക് വിഷ്ണു വിജയ് ഈണം നൽകി ആന്റണി ദാസനൊപ്പം പാടിയത് ചിത്രം

കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ടി വി വാങ്ങിച്ചാൽ ബി എം ഡബ്ല്യു പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് ബി എം ഡബ്ല്യു ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: അമ്മ കിളിക്കോട് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, രചന കൈതപ്രം, ഈണം നൽകിയത് രവീന്ദ്രൻ.

0: അടുത്ത പരിപാടി അല്പസമയത്തിനകം.
1: ആകാശവാണി.
2: 80th സ്വാതന്ത്ര്യദിനത്തിൽ ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയത്.
3: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് നമ്മളെല്ലാവരും നമ്മുടെ രാജ്യത്തിന്റെ 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഇന്ന് ഓരോ ഹൃദയമിടിപ്പും വന്ദേ മാധവത്തിന്റെ മന്ത്രധ്വനികളാൽ മുഖരിതമാണ്. ഇന്ന് ഓരോ വീടും ഒരു തിരംഗയാണ്, ഓരോ മനസ്സും ഒരു തിരംഗയാണ്. ഇന്ന് രാജ്യം വലിയ ആവേശത്തോടും ഉന്മേഷത്തോടും കൂടി പുതിയ സങ്കല്പങ്ങളുമായി മുന്നോട്ട് കുതിക്കുകയാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഇന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ത്യാഗത്തിന്റെയും ബലിദാനത്തിന്റെയും പരകോടിയിലെത്തിയ ആ ധീരപുത്രന്മാരെ രാജ്യം നന്ദിയോടെ സ്മരിക്കുകയാണ്. തങ്ങളുടെ തപസ്സിലൂടെയും ത്യാഗത്തിലൂടെയും ആത്മസമർപ്പണത്തിലൂടെയും സ്വാതന്ത്ര്യം എന്ന ഒരേയൊരു ലക്ഷ്യത്തിനായി അവർ തങ്ങളുടെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ചു. പൂജനീയ ബാപ്പു ഉൾപ്പെടെയുള്ള എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ബലിദാനത്തിന്റെ മഹത്തായ പാരമ്പര്യം നമ്മളിൽ ഉണർത്തിയ വിപ്ലവകാരികളെയും ഇന്ന് ഞാൻ ഭക്തിപൂർവം നമിക്കുന്നു. ഇന്ന് ഈ ചടങ്ങിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്രപ്രധാനമായ നിമിഷം കൂടിയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം 1 ഓഗസ്റ്റ് 15 ചുവപ്പു കോട്ടയിൽ ആദ്യമായി വന്ദേ മാതരം മുഴങ്ങുകയാണ്. ഇന്ന് രാജ്യത്തെ ജനങ്ങളായ നമ്മൾ വന്ദേ മാതരം 150th വാർഷികം ആഘോഷിക്കുമ്പോൾ ഇതിനേക്കാൾ മികച്ച ഒരു സന്ദർഭം വേറെ എന്തുണ്ടാകാനാണ്? എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ കനത്ത പ്രളയവും ഉരുൾപൊട്ടലും ഉണ്ടാവുകയും അതുമൂലം നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലാവുകയും ചെയ്തു. അവരുടെ വേദനയും പ്രയാസങ്ങളും നമുക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. ദുരിതമനുഭവിക്കുന്ന ആ കുടുംബങ്ങൾക്ക് ഞാൻ ഉറപ്പു നൽകുന്നു, ഈ രാജ്യം മുഴുവൻ അവരോടൊപ്പം തന്നെയുണ്ട്. പ്രിയപ്പെട്ട ദേശവാസികളെ, ഏതൊരു രാഷ്ട്രവും മഹത്തരമാകുന്നത് അത് തന്റെ സിദ്ധികൾ കൈവരിക്കാൻ സ്വന്തം സ്വപ്നങ്ങളുടെയും സങ്കല്പങ്ങളുടെയും സ്വന്തം സാമർത്ഥ്യത്തിന്റെയും കരുത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ്. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ചെറിയ സ്വപ്നങ്ങൾ മതിയാകില്ല, വലിയ സ്വപ്നങ്ങൾ വേണം. കാരണം അവ നമ്മുടെ ചിന്താഗതിയെ വികസിപ്പിക്കുന്നു, അവ നമ്മുടെ കാഴ്ചപ്പാടുകളുടെ ചക്രവാളങ്ങളെ വികസിപ്പിക്കുന്നു. നമ്മുടെ നിശ്ചയദാർഢ്യം ദൃഢമായിരിക്കണം. നമ്മുടെ സങ്കല്പങ്ങൾ ദൃഢമാകുമ്പോൾ ഏത് പ്രതിസന്ധികളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും മുന്നേറാനുള്ള വഴികൾ തെളിയും. കരുത്ത് തനിയെ ഉയിർക്കൊള്ളും. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നമ്മുടെ നിശ്ചയദാർഢ്യവും ഉന്നതമായിരിക്കണം. കാരണം സ്വപ്നങ്ങളും നിശ്ചയദാർഢ്യവും ഉന്നതമാകുമ്പോൾ നമ്മുടെ കരുത്തിന്റെ ആഴവും വർദ്ധിക്കുന്നു, നമ്മുടെ പ്രയത്നങ്ങളുടെ ആവേശവും വലുതാകുന്നു. അപ്പോഴാണ് ആ സ്വപ്നങ്ങളെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് ഭാരതവും ഇത്തരമൊരു വലിയ സ്വപ്നം കാണുകയാണ്. അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തോടെയാണ് കാണുന്നത്. പുതിയ ഉയരങ്ങൾ കീഴടക്കുക എന്നതാണ് ലക്ഷ്യം. 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കുക എന്നതാണ് നമ്മുടെ സ്വപ്നം. 140 കോടി ഭാരതീയരുടെ കഠിനാധ്വാനത്തിലൂടെ ഈ മഹത്തായ ലക്ഷ്യം നമുക്ക് കൈവരിക്കേണ്ടതുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യം വികസിതമാകാൻ ഉറച്ച തീരുമാനമെടുക്കുമ്പോൾ അത് ലോകത്തിന്റെ കണ്ണുകളിൽ പോലും നമ്മുടെ ധൈര്യത്തിന്റെ അടയാളമായി മാറുകയാണ് ചെയ്യുന്നത്. നമ്മെ നോക്കുന്ന ലോകത്തിന്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റാൻ അത് അവരെ നിർബന്ധിതരാക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തെ കോടിക്കണക്കിന് പൗരന്മാർ, അത് ദളിതരോ പിന്നാക്കക്കാരോ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോ ആദിവാസികളോ ആകട്ടെ, ഗ്രാമീണരോ അല്ലെങ്കിൽ നഗരങ്ങളിൽ വസിക്കുന്നവരാകട്ടെ, പാവപ്പെട്ടവരോ ഇടത്തരക്കാരോ യുവാക്കളോ മുതിർന്നവരോ സ്ത്രീകളോ പുരുഷന്മാരോ ആകട്ടെ, വടക്കോ തെക്കോ കിഴക്കോ പടിഞ്ഞാറോ ഉള്ളവരാകട്ടെ, എല്ലാവരും തന്നെ കഴിഞ്ഞ 12 വർഷമായി ഒരു നിശ്ചയദാർഢ്യത്തോടെയും ആത്മസമർപ്പണത്തോടെയും രാജ്യത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പങ്കാളികളായിരിക്കുകയാണ്. എല്ലാവരും എല്ലാ വിധത്തിലും പ്രയത്നിച്ചിട്ടുണ്ട്. അവരുടെ ഈ പരിശ്രമങ്ങളെ ഞാൻ ആദരപൂർവം അംഗീകരിക്കുന്നു. അതിന്റെ ഫലമായാണ് ഇത്രയും കുറഞ്ഞ കാലയളവിനുള്ളിൽ 25 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തെ കീഴടക്കി അതിൽ നിന്നും മോചിതരായത്. നമ്മുടെ ഈ നാട്ടുകാരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായാണ് ഒരു കാലത്ത് ഫ്രജൈൽ 5 പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന നമ്മൾ കേവലം 12 വർഷത്തിനുള്ളിൽ ഈ വലിയ നേട്ടം കൈവരിച്ചത്. നാം ഇന്ന് ലോകത്തിലെ പ്രമുഖ സമ്പദ് വ്യവസ്ഥകളിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യം സ്വതന്ത്രമായി ഒട്ടനവധി സ്വപ്നങ്ങളുമായാണ് നാം സ്വാതന്ത്ര്യം നേടിയത്. എന്നാൽ നമുക്ക് ആ വേഗത കൈവരിക്കാൻ കഴിഞ്ഞില്ല, ആ ഒരു കരുത്ത് നേടാനായില്ല. എന്തെങ്കിലുമൊക്കെ നടക്കും, അങ്ങ് നടന്നോളും നോക്കാം എന്നൊക്കെയുള്ള മനോഭാവത്തിൽ നാം അങ്ങ് മുഴുകിപ്പോയി. 2014 ആയപ്പോഴേക്കും ലോകം മുഴുവൻ നമ്മളെ ആ ഫ്രജൈൽ 5 എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തി തള്ളിക്കളഞ്ഞിരുന്നു. അങ്ങനെയുള്ള സമയത്ത് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഭാരതം ഒരു പുതിയ വേഗത കൈവരിച്ചു. വളരെ വേഗത്തിൽ നാം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ നാട്ടുകാരുടെ നിശ്ചയദാർഢ്യമാണ്. 140 കോടി ഭാരതീയരുടെ ഈ ദൃഢനിശ്ചയത്തെയും കരുത്തിനെയും തടഞ്ഞു നിർത്തുക എന്നത് അസാധ്യമാണ്. പ്രിയപ്പെട്ട ദേശവാസികളെ, കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പ്രതിരോധ ഉൽപാദനം ഏകദേശം 4 മടങ്ങായി വർദ്ധിച്ചു. ഖാദി ഗ്രാമ വ്യവസായ മേഖലകളിലെ ഉൽപാദനം 5 മടങ്ങായി ഉയർന്നു. ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ഏകദേശം 7 മടങ്ങ് വളർന്നു. ആധുനിക റെയിൽവേ കോച്ചുകളുടെ നിർമ്മാണത്തിൽ 21 മടങ്ങ് വർധനവുണ്ടായി. മൊബൈൽ ഫോൺ ഉൽപാദനം 33 മടങ്ങാണ് വർദ്ധിച്ചത്. ഇതുമാത്രമല്ല, ആധുനിക യുഗത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഡിജിറ്റൽ ഇന്നോവേഷൻ ലോകത്തും നമ്മൾ നമ്മുടെ വിജയക്കൊടി പാറിച്ചിരിക്കുകയാണ്. ഇന്ന് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ ഏകദേശം 4 മടങ്ങ് വർധനവാണുണ്ടായത്. പേറ്റന്റ് അനുവദിക്കുന്ന കാര്യത്തിലും 4 മടങ്ങ് വർധനവുണ്ടായി. ഡിജിറ്റൽ ഇടപാടുകൾ 100 മടങ്ങായി വർദ്ധിച്ചു. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ മനുഷ്യർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ഞങ്ങൾ അത്ര തന്നെ ഗൌരവത്തോടെയാണ് പ്രവർത്തിച്ചത്. എല്ലാ വർഷവും ശരാശരി 15 മടങ്ങ് അധികം വേഗത്തിൽ ഞങ്ങൾ പൈപ്പിലൂടെയുള്ള കുടിവെള്ള കണക്ഷനുകൾ നൽകി. അതുപോലെ ഓരോ വർഷവും ശരാശരി 6 മടങ്ങ് കൂടുതൽ വേഗത്തിൽ ജനങ്ങൾക്ക് ഗ്യാസ് കണക്ഷനുകളും ലഭ്യമാക്കി. ഓരോ വർഷവും പാവപ്പെട്ടവർക്കായി ശൗചാലയങ്ങൾ നിർമ്മിക്കുന്ന ജോലി നമ്മൾ 4 മടങ്ങ് വേഗതയിൽ പൂർത്തിയാക്കി. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് വീട് നൽകുന്ന പ്രവർത്തനങ്ങൾ 3 മടങ്ങ് വേഗത്തിലാണ് നടപ്പിലാക്കിയത്. ഭരണ നിർവഹണത്തിലും രാജ്യം വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. 1000 കണക്കിന് ചട്ടങ്ങളും 100 കണക്കിന് പഴയ നിയമങ്ങളും നമ്മൾ എടുത്തു കളഞ്ഞു. കാരണം കഴിഞ്ഞ 100 വർഷത്തിലെ നിയമങ്ങൾ ഉപയോഗിച്ച് നമുക്ക് 21-ാം നൂറ്റാണ്ടിലേക്ക് മുന്നേറാൻ കഴിയില്ല. നമ്മൾ ആധുനിക ഇൻഫ്രാസ്ട്രക്ചറിനായി മെട്രോ വികസിപ്പിക്കുകയും പബ്ലിക് ട്രാൻസ്പോർട്ടിന് കൂടുതൽ കരുത്ത് നൽകുകയും ചെയ്തു. നമ്മൾ ജോലി ചെയ്ത ആ വേഗതയും അതിന്റെ വ്യാപ്തിയും ഈ മാറ്റങ്ങളും ഈ വികസനവും എല്ലാം സ്വാതന്ത്ര്യത്തിന് ശേഷം കഴിഞ്ഞ 1 ദശകത്തിനിടയിലാണ് ഇതാദ്യമായി നാം കാണുന്നത്. ഇത്രയധികം നേട്ടങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവുകയും ഇത്ര വേഗത്തിലുള്ള പുരോഗതി ദൃശ്യമാവുകയും ചെയ്യുമ്പോൾ ഓരോ നിമിഷവും നമ്മുടെ നാട്ടുകാരുടെ കരുത്ത് വ്യക്തമായി തെളിഞ്ഞു വരികയാണ്. അങ്ങനെയെങ്കിൽ 2047 വികസിത ഭാരതം എന്ന നമ്മുടെ സങ്കല്പം ഒരിക്കലും അപൂർണമായിരിക്കില്ല. നാം മുന്നോട്ട് കുതിക്കുകയാണെന്നതിന് ഈ കണക്കുകളെല്ലാം തന്നെ സാക്ഷ്യം നൽകുന്നു. പ്രിയപ്പെട്ട ദേശവാസികളെ, അതിനായി നമുക്ക് ആത്മവിശ്വാസം ആവശ്യമാണ്, ആത്മാഭിമാനം ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഒരു ആത്മനിർഭർ ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഭാരതം ഇനി മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കേണ്ടതില്ല എന്ന കാര്യത്തിൽ നമുക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കണം. ലോകത്ത് എല്ലാം ലഭ്യമാണ്, വില കുറഞ്ഞും വേഗത്തിലും അവ ലഭിച്ചേക്കാം. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ആന്തരികമായ കരുത്ത് വളരുകയില്ല. അവിടെയാണ് നമ്മുടെ കരുത്തിന്റെ യഥാർത്ഥ പരീക്ഷണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കും നമ്മുടെ കഴിവുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള കരുത്ത് നമ്മൾ തന്നെ ആർജിക്കണം. അതുകൊണ്ടാണ് ആത്മനിർഭർ ഭാരതം എന്ന സങ്കല്പം വളരെ ദൃഢനിശ്ചയത്തോടെ ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. മേക്ക് ഇൻ ഇന്ത്യ, സ്വദേശി, വോക്കൽ ഫോർ ലോക്കൽ തുടങ്ങി ഈ മേഖലകളിലെല്ലാം ഇന്ന് ഓരോ ഭാരതീയന്റെയും മനസ്സൊത്തുചേരുകയാണ്. പ്രിയപ്പെട്ട ദേശവാസികളെ, സെമി കണ്ടക്ടറിന്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് നൽകാം. രാജ്യം സ്വാതന്ത്ര്യം നേടിയ ശേഷം തന്നെ ലോകമെമ്പാടും സെമി കണ്ടക്ടറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു. നമ്മുടെ നാട്ടിലും അത്തരം സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സെമി കണ്ടക്ടർ മേഖലയിൽ ഒരു വലിയ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് എന്താണ് അവസ്ഥ? ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത്, ഇന്നത്തെ സാങ്കേതിക വിദ്യയിൽ ഈ മേഖലയുടെ പ്രാധാന്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ഏതൊരു ഇലക്ട്രോണിക് വസ്തുവാകട്ടെ, നമ്മുടെ മെഡിക്കൽ ഉപകരണങ്ങളാകട്ടെ, അതുമല്ലെങ്കിൽ നമ്മുടെ ഗതാഗത മാർഗങ്ങളാകട്ടെ, ഇവയിലെല്ലാം തന്നെ ചിപ്പുകൾ അത്യന്താപേക്ഷിതമാണ്. വാസ്തവത്തിൽ ഈ ചിപ്പുകളില്ലാതെ ലോകം തന്നെ നിശ്ചലമായി പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള യാത്രയിൽ ഭാരതം സ്വന്തമായി വലിയ സെമി കണ്ടക്ടർ പ്ലാന്റുകൾ സ്ഥാപിക്കുകയാണ്. 3 സെമി കണ്ടക്ടർ പ്ലാന്റുകളുടെ ജോലികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ ഉൽപാദനം നടക്കുന്നുണ്ടെന്നും കയറ്റുമതി ആരംഭിച്ചുവെന്നും എന്നെ അറിയിച്ചിട്ടുണ്ട്. എനിക്ക് രാജ്യത്തെ ജനങ്ങളോട് പറയാനുള്ളത്, വരും 7-8 വർഷത്തിനുള്ളിൽ 7-8 സെമി കണ്ടക്ടർ പ്ലാന്റുകൾ കൂടി ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കാൻ പോകുകയാണ് എന്നാണ്. ഇത് ആത്മനിർഭർ ഭാരതം, വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് വലിയൊരു പാത തന്നെ ഒരുക്കിത്തരികയാണ്. പ്രിയപ്പെട്ട ദേശവാസികളെ, ഇപ്പോൾ ക്രിട്ടിക്കൽ മിനറൽസിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സാങ്കേതിക വിദ്യ മുഴുവനായും ഈ ക്രിട്ടിക്കൽ മിനറൽസിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിലും സ്വയം സുരക്ഷിതരാകാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഭാരതം. ക്രിട്ടിക്കൽ മിനറലിന്റെ ആവശ്യം പൂർണ്ണമായും നിറവേറ്റണം. ഇതിനായി നമ്മൾ നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ ആരംഭിക്കുകയും അതിലൂടെ ഒരു ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പല രാജ്യങ്ങളുമായും കരാറുകൾ ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നിർണായകമായ വിഷയത്തിൽ ലോകത്തിലെ പല രാജ്യങ്ങളും ഇപ്പോൾ ഭാരതത്തിൽ വിശ്വാസമർപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, സെമി കണ്ടക്ടറുകളുടെയും ക്രിട്ടിക്കൽ മിനറലിന്റെയും കാര്യത്തിൽ എന്ന പോലെ തന്നെ നമ്മളും ഈ ലോകവും ഇന്ന് ഏത് സാങ്കേതിക വിദ്യയുടെ ദിശയിലേക്കാണോ സഞ്ചരിക്കുന്നത്, അവിടെ ഊർജത്തിന്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഊർജമില്ലാതെ പുതിയ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് ഇനി അസാധ്യമാണ്. അതുകൊണ്ടുതന്നെ ചിപ്പുകളാകട്ടെ, AI ആകട്ടെ, ഡാറ്റ സെന്ററുകളാകട്ടെ, നമുക്ക് വളരെ വലിയ അളവിൽ വൈദ്യുതി ആവശ്യമായി വരും. ഊർജ സുരക്ഷ എന്നത് നമ്മുടെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതിനാൽ തന്നെ നമ്മൾ നേരത്തെ തന്നെ ആ ദിശയിൽ ഒന്നൊന്നായി കരുത്തുറ്റ ചുവടുകൾ വെച്ചു കഴിഞ്ഞു. ഊർജ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ് ആണവോർജം അഥവാ ന്യൂക്ലിയർ ഊർജം. പാർലമെന്റിൽ അറ്റോമിക് എനർജി ആക്ട് പാസാക്കിയതിലൂടെ ഒരു പുതിയ ലക്ഷ്യത്തിലേക്കുള്ള പാത നമ്മൾ ഇതിനകം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. 2047 വരെ 100 GW ന്യൂക്ലിയർ ഊർജം ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഈ 15 ആണ്ടിനുള്ളിൽ 5 പുതിയ ന്യൂക്ലിയർ റിയാക്ടറുകൾ ആരംഭിക്കുകയും ചെയ്യും. ഈ വർഷം ഫാസ്റ്റ് ബ്രീഡർ ന്യൂക്ലിയർ ടെക്നോളജിയിൽ വൈദഗ്ധ്യം നേടിയതിലൂടെ ഭാരതം ഒരു സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്. ഇതിലൂടെ ആണവ ഇന്ധനത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള വലിയൊരു വിജയത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട ദേശവാസികളെ, പലപ്പോഴുമുള്ള വിഭവങ്ങളുടെ കുറവ് കാരണം രാജ്യം തളർന്നു നിൽക്കാൻ പാടില്ല. നമ്മൾ എവിടെയെങ്കിലും കുടുങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ ചിന്തകളുടെ പരിമിതികളാണ്. നമ്മുടെ ചിന്തകൾ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങിപ്പോകുമ്പോൾ ആ പരിമിതികൾ നമ്മളെ തളർത്താൻ തുടങ്ങും. അപ്പോൾ സ്വന്തം കഴിവുകളെ തിരിച്ചറിയാൻ പോലും നമുക്ക് സാധിക്കാതെ വരുന്നു. ഇന്ന് നമ്മുടെ രാജ്യത്തിന് ഇന്ധനത്തിനായി ക്രൂഡ് ഓയിലിനെ വളരെയധികം ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ തെറ്റായ ചിന്താഗതികൾ കാരണമാണ് സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ സമുദ്രതീരത്തിന്റെ 99% പഴഞ്ചൻ ചിന്താഗതികൾ കാരണം നമ്മൾ നോ ഗോ ഏരിയ ആയിട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. കടലിനടിയിൽ പോയി പര്യവേഷണങ്ങൾ നടത്തേണ്ട എന്നത് നമ്മുടെ തന്നെ തീരുമാനമായിരുന്നു. ഇത് ചിന്താഗതിയിലെ ദാരിദ്ര്യമായിരുന്നു. എന്നാൽ ഇത് ഇങ്ങനെ തുടരാനാവില്ലെന്ന് നമ്മൾ ഉറപ്പിച്ചു. മുമ്പ് നോ ഗോ ഏരിയ ആയിരുന്ന ആ 99% ഭാഗവും ഇപ്പോൾ പര്യവേഷണത്തിനായി നമ്മൾ ഗോ എഹെഡ് ഏരിയ എന്ന നിലയിൽ തുറന്നുകൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ സമുദ്രത്തിനടിയിലും പര്യവേഷണങ്ങൾ നടത്താനും പുതിയ പുതിയ നിക്ഷേപങ്ങൾ കണ്ടെത്താനുമുള്ള ദിശയിലേക്ക് നമ്മൾ തിരിഞ്ഞിരിക്കുകയാണ്. അതിനായി നമ്മൾ വലിയ പരിശ്രമങ്ങൾ തന്നെ നടത്തി വരുന്നു. കഴിഞ്ഞ വർഷം ഇതേ ദിശയിൽ സുപ്രധാനമായ ഒരു ചുവടുവയ്പ്പായി നമ്മൾ സമുദ്രമന്ദൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഈ പ്രവർത്തനങ്ങൾക്കായി 85,000 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഈ ദൌത്യത്തിന് വേഗത കൂട്ടാനുള്ള തീരുമാനവും നമ്മൾ എടുത്തു കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഊർജ സുരക്ഷയുടെ കാര്യത്തിൽ നമ്മൾ മറ്റു പകര സംവിധാനങ്ങളെക്കുറിച്ചും ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. അതിനാൽ ബദൽ സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനായി നമ്മുടെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഊർജത്തിന്റെ ശരിയായ ഉപയോഗം വർദ്ധിപ്പിച്ചുകൊണ്ട് ഭാരതം ഇന്ന് ഈ ദിശയിൽ വളരെ വേഗത്തിലാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 2014 മുമ്പ്, അതായത് ഇന്നേക്ക് 12 വർഷങ്ങൾക്ക് മുമ്പ്, നമ്മുടെ രാജ്യത്ത് വെറും 70 നഗരങ്ങളിൽ മാത്രമാണ് പൈപ്പ് വഴിയുള്ള ഗ്യാസ് സൗകര്യം ഉണ്ടായിരുന്നത്. പൈപ്പിലൂടെയുള്ള ഗ്യാസ് വിതരണം അന്ന് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ ആ 70 നഗരങ്ങളെ നമ്മൾ 700 നഗരങ്ങളിലേക്ക് ഉയർത്തിക്കഴിഞ്ഞു. ഇതാണ് യഥാർത്ഥ വേഗത, ഇതാണ് വികസനത്തിന്റെ വ്യാപ്തി. 2014 മുമ്പ് വെറും 20 മുതൽ 22 ലക്ഷം വീടുകളിൽ മാത്രമാണ് പൈപ്പ് വഴി ഗ്യാസ് എത്തിയിരുന്നത്. ഇന്ന് 1.25 കോടി വീടുകളിൽ പൈപ്പ് വഴി ഗ്യാസ് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ അതിവേഗം നടന്നു വരികയാണ്. അതുപോലെ 12 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തെ സോളാർ എനർജി ശേഷി വെറും 2 GW മാത്രമായിരുന്നു. 2 GW മാത്രമായിരുന്ന സ്ഥാനത്ത് ഇന്ന് 160 GW എന്ന ലക്ഷ്യം നമ്മൾ കൈവരിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദേശവാസികളെ, ഞാൻ മറ്റൊരു വിവരവും കൂടി പങ്കുവെക്കുകയാണ്. ഇതിന്റെ ഗുണഫലങ്ങൾ രാജ്യത്തെ സാധാരണ കുടുംബങ്ങൾക്കും ഇടത്തരക്കാർക്കും ലഭിക്കണമെന്ന കാര്യത്തിൽ നമ്മൾ അത്രത്തോളം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇതിനായി നമ്മൾ PM സൂര്യഘർ സൗജന്യ വൈദ്യുതി പദ്ധതി ആരംഭിച്ചു. ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ 50 ലക്ഷം വീടുകളിൽ ഇതിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയായി എന്നറിയുന്നതിൽ എനിക്ക് വലിയ സംതൃപ്തിയുണ്ട്. സോളാർ ഊർജത്തിന്റെ കാര്യത്തിൽ ലക്ഷ്യം മറികടന്ന് നാം മുന്നേറുകയാണ്. ഇതിന്റെ ഫലമായി ഇന്ന് 1,000,000 വീടുകളിലെ വൈദ്യുതി ബിൽ വെറും 0 ആയി. 1,000,000 കുടുംബങ്ങൾ ഇന്ന് തങ്ങളുടെ ആവശ്യത്തിനുള്ള വൈദ്യുതി ഉപയോഗിച്ച ശേഷം അധികമായി വരുന്ന വൈദ്യുതി വിറ്റ് വരുമാനം ഉണ്ടാക്കുന്നു. ഈ ദൗത്യം പൂർത്തിയാക്കാൻ ഓരോ കുടുംബത്തിനും സർക്കാർ 80,000 രൂപ സഹായം നൽകുന്നു. അതുകൊണ്ടാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. പ്രിയപ്പെട്ട ദേശവാസികളെ, ഇതറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. നമ്മുടെ രാജ്യത്തെ റെയിൽവേ വൈദ്യുതീകരണ ജോലികൾ ആരംഭിച്ചത് 1925. എന്നാൽ അതിനുശേഷമുള്ള 90 വർഷങ്ങളിൽ, അതായത് 1925 മുതൽ 90 വർഷം എടുത്തപ്പോൾ വെറും 30% റെയിൽവേ ലൈനുകൾ മാത്രമാണ് വൈദ്യുതീകരിക്കാൻ സാധിച്ചത്. അതായത് 90 വർഷം കൊണ്ട് വെറും 30%. ലക്ഷ്യത്തിലെത്താനുള്ള നമ്മുടെ അന്നത്തെ ആ വേഗത ഒന്ന് നോക്കൂ. എന്നാൽ കഴിഞ്ഞ വെറും ഒരു 10 വർഷത്തിനുള്ളിൽ നമ്മൾ 100% ജോലികളും പൂർത്തിയാക്കി കഴിഞ്ഞു. 90 വർഷം കൊണ്ട് വെറും 30% നടന്നിടത്ത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 70% ജോലികൾ നമ്മൾ പൂർത്തിയാക്കി. ഇതാണ് യഥാർത്ഥ കർമ്മകുശലത. ഇതിന്റെ ഫലമായി നമുക്ക് വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വന്നിരുന്ന ഡീസൽ വലിയ തോതിൽ ലാഭിക്കാൻ സാധിച്ചു. തീവണ്ടികൾ വൈദ്യുതിയിൽ ഓടാൻ തുടങ്ങിയതോടെ പരിസ്ഥിതിക്കും അത് വലിയ ഗുണമായി മാറി. പ്രിയപ്പെട്ട ദേശവാസികളെ, നമ്മൾ ഇവിടം കൊണ്ടൊന്നും അവസാനിപ്പിച്ചിട്ടില്ല. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒട്ടും പിന്നിലായി പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇന്ധനരംഗത്തെ പുതിയൊരു മേഖലയിലേക്ക് കൂടി ഭാരതം ഇപ്പോൾ ചുവടുവെച്ചിരിക്കുകയാണ്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതൊരു സാധാരണ ട്രെയിൻ അല്ല, ഏറ്റവും നീളം കൂടിയതും കരുത്തുറ്റതുമായ ട്രെയിനാണിതെന്ന കാര്യം നിങ്ങളുമായി പങ്കുവെക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ലോകത്തിലെ ഹൈഡ്രജൻ ട്രെയിനുകളുടെ കാര്യത്തിൽ ഭാരതം ഇപ്പോൾ സ്വന്തം മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ട ദേശവാസികളെ, കഴിഞ്ഞ 10 or 12 വർഷമായി 2047 ലക്ഷ്യങ്ങൾ കൈവരിക്കാനായുള്ള കുതിപ്പിലാണ് നമ്മൾ. ഓരോരോ നാഴിക കല്ലുകളും നമ്മൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഇത്രയധികം പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയിരുന്നില്ല. കഴിഞ്ഞ 10 or 12 വർഷത്തിനിടയിൽ അനേകം വെല്ലുവിളികളെയാണ് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. കോവിഡ് പോലുള്ള ആഗോള മഹാമാരി ലോകത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തി. നമ്മുടെ എല്ലാ സംവിധാനങ്ങളും തകിടം മറിയുന്ന ഒരു അവസ്ഥ. കൊറോണയിൽ നിന്ന് നമ്മൾ കരകയറി വരുമ്പോഴേക്കും യുദ്ധഭീകരതയുടെ വാർത്തകൾ വരാൻ തുടങ്ങി. ഉക്രൈനിലായാലും പശ്ചിമേഷ്യയിലായാലും എല്ലായിടത്തും സംഘർഷാവസ്ഥയായിരുന്നു. ഭാവി പ്രവചിക്കുന്നവർ എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് നടത്തിയതെന്ന് ആർക്കറിയാം. രാജ്യത്തെ പേടിപ്പിക്കുക, ജനങ്ങളിൽ ഭീതിയും ആശങ്കയും ഉണ്ടാക്കുക എന്നതിലൊക്കെയാണ് ചിലർക്ക് സന്തോഷം ലഭിക്കുന്നത്. നമുക്ക് വാക്സിൻ ലഭിക്കില്ലെന്ന് പോലും അവർ പറഞ്ഞു പരത്തി. ഈ പ്രതിസന്ധിയിൽ ആരും രക്ഷപ്പെടില്ല, ഒന്നും അവശേഷിക്കില്ല എന്നൊക്കെയായിരുന്നു പ്രചാരണം. അതിനിടയ്ക്കാണ് വെസ്റ്റ് ഏഷ്യയിൽ പ്രതിസന്ധി ഉടലെടുത്തത്. പെട്രോൾ പമ്പുകളിൽ പെട്രോൾ കിട്ടില്ല, ഗ്യാസും ഡീസലും കിട്ടില്ല, വളം പോലും ലഭിക്കില്ല എന്നിങ്ങനെ ലോകമെമ്പാടും കിംവദന്തികൾ പരത്തി ഭാരതത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്താനും പരിഭ്രാന്തിയിലാഴ്ത്താനും അവരെ കടുത്ത ആശങ്കയിലേക്ക് തള്ളിവിടാനുമാണ് ചിലർ ശ്രമിച്ചത്. ഇതൊക്കെ കണ്ട് ചിലർ വലിയ സന്തോഷത്തിലുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10-12 വർഷത്തെ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള പദ്ധതികൾ ഇപ്പോൾ ഫലം കണ്ടുതുടങ്ങിയിരിക്കുകയാണെന്നും ഇത്ര വലിയ പ്രതിസന്ധികൾക്കിടയിലും നമ്മൾ തളരില്ലെന്നും രാജ്യം ഇപ്പോൾ നേരിൽ കണ്ടുകഴിഞ്ഞു. പൗരന്മാർ ദൈവതുല്യം എന്ന മന്ത്രത്തോടെ ഭാരതം നടത്തിയ തയ്യാറെടുപ്പുകളും എടുത്ത ഓരോ ചുവടുവെപ്പുകളും ഇന്ന് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇത്ര വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയിരുന്നില്ല. പക്ഷേ അത്തരമൊരു ഘട്ടത്തിൽ നമ്മുടെ ഈ ഒരുക്കങ്ങളെല്ലാം തന്നെ നമുക്ക് തുണയായി. അതിന്റെ ഫലമായാണ് ഇന്ന് രാജ്യത്ത് ഗ്യാസിനും പെട്രോളിനും യൂറിയയ്ക്കും ഒരു ക്ഷാമവും ഇല്ലാത്തത്. നമ്മൾ സ്വന്തം കരുത്തിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കുതിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ലോകത്തുണ്ടായ ഈ പ്രതിസന്ധികൾ എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. ആഘാതങ്ങളിൽ നിന്ന് നമ്മൾക്കും മോചനമില്ല. ഒരു ഉദാഹരണത്തിന്, ലോക വിപണിയിൽ യൂറിയയുടെ വില ഒരു ചാക്കിന് 3000 രൂപ വരെയായി ഉയർന്നിരിക്കുകയാണ്. എന്നിരുന്നാലും ആ ഭാരം നമ്മുടെ കർഷകരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾ തയ്യാറായില്ല. പകരം ആ ബാധ്യത ഗവൺമെന്റ് സ്വന്തം തോളിലേറ്റുകയായിരുന്നു. ലോക വിപണിയിൽ 3000 രൂപയ്ക്ക് ലഭിക്കുന്ന ഒരു ചാക്ക് യൂറിയ വെറും 300 രൂപയ്ക്കാണ് നമ്മുടെ കർഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. അതുകൊണ്ട് തീർന്നില്ല. DAP വില ഇന്ന് ലോക വിപണിയിൽ 5000 രൂപ വരെയായി ഉയർന്നിരിക്കുകയാണ്. എന്നാൽ എന്റെ രാജ്യത്തെ കർഷകർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇന്നും 1350 രൂപയ്ക്ക് തന്നെ അവർക്ക് DAP നൽകുന്ന ജോലി ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദേശവാസികളെ, ആത്മനിർഭർ ഭാരതത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് എയർ കണ്ടീഷൻ മുറികളിൽ ഇരുന്ന് ചിന്തിക്കുന്ന ചിലർ ഗ്ലോബലൈസേഷൻ ഇനി എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ലോകം ആഗോളവൽക്കരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ നിർത്തിയോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എവിടെ നിന്ന ആണോ ആഗോളവൽക്കരണത്തിന് വേണ്ടിയുള്ള ശബ്ദമുയർന്നിരുന്നത്, അവിടെ നിന്ന് ഇപ്പോൾ അങ്ങനെയൊന്നും കേൾക്കാനില്ല. മറിച്ച് ഇന്ന് ലോകത്തിലെ ഓരോ രാജ്യവും അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും മുൻഗണന നൽകുന്ന രീതിയിലേക്കാണ് മാറിയിരിക്കുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ചില ആളുകൾ തങ്ങളുടെ സ്വാധീനവും പ്രഭാവവും ഉറപ്പാക്കാൻ വിഭവങ്ങളെ ആയുധമാക്കുകയാണ്. ഇന്ന് ലോകം അതിന്റെ പക്കലുള്ള എന്തിനേയും ആയുധമാക്കാനുള്ള ശ്രമത്തിലാണ്. അതായത് വിഭവങ്ങളെ ആയുധമാക്കൽ, റിസോഴ്സുകളെ ആയുധമാക്കൽ, പെട്രോൾ, ഡീസൽ, വളം, മരുന്നുകൾ, ടെക്നോളജി ചിപ്പുകൾ എന്ന് വേണ്ട ഭൂപ്രദേശങ്ങളെ പോലും ഇന്ന് ആയുധമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ ആത്മനിർഭരത എന്ന മന്ത്രവും മുറുകെ പിടിച്ച് കഴിഞ്ഞ 10 വർഷം ശരിയായ ദിശയിൽ സഞ്ചരിച്ചിരുന്നില്ല എങ്കിൽ ഇത്രയും വലിയ വെല്ലുവിളികളെ ഇത്ര കരുത്തോടെ നേരിടാൻ നമുക്ക് എങ്ങനെ സാധിക്കുമായിരുന്നു എന്ന് സങ്കല്പിച്ചു നോക്കൂ. നമ്മുടെ തയ്യാറെടുപ്പുകൾ ഇന്ന് നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഇന്ന് മറുവശത്ത് ഭാരതത്തിന്റെ പ്രതിച്ഛായ ലോകത്തിന് മുന്നിൽ പൂർണ്ണമായും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്തിന് മുന്നിൽ സുരക്ഷിതവും ആദരണീയവുമായ ഒരു രാജ്യമായി ഭാരതം മാറി വരികയാണ്. ഭാരതത്തിന് ഇന്ന് സുസ്ഥിരമായ ഒരു രാഷ്ട്രീയ മാൻഡേറ്റ് ഉണ്ട്, കരുത്തുറ്റ ഒരു ഗവൺമെന്റ് ഉണ്ട്, വൈബ്രന്റായ ജനാധിപത്യമുണ്ട്, ഒപ്പം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും അങ്ങേയറ്റം ശക്തമാണ്. നമുക്കെല്ലാവർക്കും വഴികാട്ടിയായി ഭാരതത്തിന്റെ ഭരണഘടനയുമുണ്ട്. ഇന്ന് ലോകം നമ്മുടെ ഈ കരുത്തിനെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2014 ശേഷം ലോകത്തിലെ ഏകദേശം 40 രാജ്യങ്ങളുമായി നമ്മൾ FTA കരാറുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ എത്ര വലിയൊരു അവസരമാണ് നമുക്ക് കൈവന്നിരിക്കുന്നത് എന്ന്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ട്രേഡ് കരാറുകൾ നമുക്ക് മുന്നിൽ തുറന്നിടുന്നത് വളരെ വലിയൊരു അവസരമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും നമ്മുടെ MSME കളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് മുന്നിൽ വന്നു ചേർന്ന ഈ സുവർണാവസരം നമ്മൾ ഒരിക്കലും കൈവിടരുത് എന്നാണ്. നമുക്ക് ലോകത്തിന്റെ നിറുകയിൽ എത്തേണ്ടതുണ്ട്. ഭാരതത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ ഉൽപ്പന്നവും ആഗോള വിപണിയിൽ എത്തണം. അത് നമ്മുടെ ടെക്സ്റ്റൈൽസ് ആയാലും മെഷീനറി ആയാലും അതല്ലെങ്കിൽ നമ്മൾ നിർമ്മിക്കുന്ന മരുന്നുകളായാലും ഈ ഒരു അവസരം നമ്മൾ ഒരു കാരണവശാലും പാഴാക്കരുത്. എന്നാൽ ആഗോള മാനദണ്ഡങ്ങൾ മറികടക്കാൻ നമുക്ക് സാധിക്കണം. ലോകത്തിന് നിലവിൽ ലഭ്യമായതിനേക്കാൾ മികച്ച ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് നൽകാൻ കഴിയണം. ഒപ്പം അവ വില കുറഞ്ഞതുമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പഞ്ചാബിലെ ലുധിയാന മുതൽ തമിഴ്നാട്ടിലെ തിരുപ്പൂർ വരെയുള്ള നമ്മുടെ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് ലോക വിപണി കീഴടക്കാൻ സാധിക്കും. ഇത്രമാത്രമല്ല, കേരളം മുതൽ ഗുജറാത്ത് വരെയും തമിഴ്നാട് മുതൽ ബംഗാൾ വരെയുമുള്ള നമ്മുടെ സമുദ്രതീരങ്ങളും അവിടുത്തെ മത്സ്യത്തൊഴിലാളികളായ സഹോദരി സഹോദരന്മാരും ഇന്ന് ഏറെ മുന്നേറുകയാണ്. പുതിയ FTA കരാറുകൾ കാരണം നമ്മുടെ ചെമ്മീൻ കയറ്റുമതിക്കും, അതോടൊപ്പം നമ്മുടെ സീ ഫുഡ് ഉൽപ്പന്നങ്ങൾക്കും വലിയ സാധ്യതകളാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. ലോകവിപണിയിൽ നമുക്ക് വലിയ സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് ഈ അനുകൂല സാഹചര്യം പരമാവധി മുതലാക്കി ഇനിയും മുന്നേറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച ഈ കാര്യങ്ങൾക്ക് പിന്നിൽ ശക്തമായ അടിത്തറയിൽ കെട്ടിപ്പടുത്ത 2047 എന്ന ലക്ഷ്യമുണ്ട്. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുക എന്നത് കഴിഞ്ഞ 10-12 വർഷത്തിനിടയിൽ രാജ്യത്തെ ജനങ്ങൾ കാണിച്ചു തന്ന ആ കരുത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ 104 ഭാഗം ഇതിനോടകം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. വരാനിരിക്കുന്ന അടുത്ത 100 വർഷം നമുക്ക് അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് വിശ്രമിക്കാനാവില്ല. നമ്മുടെ വേഗത ഒട്ടും കുറയാനും പാടില്ല. നമ്മുടെ ലക്ഷ്യസ്ഥാനം കൃത്യമായി നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു, അത് നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് വരൂ, നമ്മുടെ തൊഴിൽ മേഖലകളിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാം. നമ്മുടെ വർക്ക് കൾച്ചറിൽ മാറ്റം വരുത്തുന്നതിനൊപ്പം തന്നെ നമ്മുടെ ചിന്താഗതിയിലും പ്രവർത്തന വേഗതയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. കഴിഞ്ഞ 5-7 പതിറ്റാണ്ടുകളായി നടക്കാത്ത കാര്യങ്ങൾ വരുന്ന 5-7 വർഷങ്ങൾക്കുള്ളിൽ നമുക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട്. എന്റെ രാജ്യത്തെ യുവശക്തിയിലും യുവാക്കളിലും അമ്മമാരിലും സഹോദരിമാരിലും അതുപോലെ കർഷകരിലും തൊഴിലാളികളിലും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് എനിക്കുറപ്പാണ്. അതുകൊണ്ട് തന്നെ പരിഷ്കാരങ്ങളുടെ വേഗത നമ്മൾ ഇനിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ റിഫോമിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു പരിഷ്കാരമല്ല, മറിച്ച് നമുക്ക് മുന്നിലുള്ള ഒരു അനിവാര്യതയാണ്. ഈ പരിഷ്കാരങ്ങൾ എന്നത് വെറുമൊരു ട്രെൻഡിംഗ് വാക്കല്ല, മറിച്ച് അത് നമ്മുടെ ഉറച്ച ബോധ്യമാണ്. ആ ദൃഢനിശ്ചയത്തോടെയാണ് നമ്മൾ പരിഷ്കാരങ്ങളുടെ പാതയിലൂടെ അതിവേഗം മുന്നോട്ട് കുതിക്കുന്നത്. വരും ദിവസങ്ങളിൽ അടുത്ത ഘട്ടത്തിലുള്ള വലിയ പരിഷ്കാരങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ, സമൂഹം, വ്യവസായ ലോകം, ഉൽപാദകർ, കർഷകർ തുടങ്ങി എല്ലാവരും തങ്ങളുടെ പരമ്പരാഗതമായ രീതികളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. നമ്മുടെ ചിന്താഗതിയിലും വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെ ലക്ഷ്യങ്ങളെ നാം പുനർനിർമ്മിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമുക്കൊരു നിശ്ചിത ദിശയിലേക്ക് മുന്നേറേണ്ടതുണ്ട്. ഭാരതത്തിന്റെ കരുത്തിനെ സപ്തസിന്ധുക്കളായി നമ്മൾ അറിഞ്ഞിരുന്ന, മനസ്സിലാക്കിയിരുന്ന, കേട്ടിരുന്ന ആ കാലഘട്ടത്തെ ഇന്ന് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനായി നമുക്ക് പുതിയൊരു പ്രവാഹം ആവശ്യമാണ്. ഇന്ന് ഈ ചെങ്കോട്ടയുടെ മതിൽക്കെട്ടിൽ നിന്ന് രാജ്യത്തിന് മുന്നിൽ ശക്തിയുടെ സപ്തധാരകളെ ഞാൻ ആവാഹിക്കുകയാണ്. വരാനിരിക്കുന്ന 5-7 വർഷങ്ങൾക്കുള്ളിൽ, കഴിഞ്ഞ 5-7 പതിറ്റാണ്ടുകൾ കൊണ്ട് സാധ്യമാകാത്ത കാര്യങ്ങൾ ഈ സപ്തധാരകളുടെ കരുത്തിലൂടെയും ശക്തിയിലൂടെയും നമ്മൾ നേടിയെടുക്കും. രാജ്യത്തിന് പുതിയൊരു ഉയരവും പുതിയൊരു വേഗതയും നൽകുന്നതിനൊപ്പം പുതിയ ലക്ഷ്യങ്ങൾ മറികടക്കാനുള്ള കരുത്തും നമ്മൾ കൈവരിക്കും. ഇതിനോടൊപ്പം തന്നെ രാജ്യത്തിന്റെ യുവശക്തിയുടെ ആ കഴിവ് രാഷ്ട്ര നിർമ്മാണത്തിനായി പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. അവരുടെ കരുത്ത് നമ്മൾ ഇതിനോട് കൂട്ടിച്ചേർക്കും. വരും ദിവസങ്ങളിൽ ഞാൻ സപ്തധാരകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ സപ്തധാരകളിലെ ഒന്നാമത്തെ ശക്തി എന്നത് ഇതാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മാനുഫാക്ചറിംഗ് സെക്ടറിനെ നമ്മൾ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മുതൽ വലിയ ഉൽപ്പന്നങ്ങൾ വരെ നമ്മൾ നിർമ്മിക്കേണ്ടതുണ്ട്. വാല്യൂ ചെയിൻ പൂർണ്ണമായും നമ്മുടേതായിരിക്കണം. അതിനായി ആവശ്യമായ എല്ലാ കോമ്പോണന്റുകളും നമ്മൾ തന്നെ നിർമ്മിക്കണം. നമുക്ക് സമ്പൂർണമായ മാനുഫാക്ചറിങ്ങും അതുപോലെ സമ്പൂർണമായ ഉൽപ്പന്നങ്ങളും ആവശ്യമാണ്. ഡിസൈൻ മുതൽ മാനുഫാക്ചറിംഗ് വരെ ഭാരതത്തെ ഗ്ലോബൽ സപ്ലൈ ചെയിനിന്റെ ഭാഗമാക്കണം. നമുക്ക് ലോകത്തിന്റെ വിശ്വസനീയ കേന്ദ്രമായി മാറണം. ഇതിനായി 3 കാര്യങ്ങളിൽ പ്രത്യേക ഊന്നൽ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാനുഫാക്ചറിംഗ് മേഖലയിലുള്ള എന്റെ സഹോദരി സഹോദരന്മാരെ, ഇത് നിങ്ങൾക്കുള്ള സമയമാണ്, വലിയൊരു അവസരം.

ഉണ്ടായിരിക്കണമെന്നതാണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ക്വാളിറ്റി ക്വാളിറ്റി എന്നത് നമ്മുടെ മന്ത്രമായി മാറണം. ഇത് മാത്രമായിരിക്കും നമ്മുടെ ആഗോള ബ്രാൻഡ് മൂല്യം വർദ്ധിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സപ്തധാരയിലെ രണ്ടാമത്തെ ശക്തി കൃഷിയും ഭക്ഷ്യ ഉൽപാദനവുമാണ്. ഭക്ഷ്യ സംസ്കരണ രംഗത്ത് നമ്മൾ വളരെയധികം മുന്നേറേണ്ടതുണ്ട്. FTA കാരണം നമ്മുടെ കർഷകർക്കായി ഇപ്പോൾ ലോക വിപണികൾ തുറക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് വളരെ വലിയൊരു മാർക്കറ്റാണ് ലഭിക്കുന്നത്. നമുക്ക് അവിടെ വരെ എത്തണം, ആ മേഖലകളിൽ നമ്മുടെ സാന്നിധ്യം അറിയിക്കണം. കൃഷിസ്ഥലം മുതൽ കയറ്റുമതി വിപണി വരെ നമ്മൾ വളരേണ്ടതുണ്ട്. നമ്മുടെ പരമ്പരാഗത ഭക്ഷണ പദാർത്ഥങ്ങളാകട്ടെ, ചെറുധാന്യങ്ങളാകട്ടെ, നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങളാകട്ടെ, നമ്മുടെ പഴങ്ങളും പൂക്കളുമാകട്ടെ, എന്താണ് നമുക്കില്ലാത്തത്? ഉള്ളതെല്ലാം ആഗോള ബ്രാൻഡുകളായി മാറണം. നമ്മുടെ കർഷകർ രാസമുക്ത കൃഷിക്ക് കൂടുതൽ കരുത്തു പകരും. ലോകത്ത് ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ആവശ്യം ഇനിയും വർദ്ധിക്കാൻ പോവുകയാണ്. ആഗോള മാനദണ്ഡങ്ങൾക്കനുസരിച്ച് എല്ലാ രീതിയിലും മികവ് തെളിയിക്കുന്ന നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ലോക വിപണിയിലേക്ക് എത്താം. എന്റെ സപ്തധാരയിലെ മൂന്നാമത്തെ ശക്തി ടെക്നോളജിയും ഇന്നൊവേഷനുമാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് AIയുടെ കാലമാണ്. ക്വാണ്ടത്തിന്റെയും സ്പേസിന്റെയും റോബോട്ടിക്സിന്റെയും ഡാറ്റാ സെന്ററുകളുടെയും കാലമാണ്. പൂർണ്ണമായും പുതിയൊരു മേഖലയാണ് തുറക്കപ്പെട്ടിരിക്കുന്നത്. എമർജിംഗ് ടെക്നോളജി പ്രതിനിമിഷം നമ്മെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം വെറും ഒരു വിപണി മാത്രമായി മാറാൻ നമ്മൾ അനുവദിക്കരുത്. പകരം നമ്മൾ ഇന്നൊവേഷന്റെ ഹബ്ബായി മാറണം. UPIയിലും ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിലും നമ്മൾ നമ്മുടെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. നമ്മുടെ ശക്തി ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇനി ഭാരതം അതിന്റെ ഡിജിറ്റൽ പബ്ലിക് ടെക്നോളജി ലോകത്തിന്റെ എല്ലാ കോണുകളിലും എത്തിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് ജനറേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ ലോകത്തെ നയിക്കാൻ ഭാരതത്തിന് സാധിക്കണം. മെയ്ഡ് ഇൻ ഇന്ത്യ 6G രാജ്യത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും എത്തിച്ചേരണം. ഇതൊരു ലക്ഷ്യമായി കണ്ട് നമ്മൾ ഇതിനായി വേഗത്തിൽ പ്രവർത്തിക്കണം. നമ്മുടെ പ്രയത്നങ്ങൾ ഒട്ടും കുറയാനും പാടില്ല. സപ്തധാരയുടെ നാലാമത്തെ ശക്തിയാണ് ഗതിശക്തി. രാജ്യത്തിനകത്ത് തടസ്സങ്ങളില്ലാത്ത വേഗത്തിലുള്ള കണക്ടിവിറ്റി ഉറപ്പാക്കാൻ ഈ ഗതിശക്തിക്ക് നമ്മൾ ഊന്നൽ നൽകണം. അതുപോലെ തന്നെ നഗരങ്ങളെ ഹൈസ്പീഡ് റെയിലുകൾ വഴി നമുക്ക് പരസ്പരം ബന്ധിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് ആധുനിക ഹൈവേകൾ വേണം, ഇൻലാൻഡ് വാട്ടർ വേകൾ വേണം, എയർപോർട്ടുകൾ വേണം. അതുപോലെ തന്നെ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് സംവിധാനങ്ങളും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ തുറമുഖങ്ങൾ വെറുമൊരു സാധനങ്ങൾ ഇറക്കാനും കയറ്റാനുമുള്ള സ്ഥലങ്ങൾ മാത്രമാകരുത്. ലോകത്തിലെ കപ്പലുകൾ വന്ന് നങ്കൂരമിടാനുള്ള ഒരിടം മാത്രമായി അത് ഒതുങ്ങുകയും ചെയ്യരുത്. പോർട്ട് ലെഡ് ഡെവലപ്മെന്റ് ഗ്രോത്തിന്റെ ദിശയിലേക്ക് നമ്മൾ മുന്നേറേണ്ടതുണ്ട്. സപ്തധാരയിലെ നമ്മുടെ അഞ്ചാമത്തെ ശക്തി പ്രതിരോധ ശക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഈ പ്രതിരോധ ശക്തിക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഭാരതവും ലോകവും ഇന്ന് ഒരുപോലെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇതല്ലാതെ നമുക്ക് മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല. ലോകം മുഴുവൻ സ്വന്തം താല്പര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ ഭാരതത്തിന് വെറും ഒരു വിപണിയായി മാത്രം തുടരാൻ കഴിയില്ല. പ്രതിരോധ മേഖലയിൽ നാം സ്വയം പര്യാപ്തത നേടിയേ മതിയാകൂ. നെക്സ്റ്റ് ജനറേഷൻ ഡിഫൻസ് ടെക്നോളജി വികസിപ്പിച്ചുകൊണ്ട് ലോകത്തിന് തന്നെ പ്രതിരോധ സാമഗ്രികൾ എത്തിച്ചു നൽകുന്ന ഒരു ഗ്ലോബൽ സപ്ലയർ ആകുക എന്ന ലക്ഷ്യത്തോടെയാണ് നാം മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ ഡ്രോൺ കൗണ്ടർ ഡ്രോൺ സിസ്റ്റങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട്. ഒപ്പം ഹൈപ്പർസോണിക് ഡിഫൻസ് ടെക്നോളജീസിൽ നേതൃസ്ഥാനം നമ്മൾ ഏറ്റെടുക്കണം. അതോടൊപ്പം തന്നെ ഇന്ന് ഓരോ വീട്ടിലും വലിയൊരു വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്ന സൈബർ സുരക്ഷയുടെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. അതും പ്രതിരോധത്തിന്റെ ഒരു മേഖലയാണ്. നമ്മുടെ യുവാക്കളുടെ കാര്യക്ഷമത രാജ്യത്തിനും ലോകത്തിനും വേണ്ടി പ്രയോജനപ്പെടുത്താൻ ഇതിലൂടെ നമുക്ക് സാധിക്കും. നമ്മുടെ സപ്തധാരയിലെ ആറാമത്തെ ശക്തി ഗ്രീൻ ഇക്കോണമിയും ബ്ലൂ ഇക്കോണമിയുമാണ്. ഇത് പരിസ്ഥിതി സൗഹൃദമായ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കുന്നു. ഗ്രീൻ ഹൈഡ്രജൻ, റിന്യൂവബിൾ എനർജി, എനർജി സ്റ്റോറേജ്, ഗ്രീൻ മൊബിലിറ്റി തുടങ്ങിയ മേഖലകളിലും നമ്മൾ വലിയ മുന്നേറ്റം നടത്തേണ്ടതുണ്ട്. ആഗോളതലത്തിൽ ഗ്രീൻ മാനുഫാക്ചറിംഗ് എന്ന ലക്ഷ്യം നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. ലോകം മുഴുവൻ ഗ്ലോബൽ വാർമിംഗിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനുള്ള പരിഹാര മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഭാരതത്തിന് സാധിക്കുന്നുണ്ട്. ഭാരതം ഇന്ന് വലിയൊരു ഗ്രീൻ മൂവ്മെന്റിന്റെ കരുത്തുമായാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ബ്ലൂ ഇക്കോണമിയിലും ഭാരതത്തിന് വലിയ സാധ്യതകളുണ്ട്. നമുക്ക് വിശാലമായ കടൽ തീരമുണ്ട് എന്നതും ബ്ലൂ ഇക്കോണമിയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. മത്സ്യബന്ധനം, കോസ്റ്റൽ ടൂറിസം, ഓഷ്യൻ ടെക്നോളജി എന്നിങ്ങനെ നമുക്ക് മുന്നേറാൻ സാധിക്കുന്ന എത്രയോ മേഖലകൾ ഈ രംഗത്തുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഭാരതം സപ്തധാരയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ഏഴാമത്തെ ധാരയ്ക്ക്

0: ലോകത്തിന് മുന്നിൽ അതിൻ്റെതായ ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട്. അതാണ് ഭാരതത്തിന്റെ സോഫ്റ്റ് പവർ. ഭാരതത്തിന്റെ സോഫ്റ്റ് പവറിന്റെ കരുത്ത് എന്നത് ഇന്ന് യോഗയിലൂടെ ലോകത്തെ മുഴുവൻ ഭാരതവുമായി ചേർത്ത് നിർത്തിയിരിക്കും. യോഗ ഇന്ന് ലോകത്തിന് ഒരു ഊർജമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഭാരതത്തിന് മേലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു വലിയ കാരണം കൂടിയായി ഇത് മാറുകയാണ്. ഭാരതത്തിന് വിശ്വാസ കേന്ദ്രങ്ങളുണ്ട്, ആയുർവേദത്തിന്റെ പാരമ്പര്യമുണ്ട്, ഭാരതത്തിൽ ഒരു ഹോളിസ്റ്റിക് ഹെൽത്ത് കെയർ സംവിധാനം നിലനിൽക്കുന്നുണ്ട്. ഈ ഭാരതത്തിൽ ഹീൽ ഇൻ ഇന്ത്യ എന്ന മുന്നേറ്റം നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ഈ കഴിവുകളെ ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ നമുക്ക് കഴിയും. അത് കരകൗശലമായാലും ശരി, സംസ്കാരമായാലും, നമ്മുടെ സിനിമകളായാലും, ഇനി നമ്മുടെ ക്രിയേറ്റീവ് വേൾഡ് VFX, ആനിമേഷൻ, ഗെയിമിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ കണ്ടന്റ് എന്നിവയിലായാലും ശരി, ഈ ക്രിയേറ്റീവ് ലോകത്ത് ഭാരതത്തിന് സ്വന്തം പ്രതാപം തെളിയിക്കാൻ സാധിക്കും. നമുക്ക് അതിനെ ഒരു ആഗോള കരുത്തായി വികസിപ്പിക്കേണ്ടതുണ്ട്. ഇന്ന് ഭാരതം വേവ് സമിറ്റിന് വലിയ പ്രാമുഖ്യമാണ് നൽകിയിരിക്കുന്നത്. ലോകം ഇന്ന് ഭാരതത്തിന്റെ ഈ വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമിറ്റിനെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. അത് ഭാരതത്തിന്റെ സോഫ്റ്റ് പവറിനെയും ഭാരതത്തിന്റെ സർഗാത്മക ലോകത്തെയും ലോകത്തിന് പരിചയപ്പെടുത്തും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഭാരതത്തിന് വിശാലമായ വനസമ്പത്തുണ്ട്. നമുക്ക് 100-ലധികം നാഷണൽ പാർക്കുകളാണുള്ളത്. നമുക്ക് വലിയ സാധ്യതകളുണ്ട്. എങ്കിലും വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഇന്നും പിന്നിലാണ്. നമ്മുടെ സോഫ്റ്റ് പവറിലൂടെ ലോകമെമ്പാടുമുള്ള ടൂറിസ്റ്റുകളെ ഭാരതത്തിലേക്ക് ആകർഷിക്കാനുള്ള മികച്ച അവസരം നമുക്ക് മുന്നിലുണ്ട്. നമ്മുടെ ആ കഴിവ് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഈ ലക്ഷ്യം നമുക്ക് അനായാസം കൈവരിക്കാനാകും. അതുപോലെ തന്നെ ഇന്ന് ലോകത്ത് കായിക രംഗം എന്നത് വളരെ വലിയൊരു ആകർഷണമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ലോകോത്തര സ്പോർട്സ് ഇവന്റുകൾ ഭാരതത്തിൽ നടത്തണം. ഇന്ന് കണ്ടന്റ് ഇക്കോണമി വലിയ രീതിയിൽ വളരുന്നു. ഇത് രാജ്യത്തെ യുവാക്കളെ വല്ലാതെ ആകർഷിക്കുന്നുമുണ്ട്. ലോകത്തിലെ ഏതൊരു കലാകാരനും തന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭാരതത്തിന്റെ മണ്ണിൽ പരിപാടികൾ അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു വലിയ അവസരമാണ്. ഇതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, സപ്തധാരയിലെ ഈ 7 ശക്തികൾ അഥവാ സപ്തശക്തികൾ എന്നത് കേവലം ഒരു മേഖലയിൽ മാത്രം പുരോഗതി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതല്ല. മറിച്ച് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെ രാജ്യം മുന്നോട്ട് വെച്ചിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ വിഭാവനം ചെയ്ത ആ വലിയ സ്വപ്നങ്ങളിലേക്ക്, ആ ഒരു തലത്തിലേക്ക് വളരാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഞാൻ ഇതിനേക്കാൾ വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. എനിക്ക് രാജ്യത്തെ ഉണർത്തണം, നമ്മുടെ രാജ്യത്തിന്റെ കരുത്തിനെ തട്ടി ഉണർത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാജ്യമെന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു സർക്കാർ മാത്രമല്ല, മറിച്ച് ഓരോ പൗരനും ചേരുന്നതാണ്. Fortune 500 കമ്പനികളെ കുറിച്ച് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. വരുന്ന ഒരു ദശാബ്ദത്തിനുള്ളിൽ ഈ Fortune 500 പട്ടികയിൽ 50 കമ്പനികൾ എന്തുകൊണ്ട് ഭാരതത്തിൽ നിന്നുള്ളവയായിക്കൂടാ? ഇന്ന് നമ്മുടെ ബാങ്കിംഗ് മേഖല വലിയ വളർച്ചയുടെ പാതയിലാണ്. ലോകത്തിലെ മുൻനിര ബാങ്കുകൾക്കിടയിൽ ഭാരതത്തിന്റെ ബാങ്കുകളുടെ പതാകയും എന്തുകൊണ്ട് ഉയർന്നു പറന്നുകൂടാ? ലോകത്തെ ഏറ്റവും മികച്ച 5 ബാങ്കുകളെ എടുത്താൽ അതിലൊന്ന് ഭാരതത്തിൽ നിന്നുള്ള ബാങ്കായിരിക്കണം. ഭാരതത്തിന്റെ ഫാർമ മേഖലയിലും നമ്മൾ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. എന്നാൽ കാലത്തിന്റെ ആവശ്യകത ഇപ്പോൾ മറ്റൊന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 5 ഫാർമ കമ്പനികളുടെ കൂട്ടത്തിൽ ഭാരതത്തിൽ നിന്നുള്ള 1-2 കമ്പനികളുടെ പേര് മുഴങ്ങിക്കേൾക്കണം. ഭാരതം ആ മേഖലയിൽ തങ്ങളുടേതായ ഒരു സ്ഥാനം നേടിയെടുക്കണം. നിയമസ്ഥാപനങ്ങളുണ്ട്, റേറ്റിംഗ് ഏജൻസികളുണ്ട്. അപ്പൊ ഇത്തരം മേഖലകളിൽ ഒരു ആഗോള നേതാവ് എന്ന പദവി നമ്മുടെ കൈകളിലായിരിക്കണം എന്നത് കാലത്തിന്റെ ആവശ്യകതയാണ്. നമ്മുടെ പക്കൽ പ്രതിഭയുണ്ട്, അതിനുള്ള കരുത്തുമുണ്ട്, നമുക്ക് സുദീർഘമായ ഒരു ചരിത്രമുണ്ട്, വിവിധ ഭാഷകളിൽ നമുക്ക് പ്രാവീണ്യമുണ്ട്. ലോകത്തിന്റെ എല്ലാ കോണുകളിലും നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്. ലോകത്തിലെ മുൻനിര സ്ഥാപനങ്ങളുടെ പട്ടികയിൽ നമ്മുടെ രാജ്യത്തെ കൺസൾട്ടിംഗ് സ്ഥാപനങ്ങളും അക്കൗണ്ടിംഗ് സ്ഥാപനങ്ങളും ഇടം പിടിക്കണം. അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ഭാരതത്തിലെ ടെക്നോളജി കമ്പനികൾ ലോകത്തിന് തന്നെ മാതൃകയാകണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ലോകത്തെ ആകർഷിക്കുന്ന തരത്തിലുള്ള ബ്രാൻഡുകൾ നമുക്കുണ്ടാകണം. നമ്മുടെ ബ്രാൻഡുകൾ രാജ്യത്തിന്റെ അടയാളമായി മാറുകയും ലോകത്തിന് തന്നെ അതൊരു ലക്ഷ്യസ്ഥാനമായി മാറുകയും വേണം. ആ ദിശയിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഇതിനായി സംസ്ഥാന സർക്കാരുകളോടും പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പരിഷ്കാരങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക എന്നത് ഭാരത സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണ് എന്നാണ്. 2047 നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി നമ്മുടെ സംവിധാനങ്ങളെ നാം വികസിപ്പിക്കേണ്ടതുണ്ട്. പഴയ കാലത്തെ നയനിയമങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. വരാനിരിക്കുന്ന നമ്മുടെ സ്വപ്നങ്ങൾക്ക് അനുസൃതമായി നമ്മൾ നയങ്ങളിലും നിയമങ്ങളിലും മാറ്റം വരുത്തേണ്ടതുണ്ട്. അങ്ങനെ ചെയ്താൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ പാതയിലൂടെ തന്നെ നമുക്ക് ലക്ഷ്യത്തിലെത്താമെന്ന് ഞാൻ രാജ്യവാസികൾക്ക് ഉറപ്പു നൽകുന്നു. നമ്മുടെ പരിശ്രമങ്ങളിൽ ഒട്ടും കുറവ് വരുത്താതെ വികസിത ഭാരതം എന്ന സ്വപ്നം നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഇതിനായി നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് നീങ്ങേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരുകളായാലും ഇൻഡസ്ട്രി ആയാലും നമ്മൾ എല്ലാവരും കൈകോർത്ത് മുന്നേറണം. നമുക്ക് പരിഷ്കാരങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കണം. ആ മാറ്റങ്ങളെ നമുക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ പരിഷ്കാരങ്ങൾ നടത്തുന്നത് ഒരു നിർബന്ധത്തിന് വഴങ്ങിയല്ല, മറിച്ച് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഉറച്ച ബോധ്യത്തോടെയാണ്. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, വികസിത ഭാരതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, രാജ്യം അതിവേഗം മുന്നേറുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, യഥാർത്ഥത്തിൽ ഇതിന്റെ എല്ലാം ഏറ്റവും വലിയ ഗുണഭോക്താവ് ആരാണ്? ഈ ശ്രമങ്ങളുടെ എല്ലാം ഏറ്റവും വലിയ കരുത്താരാണ്? ഈ പരിശ്രമങ്ങളുടെ എല്ലാം ഗുണം അനുഭവിക്കുക എന്റെ രാജ്യത്തെ യുവാക്കളാണ്, എന്റെ രാജ്യത്തിന്റെ യുവശക്തിയാണ്. വികസിത ഭാരതത്തിലേക്കുള്ള ഈ യാത്രയിൽ യുവാക്കൾക്ക് വളരെ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. അത് മാത്രമല്ല, വികസിത ഭാരതത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളും എന്റെ രാജ്യത്തെ യുവാക്കൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തെ യുവാക്കളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. യുവത്വത്തിന് പ്രഥമ പരിഗണനയോടെ വേണം നമുക്ക് മുന്നേറാൻ. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 10-12 വർഷമായി ആ ദിശയിൽ നാം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ക്യാമ്പയിൻ വഴി ഇന്ന് രാജ്യത്തുടനീളം 2.5 ലക്ഷത്തിലധികം രജിസ്റ്റർ ചെയ്ത സ്റ്റാർട്ടപ്പുകൾ നിലവിൽ വന്നു കഴിഞ്ഞു. രാജ്യത്തെ യുവാക്കൾ ഇന്ന് സ്വയം തൊഴിൽ കണ്ടെത്തുക മാത്രമല്ല, മറ്റനേകം പേർക്ക് തൊഴിലവസരങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതിനായി കേന്ദ്ര സർക്കാർ 1,00,000 കോടി രൂപയുടെ ഇന്നൊവേഷൻ ഫണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എനിക്ക് രാജ്യത്തെ യുവാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ സ്വപ്നങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് വരിക എന്നതാണ്. വിഭവങ്ങളുടെ കുറവ് നിങ്ങളെ തളർത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. നിങ്ങളുടെ ബുദ്ധിക്കും കഴിവിനും കൂടുതൽ കരുത്തേകാനായി 1,00,000 കോടി രൂപയുടെ ഒരു സംവിധാനം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഗവേഷണത്തിന് പുതിയ അവസരങ്ങൾ ലഭിച്ചു. ഡിജിറ്റൽ ഇന്ത്യയുടെ പുതിയ കുറഞ്ഞ നിരക്കിലുള്ള ഡാറ്റാ സേവനങ്ങൾ യുവാക്കളെ ശാക്തീകരിച്ചു. ലോകത്ത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡാറ്റ ലഭ്യമാകുന്നത് ഇന്ത്യയുടെ മണ്ണിലാണ്. ഇത് നമ്മുടെ രാജ്യത്തെ യുവാക്കൾക്ക് പുതിയ കരുത്ത് നൽകിയിട്ടുണ്ട്. സ്കിൽ ഇന്ത്യ എന്ന പേരിൽ നമ്മൾ ഒരു ദേശീയ പ്രോഗ്രാം തന്നെ ആവിഷ്കരിച്ചു. സ്പേസ് സെക്ടർ നമ്മൾ തുറന്നുകൊടുത്തു. ദേശീയ ഡ്രോൺ പോളിസി നമ്മൾ രൂപീകരിച്ചു. ഖേലോ ഇന്ത്യ പോളിസി കൊണ്ടുവന്നു. കഴിഞ്ഞ 35 വർഷമായി രാജ്യത്ത് ഒരു എഡ്യൂക്കേഷൻ പോളിസി പോലും ഉണ്ടായിരുന്നില്ല. അവിടെ നമ്മൾ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കി. ഇതിന്റെ പ്രയോജനം നമ്മുടെ ഇടത്തരക്കാരായ കുടുംബങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, 2004 മുതൽ 2014 വരെയുള്ള ഒരു കണക്ക് ഞാൻ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. 2004 മുതൽ 2014 വരെ നമ്മുടെ രാജ്യത്ത് 350 താഴെ സർവകലാശാലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് 10-12 വർഷത്തിനുള്ളിൽ ഏകദേശം 650 പുതിയ സർവകലാശാലകൾ കൂടി ഇതിനോടൊപ്പം ചേർക്കപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ 1000 എന്ന കണക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ 2014 മുമ്പ് നമ്മുടെ രാജ്യത്ത് വെറും 400 മെഡിക്കൽ സീറ്റുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം ഏകദേശം 850 ഉയർന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ വിദേശ സർവകലാശാലകളും ഭാരതത്തിന്റെ മണ്ണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ സർവകലാശാലകളുടെ ബിരുദം ഭാരതത്തിൽ ഇരുന്ന് തന്നെ നമ്മുടെ യുവാക്കൾക്ക് ലഭ്യമാകാനുള്ള സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിക്കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തെ യുവമനസ്സുകൾ കുട്ടിക്കാലം മുതൽക്കേ ടെക്നോളജിയോട് ആകൃഷ്ടരാകണമെന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇന്ന് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നൊവേഷനിലും ടെക്നോളജിയിലും കുട്ടികൾക്ക് താല്പര്യമുണ്ടാക്കാൻ വേണ്ടി 10,000-ൽ അധികം അഡൾട്ട് ടിങ്കറിംഗ് ലാബുകൾ നമ്മൾ കൊച്ചുകുട്ടികൾക്കായി തുറന്നു നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 10-12 വർഷമായി യുവാക്കൾക്കായി നമ്മൾ അനേകം വഴികൾ തുറന്നു നൽകി. നമ്മൾ സ്റ്റാർട്ടപ്പുകൾക്ക് തുടക്കം കുറിച്ചു. അത് നിങ്ങളും കണ്ടിട്ടുണ്ടാകും. ശരാശരി 28 വയസ്സ് മാത്രം പ്രായമുള്ള ഇന്ത്യയിലെ ഈ കുട്ടികൾ, നമ്മുടെ ഈ യുവതലമുറ ലോകത്ത് തങ്ങളുടെ ആദ്യ പരീക്ഷണത്തിൽ തന്നെ സ്വന്തം ഉപഗ്രഹവും റോക്കറ്റും വിക്ഷേപിച്ചു കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ഇതൊരു വലിയ കാര്യമാണ്. ഇന്ന് രാജ്യത്ത് ഏകദേശം 2.5 ലക്ഷത്തിലധികം രജിസ്റ്റർ ചെയ്ത സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരു AI ഇമ്പാക്ട് സമ്മിറ്റും സംഘടിപ്പിക്കുകയുണ്ടായി. AIയുടെ വളർച്ച ഇന്ന് അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തെ യുവാക്കൾക്കായി ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. വരാനിരിക്കുന്ന 1 വർഷത്തിനുള്ളിൽ 1 കോടി യുവാക്കൾക്ക് AI സ്കില്ലുകളിൽ പരിശീലനം നൽകാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ യുവാക്കൾക്ക് AIയുടെ ലോകത്തും നേതൃത്വം നൽകാനുള്ള പ്രാപ്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. എന്റെ സുഹൃത്തുക്കളെ, ബയോ ഇക്കോണമി എന്നത് വളരെ പുതിയൊരു മേഖലയാണ്. 2014 മുമ്പ് ഒരു കാലമുണ്ടായിരുന്നു, അന്ന് വെറും 60,000 കോടി രൂപയുടെ ബയോ ഇക്കോണമി ഇടപാടുകൾ മാത്രമാണ് നടന്നിരുന്നത്. എന്റെ രാജ്യത്തെ യുവാക്കളെ, നിങ്ങൾ എന്തൊരു അത്ഭുതമാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് നോക്കൂ. നയങ്ങൾ ശരിയാകുമ്പോഴും ലക്ഷ്യം വ്യക്തമാകുമ്പോഴും ബയോ ഇക്കോണമി മേഖലയിൽ രാജ്യത്തിന്റെ യുവശക്തിക്ക് തങ്ങളുടെ കഴിവ് എങ്ങനെ തെളിയിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കാണിച്ചു തന്നെ. 2014 മുമ്പ് 60,000 കോടിയുടെ ഇടപാടുകൾ മാത്രമുണ്ടായിരുന്ന ബയോ ഇക്കോണമി മേഖല ഇന്ന് ഏകദേശം 20,00,000 കോടി രൂപയിൽ എത്തി നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. 2009-10 കാലഘട്ടമായിരുന്നു അത്. അന്ന് നമ്മുടെ രാജ്യത്ത് വെറും 1.5 ലക്ഷം ഇലക്ട്രിക് വെഹിക്കിളുകൾ മാത്രമാണ് വിൽക്കപ്പെട്ടിരുന്നത്. 2009-10 കാലത്ത് വെറും 1.5 ലക്ഷം ഇലക്ട്രിക് വെഹിക്കിളുകൾ മാത്രം വിറ്റിരുന്ന സ്ഥാനത്ത് ഈ 2025-26 കാലയളവിൽ 25 ലക്ഷം ഇലക്ട്രിക് വെഹിക്കിളുകളാണ് വിറ്റഴിക്കപ്പെട്ടത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏവിയേഷൻ സെക്ടറും നമ്മുടെ യുവാക്കൾക്കായി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ എയർപോർട്ടുകളും പുതിയ റൂട്ടുകളും രാജ്യത്ത് പുത്തൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയിന്റനൻസ്, ഓവർഹോളിംഗ് തുടങ്ങിയ മേഖലകൾ വഴി ഇന്ന് രാജ്യത്തെ വലിയൊരു വിഭാഗം വിദഗ്ധ തൊഴിലാളികൾക്ക് ജോലി ലഭിക്കുന്നുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ വിമാനങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിലും നമ്മൾ വലിയ വിജയം കൈവരിച്ചു കഴിഞ്ഞു. മെയ്ഡ് ഇൻ ഇന്ത്യ ഡിഫൻസ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ആയ C-295 ഇതിനോടകം തന്നെ അതിന്റെ വിജയകരമായ പറക്കൽ പൂർത്തിയാക്കി കഴിഞ്ഞു. രാജ്യത്തെ യുവാക്കൾക്കായിട്ടുള്ള വലിയൊരു ചുവടുവെപ്പാണ്. എന്റെ സുഹൃത്തുക്കളെ, ഡ്രോൺ മേഖലയും ഇന്ന് വലിയ നേട്ടങ്ങളാണ് കൈവരിച്ചിരിക്കുന്നത്. ഗ്രാമങ്ങളിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള സ്വാമിത്വ പദ്ധതി ഇന്ന് വൻ വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3.25 കോടിയോളം കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു കഴിഞ്ഞു. ഇതിലൂടെ ഏതാണ്ട് 140 ലക്ഷം കോടി രൂപയോളം മൂല്യമുള്ള സ്വത്തുക്കളാണ് ക്രയവിക്രയത്തിനായി തുറന്നു കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ ഫലമായി ആളുകൾക്ക് ബാങ്കുകളിൽ നിന്ന് ലോൺ ലഭിക്കാനും തങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് നമ്മുടെ ഇടത്തരക്കാരായ കുടുംബങ്ങൾക്ക് മുന്നിൽ ഒരു വലിയ ഭാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കോച്ചിംഗ് ക്ലാസുകൾ തമ്മിലുള്ള മത്സരം. തന്റെ കുട്ടിയെ ഒരു കോച്ചിംഗ് ക്ലാസ്സിൽ അയച്ചില്ലെങ്കിൽ നമ്മളൊരു അന്തസ്സുള്ള കുടുംബമായിരിക്കില്ല എന്ന ചിന്താഗതിയാണ് ഇന്ന് എല്ലാ മാതാപിതാക്കൾക്കും ഇടയിലുള്ളത്. ഈ പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരായ കുടുംബങ്ങളുടെയും കാര്യത്തിൽ നമുക്ക് വലിയ ആശങ്കയുണ്ട്. അവരുടെ 10,000 കോടി രൂപയുടെ ചെലവ് ലാഭിക്കാൻ ഇതിലൂടെ സാധിക്കും. ഇതിലൂടെ മക്കൾക്ക് മാതാപിതാക്കളുടെ അടുത്തു തന്നെ കഴിയാനും അവരെ പരിചരിക്കാനും സാധിക്കും. കുടുംബങ്ങളെ സഹായിക്കാനായി ഇത്തരം സാമ്പത്തിക പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നു. അതുകൊണ്ടാണ് യുവാക്കൾക്കായി വിവിധ പരീക്ഷകൾക്ക് സൗജന്യ ഓൺലൈൻ കോച്ചിംഗ് നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. മികച്ച കഴിവുള്ള യുവാക്കളും അധ്യാപകരുമുണ്ട്. ഈ വിഭവങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് രാജ്യത്തെ യുവാക്കൾക്ക് സൗജന്യ കോച്ചിംഗ് നൽകുന്നതിനായി ഒരു വലിയ ശൃംഖല തന്നെ നമ്മൾ സജ്ജമാക്കാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ, ആര് കളിക്കുന്നുവോ അവർ ശോഭിക്കുന്നു, ആര് കളിക്കുന്നുവോ അവർ വികസിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് മറ്റൊന്നുമല്ല. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് കായിക ലോകത്ത് ഭാരതം തനതായ ഒരു ഇടം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കായിക വേദികളിലെ പോഡിയത്തിൽ ഭാരതത്തിന്റെ ദേശീയ ഗാനം മുഴങ്ങുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ദേശീയ ഗാനം മുഴങ്ങുന്നു. കൂടാതെ ഭാരതത്തിന്റെ ദേശീയ പതാകയായ ത്രിവർണ പതാക അവിടെ വാനോളം ഉയർന്നു പറക്കുന്ന കാഴ്ചയും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടോപ്സ് പദ്ധതി വലിയ വിജയം കൈവരിച്ചിരിക്കുകയാണ്. ഖേലോ ഇന്ത്യ ഗെയിംസ്, യൂണിവേഴ്സിറ്റി ഗെയിംസ്, വിന്റർ ഗെയിംസ്, ബീച്ച് ഗെയിംസ്, സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ, സ്പോർട്സ് കോച്ചിംഗ്, സ്പോർട്സ് മെഡിസിൻ, സ്പോർട്സ് ന്യൂട്രീഷൻ എന്നിങ്ങനെ ഈ മേഖലകളിലെല്ലാം പ്രാവീണ്യം നേടുന്നതിലേക്ക് ഭാരതം ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യുവാക്കൾക്ക് മുന്നിൽ ഇത് തികച്ചും പുതിയൊരു മേഖലയാണ് തുറന്നിടുന്നത്. ഒരാൾക്ക് കായിക താരമാകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അതിന്റെ സപ്പോർട്ട് സിസ്റ്റത്തിൽ അവർക്കായി വലിയൊരു തൊഴിൽ മേഖല ഇന്ന് തുറക്കപ്പെടുന്നുണ്ട്. കായിക ലോകത്ത് ഭാരതത്തിന്റെ പ്രകടനം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2036 ഒളിമ്പിക്സ് ആതിഥേയത്വം വഹിക്കാനുള്ള ശക്തമായ അവകാശിയായി നമ്മൾ ഇന്ന് മുന്നേറുകയാണ്. അതുപോലെ 2030 കോമൺവെൽത്ത് ഗെയിംസിനും ഭാരതം ആതിഥേയത്വം വഹിക്കാൻ പോകുകയാണ്. എന്റെ സുഹൃത്തുക്കളെ, കായിക ലോകത്തെ ഏറ്റവും വലിയ മാമാങ്കമായ ഒളിമ്പിക്സിൽ 40 വിവിധ ഇനം കായിക ഇനങ്ങളുണ്ട്. കൂടാതെ ഏകദേശം 325-350 മത്സരങ്ങളാണ് ഒളിമ്പിക്സിൽ നടക്കാറുള്ളത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്റെ യുവസുഹൃത്തുക്കളെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും വിഷമം തോന്നും. ഈ കാര്യത്തിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്, ഒപ്പം നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുകയുമാണ്. ഒളിമ്പിക്സിലെ 325 വരുന്ന മത്സരങ്ങളിൽ 2/3 കായിക ഇനങ്ങളിലും ഭാരതം എവിടെയുമില്ല എന്നതാണ് സത്യം. അവിടെ നമ്മുടെ സാന്നിധ്യമില്ല, നമ്മൾ ക്വാളിഫൈ ആകുന്നു പോലുമില്ല. അതുകൊണ്ട് 2036 നടക്കാൻ പോകുന്ന ഒളിമ്പിക്സിന് ഭാരതം വേദിയാകണമെന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതെ, 2036 തന്നെ ഇന്ന് ഭാരതം പങ്കെടുക്കാത്ത കായിക ഇനങ്ങളിലും ഭാരതം യോഗ്യത നേടാത്ത മത്സരങ്ങളിലും നമ്മുടെ സാന്നിധ്യമില്ലാത്ത മേഖലകളിലും ഇനിയും മുക്കാൽ ഭാഗത്തോളം അവസരങ്ങൾ നമ്മളെ കാത്തിരിക്കുകയാണ്. ഭാരതം ഇതിന് പ്രത്യേക ഊന്നൽ നൽകും. ഇതിനായി ടാലന്റ് ഹണ്ട് എന്നൊരു ക്യാമ്പയിൻ തന്നെ ആരംഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. 2036 നമുക്ക് മികച്ച കായിക താരങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് 5, 10, 15 വയസ്സുള്ള നമ്മുടെ യുവാക്കളിലും ആൺകുട്ടികളിലും പെൺകുട്ടികളിലും നമ്മൾ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 5 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളിലെ കായിക പ്രതിഭകളെ കണ്ടെത്താനായി ഓരോ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സ്കൂളുകളിലും നമ്മൾ തിരച്ചിൽ നടത്തും. ഒരു ടാലന്റ് ഹണ്ട് ക്യാമ്പയിൻ തന്നെ ഇതിനായി ആവിഷ്കരിച്ച് നടപ്പിലാക്കും. കുട്ടികളിലെ കായിക പ്രതിഭകളെ കണ്ടെത്തി അവർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നതിലൂടെ രാജ്യത്തിനായി കളിക്കുന്ന മികച്ച കായിക താരങ്ങളെ നമ്മൾ വാർത്തെടുക്കും. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഇന്ന് നമ്മുടെ രാജ്യത്തിന് മുന്നിലും നമ്മുടെ യുവജനങ്ങൾക്ക് മുന്നിലും ലഹരി എന്നത് വളരെ വലിയൊരു പ്രതിസന്ധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി മുക്ത ഭാരതം എന്നത് നമ്മൾ ഏവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമായി മാറണം. നമ്മുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടി നമ്മുടെ യുവതലമുറ കരുത്തുറ്റവരാകട്ടെ. നമ്മുടെ യുവജനങ്ങളുടെ കരുത്ത് രാജ്യത്തിന് ഉപകരിക്കണം. അതിനായി ലഹരിമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ മൈ ഭാരത് വോളണ്ടിയർമാരും രാജ്യത്തെ NGOകളും വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളും ആത്മീയ നേതാക്കളും എല്ലാം ചേർന്ന് ലഹരിമുക്ത ഭാരതത്തിനായി 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിക്ക് രൂപം നൽകിയിട്ടുണ്ട്. 100 ആഴ്ചയോളം ഈ ഒരു ക്യാമ്പയിൻ തുടർച്ചയായി നടക്കും. ഓരോ കുടുംബത്തോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളും ഈ ക്യാമ്പയിന്റെ ഭാഗമാകണം, ഇതിനോടൊപ്പം ചേരണമെന്നാണ്. ഒപ്പം ലഹരി മുക്ത ഭാരതം എന്ന രാജ്യത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനായി നിങ്ങൾ ഇന്ന് മുന്നോട്ട് വന്നിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, 21-ാം നൂറ്റാണ്ടിൽ ദശാബ്ദങ്ങളായുള്ള വെല്ലുവിളികളെ ഇല്ലാതാക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. നക്സലിസവും മാവോയിസവും ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഭാവി തകർത്തു കളഞ്ഞു. നിരവധി അമ്മമാരുടെ കൺമണികളായ മക്കളെ തട്ടിയെടുത്ത് അവരുടെ ജീവിതം തന്നെ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളെല്ലാം ഈ നക്സലിസം തകർത്തെറിഞ്ഞു. 4 പതിറ്റാണ്ടുകളോളം നമ്മുടെ ഹിന്ദുസ്ഥാന്റെ വലിയൊരു ഭാഗത്തെയും വലിയൊരു ജനവിഭാഗത്തെയും തോക്കിൻ മുനയിൽ നിർത്തിക്കൊണ്ട് ഈ നക്സൽവാദം വരിഞ്ഞു മുറുക്കിയിരുന്നു. അവർ ഭരണഘടനയെ കാറ്റിൽ പറത്തുകയും രാജ്യത്തെ സാധാരണ പൌരന്മാരുടെ സുരക്ഷയ്ക്കായി നിലകൊണ്ട 3500-ലധികം പോലീസ് സുരക്ഷാ സേനാംഗങ്ങളുടെ ജീവൻ അപഹരിക്കുകയും ചെയ്തു. ഒരു യുദ്ധത്തിൽ എത്ര സൈനികർ കൊല്ലപ്പെടുന്നുവോ അതിനേക്കാൾ അധികം പേരാണ് ഇവിടെ രക്തസാക്ഷികളായത്. രാജ്യത്തെ സാധാരണക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ നമ്മുടെ പോലീസ് ജവാന്മാർക്ക് സ്വന്തം ജീവൻ പണയപ്പെടുത്തേണ്ടി വന്നു. ഈ നക്സലിസം നമ്മുടെ നാടിനെ രക്തരൂഷിതമാക്കിയിരുന്നു. 2014 നിങ്ങൾ ഞങ്ങൾക്ക് അവസരം നൽകിയ ആ ദിവസം തന്നെ ഈ രാജ്യത്തെ നക്സൽവാദത്തിൽ നിന്ന് മുക്തമാക്കുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞയെടുത്തിരുന്നു. ഇന്ന് എനിക്കേറെ സന്തോഷമുണ്ട്. കാരണം നക്സൽ മാവോയിസ്റ്റ് അക്രമങ്ങൾക്ക് ഇനി ഒരടി പോലും മുന്നോട്ട് പോകാനുള്ള കരുത്ത് അവശേഷിക്കുന്നില്ല. അവ അതിന്റെ അവസാന ശ്വാസത്തിലാണ്. ഈ വിപത്തിനെ പൂർണ്ണമായും തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങളുടെ ഫലമായി എവിടെയാണോ ഒരു കാലത്ത് നക്സലൈറ്റുകളുടെ തോക്കുകൾ ഗർജിച്ചിരുന്നത്, എവിടെയാണോ ഇവിടുത്തെ മണ്ണ് രക്തത്താൽ കുതിർന്നു കിടന്നിരുന്നത്, ഇന്ന് ആ നക്സൽ ബാധിത മേഖലകളിലും അവിടുത്തെ പ്രദേശങ്ങളിലും നക്സൽ മുക്തമായതിന്റെ ഫലമായി വികസനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രയത്നത്തിന്റെയും ത്രിവർണ പതാക പാറിപ്പറക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്നിരുന്നാലും ഈ വെല്ലുവിളി നമ്മൾ ഒരിക്കലും കുറച്ചു കാണരുത്. ഈ വെല്ലുവിളിയുടെ കാര്യത്തിൽ നമ്മൾ ഇനിയും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വർഷങ്ങളായി നമ്മുടെ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ പോലും മാവോയിസ്റ്റ് ചിന്താഗതിയുള്ളവർ തങ്ങളുടെ ഇടം കണ്ടെത്തിയിരുന്നു. സർക്കാർ കമ്മിറ്റികളിലെ ഉപദേശകരായി പോലും അവർ അവിടെ നിലയുറപ്പിച്ചു. ഇത്തരം വികലമായ മാവോയിസ്റ്റ് ചിന്താഗതികൾ നമ്മുടെ നയരൂപീകരണത്തെ പോലും അക്കാലത്ത് വലിയ രീതിയിൽ സ്വാധീനിച്ചിരുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കാടുകളിൽ തോക്കേന്തി നടന്ന നക്സലൈറ്റുകളെ തുരത്തുന്നതിനും ആ പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കുന്നതിലും നമ്മൾ ഇന്ന് വലിയ വിജയം കൈവരിച്ചിരിക്കുകയാണ്. എങ്കിലും ആയുധമേന്തിയ നക്സലൈറ്റുകളെ നമ്മൾ തുരത്തി കഴിഞ്ഞു. പക്ഷേ ഈ ബുദ്ധിജീവി നക്സലൈറ്റുകൾ ഇപ്പോഴും ഒരവസരത്തിനായി കാത്തിരിക്കുകയാണ്. അക്രമത്തിന്റെയും അരാജകത്വത്തിന്റെയും പുതിയ വഴികൾ തേടുന്ന ഇവർ സമൂഹത്തെ തെറ്റായ ദിശയിലേക്ക് നയിക്കാൻ പലതരത്തിലുള്ള തന്ത്രങ്ങളാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ബുദ്ധിജീവി നക്സലൈറ്റുകളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരക്കാരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയും അവരെ രാജ്യത്തെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള വികസനത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയും വേണം. രാജ്യത്തെ യുവതലമുറയെ ഇതിനൊപ്പം ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സുരക്ഷിതമായ ഒരു ഭാരതം കെട്ടിപ്പടുക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. വെല്ലുവിളികൾ രാജ്യത്തിനകത്തു നിന്നായാലും അതിർത്തിക്ക് പുറത്തു നിന്നായാലും ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇന്ന് ഭാരതം സജ്ജമാണ്. ഇന്നത്തെ കാലത്ത് യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി യുദ്ധം അതിർത്തിയിൽ മാത്രമായിരിക്കും നടക്കുക എന്നതിന് യാതൊരു ഉറപ്പുമില്ല. യുദ്ധം നമ്മുടെ അതിർത്തിക്കുള്ളിലെ ഏതെങ്കിലും റിഫൈനറികളിലോ ബാങ്കിംഗ് മേഖലയിലോ വരെ നടന്നേക്കാം. അതല്ലെങ്കിൽ ഡാറ്റാ സെന്ററുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പുതിയൊരു രീതിയിലുള്ള പോരാട്ടം തന്നെ ഉണ്ടായേക്കാം. നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളും ഫാക്ടറികളും വരെ തകർക്കപ്പെട്ടേക്കാം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ മിഷൻ സുദർശൻ ചക്ര പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഡിഫൻസ് എക്സ്പോർട്ട് ഏകദേശം 50 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് ഏകദേശം 100 രാജ്യങ്ങളിലേക്ക് നമ്മുടെ ആയുധങ്ങൾ എത്തിച്ചേരുന്നുമുണ്ട്. ആഗോളതലത്തിൽ ഭാരതത്തിന്റെ യശസ് ഇന്ന് സാവധാനം വർദ്ധിച്ചു വരികയാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആയുധ നിർമ്മാണ മേഖലയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. സായുധ സേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ പൗരന്മാരെയും ഇത്തരം സാഹചര്യങ്ങൾക്കായി നമ്മൾ സജ്ജരാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ യുദ്ധമുറകൾക്ക് അനുസൃതമായാണ് നമ്മുടെ രാജ്യത്ത് സിവിൽ ഡിഫൻസ് സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ആ സംവിധാനങ്ങൾ ഇന്ന് കാലഹരണപ്പെട്ടവയാണ്. അതിനാൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സിവിൽ ഡിഫൻസിന്റെ ശക്തമായ ഒരു ശൃംഖല നമ്മൾ കെട്ടിപ്പടുക്കുമെന്ന് ചുവന്ന കോട്ടയിൽ വെച്ച് ഇന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ അവരെ ആധുനിക സംവിധാനങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ആധുനിക പ്രതിസന്ധികളിൽ നിന്ന് പൗരന്മാരെ സംരക്ഷിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്യും. ആധുനിക വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തിയുള്ള സിവിൽ ഡിഫൻസിന്റെ വളരെ വലിയൊരു സന്നദ്ധ സേനയാണ് നമ്മൾ രൂപീകരിക്കാൻ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, രാഷ്ട്ര നിർമ്മാണത്തിൽ നമ്മുടെ സഹോദരിമാരുടെയും പെൺമക്കളുടെയും പങ്കാളിത്തം ഇന്ന് നമുക്കേവർക്കും വളരെ വലുതാണ്. അത് നമുക്കെല്ലാവർക്കും വലിയൊരു പ്രചോദനമായി മാറിക്കഴിഞ്ഞു. ഫൈറ്റർ ജെറ്റുകളുടെ കാര്യത്തിലായാലും സിവിൽ ഏവിയേഷന്റെ കാര്യത്തിലായാലും നമ്മുടെ പെൺമക്കൾ ഇന്ന് ഏറ്റവും മുന്നിലുണ്ട്. അത് കളിസ്ഥലങ്ങളിലായാലും ശരി, നമ്മുടെ പെൺമക്കളാണ് ഇന്ന് മുൻപന്തിയിൽ നിൽക്കുന്നത്. സ്റ്റെം എഡ്യൂക്കേഷനിലേക്കുള്ള പ്രവേശന നടപടികളിലും ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ പെൺമക്കളെയാണ്. ഇന്ന് സൈന്യത്തിൽ പോലും NDAയിൽ നിന്ന് പുറത്തിറങ്ങിയ പെൺകുട്ടികൾ വലിയ അഭിമാനത്തോടെ രാജ്യത്തിന്റെ സൈന്യത്തെ നയിക്കാനുള്ള തങ്ങളുടെ കരുത്ത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ പെൺമക്കളുടെ കരുത്ത് എങ്ങനെയുള്ളതാണെന്ന് അറിയാമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സാനന്ദിലുള്ള ഒരു സെമി കണ്ടക്ടർ പ്ലാന്റ് സന്ദർശിക്കുകയുണ്ടായി. അവിടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗോത്രവർഗക്കാരായ പെൺമക്കൾ ആവേശത്തോടെ ജോലി ചെയ്യുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. പാസ്പോർട്ട് എന്നാൽ എന്താണെന്ന് പോലും അറിയാത്ത ഉൾഗ്രാമങ്ങളിൽ നിന്നാണ് അവർ വന്നത്. ആ പെൺമക്കൾ വിദേശങ്ങളിൽ പോയി പരിശീലനം നേടി വന്ന് ഇന്ന് ചിപ്പ് നിർമ്മാണ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ആത്മവിശ്വാസം കണ്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ 3 കോടി സഹോദരിമാരെ ലഖ്പതി ദീദിമാരാക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. ആ ലക്ഷ്യം നമ്മൾ മറികടന്നു കഴിഞ്ഞു. ഇപ്പോൾ 6 കോടി സഹോദരിമാരെ ലഖ്പതി ദീദിമാരാക്കുക എന്ന പുതിയ ലക്ഷ്യവുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. 3 കോടി പുതിയ ലഖ്പതി ദീദിമാർ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ വലിയൊരു മാറ്റമാണ്. ആ മാറ്റം മാതൃശക്തിയിലൂടെയാണ് വരാൻ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും എല്ലാം വലിയൊരു വിഭാഗം സ്ത്രീകൾ ജനപ്രതിനിധികളായി രാജ്യത്തിന് വഴിവിളക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും വളരെ മികച്ച രീതിയിൽ നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ഇക്കാര്യം മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ പാർലമെന്റിൽ നാരീശക്തി വന്ദൻ നിയമം പാസാക്കിയത്. പക്ഷേ ഏതോ ചില കാരണങ്ങളാൽ രാഷ്ട്രീയ വേദികളിൽ കഴിഞ്ഞ 40 വർഷമായി ഈ സ്വപ്നം എപ്പോഴും രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഇരയായി മാറിയിരിക്കുകയാണ്. ഇന്ന് ചെങ്കോട്ടയുടെ ഈ മതിൽകെട്ടിൽ നമ്മുടെ ത്രിവർണ പതാകയുടെ തണലിൽ നിന്നുകൊണ്ട് ഞാൻ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അപേക്ഷിക്കുന്നു, അവരോട് അഭ്യർത്ഥിക്കുന്നു, വരൂ നമുക്ക് ആ സ്ത്രീകളുടെ കരുത്തിനെ ആദരിക്കുന്നവരായി മാറാം. ആ സ്ത്രീകൾക്ക് അർഹമായ ആദരവ് നൽകാനായി നിങ്ങൾ മുന്നോട്ട് വരൂ. എത്രയും വേഗം നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും നിയമസഭകളിലും ലോക്സഭയിലും 33% സംവരണം ലഭിക്കട്ടെ. അതുവഴി ഇന്ത്യയുടെ നയരൂപീകരണത്തിൽ സ്വന്തം പങ്കുവഹിക്കാൻ അവർക്ക് സാധിക്കട്ടെ. ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, വരൂ വനിതാ സംവരണം നടപ്പിലാക്കി സ്ത്രീകളെ ആദരിക്കുന്ന ഈ ദൗത്യത്തിൽ നിങ്ങളും പങ്കാളികളാകൂ. ഇതിന്റെ യശസ്സും ക്രെഡിറ്റും നിങ്ങളും എടുത്തോളൂ. പക്ഷേ എന്റെ അമ്മമാർക്കും സഹോദരിമാർക്കും അവരുടെ അവകാശം നൽകൂ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, വികസിത ഭാരതം എന്ന നമ്മുടെ സങ്കല്പം പൂർത്തിയാകണമെങ്കിൽ വികസനം സമൂഹത്തിന്റെ അവസാന കണ്ണികളിലേക്കും എത്തിച്ചേരേണ്ടതുണ്ട്. 2014 മുൻപ് വെറും 25 കോടി ജനങ്ങൾക്ക് മാത്രമാണ് സോഷ്യൽ സെക്യൂരിറ്റി പരിരക്ഷ ലഭ്യമായിരുന്നത്. വെറും 25 കോടി ആളുകൾക്ക് മാത്രം. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 5-6 പതിറ്റാണ്ടുകൾ കൊണ്ട് വെറും 25 കോടി എന്ന നിലയിലായിരുന്നെങ്കിൽ നമ്മൾ വെറും 1 പതിറ്റാണ്ടിനുള്ളിൽ തന്നെ 100 കോടി ജനങ്ങൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി പരിരക്ഷ നൽകി കഴിഞ്ഞു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 70 വയസ്സ് തികഞ്ഞവർക്കും പ്രായമായ മുതിർന്നവർക്ക് പോലും ഇന്ന് 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സഹായം സൗജന്യമായി ലഭിക്കുന്ന സാഹചര്യമാണുള്ളത്. കോടിക്കണക്കിന് കുടുംബങ്ങൾക്കാണ് ഇതിലൂടെ വലിയ ആശ്വാസം ലഭിച്ചിരിക്കുന്നത്. ആയുഷ്മാൻ കാർഡ് വന്നതുകൊണ്ട് മാത്രം ഏകദേശം 2 ലക്ഷം കോടി രൂപയോളമാണ് ലാഭിക്കാൻ കഴിഞ്ഞത്. മരുന്നുകൾക്കും ശസ്ത്രക്രിയകൾക്കുമായി ഇത്രയും തുക ചിലവാക്കേണ്ടി വരുമായിരുന്ന എന്റെ കുടുംബത്തിലെ മക്കൾക്കും പാവപ്പെട്ട കുടുംബങ്ങൾക്കും അതുപോലെ മധ്യവർഗ കുടുംബങ്ങൾക്കും ഇത് വലിയൊരു സഹായമായി മാറി. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് ഒരു കാര്യത്തിനായി എനിക്ക് നിങ്ങളുടെ സഹായം വേണം. ഞാൻ നിങ്ങളിൽ നിന്നെല്ലാം ഒരു സഹായം അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ യുവജനങ്ങളും ഇതിന് നേതൃത്വം നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ 1 അല്ലെങ്കിൽ 2 മണിക്കൂർ രാജ്യത്തിന് വലിയൊരു ശക്തിയാണ് നൽകാൻ പോകുന്നത്. ഈ 1-2 മണിക്കൂർ കൊണ്ട് ഞാൻ രാജ്യത്തിന് എന്ത് വലിയ ശക്തിയാണ് നൽകുക എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. അത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ വലിയൊരു ശക്തിയായി മാറാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ വീട്ടിലും ഇതിനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകണം. ഈ ദിവസങ്ങളിൽ രാജ്യത്ത് ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ജോലികൾ നടക്കുകയാണ്. സെൻസസ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, കണക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വെറും കണക്കുകൾ കൊണ്ട് മാത്രം കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ആ കണക്കുകളിലെ സൂക്ഷ്മമായ വിവരങ്ങളിൽ നിന്നാണ് കൃത്യമായ നയങ്ങളും പദ്ധതികളും രൂപപ്പെടുന്നത്. രാജ്യത്തിന് മുന്നോട്ട് കുതിക്കാനുള്ള ഒരു രൂപരേഖ തയ്യാറാക്കാൻ ഇത്തരം കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ വരുന്ന പ്രതിനിധികൾ അത്രയേറെ തിരക്കിലായിരിക്കും. ചിലപ്പോൾ അവർ ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള സ്പെല്ലിങ്ങുകൾ ആയിരിക്കും രേഖപ്പെടുത്തുന്നത്. ഇത് കാരണം കൃത്യമായ അന്തിമ ഫലം ലഭിക്കുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ടെക്നോളജി ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ ജനസംഖ്യാ കണക്കെടുപ്പിൽ നിങ്ങളുടെ വിവരങ്ങൾ സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പൂരിപ്പിച്ചു നൽകാവുന്നതാണ്. പിന്നീട് ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ പ്രതിനിധികളോ നിങ്ങളുടെ അടുത്ത് വന്ന് ചർച്ചകൾ നടത്തിയേക്കാം. എങ്കിലും കുടുംബാംഗങ്ങൾ എല്ലാവരും ഒപ്പം ഇരുന്ന് ഡിജിറ്റലായി നിങ്ങളുടെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ സ്പെല്ലിംഗിൽ പോലും തെറ്റുകൾ വരാതെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി രേഖപ്പെടുത്താൻ സാധിക്കും. ഒരു വിവരത്തിലും നമുക്ക് തെറ്റുപറ്റാൻ പാടില്ല. നിങ്ങൾ എത്രത്തോളം കൃത്യമായ വിവരങ്ങൾ നൽകുന്നുവോ അത്രത്തോളം വലിയൊരു സഹായമായിരിക്കും രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അത് നൽകുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ഒപ്പം ഇരുത്തി ഈ ഫോം പൂർണ്ണമായും മനസ്സിലാക്കണമെന്നാണ്. ആദ്യം ഒരു പേപ്പറിൽ വിവരങ്ങൾ പൂരിപ്പിക്കുക, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുക, അതിനുശേഷം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അത് ഡിജിറ്റലായി അപ്ലോഡ് ചെയ്യുക. ഇത്ര വലിയൊരു കാര്യം രാജ്യം നേടിയെടുക്കുന്നത് നിങ്ങൾ നോക്കൂ. ഇത് രാജ്യത്തിന്റെ സമയവും കരുത്തും ഒരുപോലെ ലാഭിക്കാൻ സഹായിക്കും. ഈ വിവരങ്ങൾ ശരിയായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സാധിക്കും. അതിനാൽ എന്റെ രാജ്യത്തെ യുവജനങ്ങൾ സെൻസസിന്റെ ഈ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട യുവജനങ്ങളെ, ചെങ്കോട്ടയിൽ വെച്ച് ഞാൻ പഞ്ചപ്രാണികളെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഈ പഞ്ചപ്രാണികൾ രാജ്യത്തെ ആത്മാഭിമാനത്തിലേക്ക് നയിക്കാനും ലക്ഷ്യങ്ങൾ മറികടക്കാനുള്ള കരുത്തോടെ മുന്നേറാനും വലിയൊരു പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. അടിമത്തത്തിന്റെ മാനസികാവസ്ഥ ഓരോ നിമിഷവും നാം ഇല്ലാതാക്കിക്കൊണ്ടേയിരിക്കണം. ഭാരതത്തെക്കുറിച്ച് നാം കണ്ട ആ സ്വപ്നം, നേതാജി സുഭാഷ് ചന്ദ്രബോസ് കണ്ട ആ സ്വപ്നം, ബാബാ സാഹബ് അംബേദ്കറും പണ്ഡിറ്റ് നെഹ്റുവും കണ്ട ആ സ്വപ്നം, സർദാർ പട്ടേലും ഭഗത് സിംഗും സുഖ്ദേവും രാജ്ഗുരുവും കണ്ട ആ സ്വപ്നം, ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയും ഭഗവാൻ ബിർസ മുണ്ടയും ജ്യോതിബ ഫുലെ കണ്ട ആ സ്വപ്നം, അവരിൽ നിന്നെല്ലാം ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് നാം മുന്നോട്ട് നീങ്ങിയത്. വരൂ, നമുക്ക് ഈ ദൃഢനിശ്ചയം വീണ്ടും ആവർത്തിക്കാം. സ്വന്തം താല്പര്യത്തെക്കാൾ ഉപരിയായിരിക്കട്ടെ രാഷ്ട്രത്തിന്റെ താല്പര്യം. സ്വന്തം താല്പര്യത്തെക്കാൾ ഉപരി രാഷ്ട്ര താല്പര്യത്തിന് മുൻഗണന നൽകാം. കർത്തവ്യബോധം മാത്രമാകട്ടെ നമ്മുടെ മുഖമുദ്ര. എല്ലാ രാജ്യവാസികളോടുമായി എനിക്ക് പറയാനുള്ളത്, ഈ സമയം നമ്മുടേതാണ് എന്നാണ്. അതെ, ഞാൻ എല്ലാ രാജ്യവാസികളോടുമായി ആവർത്തിക്കുന്നു, ഈ സമയം നമ്മുടേതാണ്, അവസരം നമ്മുടേതാണ്, നമ്മുടെ ദൃഢനിശ്ചയവും നമ്മുടേതാണ്. വരൂ, നമുക്ക് സ്വപ്നങ്ങളെ ദൃഢനിശ്ചയങ്ങളാക്കി മാറ്റാം, ആ നിശ്ചയങ്ങളെ കാര്യശേഷിയാക്കി മാറ്റാം, ആ കരുത്തിനെ വിജയമാക്കി തീർക്കാം. നമുക്ക് ഓരോ ചുവടുവെപ്പിനെയും വികസനത്തിലേക്കുള്ള ചുവടുവെപ്പുകളാക്കി മാറ്റാം. തോളോട് തോൾ ചേർന്ന് നമുക്ക് മുന്നേറാം, മനസ്സുകൾ തമ്മിൽ കോർക്കാം, ലക്ഷ്യത്തിലേക്ക് തന്നെ കണ്ണുനട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഒരു ദീപത്തിൽ നിന്ന് 1000 ദീപങ്ങൾ തെളിയുന്നത് പോലെ നമുക്ക് വെളിച്ചം പടർത്താം. വരൂ, നമുക്ക് കൈകോർക്കാം, വികസിത ഭാരതം കെട്ടിപ്പടുക്കാം എന്ന ഏക വികാരത്തോടെ ഈ മംഗളകരമായ വേളയിൽ നിങ്ങൾക്ക് ഏവർക്കും ഞാൻ 1000 ആശംസകൾ നേരുന്നു. എന്നോടൊപ്പം ഉറക്കെ ചൊല്ലു, ഭാരത മാതാ കീ, ഭാരത് മാതാ കീ ജയ്. ഭാരത് മാതാ കീ ജയ്, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. എല്ലാവർക്കും വളരെ നന്ദി.
1: 80-ാം സ്വാതന്ത്ര്യദിനത്തിൽ ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തതിന്റെ മലയാള പരിഭാഷയാണ് ഇതുവരെ കേട്ടത്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയത്.
2: പ്രിയ ശ്രോതാക്കളെ, ഇനി ദേശഭക്തി ഗാനങ്ങൾ കേൾക്കാം. ഭാരത ഹൃദയ പൂവിരിയുന്നു എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം.

ദേശഭക്തി ഗാനങ്ങളിൽ അടുത്തത് ഒരേ ശബ്ദം ഒരേ ചിത്രം ഒരേ മന്ത്രസൂക്തം എന്നു തുടങ്ങുന്ന ഗാനം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം ഫാദർ സുശീൽ വർഗീസ് അവതരിപ്പിച്ചത്.
1: ഒരു മനുഷ്യൻ പ്രഭാത സവാരിക്ക് വേണ്ടി വഴിയരികിലൂടെ നടന്നു നീങ്ങുകയാണ്. അയാൾക്കൊരു രസം തോന്നി. കയ്യിൽ സൂക്ഷിച്ചിരുന്ന വടി വീശി നടന്ന് നടത്തം ആസ്വദിക്കുവാൻ അയാൾ വടി കറക്കി വീശി നടക്കുകയാണ്. എതിരെ വന്നിരുന്ന വഴിപോക്കൻ അയാളോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ വടി കറക്കി വീശി നടന്നാൽ മറ്റു വഴിയാത്രികർക്ക് മാർഗതടസ്സം ഉണ്ടാക്കിയില്ലേ? അതുകൊണ്ട് വടി കറക്കി വീശാതെ നടക്കരുത്. വഴിപോക്കൻ്റെ ആ ചോദ്യം പ്രഭാത സവാരിക്കിറങ്ങി അദ്ദേഹത്തിന് രസിച്ചില്ല. അയാൾ പ്രതിവിധിച്ചു, ഞാൻ ജീവിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയിലാണ്. എങ്ങനെ നടക്കണമെന്നത് ഞാൻ തീരുമാനിക്കും. ഇത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. ആരാണ് എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദം തന്നത്? വഴിപോക്കൻ അയാളോട് ഇപ്രകാരം പറഞ്ഞു, യുവർ ഫ്രീഡം എൻഡ്സ് വേർ മൈ നോസ് ബിഗിൻസ്. നിങ്ങളുടെ സ്വാതന്ത്ര്യം എൻ്റെ മൂക്ക് തുടങ്ങുന്നിടത്ത് അവസാനിക്കും. സ്വതന്ത്ര ഇന്ത്യയിൽ എന്തും ആകാം എന്നല്ല, സ്വാതന്ത്ര്യം അതിൻ്റെ ആരോഗ്യപരമായ രീതിയിൽ പരിമിതിക്കുള്ളിൽ അനുഭവിക്കുമ്പോഴാണ് അത് എല്ലാ അർത്ഥത്തിലും എല്ലാവർക്കും പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ സാധിക്കുക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ ജീവൻ ബലിയർപ്പിച്ച, കഠിനാധ്വാനം ചെയ്ത എല്ലാ മഹൽ വ്യക്തികളെയും നന്ദിപൂർവ്വം ഓർക്കാം. അവരുടെ പാവന സ്മരണയ്ക്കു മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാം. ഗാന്ധിജി വിഭാവനം ചെയ്ത സ്വാതന്ത്ര്യം സമഗ്രമായ ഒന്നായിരുന്നു. അത് കേവലം രാഷ്ട്രീയ അധികാര കൈമാറ്റം മാത്രമായിരുന്നില്ല, മറിച്ച് വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും സമഗ്രമായ ധാർമ്മികവും ആത്മീയവും സാമ്പത്തികവും സാമൂഹികവുമായ ഉണർവ് ആയിരുന്നു. വ്യക്തിഗത സ്വയനിയന്ത്രണം, വികേന്ദ്രീകൃത ഗ്രാമ റിപ്പബ്ലിക്കുകൾ, സമ്പൂർണ്ണ സാമൂഹിക സാമ്പത്തിക സമത്വം എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു സമ്പൂർണ്ണ സമഗ്ര ആശയമായിട്ടാണ് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വരാജ് വിഭാവനം ചെയ്തത്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള വെറും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് പകരം ധാർമ്മിക അച്ചടക്കം, സാമ്പത്തിക സ്വയാശ്രയത്വം, ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനം എന്നിവയെ അദ്ദേഹത്തിൻ്റെ ദർശനം സംയോജിപ്പിച്ചു. എന്തെല്ലാമാണ് സമഗ്രമായ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ആവശ്യമായിട്ടുള്ളത്? ആന്തരികമായ സ്വയംഭരണം ഇതിലേക്ക് അനിവാര്യമാണ്. ഒരു വ്യക്തി സ്വന്തം മനസ്സിൻ്റെയും ആഗ്രഹങ്ങളുടെയും അഭിനിവേശങ്ങളുടെയും മേൽ പൂർണ്ണ നിയന്ത്രണം നേടുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ആരംഭിക്കുന്നത്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഗാന്ധിജി വിഭാവനം ചെയ്യുമ്പോൾ ധാർമ്മിക അച്ചടക്കം വളരെ പ്രാധാന്യം അറിയിക്കുന്നു. ലളിതമായി ജീവിക്കുക, അമിതമായതിനു പകരം അത്യാവശ്യങ്ങൾ തിരഞ്ഞെടുക്കുക, അഹിംസ പരിശീലിക്കുക എന്നിവ ആവശ്യപ്പെടുന്നു. യഥാർത്ഥത്തിൽ സ്വതന്ത്രനായ ഒരു വ്യക്തി തൻ്റെ ആന്തരിക മനസ്സാക്ഷിയെ ആശ്രയിക്കുകയും അന്യ

0: അതുകൊണ്ട് ജാതി വിവേചനം സ്വാതന്ത്ര്യത്തിൽ നിന്ന് അന്യപ്പെട്ടതാണ്. ഉയർന്നതോ താഴ്ന്നതോ ആയ വിഭാഗങ്ങളില്ല. എല്ലാവർക്കും തുല്യ അവകാശങ്ങളും ബഹുമാനവും കൽപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു സ്വതന്ത്ര ജീവിതം അനുഭവവേദ്യമായി തീരുവാൻ നമുക്ക് യത്നിക്കാം. കൂട്ടിൽ അകപ്പെട്ട ഒരു കിളി അത് അസ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. അതിൻ്റെ യജമാനന് ആ കിളിയോട് ദയ തോന്നി. അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ആ കിളിയെ ആ കൂട്ടിൽ നിന്നും സ്വതന്ത്രമാക്കി. അത് സ്വാതന്ത്ര്യത്തിൻ്റെ അനന്തമായ വിഹായസിലേക്ക് പറന്ന് പറന്ന് ഉയർന്നു. അതെ, കാഞ്ചന കൂട്ടിലാണെങ്കിലും സ്വാതന്ത്ര്യം അതാണ് വിശാലമായ വിഹായസ് നമുക്ക് തുറന്നു തരുന്നത്. നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കാൻ സാധിക്കട്ടെ.
1: ഫാദർ സുശീൽ വർഗീസ് അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയുണ്ടാകാൻ സാധ്യത. അറിയിപ്പ് കഴിഞ്ഞു. ഇനി നാളെ രാവിലെ 5:48 വരെ കേൾക്കാം വിവിധ ഭാരതീയരിലെ.
2: भी 9 से अधिक अनुवाद हुए. हर भाषा की अपनी विशेषता, अपना निरालापन होने पर भी बंकिम बाबू के मूल गीत की मधुरता बनाए रखने का प्रयास सभी ने किया.
3: आश्चर्य की बात यह है कि वंदे मातरम का पहला अनुवाद 1888 में यानी बंकिम चंद्र जी के जीवन काल में ही श्री अरविंद के दादा राज नारायण बसु ने अंग्रेजी में किया. और ब्रिटिश पार्लियामेंट में इसी अनुवाद के कारण वंदे मातरम के भाव पर शंका जताई गई. अंग्रेजों ने वंदे मातरम का संज्ञान इसी अंग्रेजी अनुवाद के कारण लिया. में लगभग 17-18 साल बाद राजनारायण बसु के ही नाती क्रांतिकारी अरविंद घोष ने वंदे मातरम के दो अंग्रेजी अनुवाद किए.
4: उसके बाद 6 और अनुवाद प्रकाशित हुए. उनमें से एक अनुवाद बंगाल के विभाजन की पृष्ठभूमि में 11 दिसंबर 1905 के इंडियन मिरर के अंक में प्रकाशित हुआ. उस पर कवि का नाम नहीं था. एक और अंग्रेजी अनुवाद द स्टेट्समैन के 1905 के अंक में प्रकाशित हुआ और उस पर ट्रांसलेटेड बाय द मेंबर्स ऑफ द इंडियन पॉलिटिकल काउंसिल इन अमेरिका ऐसा छपा था.
5: Dark fields waving, mother of might, mother free.
3: इन अंग्रेजी अनुवादों की एक विशेष बात यह है कि इनमें से एक अनुवाद ब्रिटिश अधिकारी WHL लेफ ने किया था, जिसमें विंध्य, दुर्गा, लक्ष्मी और वाणी इन शुद्ध हिंदी शब्दों का प्रयोग उल्लेखनीय है.
6: My motherland, I sing. Her splendid streams, her glorious trees, they zephyr from the far-off Vindhya Heights. Her fields of waving corn, the rapturous radiance of her moonlit nights, the trees and flowers that flame afar, the smiling days that sweetly vocal are, the happy blessed motherland, her will by 70 million arms upheld, her strength no man scorn, thou art my head, thou art my heart, my life and soul art thou, my song, my worship and my art. Before thy feet I bow, as Durga, scourge of all thy foes, as Lakshmi, bowered in flower that in the water grows.

വാണി വിസ്ഡം ആൻഡ് പവർ ദ സോഴ്സ് ഓഫ് ഓൾ ആർ മൈറ്റ് ആർ എവ്രി ടെമ്പിൾ ഡോട്ട്സ് ദൈ ഫോം അപ്ഹോൾഡ് അൺഈക്വൽഡ് ടെൻഡർ ഹാപ്പി പ്യോർ ഓഫ് സ്പ്ലെൻഡിഡ് സ്ട്രീംസ് ഓഫ് ഗ്ലോറിയസ് ട്രീസ് മൈ മദർലാൻഡ് I sing the stainless charm that shall endure and verdant banks and wholesome breeze that with her praises sing my motherland.

आई सभ्यता जहाँ पहले आई, पहले जन्मी है जहाँ पे कला अपना भा

रंगों के बादल कैसे छाए रे छाए कल जो मेरे।

हरगिज़ मिटा सकते नहीं अपनी आज़ादी।